ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 30, കൊല്ലവർഷം 1201, ഇടവം 6, 2026 May 20, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റ് 43 സെക്കൻഡ്. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി എഫ് 102.3.
1: സുഭാഷിതം.
2: ഒരു മധ്യവേനൽ അവധിക്കാലം കൂടി വന്ന് കടന്നു പോവുകയാണ്. മുതിർന്ന തലമുറയ്ക്കും പുതുതലമുറയിലെ കുഞ്ഞുങ്ങൾക്കും അവധിക്കാല സങ്കല്പങ്ങൾ വളരെ വ്യത്യസ്തമാണ്. കളികളുടെയും ഉല്ലാസ തിമിർപ്പിന്റെയും കൂട്ടം കൂടലുകളുടെയും പ്രകൃതിയാത്രകളുടെയും ഒക്കെ ഒരു ഉത്സവകാലമായിരുന്നു പഴയ തലമുറയ്ക്ക് വേനൽ അവധിക്കാലം. അവധിക്കാലമായാൽ അമ്മ വീട്ടിലേക്ക് ഒരു യാത്ര, പലർക്കും അത് പതിവായിരുന്നു. അമ്മ വീട്ടിലെ തരപ്പടിക്കാരായ കുട്ടികളോട് ചേർന്ന് കളികളും കൊച്ചു കൊച്ചു യാത്രകളും, പുഴയിലും കുളത്തിലും നീന്തിത്തുടിച്ച് ആഘോഷമായി മുങ്ങിക്കുളിച്ച് കയറാം. കാടും മലയും കയറി കൃഷിയൊഴിഞ്ഞ പാടത്ത് കളിക്കളങ്ങൾ ഒരുക്കി പ്രകൃതിയെ ആസ്വദിച്ച് കടന്നുപോകുന്ന ദിനരാത്രങ്ങൾ, പ്രകൃതിയുടെ ഭാവഭേദങ്ങൾ അറിയുന്ന പൂക്കളും ചെടികളും

0: കിളിയൊച്ചയും കിളിമുട്ടയും ഒക്കെ കൗതുകമായി പ്രകൃതിയുടെ താളമറിയുന്ന അവധിക്കാലം. അമ്മ വീട് യാത്രകൾ പലപ്പോഴും പ്രകൃതിയെ തൊട്ടറിയാനും ആസ്വദിക്കാനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പാഠശാലകളായി മാറുന്നു. മുറ്റത്തെ മാവും തൊടിയിലെ മരങ്ങളിൽ വിരുന്നുവരുന്ന പക്ഷികളും ചുറ്റുപാടുമുള്ള മൃഗങ്ങളും ചങ്ങാതിമാരാകുന്നു. ഒഴുകുന്ന അരുവിയും പാടശേഖരങ്ങളും കാറ്റും വൻമരങ്ങളുടെ തണലും കാടും മലഞ്ചെരുവുകളും പുലരിയും സന്ധ്യയും നീലാകാശവും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നു. പ്രകൃതി അവർക്ക് കൂട്ടുകാരനും കൂട്ടുകാരിയുമാകുന്നു. തനിക്ക് തണലും തണുപ്പും ആഹാരവും ജീവിതവും പകർന്നു തരുന്നത് ഈ പ്രകൃതിയാണ് എന്ന തിരിച്ചറിവിലേക്ക് അവരുടെ കാഴ്ചകളും കേൾവികളും തൊട്ടറിവുകളും എത്തി നിൽക്കുന്നു. പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ അവധിക്കാല അനുഭവങ്ങൾ ഇതിൽ നിന്നും വളരെ അകലെയാണ്. പ്രകൃതി യാത്രകളും കൂട്ടം കൂടിയുള്ള കളികളും വളരെ വിരളമായിരിക്കുന്നു. വരാൻ പോകുന്ന വർഷത്തേക്കുള്ള പഠന പരിശീലനങ്ങളും ട്യൂഷനുകളുമായി അവധിക്കാലം ക്രമീകരിക്കപ്പെടുന്നു. വർക്ക്ഷോപ്പുകളോ ക്യാമ്പുകളോ ഒക്കെ ഉണ്ടാകാമെങ്കിലും നാല് ചുവരുകൾക്കുള്ളിൽ പെട്ടുപോവുകയാണ് നമ്മുടെ കുട്ടികൾ. ഇനി എവിടേക്കെങ്കിലും ഒരു യാത്ര പോകാമെന്നായാൽ കുട്ടികൾ തിരഞ്ഞെടുക്കുക നഗരങ്ങളും വലിയ മാളുകളും അതിശയങ്ങളുടെയും ആർഭാടങ്ങളുടെയും നാഗരിക ഇടങ്ങളുമാകും. ഇതിലൊന്നും താൽപ്പര്യം കണ്ടെത്താത്തവർ മൊബൈൽ ഫോണിലോ ഓൺലൈൻ ഗെയിമുകളിലോ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. പുറത്തെ പ്രകൃതി അങ്ങനെ അവർക്ക് അന്യമാവുകയാണ്. ഇത് തികച്ചും അപകടകരമാണ്. തനിക്ക് ചുറ്റുമുള്ള പ്രകൃതി തന്റെ നിലനിൽപ്പിനും ആവശ്യമാണെന്നും അതിനെ ആസ്വദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് വരാൻ പോകുന്ന കാലത്ത് പ്രകൃതിയുടെ മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ആധാരമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. നമുക്ക് ആഹാരം തരികയും നമ്മുടെ ചുറ്റും ചൂടും തണുപ്പും ക്രമീകരിക്കുകയും ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് കാരണമാവുകയും ചെയ്യുന്ന പ്രകൃതി അമ്മയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. പ്രകൃതി നൽകുന്ന ശാന്തതയും സമാധാനവും സന്തോഷവും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുക എന്നത് വലിയ സിദ്ധിയാണ്. ഈ സിദ്ധി ലഭിച്ചിട്ടുള്ളവർക്ക് പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് പോസിറ്റീവ് ഊർജം സ്വീകരിച്ച് മുമ്പോട്ട് സഞ്ചരിക്കാനാവും. അതിനാൽ അധ്യാപകരും പ്രത്യേകിച്ച് മാതാപിതാക്കളും പ്രകൃതിയെ അറിയാനും അതിനെ ആസ്വദിക്കാനും കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അവസരവും പ്രോത്സാഹനവും നൽകേണ്ടതുണ്ട്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാൻ ഉതകുന്ന ജീവിത മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ട്. അവധിക്കാലങ്ങളിൽ പ്രകൃതി യാത്രകൾ നടത്തുന്നതിനും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിനും പ്രകൃതിയുടെ മാസ്മരിക ഭാവം ഉൾക്കൊണ്ട് പ്രസാദാത്മകമായി മുന്നോട്ടു പോകുന്നതിനും കുട്ടികൾക്ക് കഴിയണം. കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രകൃതിബന്ധിതമായ അസൈൻമെന്റുകളും വർക്ക്ഷോപ്പുകളും പ്രാവർത്തികമാക്കാൻ അധ്യാപകരും ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. മഞ്ഞും മഴയും വെയിലും കാറ്റും ഭൂകമ്പങ്ങളും സുനാമിയും കഠിനമായ വരൾച്ചയും പ്രളയവും എല്ലാം ജീവനുള്ള പ്രകൃതിയുടെ പ്രതികരണങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പ്രകൃതിയോട് പോസിറ്റീവായി സംവദിക്കുവാനും പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളെ തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്താനും കഴിയുമ്പോൾ ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിനു വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നമ്മളും പങ്കാളികളാവുകയാണ്. നമ്മുടെ അമ്മയായ പ്രകൃതിയെ തിരിച്ചറിയാനും ആസ്വദിക്കാനും അമ്മ വീട്ടിലേക്ക് യാത്രകൾ സംഘടിപ്പിക്കാനും ഈ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
4: അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച G സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കം.

0: വ്യക്തമായി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട് പൂവാറംതോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. ഐഎസ്എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് എസ്സിയെ പരാജയപ്പെടുത്തി. ഗുവാഹട്ടിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൂൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ അശ്രുധാര എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, മഹിത മലയാളം, ഗ്രീൻ മൂൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, നോവൽ പാരായണത്തിൽ തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം, 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, 7:20 വിപണി, 7:35 വാർത്തകൾ, 7:35 FM ഈവനിംഗിൽ സമകാലികം, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകുലം, 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കയിൽ ആസ്മ, ഇതിനെക്കുറിച്ച് ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡെലിറിലെ.
3: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi arrived in Rome last night on an official visit to Italy. Mr. Modi was received at the airport by Italy's Deputy Prime Minister and Minister of Foreign Affairs and International Cooperation, Antonio Tajani. Mr. Modi will hold talks with his Italian counterpart Giorgia Meloni and President Sergio Mattarella and discuss with them ways to boost India-Italy cooperation. PM Modi's visit will focus on how to boost India-Italy cooperation, especially focusing on the India-Middle East-Europe economic corridor. The Joint Strategic Action Plan 2025-29 will also be reviewed. Mr. Modi will also be visiting the headquarters of the Food and Agriculture Organization and strengthening India's commitment to multilateralism and as well as global food security. The External Affairs Ministry said India and Italy share a long-standing and multifaceted partnership. The visit is set to add new momentum to the India-Italy partnership. PM Modi had previously visited Italy in June 2024 to attend the G7 summit. Before arriving in Rome, the Prime Minister was in Oslo, Norway, where he participated in the third Indian-Nordic summit. This is the final leg of his five-nation tour. Earlier yesterday, Indian-Nordic nations comprising Norway, Sweden, Denmark, Finland and Iceland elevated their bilateral ties to a green technology and innovation strategic partnership. Mr. Modi made the announcement while addressing a joint press meet with leaders of Nordic nations after attending the third India-Nordic summit in Norwegian capital Oslo.
4: आज हमने भारत और नॉर्डिक संबंधों को ग्रीन टेक्नोलॉजी

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിൽ അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത്, രചന എസ് രമേശൻ നായർ, സംഗീതം ആർ സോമശേഖരൻ നായർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ജയചന്ദ്രൻ പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബാലഭാസ്കർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷിക കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും https://pa.kera.kerala.gov.in എന്ന ലിങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9037824056 9037824056. കേര പദ്ധതി ഫേസ്ബുക്ക് ലൈവിലൂടെ. ഇന്ന് രാവിലെ 11 മണിക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കതിർ ആപ്പ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ച് കൃഷി വകുപ്പ് ഡെപ്യൂട്ടി മാനേജർ ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8089391209. 8089391209. SSLC THSLC ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23ാം തീയതിക്ക് മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04842396005 04842396005. വാഴയിൽ പനാമ വാട്ടം നിയന്ത്രിക്കുന്നതിനായി വാഴക്കുഴിയിൽ 1 കിലോഗ്രാം കുമ്മായമിട്ടതിനു ശേഷം നടുക. രോഗബാധ കണ്ടാൽ കാർബൺ ഡാസിം മണ്ണിൽ 5 ലിറ്റർ വീതം ഒഴിച്ചു കൊടുക്കുക. പടവലത്തിൽ കൂനൻ പുഴുവിനെ നിയന്ത്രിക്കുവാൻ ഗോമൂത്രം കാന്താരി മിശ്രിതം തളിക്കുക. മുളകിൽ വെള്ളീച്ചയുടെ ആക്രമണം തടയാൻ 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുക. ജാതിക്ക് നന തുടരാം. തടങ്ങളിൽ പരമാവധി കരിയിലകൾ നിക്ഷേപിക്കാം. കായ മൂപ്പത്താതെ വിണ്ടുകീറി പോകുന്നുണ്ടെങ്കിൽ തടത്തിൽ ബോറാക്സ് 50 ഗ്രാം ചേർത്ത് നൽകാം. ചിലകൾ കരിയുക, ഇലകൾ കൊഴിയുക എന്നീ പ്രശ്നങ്ങളുണ്ടെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് എന്നിവ സ്പ്രേ ചെയ്തു കൊടുക്കാം. കുമൽ രോഗം ബാധിച്ച ചില്ലകൾ മുറിച്ചു മാറ്റി കത്തിച്ചു കളയാം. പുഴുവില്ലാത്ത മാമ്പഴത്തിനായി 1 ബക്കറ്റ് തിളച്ച വെള്ളവും 3/4 ബക്കറ്റ് സാധാരണ ഊഷ്മാവിലുള്ള വെള്ളവും കൂട്ടിച്ചേർത്ത് ലിറ്ററിന് 1 ഗ്രാം വീതം കറിയുപ്പും ചേർത്ത ശേഷം മാമ്പഴമിട്ട് 15 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം ഈ മാങ്ങ പുറത്തെടുത്ത് വെള്ളത്തിൽ കഴുകി തുടച്ചതിനു ശേഷം പാക്ക് ചെയ്യുകയോ പഴുപ്പിക്കാൻ വയ്ക്കുകയോ ചെയ്താൽ പുഴുവില്ലാത്ത മാമ്പഴം കഴിക്കാം. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 24,600 രൂപ, കോപ്ര ക്വിന്റലിന് 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,500 രൂപ, റബ്ബർ RSS 4 26,000 രൂപ, RSS 5 25,700 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രധാന പത്രവാർത്തകൾ. പേവിഷബാധയേറ്റതും അപകടകാരികളുമായ നായ്ക്കളെ കൊല്ലാൻ ദയാമരണവും ഉപയോഗപ്പെടുത്താമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മനുഷ്യന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണ നടപടിയെന്ന നിലയിലാണ് ദയാമരണവും ഉപയോഗിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. കൊച്ചിയെ മാതൃകയാക്കി രാജ്യത്തെ 18 നഗരങ്ങളിലേക്ക് വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാനുള്ള പദ്ധതിയുടെ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ ശ്രീനഗർ, പട്ന, വാരാണസി എന്നിവിടങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ അസമിലെ തേജ്പൂർ, ദിബ്രുഗഡ് എന്നിവിടങ്ങളിലും വാട്ടർ മെട്രോ സർവീസ് തുടങ്ങും. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സംവിധാനം പരിഷ്കരിക്കാൻ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് തയ്യാറെടുക്കുന്നു. കേവലം അന്തരീക്ഷ താപനില മാത്രം നോക്കി മുന്നറിയിപ്പ് നൽകുന്ന നിലവിലെ രീതിക്ക് പകരം ഹ്യൂമിഡിറ്റി കൂടി കണക്കിലെടുക്കുന്ന പെർസെന്റൽ ത്രെഷോൾഡ് സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. എൽപിജി ഉപഭോക്താക്കളെ ഒരു വിതരണ ഏജൻസിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാൻ എണ്ണക്കമ്പനികൾക്ക് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. ഓസ്ട്രേലിയയുടെ ആഭ്യന്തര പ്രൊഫഷണൽ 2020 ക്രിക്കറ്റ് ലീഗിന്റെ ഈ സീസണിലെ ആദ്യ മത്സരം ചെന്നൈയിൽ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
5: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
4: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
5: ഫോൺ 94 97 45 79 70.
0: സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 8 സെക്കൻഡ്.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
2: കാവ്യധാരയിൽ ഇന്ന് പി. കുഞ്ഞിരാമൻ നായരുടെ അശ്രുധാര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.
3: ചിക്കെന്നു തട്ടിത്തകർന്നു മുഴുകിന്നി തർക്കനോടിക്കും പെരും കപ്പലാഴിയിൽ പങ്കത്തിലണ്ടുമറിയുന്നു കായലിൽ തിങ്കൾ തുഴയുന്ന വെള്ളിയോടം ക്ഷണത്താൽ അന്തർഹൃത്തിലടിയുന്നു വിണ്ടല വഞ്ചിറ നീന്തിക്കടക്കും മഹസ്സുകൾ താഴുന്നു വൻകര തൂരുന്നി താഴികൾ വീഴുന്നു മേതുര പർവ്വതശ്രേണികൾ മായികമേതോ ചരടൊന്നിളകവേ മാറുന്നു രംഗവിധാനമശേഷവും പേർത്തും ലഭിച്ചീലനുമതി മർത്യന്നു കൂത്തുമാടത്തിന്നണിയറ കാണുവാൻ വാസന്തവാസരഗാനം നിലയ്ക്കവേ വാടിക്കൊഴിയവേ ചൈത്രരചനികൾ തട്ടിമറിയുന്നു സങ്കൽപ്പഭാജനം ഞെട്ടിത്തെറിക്കുന്നു രാജസിംഹാസനം മായുന്നു മെല്ലെ പഴയവ തൂലിക മാറിയെടുക്കുന്നു വിശ്വമഹാകവി ചൊല്ലി ദിനപത്രപംക്തി മഹാകവി ഉള്ളൂർ മരിച്ചു മരവിച്ച മന്മനം ദുഃഖാന്തമായി പതിച്ചു പൊടുന്നനെ ദുസ്സഹനൂതന ശോകദഹനനിൽ ഘോരകഥനം വിഴുങ്ങവേ ശയ്യയ്ക്കു ചാരത്തിരുന്നുപചരിച്ചിടുവാൻ എണ്ണി ദിനങ്ങൾ കഴിച്ച ദേവവ്രത പുണ്യപുഞ്ചത്തിന്നു കാവലിരിക്കുവാൻ പാവനസ്തോത്രമുരച്ചുകൊണ്ടാചാര്യപാദത്തിൽ വീണു നമസ്കരിച്ചിടുവാൻ തോരാത്ത കണ്ണീരൊഴുകുന്ന മന്ദിരദ്വാരത്തിൽ നിന്ന സമാധിസ്ഥലം

0: ശങ്കരേ. നാരായണാർപ്പിതചിത്തനായി ശ്രീരാമനാമം ജപിച്ചൊന്നനുഗമിച്ചിടുവാൻ കൈവല്യഗോപുരം പൂകുമാമേനിയിൽ കൈകൊണ്ടൊരു ലഘുഹാരമർപ്പിക്കുവാൻ ഹന്ത മദ്ദുർവിധി സംഗതി വന്നീല വെന്തുവെണ്ണീറാകുക നീയനുതാപമേ. ചട്ടറ്റൊരന്ത്യദിനത്തിലും ഹാ നന്ദികെട്ടൊരീ മൂകനെത്തൊട്ടു തഴുകുവാൻ മുട്ടാതണഞ്ഞിതനുഗ്രഹച്ചങ്ങല വട്ടയുമായി ഗുരുദേവഭാരതി. തെറ്റീ പൊറുക്കുകയങ്ങയ്ക്കു ഞാൻ കാണിക്കയിട്ടില്ല കാരുണ്യപൂർണ ഭണ്ഡാരമേ. മൂവന്തി ചൂടുമാ മാണിക്യ വിഗ്രഹം മൂടിക്കഴിഞ്ഞുപോയി കൊടി വസ്ത്രത്തിനാൽ. ചന്ദ്രകളഭസ്സു ശീതളവ്യോമമേ സുന്ദര സഹ്യഗിരീന്ദ്ര വിഭാതമേ. ശഷ്പനികേതമേ നീരതകുഞ്ചമേ പുഷ്പശ്യാമള നീലവിപിനമേ. മായുന്നു മെല്ലെ പഴയവ തൂലിക മാറിയെടുക്കുന്നു വിശ്വമഹാകവി. ചൊല്ലി ദിനപത്രപംക്തി മഹാകവി ഉള്ളൂർ മരിച്ചു മരവിച്ച മന്മനം ദുഃഖാന്തമായി പതിച്ചു പൊടുന്നനെ ദുസ്സഹനൂതന ശോകദഹനനിൽ.
1: കവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ അശ്രുധാര എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ആർ രഘു.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.

ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ് തേക്കേക്കര തൊടുപുഴ കലൂരുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാങ്കുളത്തുനിന്നും ശശിധരൻ എ. ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ.

രാത്രി 9:30 ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു. രാത്രി 10:30 ചില്ലുജാലകം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 43:38. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ കേൾക്കാം FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്
2: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16th നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലെയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്ര

0: മോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത എംപിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFിന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നൌ ഉയർത്തിയ 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം.

0: കണ്ണൂർ ആറളം ഫാമിൽ ഗജം ടി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെയും ബ്ലോക്ക് 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാട് നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൌത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൌണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച PA മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ FM ഡയറിയിലേക്ക്. ചിന്താശകലം. ചെറിയ ഒരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. ചെറിയ ഒരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. സിഡ്നി ഷെൽഡൺ, അമേരിക്കൻ നോവലിസ്റ്റ്. ഈ വാക്കുകളോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപെക്കിൽ നിന്നും ഏറ്റവും ഒടുവിലായി വിട്ട് പുറത്തുവന്ന രാജ്യമേത്? ചോദ്യമൊരിക്കൽ കൂടി, പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപെക്കിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വിട്ട് പുറത്തുവന്ന രാജ്യം ഏത്? ഉത്തരം പറയാം പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷത്തിലേക്ക്. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 5:30 പുസ്തക പ്രകാശനം. സി ബി ജീവൻ എഴുതിയ ക്രിറ്റിസിസം ഓഫ് ലോ ക്വാളിറ്റി ആൻഡ് സോഷ്യൽ ലൈഫ്. തുടർന്ന് 6:30 എൻ സി മമ്മൂട്ടി സ്മാരക സമിതിയുടെ എൻ സി മമ്മൂട്ടി അനുസ്മരണവും പുരസ്കാര സമർപ്പണവും.

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ആസാദ് എസ് എൻ ജംഗ്ഷൻ, മൂളുംപുറം, ശാസ്ത, മാമ്പിളി ലൈൻ, ആനപ്പറമ്പ്, വടക്കേ വൈനീതി, ചെമ്മായത്ത് റോഡ്, അരിഞ്ഞാണിൽ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണിവരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

സേവന വാർത്ത. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10 മണിക്ക് ചേർത്തല ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI, ഡിപ്ലോമ, ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. യോഗ്യരായവർ ബയോഡേറ്റ, രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ, ആധാർ കാർഡിന്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവയുമായി നാളെ രാവിലെ ചേർത്തല ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8304057735. 8304057735.

0: സമയം 7 മണി.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
3: ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കാനാവില്ല എന്ന ഒരു ധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുറച്ചു കാലം ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കട്ടെ, അതിനുശേഷമാകാം മലയാളത്തിൽ ആശയപ്രകാശനം സാധ്യമാകാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷണം എന്ന് ജോഹന്നാസ് ഫ്രോൺ മേയർ എന്ന ക്രിസ്ത്യൻ മിഷണറിയായ ഭാഷാചിന്തകൻ നമ്മോട് പറഞ്ഞത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ നമുക്കിന്നും അക്കാര്യത്തിൽ ആത്മവിശ്വാസം വന്നിട്ടില്ല. സാങ്കേതിക പദങ്ങളുടെ അഭാവവും അശക്തിയും ചൂണ്ടിക്കാണിച്ച് അധ്യയനവും അധ്യാപനവും തുടർന്നാൽ സാങ്കേതിക പദങ്ങൾ ഉണ്ടാവില്ല എന്ന് എൻ വി കൃഷ്ണവാര്യരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാര്യങ്ങളെ ശരിയായി ഗ്രഹിക്കുന്നതിന് ചിന്തിക്കുന്ന ഭാഷയും വിനിമയ ഭാഷയും ഒന്നായിരിക്കുന്നതും മാതൃഭാഷയിൽ പഠിക്കുന്നതുമാണ് ഉചിതമെന്ന ധാരണ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും സ്വിച്ച് എന്ന വാക്കിന് വൈദ്യുത ഗമനാഗമന യന്ത്രമെന്ന് വിവർത്തനമുണ്ടാക്കിയത് ചൂണ്ടിക്കാണിച്ച് മലയാളത്തിലെ ശാസ്ത്ര പഠനത്തെ പരിഹസിക്കുകയാണ് പതിവ്. ഇതിന് പരിഹാരങ്ങളുണ്ട്. സ്വിച്ച് പോലെ സാർവത്രിക ഉപയോഗത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണ് ഉചിതം. അന്താരാഷ്ട്രീയ സാങ്കേതിക പദങ്ങളെയും അതേപടി എഴുതേണ്ടി വരും. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും അതേപടി ഉപയോഗിക്കുന്നു.

ഡൈൻ, കലോറി, ആംബിയർ തുടങ്ങിയ അളവുകളെയും മാറ്റാൻ കഴിയില്ല. ഗണിതാദിശാസ്ത്രങ്ങളിൽ വരുന്ന സൈൻ, കോസ് തുടങ്ങിയ പ്രതീകങ്ങളെയും അതേപടി പ്രയോഗിച്ചേ പറ്റൂ. നമ്മുടെ ഭാഷയുടെ ഭാഗമായി സാധാരണ ഉപയോഗത്തിൽ വന്നിട്ടുള്ള കമ്പി, മഴവില്ല്, മുങ്ങിക്കപ്പൽ തുടങ്ങിയ ശാസ്ത്രീയ പദങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് പദങ്ങളോടും ക്രിയകളോടുമൊപ്പം ഭാഷാപദമോ പ്രത്യയമോ ചേർത്ത് സങ്കര പദങ്ങളായി വിവർത്തനം ചെയ്യാം. അയണൈസേഷന് അയോണീകരണമെന്നും കൊയാഗുലേഷന് കൊയാഗുലനമെന്നും പ്രയോഗിക്കുന്നത് ഇത്തരം രീതിയിൽ ഉണ്ടാക്കിയ സങ്കരപദങ്ങളാണ്. സുവോളജി ജന്തുക്കളെക്കുറിച്ചുള്ള അധ്യയനമായതുകൊണ്ട് ജന്തുശാസ്ത്രമെന്നും ബയോളജിക്ക് ജീവശാസ്ത്രമെന്നും ബോട്ടണിക്ക് സസ്യശാസ്ത്രമെന്നും ഫിസിക്സിന് ഊർജതന്ത്രം അഥവാ ഭൗതികശാസ്ത്രമെന്നും കെമിസ്ട്രിക്ക് രസതന്ത്രമെന്നും മലയാളം

0: ചേർത്ത് സങ്കരപദങ്ങളായി വിവർത്തനം ചെയ്യാം. അയണൈസേഷന് അയോണീകരണമെന്നും കൊയാഗുലേഷന് കൊയാഗുലനമെന്നും പ്രയോഗിക്കുന്നത് ഇത്തരം രീതിയിൽ ഉണ്ടാക്കിയ സങ്കരപദങ്ങളാണ്. സുവോളജി ജന്തുക്കളെക്കുറിച്ചുള്ള അധ്യയനമായതുകൊണ്ട് ജന്തുശാസ്ത്രമെന്നും ബയോളജിക്ക് ജീവശാസ്ത്രമെന്നും ബോട്ടണിക്ക് സസ്യശാസ്ത്രമെന്നും ഫിസിക്സിന് ഊർജതന്ത്രം അഥവാ ഭൗതികശാസ്ത്രമെന്നും കെമിസ്ട്രിക്ക് രസതന്ത്രമെന്നും മലയാളം മനോഹരവും ഉചിതവുമായ വിവർത്തനങ്ങൾ ഉണ്ടാക്കി. ആദ്യകാലത്ത് സാങ്കേതിക പദങ്ങൾ ഉണ്ടാക്കാൻ സംസ്കൃതത്തെ കൂടുതലായി ആശ്രയിച്ചിരുന്നു. ഇന്നത് മാറി. ബോയിലിംഗ് പോയിന്റിന് ആദ്യം നാം സൃഷ്ടിച്ച സാങ്കേതിക പദം ക്വഥനാങ്കം എന്നായിരുന്നെങ്കിൽ പിന്നീട് ആ സ്ഥാനത്ത് തിളനില എന്ന പ്രയോഗം വന്നു. ഏരിയ എന്ന വാക്കിന് വിസ്തീർണം എന്ന വാക്കാണ് ആദ്യം പ്രയോഗിച്ചിരുന്നെങ്കിൽ പരപ്പളവ് എന്ന ലളിതമായ മലയാള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രപദങ്ങളെ വിവർത്തനം ചെയ്യുമ്പോൾ മാനകീകരണം കൂടിയേ കഴിയും. ഫോഴ്സ് എന്ന ഫിസിക്സ് പദത്തിന് ബലം ശക്തി എന്ന് രണ്ട് വാക്കുകളും പ്രയോഗിക്കാമെങ്കിലും ബലമെന്ന് മാനകീകരിക്കേണ്ടി വരും. ഈ മാനകീകരണം കൂടിയേ തീരൂ എന്നത് ഇംഗ്ലീഷിലെയും പ്രശ്നമാണ്. ഫോഴ്സ് എന്നല്ലാതെ സ്ട്രെങ്ത് പവർ എന്നൊന്നും പ്രയോഗിച്ചുകൂടല്ലോ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ, അതായത് ഒരു യൂണിറ്റ് സമയത്തുണ്ടായ പ്രവൃത്തിയാണ് പവർ. ഈ പവറിനെ നാം മലയാളത്തിലും പവർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26-ാം തീയതി രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477228201. 0477228201.

0: ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP ഫോർമാറ്റിൽ ചാവറ ഫിലിം സ്കൂൾ @gmail.com എന്ന വിലാസത്തിൽ അയക്കാം. അവസാന തീയതി ഈ മാസം 24. വിശദവിവരങ്ങൾക്ക് 8129-06-6620 എന്ന നമ്പറിൽ വിളിക്കുക. 8129-06-6260.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 23-ാം തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 91 88 58 11 48, 91 88 1148.

പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു.

ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഇതിനായി ഈ മാസം 29-ാം തീയതി രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7-ാം ക്ലാസ്. ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ യോഗ്യതകളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക phc@gmail.com.

അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30-ാം തീയതി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന എസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 94 95 99 96 67, 94 95 99 96 67.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. FM ഡയറിയിൽ ഇനി കേൾക്കൂ.
1: ഗ്രീൻ മൂൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: രഞ്ജിത്ത് കഥയെഴുതി സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ചിത്രമാണ് മിഴിരണ്ടിലും. ദിലീപ്, കാവ്യ മാധവൻ, ഇന്ദ്രജിത്ത്, ജഗതി ശ്രീകുമാർ, സുകുമാരി, രേവതി, നരേന്ദ്രപ്രസാദ് തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ, പാടിയത് പി ജയചന്ദ്രൻ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ഫോൺ 8129110087.
5: നമ്മൾ വായില് കാണുന്ന പല്ലിന്റെ ഭാഗമാണ് ക്രൗൺ എന്ന് പറയുന്നത്. അതിന്റെ താഴേക്ക് വേരുണ്ട്. ഈ വേരിന്റെ ചുറ്റും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കവർ ചെയ്യുന്നതാണ് മോണ എന്ന് പറയുന്നത്. അപ്പൊ ഈ മോണയിൽ അണുബാധ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ മോണരോഗം എന്ന്

0: പറയുന്നത്. അപ്പോൾ ഇത് വളരെ സാധാരണമായിട്ടും പക്ഷെ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു അസുഖമാണ് ഈ മോണരോഗം എന്ന് പറയുന്നത്. 2020 നടത്തിയൊരു സർവേ വെച്ചിട്ട് കേരളത്തിൽ 90% ജനങ്ങൾക്കും ഈ പറയുന്ന മോണരോഗം ഉണ്ട്. അതിൽ 55% പേർക്കും അത് വളരെ തീവ്രമായ രീതിയിലാണ് മോണരോഗമുള്ളത്. അതായത് പല്ല് ഇളക്കം വന്ന് പല്ല് പോകുന്ന ഒരു അവസ്ഥയാണത്. അപ്പോൾ ഇത് വേദനരഹിതമായതുകൊണ്ട് മോണരോഗത്തിന് അധികം പ്രാധാന്യം ആരും കൊടുക്കാറില്ല, അല്ലെങ്കിൽ ആരും വേറല്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് ചികിത്സ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. മോണരോഗത്തിന് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം വരിക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ തന്നെ ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ വായുനാറ്റം ഉണ്ടാവുക. പിന്നെ മോണ താഴേക്ക് ഇറങ്ങി വന്നിട്ട് വേര് പുറമേ കാണുക. ചിലവർക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പെയിൻ അല്ലെങ്കിൽ ഒരു ഡൽ ആയിട്ടുള്ള ഒരു വേദന ഉണ്ടാവും. പിന്നെ മോണയുടെ നിറം മാറ്റം. നമ്മുടെ സാധാരണ പറയുക മോണയുടെ ശരിയായ കളർ എന്ന് പറയുന്നത് കോറൽ പിങ്ക് കളറാണ്. അപ്പോൾ ഈ മോണരോഗമുള്ളവർക്ക് അത് കൂടുതൽ നല്ല റെഡ് കളറിലായിട്ടായിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് പല്ലുകളൊക്കെ വിടവ് വരാൻ തുടങ്ങും. പിന്നെ ചിലവർക്ക് പല്ലിന് ഇളക്കം വരാൻ തുടങ്ങും. പിന്നെ പഴുപ്പ് അല്ലെങ്കിൽ ഈ കക്ക ഇരിക്കുക, മോണയിൽ കക്ക ഇരിക്കുന്നതൊക്കെ ഈ മോണരോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക. പിന്നെ മോണയിൽ ഒരു വീക്കം പോലെ വരിക, അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജിലാണ് പല്ല് പോകുന്നതായിട്ട് കാണുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പേഷ്യന്റിനോട് എക്സ്റേ എടുത്തിട്ട് വരാൻ പറയും. ഇപ്പോൾ പലതരത്തിലുള്ള എക്സ്റേ ഉണ്ടല്ലോ, OPG എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കാന് ആയിട്ട് CBCT എടുക്കാം. അപ്പൊ അത് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ മോണരോഗം എത്രത്തോളം തീവ്രത ഉണ്ട് എന്നുള്ളത് വിലയിരുത്തുന്നത്. അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ദീപശിഖ സുരേഷ്.
2: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
3: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

ആരോഗ്യ കേരളം NHM ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25-ാം തീയതി വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തീഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. ഈ മാസം 25-ാം തീയതിയാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാലിതാ ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

കോട്ടയം ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐടിഐയിൽ ടർണർ ട്രേഡിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. ഓപ്പൺ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള അഭിമുഖം ഈ മാസം 22-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ടർണർ ട്രേഡിൽ എൻടിസിയും 3 വർഷ പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0481253556 0481253556. ഈ മാസം 22-ാം തീയതി രാവിലെ 10 മണിക്കാണ് അഭിമുഖം.

കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രൂസ് നമ്പർ 22 അടിയന്തര ടാറിംഗ് പണികൾക്കായി ഇന്ന് വൈകിട്ട് 6 മണിവരെ അടച്ചിടും. വാഹനങ്ങൾ തൊട്ടടുത്തുള്ള ലെവൽ ക്രൂസ് നമ്പർ 21 വഴി പോകണം.

ആകാശവാണി കൊച്ചി എഫ്എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 24:30. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം 7:35.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോടെം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत है कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും

0: വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. April 29 ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള MLA ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KA ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണുദാസ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത.

0: ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിയ്ക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. February 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. PP ചൌധരി അധ്യക്ഷനായ സമിതി, ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ PP ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തുകാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്രനേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 15 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
1: സമകാലികം.
2: ജെൻസി കുട്ടികളിൽ പുകവലി ശീലം വർദ്ധിക്കുന്നുണ്ടോ? പുതുതലമുറയിലെ കുട്ടികളുടെ പുകവലി ശീലം അവരെ മറ്റു മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ട്. ഇതിന്റെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ.
3: പുകവലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജെൻസി കുട്ടികളുടെ ഇടയിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് ഈ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഗാഞ്ച പോലത്തെ വീഡ് യൂസ് ചെയ്യുന്ന ഒരു ശീലമാണ് അവരിൽ കണ്ടുവരുന്നത്.
2: പുതുതലമുറയിൽ പുകവലിയേക്കാൾ മയക്കുമരുന്നുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സ് ജോയിന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ.
3: പുകവലി നിരോധിച്ചതിന് ശേഷം പൊതുസ്ഥലങ്ങളിൽ വളരെ കുറവായിട്ട് മാത്രമേ നമ്മൾ കണ്ടു കിട്ടുന്നുള്ളൂ. മയക്കുമരുന്ന് പുകയിലയുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഈ സിന്തറ്റിക് മയക്കുമരുന്ന് അവര് ഈ പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്യുന്ന രീതി കുറവാണ്. സാധാരണ ഒന്നും ഇൻഹേൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ സ്മോക്കിങ്ങിന്റെ ഒരു എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ ഈ ഗഞ്ചാവ് ചില പ്രത്യേക തരം പേപ്പർ കിട്ടും, ആ പേപ്പറിൽ ഗഞ്ചാവ് പൊടിച്ചിട്ട് അത് സിഗരറ്റ് രൂപേണ ആക്കി അത് വലിക്കുന്ന ഒരു രീതിയാണ്. അല്ലാതെ പുകയിലയായിട്ട് മിക്സ് ചെയ്തിട്ട് വലിക്കും.

0: ഈ ജെൻസി കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. ന്യൂജൻ അവരുടെ ഇടയിലുള്ള ഡ്രഗ് യൂസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവര് ഗഞ്ചാവ് അല്ലെങ്കിൽ വീട് പോലത്തെ സാധനങ്ങൾ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർ കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മറ്റ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഗഞ്ചാക്ക് ഉപരിയായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ആംഫിറ്റമിൻസോ അല്ലെങ്കിൽ ന്യൂജൻ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അവർ കൂടുതൽ ഉപയോഗം അവരിൽ കണ്ടുവരുന്നത്. അവരുടെ നമ്മുടെ സീഷേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന അവര് അതിനോടാണ് അവർക്ക് കൂടുതൽ ഒരു താല്പര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചതിന് ശേഷം പുകവലിയുടെ പാറ്റേണിൽ തന്നെ വലിയൊരു മാറ്റം കാണാൻ പറ്റും. പഴയതുപോലെ നമുക്കിപ്പോ പൊതുസ്ഥലത്ത് ആൾക്കാർ പുകവലിക്കുന്നത് വളരെ കുറവാണ്. അത് കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതൊരു കോട്ട്പാ പ്രകാരം ഒരു ചെറിയ ഫൈന് ഈടാക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി വളരെ കുറഞ്ഞിട്ടുണ്ട്. പുകവലിക്കുപരി മറ്റു തരത്തിലുള്ള ഡ്രഗ്സിനോടോ അല്ലെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്നിനോടോ സിന്തറ്റിക് ഡ്രഗ്സിനോടോ കൂടെയാണ് ഈ ന്യൂജൻ ജനറേഷന് കൂടുതൽ താല്പര്യം. പുകവലി അങ്ങനെ അവർ പലരെയും നമ്മൾ സീഷർ നടത്തുമ്പോഴും സിഗരറ്റോ അങ്ങനത്തെ സാധനങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് ഇത് ചെറിയ അളവിൽ തന്നെ പെട്ടെന്ന് വളരെ സ്പീഡിൽ എഫക്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഹൈ ആവാൻ പറ്റിയ സാധനമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. അപ്പൊ ഈ സിന്തറ്റിക് മയക്കുമരുന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ഡ്രഗ്സ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിലപ്പോ ഒരു എഫക്ട് കിട്ടുന്ന ഒരു 5-10 മിനിറ്റ് ആയിരിക്കും അതിന്റെ എഫക്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പോ ഒരു മറ്റു തരത്തിലുള്ള ലഹരി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ എഫക്ട് നിൽക്കുന്ന ചിലപ്പോ ഒരു 3-4 മണിക്കൂർ വരെ അല്ലെങ്കിൽ 5 മണിക്കൂർ വരെയൊക്കെ അതിന്റെ എഫക്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവർ കൂടുതലും ഈ ഇത്തരത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്ന് പ്രിഫർ ചെയ്യുന്നത്. പുകവലി നമ്മുടെ ഒരു പാറ്റേൺ എടുത്തു പോയി കഴിഞ്ഞാൽ വളരെയധികം കുറച്ചിട്ടുണ്ടെന്ന് തന്നെ. പ്രത്യേകിച്ച് ന്യൂജന്റെ ഇടയില് പുകവലി തന്നെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വളരെ അപൂർവം. പിന്നെ അതിനകത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ പുക വലിക്കുന്നതിന് പകരം ഈ ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്ന അത്തരത്തിലുള്ള, അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബസ് ഡ്രൈവേഴ്സും ലോങ് റൂട്ടൊക്കെ ബസ് ഓടിക്കുന്നവരും മറ്റ് ജോലി ഫിസിക്കൽ ലേബേഴ്സ് ചെയ്യുന്നവരും എല്ലാം ഇത്തരത്തിലുള്ള പുകവലിക്ക് പകരം ഈ പറഞ്ഞ പോലെ ടൊബാക്കോ പാക്കറ്റിൽ കിട്ടുന്നത് അത് മിക്സ് ചെയ്ത് ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്ന ഒരു രീതി നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഇടയിലാണ് അത്തരത്തിലുള്ള പ്രവണത നമ്മൾ കണ്ടു വരുന്നത്. ടൊബാക്കോയുടെ ഒരു സ്മെല്ല് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ട്രെയിനിൽ ഇപ്പം പൊതുവെ നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ന്യൂജൻ ട്രെയിനുകളില് സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ബാത്റൂമിൽ കയറി സ്മോക്ക് ചെയ്താൽ പോലും ട്രെയിൻ സ്റ്റോപ്പാകും. പക്ഷെ മറ്റു ട്രെയിനുകളിലൊക്കെ അത്തരത്തിലുള്ള സംവിധാനം ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനുകളിൽ ഈ പറഞ്ഞ പോലെ ബാത്റൂമോ അങ്ങനെയൊക്കെ കയറി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് വരുണ്ട്. സ്മോക്ക് ചെയ്യുകയും ചെയ്യും, ഈ പറഞ്ഞ പോലെ ഈ പാക്കറ്റ് ടൊബാക്കോ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. കൂടുതലും വടക്കേ ഇന്ത്യയിലോട്ട് അവിടുന്ന് വരുന്നവരും അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തായാലും ഈ ടൊബാക്കോയുമായി ബന്ധപ്പെട്ട് മെയ് 31 നമ്മൾ വേൾഡ് വൈഡ് ആന്റി ടൊബാക്കോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിനോടും അനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഓരോ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ന്യൂ ജനറേഷന്റെ ഇടയിൽ പുകവലി കുറവാണെങ്കിലും ഈ ഒരു അവയർനെസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. കാര്യം ഒരു സിഗരറ്റിൽ തന്നെ 80-ൽ രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് നമ്മൾ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
1: എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സതീഷ്.
2: പുതുതലമുറയിൽ പൊതുവെ പുകവലി ശീലം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, സർക്കാരിന്റെ വ്യാപകമായ പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രചരണ പരിപാടികളാണ്. പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള പരസ്യം പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും വ്യാപകമായി പ്രചരിച്ചത് ഈ ശീലം യുവാക്കൾക്കിടയിൽ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. 2, കോട്ട്പ നിയമപ്രകാരം പുകവലി കുറ്റമായി കണക്കാക്കിയതും അതിന് ഫൈൻ ഈടാക്കുന്ന കുറ്റമായി കണ്ടതും യുവാക്കൾക്കിടയിൽ പുകവലിയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ പുകവലിയുടെ സ്ഥാനത്ത് പുകയിലെ ഉൽപ്പന്നങ്ങളായ ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരം പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആന്ധ്ര, ഒറീസ, ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വ്യാപകമായി കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവർ ഉപയോഗിക്കുന്നതും ചവയ്ക്കുന്നതും കണ്ടിട്ടാണ് നമ്മുടെ യുവാക്കൾ ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടിയതായിട്ട് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പുകവലിയുടെ സ്ഥാനത്ത് ഇന്ന് വ്യാപകമായിട്ട് ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം കാണാൻ കഴിയും. പണ്ടുകാല

0: പോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ശീലം പുകവലിയാണെങ്കിൽ ഇന്ന് പല യുവാക്കളും നേരിട്ട് തന്നെ MDMA പോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ട് ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകളെ ചോദ്യം ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MDMA, മെത്താഫിറ്റാമിൻ, ആംഫിറ്റാമിൻ, LSD, സ്റ്റാമ്പ്, കഞ്ചാവ്, ഹെറോയിൻ, ഹഷിഷ് ഇതുപോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായിട്ട് യുവാക്കൾക്കിടയിൽ കൂടുതലായി കണ്ടുവരുന്നതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കേസിൽപ്പെടുന്ന യുവാക്കളെ അല്ലെങ്കിൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് നൽകുന്ന മൊഴി പലപ്പോഴും സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും DJ പാർട്ടികളിൽ ഉല്ലസിക്കാനായിട്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനത്തിനും ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചോ ശിക്ഷകളെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ കോടതി വ്യവഹാരത്തെക്കുറിച്ചോ ABCD അറിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ എറണാകുളം ജില്ലയിൽ 169 മയക്കുമരുന്ന് കേസുകളാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അതിൽ അറസ്റ്റ് ചെയ്ത 4% ആളുകളുടെയും പ്രായം 25 വയസ്സിന് താഴെയാണ്. കൂടുതലും ഇത്തരം ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്ത സമയത്താണ് ഇത്തരം വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലർക്കും ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യാപകമായിട്ട് ഇത്തരം നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്. അറിയാം ലഹരി നിയമം എന്ന വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രചരണം നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം MDMA പോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ 0.5 ഗ്രാമിൽ കൂടുതൽ കൈവശം വെച്ചാൽ 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുള്ള കുറ്റമാണെന്നോ, 10 ഗ്രാമിൽ കൂടുതൽ കൈവശം വെച്ചാൽ 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുള്ള കുറ്റമാണെന്നോ ജില്ലാ കോടതികളിലാണ് ഇതിൻ്റെ കേസ് വിചാരണ ചെയ്യുന്നതെന്നോ, ജാമ്യം കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിൽ പോണ്ടി വരുമെന്നോ പലർക്കും അറിയാറില്ല. മാത്രവുമല്ല ഇത്തരം ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ വലിയ അളവിൽ പിടിക്കപ്പെട്ടാൽ ആ കുറ്റം ആവർത്തിച്ചാൽ വധശിക്ഷ വരെ നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യവും പലർക്കും അറിയാറില്ല. അതുപോലെ തന്നെ വലിയ അളവിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന പ്രതികളുടെ ആളുകളുടെ മുഴുവൻ സ്വത്തുവകകളും അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരി, സഹോദരന്മാർ എന്നിവരുടെ പേരിലുള്ള മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും ഈ നിയമം കോടതികൾക്കും പോലീസിനും എക്സൈസിനും അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയും പല ആളുകൾക്കും അറിയാറില്ല. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് ബോധവൽക്കരണ പരിപാടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളിലൂടെ ലഹരിയില്ലാത്തൊരു പുതു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: പുതുതലമുറയിൽ പുകവലി ശീലം നിലനിൽക്കുന്നുണ്ട്. നാർക്കോട്ടിക് സെൻട്രൽ ബ്യൂറോ കൊച്ചിൻ സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറു.
2: കുട്ടികൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ ട്രെൻഡ് സ്മോക്കിങ്ങിന്റെ കൂടി വന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഈ സ്മോക്കിംഗ് പിന്നീട് അവിടെ ഒരു കൂട്ടായ്മയായിട്ടോ ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിൽ പോയിട്ട് ഈ സ്മോക്കിംഗ് തന്നെ ഡ്രഗ്സിലേക്ക് മാറുന്ന ഒരു പ്രവണതയും ഉണ്ട്. സ്മോക്കിംഗ് ഒരു ബേസിക് സ്റ്റെപ്പ് ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടുവരുന്നോളത്തോളം ഇപ്പൊ നമ്മള് സാധാരണ നമ്മളിപ്പോ എറണാകുളം ആയാലും എവിടെ പോയാലും നമ്മള് മെയിൻലി നമ്മളെ സിറ്റി സൈഡിലൊക്കെ നോക്കുമ്പോൾ പെൺകുട്ടികളും ഇത് സ്മോക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സാധാരണ അതേ കമ്പാരിറ്റീവ് സൈസിൽ തന്നെയാണ് ഇവർ രണ്ടാളും എടുക്കുന്നത്. പക്ഷെ ഈ സ്മോക്കിംഗ് പിന്നീടാണ് ഇവർക്ക് പലതരം ഡിപ്രഷൻസ് ആണ്. ഇപ്പൊ ചിലപ്പോ പഠിത്തത്തിന്റെ ഡിപ്രഷൻ ഉണ്ടാവാം, ചിലപ്പോ ജോലികാരിയായിട്ടുള്ള വലിയ ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വയം അവരെ പെർഫോമൻസ് ഒന്ന് മെച്ചല്ല എന്ന് പറഞ്ഞ എപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യങ്ങളാവാം. അതിന് ഇവര് പെട്ടെന്ന് ഡിപ്രസ് ആവുകയാണ്. ഈ ഡിപ്രഷൻ പിടിച്ച് ഈ സ്മോക്കിങ്ങിന് തന്നെ ഡ്രഗ്സിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവണതകളും നമ്മൾ കാണുന്നുണ്ട്. ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് പെടുന്നതാണ്. അവിടെ ഫ്രണ്ട്സ് അവരോട് പറയാൻ ഈ ഫ്രണ്ട്ഷിപ്പിൽ പോകുമ്പോ ഒരു ഫ്രണ്ട് പറയാനില്ല ഇത് ചീറ്റാണ് ഒന്ന് വഴി വിട്ട് സഞ്ചരിക്കും എന്ന് പറയാനുള്ള അവർക്ക് സെൻസ് കിട്ടുന്നില്ല. ഇല്ലാന്നല്ല, നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഇങ്ങനത്തെ ഡിപ്രഷൻ വരുമ്പോ ഈ ഡിപ്രഷൻ മാറ്റാനുള്ള അവര് റിലാക്സേഷന്റെ മൂഡ് നോക്കുന്നത് ഈ എൻജോയ്മെന്റ് ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. പറഞ്ഞ റിലാക്സേഷൻ അത് ഇത് വെറും ടെമ്പററി റിലാക്സേഷൻ, അത് അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഡ്രഗ്സിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്മോക്കിംഗ് തന്നെയാണ്. ആ സ്മോക്കിംഗ് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഒരു ലോവർ ഡ്രഗ്സ് ആവാം, കഞ്ചാവ് ആവാം, പിന്നെ അവിടുന്ന് കുറച്ച് കുറച്ച് കുറച്ച് അവര് കൂട്ടി കൂട്ടി ഇപ്പൊ കൊക്കെയിൻ വരാം, അല്ലെങ്കിൽ അവിടുന്ന് നേരെ താഴ്ത്തിക്ക് വരാം. ആ രീതിയിലാണ് ഇവര് സഞ്ചരിക്കുന്നത്. ഒരു കൂട്ടായ്മ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവര് സെലക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. സ്മോക്കിംഗ് വീണ്ടും കൂടിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോ പെൺകുട്ടികളാണ് നമ്മളിപ്പോ കാണുന്നത് സ്മോക്കിംഗ്. ഇപ്പോഴാണ് ഇതിന്റെ ഡ്രഗ്സിലേക്ക് പോകണം എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഏത് തലത്തിലാണ് ഏത് സ്റ്റെപ്പിലാണ് പോകണം.

0: പോവാൻ എത്തണം എന്നറിയാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ടൊബാക്കോ തന്നെയാണ്. സ്കൂൾ ലെവൽ മുതൽ തന്നെ നമ്മൾ അവയർനെസ് തുടങ്ങുന്നത്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു പറയാറുണ്ട്, നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കും കുട്ടികൾ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഗ്രാജുവലി പതുക്കെ അതിലേക്ക് പോകാനുള്ള എല്ലാ ഇൻഫ്ലുവൻസും നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവയർനെസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് സുപ്രഭാതത്തിലോ പെട്ടെന്ന് ഇത്ര ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഇത് തീർക്കാമെന്ന് പറയാൻ പറ്റില്ല. എന്ത് തന്നെ പ്രവണതയാണ് പറയുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും, വേറെ സിറ്റിക്കൽ ഉണ്ടാവും, ഉണ്ടാവണം എന്നില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇവിടെ കാണുന്ന പ്രവണത, സിറ്റി ടൈപ്പിൽ കാണുന്ന പ്രവണതയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്മോക്കിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Smoking is the first step. അപ്പോ വെൻ എവർ വി ഗോ ടു സ്കൂൾ ഓർ കോളേജസ് വി ടെൽ ദം ദാറ്റ് ഇത് നിങ്ങൾ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പിന്മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്മോക്കിംഗ് നിങ്ങൾക്ക് ഡ്രഗ്സിലേക്ക് എപ്പോഴാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നസെന്റിൽ ആവാം, എന്താണ് അതിന്റെ ഡ്രഗ്സ്, ടൊബാക്കോ പ്രൊഡക്ട്സ് മാറ്റി മറ്റേ ഡ്രഗ്സ് എപ്പോഴാണ് ചേർത്ത് തരുന്നത് അത് നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഏതൊരു മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തിലേക്ക് പുതിയ തലമുറ അകപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് പുകവലി ശീലം. നിയമപ്രകാരം പുകവലി ശിക്ഷാർഹമാണ് എങ്കിലും രഹസ്യമായി കൂട്ടുകൂടി പുകവലിക്കുന്ന ശീലം ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ജീവിത പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനോ സുഹൃത്ത് ബന്ധങ്ങളിലൂടെയോ ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്ന ഒരു തലമുറയാണ് നാം കാണുന്നത്. പിന്നീട് മാരകകരമായ മയക്കുമരുന്നുകൾക്ക് അടിമയായി മാറുന്നു. ഇതിനുവേണ്ട ബോധവൽക്കരണ പരിപാടികൾ സ്കൂൾ തലം മുതൽ സംവിധാനവും ബന്ധപ്പെട്ട അധികാരികളും നടപ്പിലാക്കേണ്ടതാണ്. അതിലൂടെ പുകവലിയും മയക്കുമരുന്നും ഉപയോഗിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജെൻസി കുട്ടികളിൽ പുകവലി ശീലം വർദ്ധിക്കുന്നുണ്ടോ?
2: നിർവഹണം NS ജയമോഹൻ, സഹായം AV മഹേഷ് ബാബു. സമകാലികം.

0: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
1: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
0: 9447007786.
2: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്നത്തെ വൈകുന്നേരം ഗോവിന്ദൻ അടിയോടി അങ്ങാടിയിലെത്തിയത് ഒടിഞ്ഞ കൈയും വെച്ചായിരുന്നു. ഇടതു കൈയാണ് ഒടിഞ്ഞത്. മുളന്തണ്ട് വെച്ച് തുണി ചുറ്റി കഴുത്തിലൂടെ ഒരു ചരട് കെട്ടിയിട്ടിരിക്കുകയാണ്. മുറ്റക്കൊള്ളിന്മേൽ നിന്നും താഴോട്ടിറങ്ങിയപ്പോൾ ഇടതുകാൽ അമർത്തി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ കല്ലൊന്ന് തെന്നിപ്പോയി. ഇടതുകൈ ശക്തിയായി നിലത്തോട്ടമരുകയായിരുന്നു. ഉടൻ തന്നെ ചാമ്പാട്ടിലെ അപ്പുവൈദ്യരുടെ അടുത്തെത്തിച്ചു. വൈദ്യരാണ് പറഞ്ഞത് ഇടതുകൈ മുട്ടിന് താഴെയുള്ള എല്ല് പൊട്ടിയിരിക്കുന്നു, കുത്തിക്കെട്ടണം, നേരെയാകാൻ കുറച്ച് ദിവസമെടുക്കുകയും ചെയ്യും. കുത്തിക്കെട്ടിയ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു. ചരടിൽ തൂങ്ങിക്കിടക്കുന്ന ഇടതുകൈയുമായി ഗോവിന്ദൻ അടിയോടി അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കവേ തമാശയോടെ ചിലർ ചോദിച്ചു, എന്താ അടിയോടി, കാലത്ത് ഞാൾ ആരെങ്കിലും വരണോ സഹായിക്കാൻ? അയ്യാപ്പട്ടരുടെ ബാങ്കിന്റെ മതിലിൽ ചാരി നിന്ന് വെള്ളായി അതെല്ലാം കാണുകയായിരുന്നു. അവളിപ്പോൾ പായ കൊണ്ടുവരാറില്ല, അതിനു പകരം പുല്ലുമായിട്ടാണ് അങ്ങാടിയിലെത്തുന്നത്. അതും വിറ്റുകഴിഞ്ഞു. ഇനി മീനും അരിയും മസാലയും വാങ്ങി നേരെ പുരയ്ക്ക് പോകണം. എന്നാലും ഇത്ര പെട്ടെന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെയാകണമെന്നും വിചാരിച്ചില്ല. മേലായി മുത്തപ്പൻ്റെ ഒരു മെടുക്ക്, വെള്ളായി മനസ്സിൽ പറഞ്ഞു. പായ കൊത്തിക്കീറിയതിൻ്റെ പിറ്റേന്ന് തന്നെ രാവിലെ പള്ളിയാറക്കൽ മുത്തപ്പൻ്റെ അമ്പലത്തിൽ ചെന്നു. അഞ്ചടിത്തോറ്റം കുറെ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മുത്തപ്പൻ ആരെയൊക്കെ തോൽപ്പിച്ചിരിക്കുന്നു, ഏതെല്ലാം തരത്തിൽ ഒടിമറഞ്ഞിരിക്കുന്നു. മുത്തപ്പന് കഴിയാത്തതായി ഒന്നുമില്ല. ഇവിടെയൊക്കെ മുത്തപ്പൻ ചുറ്റിത്തിരിയുന്നുണ്ട്, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. എന്റെ നെഞ്ചിലെത്തി മുത്തപ്പൻ അറിയുന്നുണ്ടോ? വെള്ളായിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ ഗോവിന്ദൻ അടിയോടി ഏറെ ശ്രമിച്ചു. അയാൾ ബാങ്കിന്റെ മുമ്പിലേക്ക് വന്നില്ല. കോടതിക്ക് മുമ്പിലും ചെമ്പകമരത്തിന് ചുവട്ടിലും അച്ചാലും മുച്ചാലും നടന്നുകൊണ്ടിരുന്നു. വെള്ളായി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നാലും മുത്തപ്പ ഇത്ര

0: ണ്ടിയിരുന്നില്ല. കാല് വെച്ച് കുത്തിയിട്ടോ അല്ലാതെയോ ചെറിയൊരു മുറിവ് കൊടുത്താൽ മതിയായിരുന്നല്ലോ. രാത്രിയിൽ നിലാവില്ലെങ്കിൽ തക്ഷൻ കുന്നങ്ങാടി അപ്പാടെ ഇരുളിലമരും. 16 നമ്പർ വിളക്ക് മാതാമ്മയുടെ ഹോട്ടലിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മറ്റുള്ളവരുടെ കടകളിലെല്ലാം റാന്തലുകളോ മുട്ടവിളക്കുകളോ ആണുള്ളത്. അവയുടെ വെളിച്ചം കടകൾക്കുള്ളിൽ പോലും വേണ്ടത്ര ഉണ്ടാകാറില്ല. ആളുകളുടെ മുഖം പരസ്പരം കാണാൻ കഴിയില്ല. കടകൾക്ക് പുറത്തേക്ക് വെളിച്ചം നീണ്ടെത്തുകയുമില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യയോടുകൂടി നിരത്തും ഇരുളാൻ തുടങ്ങും. തക്ഷൻ കുന്നങ്ങാടിക്ക് മേൽ കറുപ്പ് വലിയ ആവരണമായി മാറും. തിക്കോടിയിലെയും മേലടിയിലെയും കീഴൂരിലെയും കച്ചവടക്കാർ രാത്രികാലങ്ങളിൽ പെട്രോമാക്സ് ആണ് കത്തിക്കാറുള്ളത്. നേർത്ത നീലകലർന്ന മഞ്ഞ പ്രകാശമാണ് പെട്രോമാക്സിൻ്റേത്. അത് വരാന്തയിൽ തൂക്കിയിട്ടാൽ കടയ്ക്കകത്തും പുറത്തും നിരത്തുവരെയും വെളിച്ചം നിറഞ്ഞു നിൽക്കും. ഇരുട്ടിൻ്റെ ഒരു ഒളിമട പോലും അവിടങ്ങളിൽ ഉണ്ടാകാറില്ല. കാറ്റ് കുറഞ്ഞു വരുമ്പോൾ പെട്രോമാക്സിൻ്റെ പ്രകാശം മങ്ങിത്തുടങ്ങും. അപ്പോൾ വീണ്ടും അടിച്ചു കൊടുക്കണം. ചില പെട്രോമാക്സുകൾക്ക് കാറ്റടിച്ചു കൊടുക്കുക അത്ര എളുപ്പമല്ല. അധ്വാനത്തേക്കാൾ ഉപരി ഒരു കൈത്തഴക്കം ഇതിനാവശ്യമാണ്. അങ്ങനെ കൈത്തഴക്കം വന്ന ആളായിരുന്നു ഉണ്ണീര. തക്ഷൻ കുന്നങ്ങാടിയിൽ ആദ്യകാലത്ത് പെട്രോമാക്സ് ഉപയോഗിച്ചിരുന്നു. അവയിലെ കാറ്റൊഴിയുമ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഉണ്ണീര ചെന്ന് അടിച്ചു കൊടുക്കും. ഉണ്ണീരയ്ക്ക് അത് ഒരു വിനോദം കൂടിയായിരുന്നു. ഒരു നാൾ കാറ്റടിച്ചുകൊണ്ടിരിക്കെ പെട്രോമാക്സ് പൊട്ടിത്തെറിക്കുകയും ഉണ്ണീര വെന്തു മരിക്കുകയും ചെയ്തു. മേലാസകലം തീ പടർന്നു കയറി ആളിക്കത്തുന്ന ശരീരത്തോടെ തക്ഷൻ കുന്നങ്ങാടിയിലൂടെ ഉണ്ണീര നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ ആർക്കും സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കറുത്തൊരു പിണ്ടമായി ഉണ്ണീര ചെമ്പകമരത്തിന് താഴെ വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ തക്ഷൻ കുന്നിലെ എല്ലാ പെട്രോമാക്സുകളും കച്ചവടക്കാർ ഒന്നിച്ചു കെടുത്തി. അതിനുശേഷം അങ്ങാടിയിൽ ആരും പെട്രോമാക്സ് കത്തിച്ചിട്ടില്ല. രാത്രിയിൽ ഉണ്ണീരയുടെ കറുത്ത ശരീരം പോലെ തക്ഷൻ കുന്നങ്ങാടിയും വിറങ്ങലിച്ചു കിടന്നു. പെട്രോമാക്സ് ഏതു സമയത്തും പൊട്ടിത്തെറിച്ചേക്കുമെന്ന വിശ്വാസമാണ് കച്ചവടക്കാർക്കെല്ലാം. അതുകൊണ്ട് പെട്രോമാക്സുകൾ മുറിയുടെ മൂലയിലേക്ക് മാറ്റിവെച്ചു. പകരം മുട്ടവിളക്കും റാന്തലും ഉപയോഗിച്ചു. അങ്ങാടിയിലുള്ളവർ അങ്ങനെയാണ്. ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുക അവർക്ക് പ്രയാസമാണ്. അതാണ് രാമറിനെയും അത്ഭുതപ്പെടുത്തുന്നത്. രാത്രിയിലൂടെ നടന്ന് കുതിരപ്പന്തിയിൽ ചെന്ന് കുതിരകളുമായി സംസാരിച്ചതിനു ശേഷം മടങ്ങുന്ന വഴി മുഴുവൻ രാമർ സ്വയം ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്? ഇരുളിലാണ് കുതിരകളെ തൊട്ടത്. അവ ചെവിയിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചെന്നും അമ്മ കിടക്കുന്ന മണ്ണ് തിരിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്നും രാമർ കുതിരകളെ അറിയിച്ചു. ഇത് പറയാൻ വേണ്ടിയാണ് അവിടെ പോയത്. അവയുടെ മുഖത്ത് തൊട്ടപ്പോൾ തന്നെ ചെനക്കാൻ തുടങ്ങി. പിന്നെ ചെവികൾ ചലിപ്പിച്ചു. ഇമ്പിച്ചൻ പറഞ്ഞതുപോലെ കുതിര ഒരു ബുദ്ധിയുള്ള ജീവി തന്നെയാണ്. രാമറിനപ്പോൾ അത് കൂടുതൽ ബോധ്യമായി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിന്റെ കീഴിലുള്ള ഹോസ്റ്റലുകളിലേക്ക് റെസിഡൻഷ്യൽ ട്യൂട്ടർമാരുടെ തസ്തികകളിലേക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരും 22-നും 45-നും ഇടയിൽ പ്രായമുള്ള BEd ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് സേവനം ചെയ്യുന്നതിന് തൽപരരും 1,00,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ളവർ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവയുമായി അടുത്ത മാസം 3-ാം തീയതി രാവിലെ 10:30 തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ITD പ്രൊജക്ട് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0486-22-22-399. 0486-22-22-399.

ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽരഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതീ യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടു വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ rsetikatm@sbi.co.in rsetikatm@sbi.co.in.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ഞാൻ ശരതിയാണ്, ആലുവയെന്നാണ്. എന്റെ ഫ്രണ്ടിന്റെ മകൾക്ക് വേണ്ടിട്ടാണ്. അപ്പൊ എ പ്ലസ് ഉണ്ടായിരുന്നു ടെൻത്തിലൊക്കെ. അപ്പൊ നഴ്സിംഗിന് പോവാനാണ്. അപ്പൊ നല്ല കോളേജ് ഏതാ ഉള്ളത്?
2: പ്ലസ് ടു എന്ത് കിട്ടും?
3: എ പ്ലസ്
2: ഉണ്ടാവും. സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നഴ്സിംഗിന്റെ കട്ട് ഓഫ് മാർക്ക് അറിയാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 98% ഒക്കെ ഉണ്ടെങ്കിൽ മെറിറ്റിൽ സീറ്റ് കിട്ടും.
3: അതെല്ലേ?
2: പിന്നെ ആ കുട്ടിയോട് പറയാ, ഒന്നും ആലോചിക്കേണ്ട, ഇത് നല്ല കോഴ്സാണ്, പഠിച്ചോളാം പറയാം. ഭയങ്കര ഡിമാൻഡ് ആണ്. നഴ്സിംഗ് 4 ഇയർ കോഴ്സ്, ഒന്നും ആലോചിക്കേണ്ട, ബെസ്റ്റ് കോഴ്സ് ആണ്, നല്ല ജോലി കിട്ടും, വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്.
3: ഇപ്പൊ
2: 28 or 29 കോളേജ് ഉണ്ട്. അതിൽ നഴ്സിംഗ് കോളേജസ് ഉണ്ട്, നഴ്സിംഗ് സ്കൂൾസും ഉണ്ട്. പിന്നെ നന്നായിട്ട് ഇപ്പൊ പ്ലസ് ടു പഠിച്ച നല്ല മാർക്ക് കിട്ടുമോ നോക്കുക. നല്ല നഴ്സിംഗ് കോളേജ് ഗൂഗിളിൽ പോയി കണ്ടുപിടിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ LBS സൈറ്റിൽ പോയി കഴിഞ്ഞ കട്ട് ഓഫ് മാർക്ക് നോക്കുക. അതില്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റ് സീറ്റ് മേടിക്കണം. പിന്നെ നഴ്സിംഗിന് വേണ്ടി വേറെ രാജ്യത്തും പോകണ്ട, കേരളത്തിൽ പഠിച്ചാൽ മതി. അപ്പൊ അന്വേഷിച്ച് നോക്കൂ കേട്ടോ.
3: റൈറ്റ്.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. രാജ്യത്തെ റെയിൽവേ വൈദ്യുതീകരണം 99.6% പൂർത്തിയായതായി റെയിൽവേ. രാജ്യത്ത് 69,873 കിലോമീറ്ററിലധികം വൈദ്യുതീകരണമാണ് സാധ്യമായത്. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചാവടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവച്ചു. എല്ലാ മാസവും സ്ത്രീകൾക്ക് 3,000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ യോജന പദ്ധതിക്കായി പശ്ചിമബംഗാൾ വനിതാ ശിശുവികസന സാമൂഹിക ക്ഷേമ വകുപ്പ് വിജ്ഞാപനം. June 1 പ്രാബല്യത്തിൽ വരുന്ന ധനസഹായം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് നൽകും. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട് കാറിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. ബറാക്ക ആണവ നിലയത്തെ ലക്ഷ്യമിട്ട ഡ്രോണുകൾ ഇറാഖിൽ നിന്നാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. നേരത്തെ അൽദഫ്ര മേഖലയിലെ ബറാക്ക ആണവ നിലയത്തിന്റെ പരിധിയിൽ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചിരുന്നു.
1: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: തുമ്പിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. ഇതൊരു പഴമൊഴിയല്ല, പക്ഷേ പഴമൊഴി പോലൊരു സത്യം ഈ വരിയിൽ ഒളിച്ചിരിപ്പുണ്ട്. തുമ്പിയുടെ വലുപ്പം കൊണ്ടല്ല, അവയുടെ സാന്നിധ്യവും അസാന്നിധ്യവും കൊണ്ടാണ് നാട്ടിലെ പഞ്ഞം അളക്കാനാവുക. എങ്ങനെയുള്ള പഞ്ഞം? പരിസ്ഥിതിയും കാലാവസ്ഥയുമൊക്കെ മാറുന്നതുകൊണ്ടുള്ള, അതായത് ആഗോള താപനം പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് കാലേക്കൂട്ടി കാണിച്ചു തരുന്ന പാരിസ്ഥിതിക സൂചനകളാണ് തുമ്പികൾ. ഉദാഹരണത്തിന്, ചിലയിനം തുമ്പികൾ ഉഷ്ണമേഖലയിൽ പെരുകുന്നത് ചൂട് കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. ചൂടിഷ്ടമുള്ള തുമ്പികളാണത്. ഇനി അതേ ഇനത്തിൽ തണുപ്പ് സ്ഥലങ്ങൾ കണ്ടാൽ അതും ദോഷമാണ്. അവിടെ തണുപ്പ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മലിനീകരണവും

0: അതും ദോഷമാണ്. അവിടെ തണുപ്പ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മലിനീകരണവും വനനശീകരണവും ഒക്കെ കാരണം ഇന്ന് അപൂർവ ഇനം തുമ്പികളെയും നമുക്ക് കാണാനേയില്ല. പ്രാണിലോകത്തെ രത്നങ്ങളാണ് തുമ്പികൾ. അതിൽ കുറഞ്ഞൊരു വിശേഷണമില്ല തുമ്പികൾക്ക്. ശരിക്കും അവ രത്നങ്ങളെപ്പോലെ പ്രാചീനവും ആകർഷണീയവുമാണ്. 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനും ഏറെ മുൻപ് ആകാശം കീഴടക്കിയവരാണ് അവർ. രൂപ സവിശേഷത, പറക്കുന്നതിലെ പ്രാവീണ്യം എന്നിവ കൊണ്ട് അവ മനുഷ്യരെ എന്നും അത്ഭുതപ്പെടുത്തി. ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും തുമ്പികളെക്കുറിച്ച് ധാരാളം പാട്ടുകളും കഥകളുമുണ്ട്. എന്നാൽ തുമ്പികളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് അറിയില്ല. പൂന്തേനുണ്ടെന്ന ജീവികളാണ് തുമ്പികളെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ സമർത്ഥരായ ഇരപിടിയന്മാരാണവർ. ചെറുപ്രാണികളാണ് പ്രധാന ഭക്ഷണം. അതുപോലെ കുഴിയാന വളർന്നാണ് തുമ്പിയാവുന്നതെന്ന വിശ്വാസവും തെറ്റാണ്. തുമ്പികൾ മുട്ടയിടുന്നതും അവയുടെ ലാർവകൾ വളരുന്നതും ശുദ്ധജലത്തിലാണ്. അതുകൊണ്ടാണ് കുളങ്ങൾക്കരികിലും പാടത്തുമൊക്കെ തുമ്പികളെ ഏറെ കാണാനാവുന്നത്. അവയുടെ എണ്ണവും വൈവിധ്യവും ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ പാരിസ്ഥിതിക സൂചനകങ്ങളായി തുമ്പികൾ കണക്കാക്കാം. ഭൂമിയിലെ എല്ലാ ജീവികളെയും അവയുൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ജന്തുവിഭാഗത്തിലെ ഏറ്റവുമധികം അംഗങ്ങളുള്ള ഉപവിഭാഗമായ ആർത്രോപ്ലോഡയിലാണ് ഷഡ്പദങ്ങളും ചിലന്തികളും ഞണ്ടുകളും തേരട്ടകളുമൊക്കെ ഉൾപ്പെടുന്നത്. ഈ ഫൈലത്തിൻ്റെ ഉപവിഭാഗമായ ഉറുമ്പും പുൽച്ചാടിയുമെല്ലാം ഉൾപ്പെടുന്ന ഇൻസെക്ട എന്ന ക്ലാസ്സിലെ അംഗങ്ങളാണ് തുമ്പികൾ. തല, ഉരസ്, ഉദരം എന്നീ 3 ഭാഗങ്ങളാണ് അവരുടെ ശരീരത്തിന്. ഭക്ഷണം കടിച്ചു മുറിച്ചു തിന്നുന്ന സ്വഭാവക്കാരായതിനാൽ ഒഡോണേറ്റ എന്ന ഗണത്തിലാണ് തുമ്പികൾ പെടുക. 2 തരം തുമ്പികളാണ് നമ്മുടെ നാട്ടിലുള്ളത്: കല്ലൻ തുമ്പികളും സൂചി തുമ്പികളും. കല്ലൻ തുമ്പികൾ താരതമ്യേന വലിപ്പമുള്ളവയും ദൃഢഗാത്രരുമാണ്. വിശ്രമിക്കുമ്പോൾ ഇവ ചിറകുകൾ വിടർത്തി വയ്ക്കുന്നു. ഇവയുടെ പിൻ ചിറകുകൾക്ക് മുൻ ചിറകിനെ അപേക്ഷിച്ച് വീതി കൂടുതലാണ്. വളരെ വേഗത്തിൽ പറക്കുന്നതാണിവ. മിക്ക കല്ലൻ തുമ്പികളുടെയും വലിയ കണ്ണുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മഞ്ഞുമലിൽ നിന്നും ജോജി തോമസിന്റേതാണ്.
1: ഞാൻ എറണാകുളം ജില്ലയിൽ മഞ്ഞുമൽ ദേശത്താണ് താമസിക്കുന്നത്. ഏലൂർ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽപ്പെടുന്ന ഇവിടെ എന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ വ്യത്യസ്ത സർവേ നമ്പറിലായി 4 ചെറിയ വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾക്കെല്ലാം നികുതി അതാത് വർഷം ഞാൻ നേരിട്ടാണ് ഏലൂർ വില്ലേജ് ഓഫീസിൽ പോയി അടക്കുന്നത്. ഓരോ തവണ ചെല്ലുമ്പോഴും 4 വസ്തുവിനും വെവ്വേറെ നികുതി അടച്ചു തരണമെന്ന് ഞാൻ പറയുമ്പോൾ ഉദ്യോഗസ്ഥർ പല അസൗകര്യങ്ങളും പറയാറുണ്ട്. എങ്കിലും 4 വസ്തുവിനും 4 പേപ്പറിൽ നികുതി അടച്ച് റസീദും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം നികുതി അടക്കുന്നതിന് 2026 ഏപ്രിൽ 17 വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ 4 വസ്തുവിനും വെവ്വേറെ നികുതി അടച്ചു തരുവാൻ വിസമ്മതിക്കുകയും അക്ഷയ സെന്റർ വഴിയോ മറ്റേതെങ്കിലും ഓൺലൈൻ വഴിയോ നികുതി അടക്കുവാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മാത്രമേ രസീത് കിട്ടുകയുള്ളൂ എന്നും പറയുകയുണ്ടായി. കാര്യം ഞാൻ വില്ലേജ് ഓഫീസറോട് പറയുകയും ചെയ്തു. തുടർന്ന് എന്റെ മാതാവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള വസ്തു വെവ്വേറെ ആയിട്ടും എന്റെ പേരിൽ 2 സ്ഥലത്തായി കിടക്കുന്ന 5 ഉം 3 ഉം സെന്റിന്റെ നികുതി ഒന്നിച്ച് ഒരു പേപ്പറിൽ അടച്ച് രസീത് തരികയും ചെയ്തു. 2025 രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങൾക്ക് 30 രൂപ വീതം 60 രൂപയാണ് ഞാൻ നികുതി അടച്ചത്. എന്നാൽ 2026 ഈ രണ്ട് സ്ഥലങ്ങൾക്കും ഒന്നിച്ച് നികുതി അടച്ചപ്പോൾ 90 രൂപ എന്നിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. എനിക്കറിയേണ്ടത് ഓൺലൈനിൽ കരമടച്ചാൽ മാത്രമാണോ ഇപ്പോൾ രസീത് കിട്ടുവാൻ അവകാശമുള്ളത്? ഈ വർഷം എന്നിൽ നിന്ന് 30 രൂപയാണ് അധികമായി വാങ്ങിയത്. ഇത് ശരിയാണോ?
0: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: നിങ്ങൾക്കറിയേണ്ടത് ഓൺലൈനിൽ കരമടച്ചാൽ മാത്രമേ വെവ്വേറെ രസീതുകൾ കിട്ടുവാൻ അവകാശം ഉള്ളൂ എന്നതാണ്. ഉത്തരം ഒരിക്കലും അല്ല എന്ന് തന്നെയാണ്. വില്ലേജ് ഓഫീസറുടെ ഈ പ്രവൃത്തി തികച്ചും നിയമവിരുദ്ധവും ന്യായീകരണമില്ലാത്തതുമാണ്. കേരള ലാൻഡ് ടാക്സ് ആക്ട് 1961 പ്രകാരം ബേസിക് ടാക്സ് അഥവാ അടിസ്ഥാന ഭൂനികുതി ഈടാക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയെയും തണ്ടപ്പേരിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരേ വീട്ടിൽ ഒരു വിലാസത്തിൽ താമസിക്കൂ എന്നത് വ്യത്യസ്ത തണ്ടപ്പേരിലുള്ള ഭൂമികളെ ഒന്നിച്ചു ചേർക്കാനുള്ള

0: കാരണമല്ല. തണ്ടപ്പേർ രജിസ്റ്റർ അനുസരിച്ച് ഓരോ തണ്ടപ്പേരും ഓരോ വ്യക്തിഗത അക്കൗണ്ടാണ്. അതിനാൽ രണ്ട് തണ്ടപ്പേരിനും വെവ്വേറെ രസീത് നൽകുക എന്നത് വില്ലേജ് ഓഫീസറുടെ ചുമതലയാണ്. കേരള സർക്കാർ റവന്യൂ സേവനങ്ങൾ ഡിജിറ്റലാക്കിയെങ്കിലും അക്ഷയ വഴിയോ ഓൺലൈൻ വഴിയോ മാത്രമേ നികുതി അടയ്ക്കാവൂ എന്ന് പൊതുജനങ്ങളെ നിർബന്ധിക്കാൻ വില്ലേജ് ഓഫീസർക്ക് അധികാരം ഇല്ല. 2020 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം നേരിട്ട് വരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളിൽ നിന്നും നികുതി സ്വീകരിക്കാനും കമ്പ്യൂട്ടർ ജനറേറ്റഡായ രസീത് നൽകാനും വില്ലേജ് ഓഫീസറുകളിൽ സൗകര്യമുണ്ട്. ഇനി ഭാവിയിൽ ഒരു ലോൺ ആവശ്യത്തിനോ ഭൂമി കൈമാറ്റത്തിനോ പോക്കുവരവിനോ പ്രത്യേക നികുതി രസീതി ആവശ്യവുമാണ്. വില്ലേജ് ഓഫീസർ വിസമ്മതിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് തണ്ടപ്പേരിലും നികുതി വെവ്വേറെ സ്വീകരിച്ച് പ്രത്യേക രസീതികൾ നൽകണമെന്ന് രേഖാമൂലം അപേക്ഷ നൽകാവുന്നതാണ്. ഈ അപേക്ഷ നിരസിച്ചാൽ തഹസിൽദാർക്കോ RDOക്കോ പരാതി നൽകാം. തീർച്ചയായും വെവ്വേറെ രസീതികൾ നൽകാനായിട്ട് നിർദ്ദേശം ലഭിക്കും. പ്ലോട്ടുകൾ ഒരുമിച്ച് ചേർത്ത് അധിക നികുതി ഈടാക്കിയിട്ടുണ്ട് എങ്കിൽ തുക റീഫണ്ട് ചെയ്യുന്നതിനും വ്യവസ്ഥയുണ്ട്. വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകുക. ഈ വർഷം തെറ്റായി അടച്ച നികുതി രസീതി, മുൻ വർഷങ്ങളിൽ വെവ്വേറെ അടച്ച രസീതികളുടെ കോപ്പി, ഇവയൊക്കെ അപേക്ഷയോടൊപ്പം വയ്ക്കുക. നടപടി ഇല്ലെങ്കിലോ അത് നിരസിച്ചാലോ നിങ്ങൾക്ക് തഹസിൽദാർ LR അല്ലെങ്കിൽ ഭൂരേഖാശ് തഹസിൽദാർക്ക് പരാതി നൽകാവുന്നതാണ്.
1: ഇനി കിസാൻ സമ്മാൻ നിധി സംബന്ധിച്ച് രണ്ട് പരാതികൾ വായിക്കാം. ആദ്യ പരാതി എറണാകുളം നോർത്ത് പരവൂരുള്ള റീതു CV പരാതി നോക്കാം.
2: ഞാൻ കിസാൻ സമ്മാൻ നിധിയിലേക്കുള്ള അപേക്ഷ 2025 മാർച്ച് മാസം ചിറ്റാറ്റുകര കൃഷി ഓഫീസിൽ നൽകിയിരുന്നു. 2025 ജൂൺ മാസം കൃഷി ഓഫീസിൽ നിന്നും എന്നെ വിളിക്കുകയും ആ വർഷത്തെ കരമടച്ച റസീത് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഞാൻ കരമടച്ച റസീത് കൃഷി ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം നാൾ ഇതുവരെയായിട്ടും കിസാൻ സമ്മാൻ നിധിയുടെ ഒരാനുകൂല്യവും എനിക്ക് ലഭിച്ചിട്ടില്ല. കൃഷി ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്നാണ് പറയുന്നത്. ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ്?
1: ഇനി രണ്ടാമത്തെ പരാതി നോർത്ത് പരവൂരിൽ തന്നെയുള്ള വേണുഗോപാൽ CKയുടേതാണ്.
2: ഞാൻ കിസാൻ സമ്മാൻ നിധിയിലേക്കുള്ള ഒരു അപേക്ഷ 2024 ജൂലൈ മാസം ചിറ്റാറ്റുകര കൃഷി ഭവനിൽ നൽകിയിരുന്നു. തുടർന്ന് രണ്ട് തവണ എനിക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. പിന്നീട് ആനുകൂല്യം ലഭിച്ചില്ല. കൃഷി ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ സർവേ നമ്പറും കരമടച്ച റസീദും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് ഒരേ നമ്പറിലുള്ള റസീദും സർവേ നമ്പറും ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ കൃഷി ഓഫീസിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് കൃഷി ഓഫീസിൽ ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ആയതിനാൽ തുടർന്നും ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ രണ്ട് പരാതികളും നിയമവേദി എറണാകുളം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച മറുപടി പ്രകാരമാണ്. റീതു CV ആദ്യ പരാതിയിൽ ലഭിച്ച മറുപടി, പോർട്ടൽ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തെറ്റായ വിശദാംശങ്ങൾ നൽകിയാലോ അപേക്ഷ നിരസിക്കപ്പെടാം. അത് നോക്കണമെങ്കിൽ സൈറ്റ് ഓപ്പൺ ആവേണ്ടതുണ്ട്, ഇതിന് കുറച്ച് സമയമെടുക്കും എന്നാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് തന്ന മറുപടി. ഇനി രണ്ടാമത്തെ പരാതി വേണുഗോപാൽ CKയുടേതാണ്. അതിന് ലഭിച്ച മറുപടി, 2019 February 1 ശേഷമുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച് ചില വ്യക്തത കുറവ് കാരണമാണ് പേയ്മെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് താങ്കളുടെ സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത്. താങ്കൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് താങ്കളുടെ അപേക്ഷ പുനഃപരിശോധിച്ച് വേണ്ടത് ചെയ്യണം എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നിയമവേദിയെ അറിയിച്ചത്. സോഷ്യൽ നെറ്റ്വർക്ക് ആപ്പുകളിലും സൈറ്റുകളിലും ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നതും ഗ്രൂപ്പുകളിലെ അഡ്മിന്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും സുപ്രീംകോടതി സമീപകാലത്ത് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതേക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൾ സമദ് നമ്മോട് സംസാരിക്കുന്നു, കേൾക്കാം.
3: സാമൂഹ്യ മാധ്യമങ്ങളിലെ മാനനഷ്ടം അല്ലെങ്കിൽ അപകീർത്തി എന്നത് ഇന്ന് വല്ലാണ്ട് കൂടി വരുന്ന ഒരു കാലമാണ്. സത്യത്തിൽ ഈ മാനനഷ്ടം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണോ എന്നൊരു ചോദ്യമുണ്ട്. 2016 സുപ്രീംകോടതി സുബ്രഹ്മണ്യം സ്വാമി ജസ്റ്റിസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ പറഞ്ഞത് മാനനഷ്ടം എന്നത് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഹനിക്കുന്നതെന്നാണ്. കാരണം ജീവിക്കാനുള്ള അവകാശം എന്നത് ഭരണഘടനാപരമായി മൗലികമായ ഒരു അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം എന്നത് ഒരാൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കാനുള്ള അവകാശമാണ്. ഈ അന്തസ്സും അഭിമാനവും കൂടെ കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതമാകുന്നത്. ഈ അന്തസ്സും അഭിമാനവും വരുന്നത് എങ്ങനെയാണ്? അത് പല മനുഷ്യരും, നമ്മളുമായി ചുറ്റപ്പെട്ട മനുഷ്യർ നമ്മളെ കുറിച്ച് എന്ത് കരുതുന്നു, അവർ നമുക്ക് തരുന്ന റെസ്പെക്ട്, നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റെസ്പെക്ട്, ഇതിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിതം സാധ്യമാകുന്നത്. അതുകൊണ്ട് അതിനെ ബാധിക്കുന്ന, നമ്മുടെ റെസ്പെക്ടിനെ ബാധിക്കുന്ന, നമ്മുടെ കീർത്തിയെ ബാധിക്കുന്ന, നമ്മുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് എന്തും

നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. അത് നമ്മുടെ ജീവിക്കാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെ തന്നെ ബാധിച്ചു തരാം. അതുകൊണ്ട് അത് ഒരു ക്രിമിനൽ കുറ്റമാണ്, ഭരണഘടനാപരമായി സാധുവാണ് എന്നാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് മാനനഷ്ടം എന്ന് നമുക്ക് നോക്കാം. പഴയ ക്രിമിനൽ നിയമമായ ഇന്ത്യൻ പിനൽ കോഡിലെ 499 വകുപ്പ്, അതല്ലെങ്കിൽ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിലെ 356 വകുപ്പ് അനുസരിച്ച് ഡെഫമേഷനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അപകീർത്തിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് അപകീർത്തി അല്ലെങ്കിൽ മാനനഷ്ടം? ഒരാളുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കീർത്തിക്ക് ഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ അറിവോടെയോ എന്തെങ്കിലും വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ വിസിബിൾ റെപ്രസെന്റേഷൻ കൊണ്ടോ പ്രസിദ്ധീകരണം കൊണ്ടോ നടത്തുന്ന ഏത് തരം പ്രവർത്തനവും ഡിഫമേഷൻ അല്ലെങ്കിൽ അപകീർത്തിയ അതല്ലെങ്കിൽ മാനനഷ്ടമാണ്. അപ്പൊ ഈ മാനനഷ്ടം എന്തൊക്കെ സാഹചര്യങ്ങളിൽ വരാം? ഈ ആക്ട് തന്നെ വിശദീകരണമായി പറയുന്നൊരു കാര്യം, ഒരാൾ മരിച്ചുപോയി നിൽക്കുക, ഈ മരിച്ചു പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കുറ്റപ്പെടുത്തി ഈ പറയുന്ന എന്തെങ്കിലും തരത്തിൽ പ്രസിദ്ധീകരണമോ വിസിബിൾ റെപ്രസെന്റേഷനോ നടത്തി നിൽക്കുക. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷന് കുറപ്പ് വരുത്തുന്നതാണെങ്കിൽ ആ പ്രവൃത്തി അപകീർത്തിയാണ് അല്ലെങ്കിൽ മാനനഷ്ടമാണ്. അതല്ലെങ്കിൽ ഒരു കമ്പനിക്കെതിരെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കെതിരെയാണ് പറയുന്നത്. ഈ നടത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ ഇത് കമ്പനിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു മൂല്യത്തിന് ഇടിവ് വരുന്നതാണെങ്കിൽ അതെല്ലാം അപകീർത്തിയാണ് എന്നാണ് നിയമം പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പൊതുവെ ഡെഫമേഷനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം എന്താ വെച്ചാൽ, ഒരാളെ കുറിച്ചൊരു വിമർശനം ഉന്നയിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട്. ഒരാളെ കുറിച്ച് വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം ശരിയായ ആരോപണമാണ് എന്ന് വെച്ച് ഉന്നയിച്ചുകൂടെ? പ്രത്യേകിച്ച് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഭരണഘടനാപരമായി മൗലികമായ ഒരു അവകാശമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത്. അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അനുസരിച്ച് ആശയപ്രകാശനം എന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനയുടെ മൗലികാവകാശമാണ്. എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾക്കും ചില മൗലികാവകാശമായിട്ട് തന്നെ ഭരണഘടന കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിക്കൂടെ? ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2)ൽ പറയുന്നത് ന്യായമായ നിയന്ത്രണങ്ങളെ കുറിച്ചാണ്, റീസണബിൾ ആയ റെസ്ട്രിക്ഷനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ, എന്താണോ ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട് മൗലികാവകാശമായി ആശയപ്രകാശനത്തിന് അവകാശം കൊടുത്തിട്ടുള്ളത് അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട്. അതിൽ പല നിയന്ത്രണങ്ങളായി പറയുന്നുണ്ട്. ഒന്ന്, രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുക, അല്ലെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുക, അല്ലെ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയെ ബാധിക്കുക, അല്ലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെ ബാധിക്കുക, പൊതുസമാധാനത്തെ ബാധിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താന്ന് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം പറയുന്ന ഒരു കാര്യം, കോടതി ലക്ഷ്യ പ്രവർത്തനം അല്ലെങ്കിൽ അപകീർത്തികരമായ പ്രവർത്തനങ്ങൾ, ഇനി അതും അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ പ്രേരണ കൊടുക്കുക. അതായത് ആശയപ്രകാശനമെന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന മൗലികാവകാശം അപകീർത്തികരമാണെങ്കിൽ അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ആ നിയന്ത്രണം അനുസരിച്ചാണ് ഈ നിയമം നിലനിൽക്കുന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് എന്തും ഒരാളെ കുറിച്ച് പറയാനുള്ള അവകാശം ഭരണഘടന മൗലികമായി തരുന്നില്ല. എന്തും ഒരാളെ കുറിച്ചോ സംഘടനയെ കുറിച്ചോ പറയാനുള്ള അവകാശം നമുക്കില്ല. മറിച്ച് നമുക്കുള്ള അവകാശം അപകീർത്തികരമല്ലാത്തിരിക്കുമ്പോൾ മാത്രമാണ് അതിനുള്ള അവകാശമുള്ളത്. എന്തൊക്കെയാണ് അപകീർത്തികരമല്ലാത്തത് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഒരാൾക്കെതിരെ ഒരു അഭിപ്രായവും പറയാൻ പാടില്ല എന്നുള്ളത്. എന്തൊക്കെയാണ് അപകീർത്തികരമല്ലാത്ത? നിയമം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുനന്മയ്ക്ക് വേണ്ടി സത്യമെന്ന് ഉറപ്പുള്ള കാര്യമാണ് പറയുക അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുക ചെയ്യുന്നത്, അത് ഡെഫമേഷൻ അല്ല, അല്ലെങ്കിൽ അപകീർത്തി അല്ല, മാനനഷ്ടമല്ല. ഇനി സർക്കാർ ജീവനക്കാരുടെ ചില പെരുമാറ്റങ്ങളെ കുറിച്ചാണ്, നടന്ന കാര്യമാണ്, നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നത്തെ ബാധിക്കുന്ന ഒരാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ഉദ്ദേശത്തോടെ, ഗുഡ് ഇന്റൻഷനോടെയാണ് പറയുന്നത്. അതല്ലെങ്കിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ, ഇപ്പൊ ജേർണലിസ്റ്റുകളൊക്കെ ചെയ്യുന്ന കാര്യം, കോടതിയിൽ ഒരു കാര്യം നടന്നു, കോടതിയിൽ ഒരു സംഭവം നടന്നു, അത് സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നടന്ന കാര്യം അതുപോലെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നെങ്കിൽ അത് കുറ്റകരമല്ല. അതല്ലെങ്കിൽ വിധി പറഞ്ഞൊരു കേസിന്റെ മെറിറ്റിനെ കുറിച്ചോ സാക്ഷികളുടെ പെരുമാറ്റത്തെ കുറിച്ച്, ഇപ്പൊ സാക്ഷികൾ മൊഴിമാറി അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറി എന്നൊക്കെ നമ്മൾ വാർത്ത കാണുന്ന പോലെ സാക്ഷികൾ മൊഴിമാറുന്നു. ഇങ്ങനെ സാക്ഷികൾ മൊഴിമാറുന്ന സാഹചര്യം സത്യസന്ധമായി അങ്ങനെ നടന്നാണെങ്കിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു തെറ്റല്ല. ഇനി അതായത് പൊതുജന സമക്ഷം എന്തെങ്കിലും അവതരിപ്പിക്കപ്പെട്ട സിനിമയോ കലയോ ആയ പ്രകടനങ്ങൾ, പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടും നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടക്കാറുണ്ട്. ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാവോ, ഒരു സാഹിത്യ സൃഷ്ടിയെ കുറിച്ച് അഭിപ്രായം പറയാവോ, പൊതുജന സമക്ഷം അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് കലയെക്കുറിച്ച് ആ കലാകാരനെ കുറിച്ചോ അതല്ലെങ്കിൽ ആ കലയെക്കുറിച്ചോ അപകീർത്തികരമല്ലാത്ത സത്യസന്ധമായ അഭിപ്രായ പ്രകടനമാണെങ്കിൽ നടത്താനുള്ള അവകാശമുണ്ട്. നേരെ മറിച്ച് ആ മനുഷ്യ മോശമാണ്, അയാളെ എന്തെങ്കിലും തരത്തിൽ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുന്ന ഇതിലൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ആ സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ബുക്ക് എങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാനുള്ള അവകാശം മൗലികമാണ്, അതൊന്നും നിയമപരമായി കുറ്റകരമാകില്ല. മറ്റൊരു കാര്യം, നിയമപരമായിട്ട് അധികാരമുള്ള ആളുകൾ ചില നിർദ്ദേശങ്ങൾ വെക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കോടതി അല്ലെങ്കിൽ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ച്, ഈ സ്ഥാപനം ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഈ സ്ഥാപനം ഇതുകൂടി ചെയ്യണം, ഈ ചെയ്യുന്നതിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ചെയ്യുന്നത് ഒരു നിയമപരമായി ശരിയല്ല എന്നൊരു കാര്യം പറഞ്ഞാൽ അത് തുറന്നു പറയുന്നതിനോ അത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നതിനോ അത് പ്രസിദ്ധീകരിക്കുന്നതോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണോ ഈ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുള്ളത്, നിയമപരമായി കൊടുത്ത നിർദ്ദേശങ്ങൾ എങ്ങനെയാണുള്ളത്, അത് നിയമപരമായി തന്നെ പറയുന്നതിന് ഒരു തരത്തിലുള്ള നിയമ പ്രശ്നവും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നാടിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചില കുറ്റപ്പെടുത്തൽ നടത്തുക, അതോറിറ്റിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് നോക്കുക, അത് വ്യക്തിപരമല്ലാതിരിക്കുക, ആ വ്യക്തിയെ ബാധിക്കുന്ന തരത്തിലാവാതിരിക്കുക, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതും കുറ്റകരമായ കാര്യമല്ല. പിന്നെ അതുപോലെ നിയമപരമായ അധികാരമുള്ള

ആളുകളുടെ മുമ്പിൽ നമ്മൾ പരാതിയായി കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഒക്കെ പോയി ഒരു പരാതി കൊടുക്കുക. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇയാളിൽ നിന്ന് എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നു, ഇയാൾ എന്നോട് ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇത് നിയമപരമായ ഒരു സംവിധാനത്തിന് മുമ്പിൽ ഒരാൾ കൊടുക്കുന്ന പരാതിയാണ്. ഈ പരാതി കൊടുക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. ഈ പരാതി കൊടുത്തു എന്നത് ഒരു ഡെഫമേഷനായി കാണേണ്ടതില്ല. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ശിക്ഷ എന്ന് നോക്കാം. 2 വർഷം വരെ തടവ് ലഭിക്കുന്ന, ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പാണ് ഇതിന്റെ ക്രിമിനൽ പരമായിട്ടുള്ള ഇതിന്റെ ശിക്ഷയായിട്ട് പറയുന്ന കാര്യം. പഴയ ക്രിമിനൽ നിയമമാകുമ്പോൾ 2 വർഷം തടവ് മാത്രമായിരുന്നു ശിക്ഷയെങ്കിൽ, പുതിയ ക്രിമിനൽ നിയമം വന്നതിന് ശേഷം, അതായത് ഭാരതീയ ന്യായ സംഹിതം വന്നതിന് ശേഷം, കമ്മ്യൂണിറ്റി സർവീസ്, നിർബന്ധിതമായ സാമൂഹ്യ പ്രവർത്തനം നടത്തുക എന്നതും കൂടി ശിക്ഷയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കണം? പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ മതിയോ? അപകീർത്തികരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത് നമ്മൾ കോടതിയിലാണ് പരാതി കൊടുക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ പഴയ 191 CVPC അനുസരിച്ചോ അല്ലെങ്കിൽ BNSS (223) അനുസരിച്ചോ നമുക്ക് മജിസ്ട്രേറ്റ് കോടതി ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്യാം. ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്ത് മജിസ്ട്രേറ്റ് കോടതി കംപ്ലയിന്റ് പരിശോധിക്കും, ഇരകളെ നോക്കും, സാക്ഷികളെ നോക്കിയിട്ട് കംപ്ലയിന്റ് നിൽക്കുന്നതാണെങ്കിൽ ആ കംപ്ലയിന്റ് അനുസരിച്ചൊരു എൻക്വയറി ഓർഡർ ചെയ്യാം. നേരത്തെ കംപ്ലയിന്റ് മാത്രം പരിശോധിച്ച് മജിസ്ട്രേറ്റിന് ഓർഡർ ഇടാമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരാതി കൊടുത്തയാളെ കേൾക്കുന്നതിനോടൊപ്പം ആർക്കെതിരെയാണോ പരാതി അയാളെ കൂടി കേൾക്കും. അതുകൂടി കേട്ടതിന് ശേഷമാണ് മജിസ്ട്രേറ്റ് കേസെടുക്കണോ വേണ്ടയോ എന്ന് ഉത്തരവിടുക. അപ്പോൾ നേരിട്ട് പരാതി കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർക്കണം. കോടതി വഴിയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്, നമ്മൾ നേരിട്ട് ചെന്ന് പോലീസ് സ്റ്റേഷനിലല്ല അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കേണ്ടത്. ഇനി പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പൊതു വാർത്ത എന്താ വെച്ചാൽ, ഇയാൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു, ഇത്ര രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു എന്നാണ്. അത് പൊതുവെ ചോദിക്കാം, ചിലപ്പോൾ 1 കോടി ചോദിച്ചു, 100 കോടി ചോദിച്ചു എന്നൊക്കെ വാർത്തകൾ കേൾക്കാം. ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടല്ല, നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് സിവിൽ കോടതിയിൽ സിവിൽ പരമായ കേസുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് സിവിൽ കേസ് കൊടുക്കുക? സിവിൽ കേസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുക ഒരു ലീഗൽ നോട്ടീസ് അയക്കും. ഈ ലീഗൽ നോട്ടീസിൽ ഇന്ന കാര്യത്തിൽ ഇന്ന പ്രസ്താവനയിൽ മാനനഷ്ടം ഉണ്ടാക്കുന്നതാണ്, അത് നിങ്ങൾ പിൻവലിക്കണം, മാപ്പ് പറയണം, എനിക്ക് ഇത്രയും നഷ്ടപരിഹാരം തരണം, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കീർത്തി ഹാനി ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് നമുക്ക് കേസ് കൊടുക്കുക. ഇങ്ങനെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചതിന് ശേഷം ഈ ലീഗൽ നോട്ടീസിന് അയാൾ ഒരു തരത്തിലുള്ള മറുപടി ഇല്ല, ഒരു തരത്തിലും ചിലപ്പോൾ മറുപടി തന്നാൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ വന്നാൽ, നമുക്ക് സിവിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഒരു സിവിൽ കോടതി പരിശോധിക്കുന്നത് നോക്കാം. വാദിവാദം ആരോപിക്കുന്ന പോലെ ഉള്ള ഒരു പ്രസ്താവനയോ പ്രസിദ്ധീകരണം നടന്നിട്ടുണ്ടോ? രണ്ട്, ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡെഫമേഷൻ ആണോ, അപകീർത്തികരമാണ്, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഡെഫമേഷൻ ഉണ്ടായതുകൊണ്ട് ഈ പരാതി തന്നയാളുടെ റെപ്യൂട്ടേഷന് എന്തെങ്കിലും ഇടിവുണ്ടായിട്ടുണ്ടോ, നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് കോടതി ഒരു തീർപ്പിലേക്ക് എത്തുക. കോടതി അപ്പോൾ വാദിഭാഗത്തെ കേൾക്കും, പ്രതിഭാഗത്തെ കേൾക്കും, സാക്ഷികളെ വിസ്തരിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സിവിൽ കോടതി ഒരു ഉത്തരവിലേക്ക് എത്തുക. നമ്മുടെ വിഷയത്തിന്റെ ഒരു ഭാഗം എന്താ വെച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് സാധാരണ പത്രങ്ങളിലും മറ്റും പറയുന്നത് പോലെ തന്നെ കുറ്റകരമാണോ? കുറ്റകരമാണെന്ന് തന്നെയാണ് ഉത്തരം. കാരണം സാമൂഹ്യ മാധ്യമങ്ങൾ എന്നത് ഇന്നത്തെ കാലത്ത് പ്രസിദ്ധീകരിക്കാൻ മറ്റൊരു മാധ്യമമാണ്. ഇപ്പൊ പ്രസിദ്ധീകരണം നടത്തുന്നത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ആപ്പായ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ എവിടെ പോസ്റ്റ് ചെയ്താലും അത് പ്രസിദ്ധീകരണം തന്നെയാണ്, അതുകൊണ്ട് അവയും കുറ്റകരമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാമൂഹ്യ മാധ്യമങ്ങളായ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പ് ആവട്ടെ, ഇവയ്ക്ക് ഇന്റർമീഡിയറീസ് ആണ്. എന്താണ് ഇന്റർമീഡിയറീസ്? ഇന്റർമീഡിയറീസ് എന്ന് വെച്ചാൽ അവ ഒരു പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്, പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് വെക്കുക. ഐടി ആക്ടിൽ സെക്ഷൻ 79 അനുസരിച്ച് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വം ഈ കമ്പനികൾക്കില്ല. കമ്പനികളെ സംബന്ധിച്ചാൽ കമ്പനികൾ ഒരു പ്ലാറ്റ്ഫോം വെക്കുന്നു എന്ന് മാത്രമല്ല, അവർ നേരിട്ട് ഒരു ഇന്റൻഷനോടെ ഒരു ക്രൈമിൽ പങ്കെടുത്തില്ലെങ്കിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു ക്രൈമിന് അവർ നേരിട്ട് ഉത്തരവാദികളാവില്ല. പക്ഷേ 2021 ഐടി റൂളുകളും ഏറ്റവും ഒടുവിൽ 2026 വന്ന ഐടി റൂൾസും ചില കാര്യങ്ങൾ നിർബന്ധമാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള മറ്റേ പ്ലാറ്റ്ഫോമുകളായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു 24 hours അവൈലബിൾ ആയ ഗ്രീവിയൻസ് ഓഫീസേഴ്സിനെ ഈ കമ്പനികൾ നിയമിക്കേണ്ടത്. ഇങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗ്രീവിയൻസ് ഓഫീസേഴ്സിനോട് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഗ്രീവിയൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ ഒരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രീവിയൻസ് ഓഫീസേഴ്സിന് നേരിട്ട് പരാതി കൊടുക്കാം. 15 ദിവസത്തിനുള്ളിൽ ഇത് തീർപ്പാക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങൾ പറയുന്നത്. 2026 ചട്ടങ്ങൾ 1-2 കാര്യങ്ങളും കൂടി കൂടിച്ചേർത്തിട്ടുണ്ട്. അതിലൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AI ഡീപ്പ് ഫേക്ക് പോലുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ അടുത്ത് ശ്രദ്ധിച്ചാൽ തന്നെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നമ്മൾ അറിയുന്ന വലിയ വലിയ നേതാക്കളുടെ ഒക്കെ പേരിലുള്ള അല്ലെങ്കിൽ അവരുടെ ഡീപ്പ് ഫേക്കുകളിൽ വീഡിയോകളും മറ്റും ഒക്കെ വരുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകളുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടായാൽ, അതിന്റെ സർക്കാർ ഓർഡറുകളോ കോടതി ഓർഡറുകളോ ഉണ്ടായാൽ 3 മണിക്കൂറിനുള്ളിൽ അവ നീക്കം ചെയ്തിരിക്കണമെന്നുകൂടി 2026 റൂൾസിൽ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവായ ഒരു ഒരു ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു ഡെഫമേഷൻ നടന്നു, ഒരാൾക്കെതിരെ, ഒരു ഒരു സംഘടനയ്ക്കെതിരെ ഒരു അപകീർത്തികരമായ ഒരു പോസ്റ്റ് വന്നു. ഈ അപകീർത്തികരമായ പോസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നാൽ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ അതിന് ബാധകമാവുമോ? അഡ്മിൻ അല്ല പോസ്റ്റ് ഇട്ടെന്ന് വെക്കുക, മറ്റൊരാളാണ് പോസ്റ്റ്.

0: ഉദ്ദേശത്തെങ്കിൽ ബാധകമാകുമോ, അയാൾക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടോ എന്നാണ് ചോദ്യം. കേരള ഹൈക്കോടതി 2022 മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ ഗ്രൂപ്പ് അഡ്മിൻ ആണ് എന്നതുകൊണ്ട് മാത്രം ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾക്ക് അയാൾ ഉത്തരവാദിയാവില്ല. കാരണം ഗ്രൂപ്പ് അഡ്മിനും ആ ഗ്രൂപ്പ് മെമ്പറും തമ്മിൽ ഒരു മാസ്റ്റർ സെർവർ റിലേഷൻഷിപ്പ് ഇല്ല. മുതലാളി തൊഴിലാളി ബന്ധമില്ല. മുതലാളി തൊഴിലാളിയോട് പറയുന്നു ഇന്ന കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് തൊഴിലാളി പോയി ചെയ്തല്ല. അതുകൊണ്ട് മുതലാളിക്ക് ആ ഉത്തരവാദിത്തം, മുതലാളി ആണെങ്കിൽ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം ഗ്രൂപ്പ് അഡ്മിൻ ഇല്ല. ഒന്നാമത്തെ കാര്യം. ഡൽഹി ഹൈക്കോടതി ആശിഷ് ബല്ല വേഴ്സസ് സുരേഷ് ചൗധരി എന്ന കേസിൽ പറഞ്ഞൊരു കാര്യം, ഒരു ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് അഡ്മിന്റെ അധികാരം? ആ ഗ്രൂപ്പിലേക്ക് മെമ്പറെ ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അതിക്കുള്ള അധികാരമൊന്നുമില്ല. അപ്പം ആ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ച ഡെഫമേഷൻ ആയാൽ അയാൾക്ക് നേരിട്ട് ഉത്തരവാദിത്തം വരുന്നില്ല. അതുകൊണ്ട് ഗ്രൂപ്പ് അഡ്മിൻ ഉത്തരവാദിയാണ് എന്ന തരത്തിൽ വരുന്ന പല കാര്യങ്ങളും തെറ്റാണ്. പക്ഷേ ഒരു ഗ്രൂപ്പ് അഡ്മിന്റെ പ്രേരണയോടെയാണ് ഒരു കുറ്റകൃത്യം നടക്കുന്നത് നോക്കുക. ഒരു ഡെഫമേഷൻ നടക്കുന്നു, ആ ഡെഫമേഷനെ ഗ്രൂപ്പ് അഡ്മിൻ പ്രേരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഗ്രൂപ്പ് അഡ്മിനോട് പരാതിപ്പെട്ടിട്ടും ഗ്രൂപ്പ് അഡ്മിൻ അതിനെ റിമൂവ് ചെയ്യുന്നില്ല നോക്കുക. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ അഡ്മിന് ചില ബാധ്യതകൾ വരാം. അതല്ലാതെ നേരിട്ട് ബാധ്യത വരില്ല. നമ്മൾ അന്തസ്സിനെയും അഭിമാനത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ അന്തസ് അഭിമാനം എന്നത് പൊതുവേ ഡെഫമേഷൻ കേസുകൾ ഉണ്ടാകുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയും വലിയ സിനിമാ താരങ്ങളെ പറ്റിയും എഴുത്തുകാരെ പറ്റിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാം, അവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, ഏതൊരു മനുഷ്യനും അയാളിൽ ചുറ്റപ്പെട്ട കുറച്ച് മനുഷ്യരുടെ വിശ്വാസത്തിലും ബഹുമാനത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. ആ ബലത്തിൽ കൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും തന്റെ മേലിൽ ഒരു അപകീർത്തി നടന്നാൽ ആ കേസ് സിവിലായും ക്രിമിനലായും ഫൈറ്റ് ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശങ്ങളും അധികാരങ്ങളുണ്ട്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് പരാതി കൊടുക്കാവുന്ന സംവിധാനങ്ങളിലാണ് IT ചട്ടങ്ങളടക്കം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. രണ്ടു മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. മൂന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് സഹയാത്രിക. സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. അഞ്ചു മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.

ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ് തെക്കേക്കര തൊടുപുഴ കലൂരുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാങ്കുളത്ത് നിന്നും ശശിധരൻ എ. രാത്രി 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപെറ്റ പന്തിരുകുലം. രാത്രി 8:00 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ ബ്രോങ്കൈൽ ആസ്മ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. രാത്രി 9:30 ആത്മസഖി ആകാശവാണി ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ ഒപെക്കിൽ നിന്നും ഏറ്റവും ഒടുവിലായി വിട്ട് പുറത്തുവന്ന രാജ്യം ഏത്? ഉത്തരം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ നിന്നും ഏറ്റവും ഒടുവിലായി വിട്ട് പുറത്തുവന്ന രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE. ചിന്താശകലം. ചെറിയ ഒരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. ചെറിയ ഒരു സാഹസത്തിന്റെ അഭാവം മൂലം ധാരാളം പ്രതിഭകളെ ലോകത്തിന് നഷ്ടപ്പെടുന്നു. സിഡ്നി ഷെൽഡൻ, അമേരിക്കൻ നോവലിസ്റ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

ഹലോ വി പി എസ് ലേക് ഷോർ, ഗുഡ് മോർണിംഗ്. പ്രിയരെ, ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് മൃഗങ്ങളാണ് കുതിരയും കഴുതയും. എന്നാൽ സമൂഹത്തിൽ രണ്ടിന്റെയും സ്ഥാനം വ്യത്യസ്തമാണ്. കുതിര രാജകീയ പ്രൗഢിയുള്ളതും കഴുതയാണെങ്കിൽ മനുഷ്യ മനസ്സിൽ പുച്ഛവും അമർഷവും ഉളവാക്കുന്ന ഒരു ജന്തുവുമാണ്. കഴുത എന്നൊരാളെ വിളിച്ചാൽ തന്നെ അതൊരു പരിഹാസമായേ കാണും. ഒരിക്കൽ കുതിരയും കഴുതയും തമ്മിൽ കണ്ടു. അവർ സ്വയം പരിചയപ്പെടുത്തി. കുതിര ഗമയോട് പറഞ്ഞു, ഞാൻ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ അശ്വമാണ്. അദ്ദേഹം ജൈത്രയാത്രകളെല്ലാം എന്റെ പുറത്തേറിയാണ് നടത്തിയിട്ടുള്ളത്. ആ വിജയത്തിന് പിന്നിലും എന്റെ കരങ്ങളുണ്ട്. പാവം കഴുത പറഞ്ഞു, ഞാൻ ചുമട് ചുമക്കുന്ന കഴുതയാണ്. നാട്ടിൻപുറങ്ങളിൽ എന്റെ വർഗത്തിൽപ്പെട്ടവരെയാണ് പാവങ്ങൾ വാഹനമായി ഉപയോഗിക്കുക. അന്ന് ഞാൻ യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു സമയം. എന്നെ ആരും അതുവരെ സവാരിക്ക് ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ ആ ഞായറാഴ്ച എന്നെ ചിലർ വീട്ടുപടിക്കൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി പുറത്ത് പട്ടുടയാട് ഇട്ടു. അതിനുശേഷം സൗമ്യനും ശാന്തശീലനും കരുണാമയനുമായ ഒരാൾ എന്റെ പുറത്തേറി. ആ യാത്ര അവിസ്മരണീയമായ ഒന്നായിരുന്നു. എനിക്ക് നടക്കാൻ പോകാൻ ജനങ്ങൾ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മരച്ചില്ലകൾ വെട്ടി വഴിയിൽ വിതറി. അവരുടെ ആവേശം ചിറ പൊട്ടിയൊഴുകി. അവർ കാതടയ്ക്കുന്ന ശബ്ദത്തിൽ ആർത്തു വിളിച്ചു, ദാവീദ് പുത്രനോശാന. എല്ലാരും പുച്ഛിക്കുന്ന എനിക്ക് മാനവും മഹത്വവും കൈവന്നത് ആ ദിവസമാണ്. ആ സംഭവം വർഷം തോറും ഓർക്കുമ്പോൾ എന്നെയും ജനങ്ങൾ ഓർക്കുന്നു. ഇത് കേട്ട കുതിര തല താഴ്ത്തി നിന്നു. നമുക്കും ലോകം എന്ത് സ്ഥാനമാനം തന്നാലും ദൈവം നമ്മിൽ വസിക്കുകയും അവിടുത്തെ വാഹനമായി നമ്മെ മാറ്റുകയും ചെയ്യുമ്പോൾ മാനവും മഹത്വവും താനേ വരുന്നു. ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിക്കൂ. ഒപ്പം പാട്ട് കേൾക്കാം, കുറച്ച് സല്ലാപം കേൾക്കാം.

0: ഹലോ, വി പി എസ് ലേക് ഷെയറിലൂടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷെയർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഖദീജയാണോ?
2: അതെ.
0: അസ്സലാമു അലൈക്കും ഖദീജ.
2: അലൈക്കും സലാം.
0: ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷല്ലതയാണ്.
2: സന്തോഷായി
0: സന്തോഷായി. ഗോപിയേട്ട, എന്തൊക്കെയാണ് വിശേഷം?
2: ഞാൻ സാധനമാണ് എന്ന് ഞാൻ കേക്കു.
0: ആണോ? ഖദീജയുടെ വീട് എവിടെയാ?
2: വീട് കുട്ടമശ്ശേരി ആലുവ.
0: സെമി ആരാ, മോളാണോ?
2: അത് അമ്മായിയുടെ മോളാണ് സെമി എന്ന് പറയണത്.
0: ആ, സെമിയാണ് മെസ്സേജ് അയച്ചത് ഖദീജ താനെ വിളിക്കണം പറഞ്ഞിട്ട്. കുട്ടമശ്ശേരിയിൽ പാരക്കുള്ളത് ഖദീജയുടെ വീട്ടില്?
2: എന്റെ വീട്ടില് ഞാൻ പിന്നെ ഹസ്ബൻഡ്, രണ്ട് മക്കള്, ഷഹനാസും ഷംനാസും.
0: അവരെന്താ ചെയ്യുന്ന മക്കള്?
2: മോൻ ഡിഗ്രി തേർഡ് ഇയർ ആയി പരീക്ഷ എഴുതിയിരിക്കുന്നു. മറ്റവൻ മറ്റേ ഐ ടി ഡീസൽ മെക്കാനിക്കല് പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് കൈപിടിച്ചിരിക്കുന്നു.
0: കൈപിടിച്ചിരിക്കുന്നു? ഒന്നോ ശ്രമിക്കുന്നൊന്നുമില്ലേ?
2: ഒന്നും നോക്കിയിട്ടില്ല.
0: പെട്ടെന്ന് ശ്രമിച്ച് ജോലിയിലൊക്കെ കേറാൻ പറ മക്കളോട് കേട്ടോ.
2: ഓക്കെ.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഞാനും ഹസ്ബൻഡും കൂടി പശുവിന്റെ ഫാമാണ് ഞങ്ങൾക്ക്.
0: അതെവിടെയാ
2: ഫാം? 10-12 പശുണ്ട്.
0: അല്ല, എവിടെയാണ് അത്? കുട്ടമശ്ശേരിയിൽ തന്നെയാണോ?
2: ആണോ, എന്റെ വീട്ടിൽ തന്നെ.
0: എന്തൊക്കെ പശുക്കൾ ഉണ്ട്?
2: ജേഴ്സിയാണ് മൊത്തം.
0: അപ്പൊ പാല് കൊടുക്കും അല്ലേ പുറത്ത്?
2: പാല് വീടുകളിലാണ് സപ്ലൈ ചെയ്യണത്. ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി വണ്ടിയില് സപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ഹസ്ബൻഡും പുള്ളി വന്നെ സപ്ലൈ ചെയ്യും.
0: ഓക്കെ.
2: ബാലൻസ് പാല് ഡയറിയില് കൊടുക്കും.
0: പശുക്കളായിട്ടുള്ള ആ ഒരു കമ്പനി നല്ല രസമായിരിക്കും അല്ലേ?
2: കാലത്തെ 2 മണിക്ക് ഞങ്ങൾ എണീക്കും. ഞാന് ഹസ്ബൻഡും കൂടി തുളസി കയറി, ഞാൻ ചാണാൻ വരുമ്പേക്കും പുള്ളി തുളസൊക്കെ കഴുകി ക്ലീൻ ആക്കും. അത് കഴിഞ്ഞ് പുള്ളി തന്നെ കറക്കണത്.
0: അപ്പഴേക്കും
2: ഞാൻ പാലൊക്കെ കുപ്പികളില് ഒഴിച്ചു കൊടുക്കും. അപ്പൊ പുള്ളി സപ്ലൈ ചെയ്യും. 5 മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിയും.
0: അടിപൊളി. വൈകുന്നേരം കറക്കൂലേ?
2: വൈകുന്നേരം ഉച്ച ഒരു 1.5 മണിയാകുമ്പോഴേക്കും തുടങ്ങും.
0: കറക്കാൻ തുടങ്ങും
2: 9 മണിക്ക്. ഞാൻ തുളസി കയറാം. അപ്പൊ പുള്ളി, ഞങ്ങക്ക് പോത്തുണ്ട്, പോത്തിന്റെ ബിസിനസ് ഉണ്ട്, പോത്ത് കച്ചവടം. അപ്പൊ അത് തൊട്ട് താഴെ, ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ പുഴയാണ്. അപ്പൊ പുഴ അവിടെ കൊണ്ടുപോയി കെട്ടും. അവിടെ തന്നെ വലുതായി ആൾക്കാര് വന്ന് അവിടെ തന്നെ കച്ചവടാക്കി വിടും.
0: അപ്പൊ പോത്ത് കുറയുണ്ടോ?
2: പോത്തുണ്ട്, ഇപ്പോഴും ഉണ്ട് പോത്ത്.
0: ഇവർക്കൊക്കെ എന്താ ഭക്ഷണം കൊടുക്കുക? പുല്ലുണ്ടോ? അത്രയും
2: പൂവ പുല്ലുണ്ട്. പശുക്കൾക്ക് വൈക്കോല് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. 1500 മുടി വൈക്കോല് കൊടുക്കും. പിന്നെ പുല്ലരിഞ്ഞു കൊടുക്കും. മഴയാകുമ്പോ നമുക്ക് പുല്ലറക്കാൻ പോവാൻ പറ്റാത്ത സമയങ്ങൾ വരുമ്പോ വൈക്കോലിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഞങ്ങക്ക് വഞ്ചിയുണ്ട്. വഞ്ചിക്ക് പോയി പുള്ളി പോയി അറുത്തുകൊണ്ടൊന്ന് തരും.
0: ഇത് എത്ര കാലായി തുടങ്ങിയിട്ട്?
2: ഇത് എന്റെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മോളുണ്ടായി ഉടനെ തന്നെ തുടങ്ങിയത്. അപ്പൊ ആദ്യം വലിയ വണ്ടി ഏസ് വണ്ടി ആയിരുന്നു. അതിനകത്ത് ഫ്രൂട്ട്സിന്റെ ആലയിന്ന് ഫ്രൂട്ട്സ് എടുത്തിട്ട് മൂന്നാറൊക്കെ സപ്ലൈയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോ പുള്ളി അത് ആ ബിസിനസ് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു പശുവിനെ വളർത്തി. ഒരു പശുവിനെ വളർത്തിയപ്പോഴാണ് പറഞ്ഞ ഒരു പശുവിനെ വളർത്തണം, രണ്ടു പശുവിനെ വളർത്തണം, പാടം ഒന്നും തന്നെയല്ലേ, അപ്പൊ പറഞ്ഞോടി വളർത്താന്നു. അങ്ങനെ ഞങ്ങള് തൊഴുത്ത് വിപുലീകരിച്ച് പശുക്കളെ മേടിച്ച് അത് ഞങ്ങൾ രണ്ടെണ്ണം കൂടി തുടങ്ങി.
0: അത്
2: കറവ കറക്കാനൊരു തമിഴനെ കൊണ്ടുവന്ന് കറവ കഴിച്ചു പിടിച്ച് പിന്നെ പുള്ളി തന്നെ കറക്കാറായി.
0: നിങ്ങളെ വീട്ടിലെ ഈ റേഡിയോ തൊഴുത്തിലോട്ട് വെക്കാറുണ്ടോ? അവിടെ കേക്കോ പശുക്കൾക്ക് പാട്ടൊക്കെ?
2: പശുക്കൾക്ക് പാട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായി. അപ്പൊ ഈ എലി വന്ന് അതിന്റെ വയറ് മുറിച്ചിട്ട് അപ്പൊ ഞങ്ങള് വീട്ടില് വെച്ചുകൊണ്ട് അങ്ങടേക്ക് ഇത് വെച്ചേക്കാണ് സ്പീക്കർ.
0: പ്രോഗ്രാമും കേൾപ്പിച്ചു കൊടുക്കണേ പശുക്കൾക്ക്.
2: ചേച്ചിയുടെ പാട്ടും മൊത്തം ഞങ്ങൾ അതിനകത്തേക്കാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, നീ ചേച്ചിയായിട്ട് എങ്ങനെയാ ബന്ധം? ഞാൻ പറഞ്ഞ ഇങ്ങനെ പാട്ട് കേട്ട് കേട്ട് കേട്ട് ചേച്ചിയുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടാ. പിന്നെ ബാലേട്ടന്റെ വർത്താനവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിങ്ങൾ തമ്മിലുള്ള കല്ലും ബഹളവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിരിച്ചു ചിരിച്ച് അപ്പൊ എന്നോട് പറയാ, നിനക്ക് പ്രാന്താണോ?
0: പുള്ളിക്കാണ് പ്രാന്ത് എന്ന് പറയും. സന്തോഷം. അപ്പൊ ഏതായാലും പ്രോഗ്രാം ഒക്കെ പശുക്കൾ കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഖദീജത്തേക്ക് ഏത് പാട്ട് ഞങ്ങൾ വെച്ചുതരണ്ട് പറഞ്ഞു?
2: പാട്ട് മറ്റേ മനുഷ്യത്ര തായില
0: ഒരു മുറി വന്ന് പാർത്തായ എന്നുള്ള പാട്ടോ? അതൊക്കെ കേട്ടാ പശു ഓടിപ്പോവും കേട്ടോ. ശരി ശരി. ആ പാട്ട്

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ്.
3: ഹലോ VPS ലേക്ഷോർ. പ്രിയപ്പെട്ട ശേച്ചി ബാലേട്ട, വാർത്തകൾ അറിയാനും കേൾക്കാനും മൊബൈലും TVയും ഒക്കെ ഉണ്ടെങ്കിലും പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം മറ്റൊരു വാർത്താ മാധ്യമങ്ങളിൽ നിന്നും കിട്ടില്ല. അതിനാൽ തന്നെ എന്റെ വീട്ടിലെ പത്രത്തിനും പത്രം കൊണ്ടുവരുന്ന ചേട്ടനും ഞാൻ വിലക്ക് കൽപ്പിച്ചിട്ടില്ല. പത്രം എന്ന് പറയുന്നത് കട്ടൻ ചായ പോലെ തന്നെ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ മധുരമുള്ള അനുഭവമാണ്. എന്റെ ചെറുപ്പത്തിലൊക്കെ സൈക്കിളിനാണ് പത്രക്കാരൻ ചേട്ടൻ പത്രവുമായി വരുന്നത്. എന്റെ അച്ഛന് പത്രം വായന ഒരു ദിനചര്യയായിരുന്നു അന്ന്. പത്രം കൊണ്ടുവരുന്ന ചേട്ടന്റെ പേര് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ ആശാനെ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ എന്റെ വീട്ടിൽ പത്രം കൊണ്ടുവരുന്നത് സാബുചേട്ടനാണ്. കാലം പുരോഗമിച്ചപ്പോൾ സൈക്കിളിന് പകരം മോട്ടോർ ബൈക്കായി

0: എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. പത്രമിടുന്നതിന്റെ ചടങ്ങുകൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല. വെളുപ്പിന് കൃത്യം 5:45 ദൂരെ നിന്ന് ഒരു ബൈക്കിന്റെ ഇരമ്പൽ കേൾക്കാം. അത് ഞങ്ങളുടെ ഗേറ്റിന് മുന്നിൽ എത്തുമ്പോൾ ബൈക്കിന്റെ വേഗത ഒന്ന് കുറയും.
1: തൊട്ടു
0: പിന്നാലെ മുറ്റത്തൊരു ശബ്ദം കേൾക്കാം. ആ എന്നൊരു ചെറിയ ഉരസൽ. മുറ്റത്തെ ടൈൽസിൽ വന്ന് വീണ് നിരങ്ങി നീങ്ങുന്ന ശബ്ദമാണത്. അത് കൃത്യം സിറ്റ് ഔട്ടിലാണ് വിശ്രമിക്കുന്നത്. ആ ശബ്ദം കേൾക്കാതെ എനിക്ക് ചായ കുടിച്ചാലും ഒരു തൃപ്തി കിട്ടില്ല. ലോകത്തിന്റെ ഓരോ ചലനവും ആ ഒരു പത്രക്കടലാസായി എന്റെ മുറ്റത്ത് വന്ന് വിശ്രമിക്കുകയാണ്. ഈ പത്രവിതരണക്കാരൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു കായികാഭ്യാസിയാണ്. ഒരു കൈയിൽ ബൈക്കിന്റെ ആക്സിലറേറ്റർ നിയന്ത്രിച്ച് മറുകൈ കൊണ്ട് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പത്രം തൊടുത്തുവിടുന്ന ആ വിദ്യ അവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ബൈക്ക് നിർത്തുകയോ വേഗത ഒരുപാട് കുറയ്ക്കുകയോ ചെയ്യില്ല. ഓടുന്ന ബൈക്കിൽ നിന്ന് കൈകൊണ്ട് പത്രം ഒരു പ്രത്യേക രീതിയിൽ വിടും. അത് വായുവിലൂടെ ഒന്ന് കറങ്ങി മുറ്റത്തെ ടൈൽസിൽ തൊടുന്നതും പിന്നെ അല്പം മുന്നോട്ട് ഷൂ എന്ന ശബ്ദത്തോടെ നിരങ്ങി നീങ്ങും. ഇടയ്ക്കൊരു തമാശയുണ്ട്. ഞങ്ങളുടെ വീടിന് മുന്നിലെ പട്ടിക്ക് ഈ ബൈക്കിന്റെ ശബ്ദം കേട്ടാൽ വല്ലാത്തൊരു കലിപ്പാണ്. ചില ദിവസങ്ങളിൽ പുള്ളിക്കാരൻ ഗേറ്റിനടുത്ത് നിൽക്കുമ്പോഴായിരിക്കും പത്രക്കാരനും വരുന്നത്. പട്ടി ഒന്ന് വായ തുറന്ന് കുരയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ പത്രം വായുവിലൂടെ പറന്ന് സിറ്റ് ഔട്ടിനരികിൽ എത്തിയിട്ടുണ്ടാകും. ബൈക്ക് നിർത്തി പത്രമിടാൻ നിന്നാൽ പട്ടി കടിക്കുമെന്ന് പുള്ളിക്കാരന് നന്നായി അറിയാം. അതുകൊണ്ട് പുള്ളി ഒരു ഫോർമുല 1 ഡ്രൈവറുടെ വേഗതയിലാണ് പത്രം എറിഞ്ഞിട്ട് പോകുന്നത്. പലപ്പോഴും പത്രം കയ്യിലെടുക്കുമ്പോൾ അതിലെ വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ ആ അക്ഷരങ്ങൾ നമ്മുടെ ചായക്കപ്പ് വരെ എത്തിക്കാൻ ഉറക്കമിളയ്ക്കുന്ന ഇവരെയൊന്നും നമ്മൾ ഓർക്കാറില്ല. വെളുപ്പിനെ എത്തുന്ന പത്രക്കെട്ടുകൾ എടുത്ത് അവ ഓരോ ഏരിയ അനുസരിച്ച് തരംതിരിക്കുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാകും. ബൈക്കിൽ പെട്രോൾ അടിക്കാനും മെയിൻ്റനൻസിന് ഒക്കെയായി വരുന്ന ചിലവുകൾ നോക്കിയാൽ ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടാനാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഓരോ വീടിന്റെയും പേരും അവർക്ക് വേണ്ട പത്രവും ഈ മനുഷ്യരുടെ തലയിൽ ഏത് കമ്പ്യൂട്ടറിനേക്കാളും വേഗത്തിൽ തെളിയും. മഴയുള്ള ദിവസങ്ങളിൽ പത്രം നനയാതിരിക്കാൻ നല്ലൊരു പോരാട്ടം തന്നെ നടത്തണം. ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ തന്നെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ പത്രം കൃത്യമായി വീട്ടുപടിക്കലേക്ക് എറിയണം. അതൊരു വലിയ കഴിവായി എനിക്ക് തോന്നാറുണ്ട്. ബൈക്കിന്റെ ആ ഇരമ്പൽ ഓരോ പുലർച്ചയുടെയും ഒരു ഉറപ്പാണ്. ലോകം ഇന്നും ചലിക്കുന്നുണ്ടെന്ന ഉറപ്പ്. ഇന്ന് ഞാൻ ഒന്ന് നേരത്തെ എഴുന്നേറ്റു. പത്രം മുറ്റത്ത് നിരങ്ങി വന്ന് നിന്നപ്പോൾ തന്നെ ഞാൻ വാതിൽ തുറന്നു. അദ്ദേഹം ബൈക്ക് തിരിക്കുകയായിരുന്നു. ഞാനൊന്ന് കൈവീശി കാണിച്ചു. പുള്ളിക്കാരൻ വണ്ടി നിർത്തി. ഹെൽമെറ്റ് അല്പം മാറ്റി ഒരു ചിരി. ഇന്ന് നേരത്തെ വന്നോ സാബു ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ആ മുഖത്തൊരു തെളിച്ചം കണ്ടു. നമ്മൾ വന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ലോകവിശേഷമൊന്നും അറിയാൻ പറ്റില്ലല്ലോ സാറേ. പത്രം വരാൻ എല്ലാവരും കാത്തിരിക്കുകയല്ലേ എന്നായിരുന്നു മറുപടി. ആ വാക്കുകളിൽ വലിയൊരു സത്യമുണ്ടായിരുന്നു. നമ്മളൊക്കെ സുഖമായി ഉറങ്ങുമ്പോൾ ലോകത്തിന്റെ ചക്രങ്ങൾ തിരിക്കുന്നത് പുലർച്ചെ മഞ്ഞത്ത് ബൈക്ക് ഓടിച്ചു പോകുന്ന ഇത്തരത്തിലുള്ള പാവ മനുഷ്യർ കൂടിയാണ്. അർഹിക്കുന്ന അംഗീകാരം കിട്ടിയില്ലെങ്കിലും തന്റെ കർത്തവ്യവും കൃത്യമായി ചെയ്യുന്ന ആ പത്രക്കാരൻ ചേട്ടനാണ് എന്റെ കണ്ണിലെ ഓരോ പ്രഭാതത്തിലെയും താരം. ആ ബൈക്കിന്റെ ശബ്ദം ദൂരമറിയുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ സല്യൂട്ട് നൽകി. സ്നേഹത്തോടെ പ്രിൻസ് ആണ് ഈ കഥ അയച്ചിരിക്കുന്നത്.
1: പ്രിൻസി, പത്രക്കാരൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്നത്. പിന്നെ പ്രിൻസ് അതിൽ പറഞ്ഞു അദ്ദേഹത്തിന് പത്രം എറിയാനുള്ള ഒരു മെയ്വഴക്കം, ഒരേ സമയത്ത് തന്നെ വണ്ടി ഓടിക്കാനും പത്രം കറക്റ്റ് സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് എറിയാനുള്ള മിടുക്കൊക്കെ ഉണ്ട് എന്നുള്ളത്. നിത്യാഭ്യാസി ആനയും എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പൊ ആനക്കാരന്റെ കയ്യിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു ചെറിയ തോട്ടി. ആനയാക്കിയാൽ തെറിച്ചു പോന്ന ആനക്കാരനാ അയാൾ. ഈ ചെറിയ ഈ ചുരലും പിടിച്ചിട്ട് എന്താക്കാനാ? അതൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. അതേപോലെ തന്നെ പത്രം എറിയാന്നുള്ളതും അയാളുടെ ജോലിയാ. അയാളത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പല ആളുകളെയും അതാത് മേഖലകളിൽ മികവുള്ളവരാക്കി മാറ്റുന്നത്. ഇപ്പൊ നമ്മള് പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് പരമ്പരാഗതമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡിഗ്രികൾ, അതിനുശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനുശേഷം പിന്നെ നമ്മൾ നടത്തുന്ന കുറെ വിദ്യാഭ്യാസം, ഈ ഒരു ശൈലിയൊക്കെ മാറ്റി ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ സ്കിൽ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങള് കുറെ കാലം മുമ്പേ ഡിഗ്രി കഴിഞ്ഞാലേ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലോ. അതല്ല, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഡിഗ്രി അല്ല, ഇപ്പൊ ഡിഗ്രി ഇപ്പൊ നമ്മൾക്ക് ആ 3 വർഷം എന്നുള്ളത് 4 വർഷമാക്കി മാറ്റി. അപ്പൊ ഈ 4 വർഷം നമ്മളൊക്കെ ഇപ്പൊ കുറെ ലേറ്റ് ആയിട്ടാണ് ആക്കിയിരിക്കുന്നത്. പക്ഷെ ഈ 4 വർഷം ആക്കുമ്പോ നമ്മുടെ സർക്കാരുകൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എന്തിനാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളും ചോദിക്കുന്നത് 3 വർഷം തന്നെ ഭയങ്കര ബോറായിരുന്നു, എന്തിനാണ് ഇത് 4 ആക്കി മാറ്റിയത് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അത് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ സ്കില്ല് എന്ന് പറയുന്നത് എല്ലാം ഒരു സ്കില്ലാണ്. ഇപ്പൊ പത്രക്കാരൻ ഒരു കൈകൊണ്ട് ആക്സിലേറ്റർ തിരിക്കുന്നു, മറുകൈ കൊണ്ട് പത്രം വീശി മുറ്റത്തിടുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്കില്ലാണ്, ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ. അപ്പൊ ഇത്തരം സ്കില്ലുകൾ ഓരോ മേഖലയിലും നേടാൻ കഴിയുന്ന എക്സ്പേർട്ടുകൾക്കാണ് ഇന്ന് ഈ ലോകം വാതിൽ തുറന്ന് കാത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ മെയ്വഴക്കം, ആ ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ആനയെ നിയന്ത്രിക്കാൻ ഒരു തോട്ടി കൊണ്ട്

മുന്നിൽ നിൽക്കുന്ന ഒരു പാപ്പാന്റെ മെയ്വഴക്കം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ കാര്യം വരെ ഈ ലോകം ഇന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയപ്പെട്ട ബാലേട്ട, ആശേച്ചി, ഡാനി, മറ്റ് അണിയറ പ്രവർത്തകരെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ പേരക്കുട്ടി ഇഷാനി അശ്വതി നക്ഷത്രക്കാരിയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വലിയ വാക് സാമർഥ്യക്കാരായിരിക്കും എന്നാണ് വൈപ്പ്.
3: അശ്വതിയിലായത് ഭാഗ്യം, തൊട്ടടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു കുഴിയിൽ വീണേനെ ഭരണിയിൽ.
2: വിശാഖത്തിനെ കുറിച്ച് പറയുന്നില്ല, ഭരണിയാന്ന് വെച്ചാൽ ആടെങ്കിലും കിടക്കും ആ ഭരണിയില്. വിശാഖ എന്ന് വെച്ചാൽ ഏത് നാട്ടിലും പിടിച്ചാൽ കിട്ടൂല. ഇവളുടെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണ് താനും. ആശേച്ചി, ഒരു കാര്യവും നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല. അതിന്റെ വകുപ്പും റൂളും ഒക്കെ ഈ 5 വയസ്സുകാരി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇതൊക്കെ എവിടുന്നായി ഈ കൊച്ചിന് കിട്ടുന്നതാവോ? എന്റെ അമ്മയും ഈ നക്ഷത്രക്കാരിയായിരുന്നു, നാട്ടുകാരുടെ തർക്കങ്ങൾ തീർക്കാൻ സമർത്ഥയായിരുന്നു എന്ന് എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മൈസ്രേട്ട് കാർത്തിയാനി എന്ന് നാട്ടുകാർ പറയാറുണ്ടെന്ന് പറഞ്ഞ് അമ്മ ചിരിക്കുമായിരുന്നു. ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണെന്ന് കരുതി നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൃത്യമായി അതിന്റെ അടുത്ത കാര്യങ്ങൾ അവളുടെ ഭാഷയിൽ പറഞ്ഞു കൂടും. നമ്മൾ അന്തം വിട്ടുപോകും. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ആശിച്ചി, വീട്ടിൽ കൊച്ചുമോൾ ഇങ്ങനെയാണോ? ഇഷാനി, അതായത് ഞങ്ങളുടെ മാളൂട്ടി, കൊച്ചുമിടുക്കിയാണ്. പഠനത്തിലും ചിത്രകലയിലും നൃത്തത്തിലും മികവ് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് മഹാകുറുമ്പും. സ്നേഹത്തോടെ അജിതാ ബാബുവാണ് തേവരയിൽ നിന്ന്.

0: കത്തയച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ എന്നെയും ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് വിളിക്കാമോ എന്നും ചോദിച്ച് നമ്പറൊക്കെ അയച്ചിട്ടുണ്ട്.
1: നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലെ പുതിയ കുട്ടികളെ ഒരിക്കലും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഓരോ ദിവസവും യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്നത് വിസ്മയം തീർക്കുന്ന ചെറിയ കുട്ടികളെയാണ്. 42 ലക്ഷം രൂപ വരെ മാസം പ്രതി ശമ്പളം വാങ്ങിക്കുന്ന 14 വയസ്സുകാരന്റെ ഒരു കഥ കഴിഞ്ഞ ദിവസം മാത്രമാണ്, കഥയല്ല ജീവിതം, ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പേരുകളും ആ രാജ്യത്തിന്റെ ദേശീയ മൃഗം, ദേശീയ പക്ഷി ഇവയൊക്കെ കുറിച്ച് പറഞ്ഞ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള കുട്ടിയെ എനിക്കറിയാം. അപ്പൊ നമ്മൾ അവർക്ക് 5 വയസ്സ് എന്നുള്ളതല്ല, നമുക്ക് 15 or 20 വയസ്സോ ഉണ്ടായിരുന്ന സമയത്തുള്ള പക്വത അല്ലെങ്കിൽ തിരിച്ചറിവ് അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് 5 വയസ്സിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ അച്ഛന്റെയും നമ്മുടെ മുത്തശ്ശന്റെയും കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്ന തിരിച്ചറിവിനേക്കാളും എത്രയോ വേഗത്തിലായിരുന്നു നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ടായത്. ആ ഒരു മാറ്റം നമുക്കിപ്പോ എല്ലാ സ്ഥലത്തും കാണാം. ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ വോട്ടവകാശം എന്ന് പറയുന്നത് 18 വയസ്സിലേക്ക് ചുരുക്കി കൊണ്ടുവന്നത് എന്താണ്? ആ പണ്ടൊക്കെ 20, 21 വയസ്സ് ആകുന്നവർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് 18 വയസ്സുള്ള ഒരു കുട്ടിക്കും തീരുമാനിക്കാൻ പറ്റും. ഇനി അതും വേണ്ട എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പൊ നാളെ ഒരു 15 വയസ്സുകാരൻ ഇത് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തെ കുറിച്ച് സർക്കാരുകൾ ചിന്തിച്ചാലും അവിടെയും വേണമെങ്കിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ എന്താണ് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിവികാസം എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരാള് തന്നെയാണ് ഇപ്പൊ കത്തയച്ചിരിക്കുന്ന കുട്ടിയും എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകുകയാണ്.
0: നാളിനൊന്നും ഒരു കുഴപ്പമില്ല അജിത, അശ്വതി നാളൊക്കെ നല്ല നാളാണ്, ഒരു നാളിനും ഒരു കുഴപ്പമില്ല. പിന്നെ അവരുടേതായിട്ടുള്ള ചില സ്വഭാവ രീതികളൊക്കെ കാണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ എന്റെ കൊച്ചുമോളുടെ കാര്യം, ഏപ്രിൽ മാസത്തിൽ ഒരു സമ്മർ ക്യാമ്പിൽ വിട്ടിരുന്നു. April 2 ക്ലാസ് കഴിയുന്ന ദിവസം അവളെ കൂട്ടാനും ടാറ്റാ ബൈ ബൈ ഒക്കെ പറയാൻ വേണ്ടി പോയപ്പോ ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളെയും അടിക്കുകയാണ് അത്രേ, എല്ലാരെയും അടിച്ച് പാളീസാക്കിയിട്ട് മൂപ്പര് തിരിച്ചു വരും. അപ്പൊ മൂപ്പരോട് ചോദിച്ചു
1: എന്തിനാ
0: എന്തിനാ കുട്ടികളെ അടിക്കുന്നതെന്ന് വെച്ചപ്പോ ഒരു ഒറ്റ കരച്ചില്.
1: കാരണം എന്റെ മുത്തശ്ശി അങ്ങനെയായിരുന്നു. ആരാ മോളുടെ റോൾ മോഡൽ? മുത്തശ്ശി.
0: മുത്തശ്ശി
1: എല്ലാരും
0: വാക്കുകൊണ്ട് ചിലപ്പോ അടിച്ചെന്ന് വരും, കൈകൊണ്ട് ഞാൻ പ്രയോഗിക്കാറില്ല.
1: അതെ അതെ, ചില അതാണ് ഈ ആയുധത്തിൽ മാത്രമേ മാറ്റുള്ളൂ, അതല്ലാതെ നമ്മുടെ കർമ്മത്തിൽ മാറ്റം ഉണ്ടാവില്ല.
0: അതുകൊണ്ട്
1: അത് ചില കാലഘട്ടത്തിൽ സുദർശന ചക്രമായിരിക്കും, ചില കാലഘട്ടത്തിൽ അത് നാവായിരിക്കും, ചില കാലഘട്ടത്തിൽ അത് കൈയായിരിക്കും.
0: ഞാനപ്പം ബിനീനെ സമാധാനിപ്പിച്ചു, എന്ത് മമ്മി ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല മോളെ, ചെറുപ്പത്തിൽ വീർതിയുള്ള കുട്ടികള് വലുതായാല് കോറ്റായിരിക്കും.
1: ഈ കാര്യത്തിൽ അത് പ്രതീക്ഷിക്കും.
0: അപ്പൊ അവള് പറഞ്ഞു അതന്നെയാ എന്റെ ഒരു സമാധാനം.

0: തരാനിരിക്കും.
1: എന്റെ മോള് നല്ലൊരു ആർജറ്റായി മാറും. ലോകത്തെ ആശ്വസിപ്പിക്കുന്ന നല്ല വാക്കുകൾ പറയുന്ന, ലോകത്തോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന, ആര് തല്ലാൻ വന്നാലും ഒരു കവിളിൽ തല്ലുമ്പോ മറ്റേ കവിളിൽ.
0: നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ജോലി എടുത്തിട്ടുണ്ട്, ആ കുട്ടി ഒന്നും അല്ലാണ്ടാവും എല്ലാ ജോലിയും കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ടാന്ന് വെച്ചാൽ ഒരു പാട്ടുകാരി ആർജയില് നിർത്താം.
1: അതെ,
0: നിങ്ങൾ എങ്ങനെയാ ആർജെ എന്ന് പറയുന്നത്?
1: അല്ല, നിങ്ങളും തന്നെ ഒന്നിൽ ഫെയിൽ ആയിട്ട് രണ്ടാമത് തുടങ്ങിയാണല്ലോ. ഞാൻ ഒന്നിൽ അങ്ങനെ ഫെയിൽ ആയിട്ട്
0: പിന്നെ ഒന്നിലും സക്സസ് ആയിട്ടില്ല. അപ്പൊ പ്രിയരെ, ഞങ്ങൾ ഇന്നത്തെ കുറ്റം പറച്ചിലെ തീർന്നിരിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പോവാണ്.
1: പോകുന്നതിന് മുമ്പ്
0: കാന്നും പറഞ്ഞ് തുറക്കണ്ട, കാക്കനാടല്ല
1: തൃക്കാക്കരയാണ്.
0: തൃക്കാക്കരയാണ് പ്രിയരെ. അഡ്രസ് ഞാൻ പറഞ്ഞുതരാം. വിലാസം, ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO ആണ്. പിന്നെ മൊബൈൽ നമ്പർ
1: 8157000888.
0: മെയിൽ ഐഡി ഹലോ വി പി എസ് ലേക് ഷോർ @gmail.com.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
0: നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കുച്ചി FM 102.3.

ഇപ്പോൾ സമയം 9 മണി. FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ FM മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കൂടും തേടി. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജെറി അമൽദേവ്.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. MG ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. S. രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

എഫ് എം മോർണിംഗ് സെലക്ഷൻസാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവ ഈണം പകർന്ന ഗാനം. ചിത്രം ഫാൻറ്റം. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം. ചിത്രം

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15 ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അടുത്ത മാസം 21-ന്റെ നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 ദിവസത്തെ സന്ദർശനത്തിന് ഗുജറാത്തിലെത്തി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026

0: വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34th സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. കണ്ണൂർ ആറളം ഫാമിൽ ഗജമുക്തി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് 102.3 സമയം 9 മണി കഴിഞ്ഞ 59:42. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളിന്റെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹത്തിലുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിന്റെ ടോട്ടൽ ഇതിന്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന കാരണം പലരും പല പല തിയറീസ് ആണിത്. അതില് ഒന്നാമത്തേത്, നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ടും എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിലെത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടറി എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പൊ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കുന്നു. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ് വേറൊരെണ്ണം ഇല്ല. അപ്പൊ അതിന് എന്താണ് വരുന്നത്, കിട്ടുന്നത് നമ്മുടെ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂടുതൽ വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ ഈ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്ത് പറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനില് എന്ത് പറ്റും, പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിലെ പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്ന 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ കാലിൽ ഒരു 10 or 20 മില്ലിമീറ്ററേ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ

നമുക്ക് താങ്ങാനുള്ള ശേഷി പെയിനുകൾക്ക് ഇല്ല. അപ്പൊ നമുക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെന്റിമീറ്റർ ഓഫ് മെർക്കറി വെച്ചാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിന്റെ താഴെ ഒരു 100 മില്ലിമീറ്റർ മെർക്കറി പ്രഷർ എങ്കിലും വരണം. പക്ഷെ അത് വരത്തില്ല. എന്തുകൊണ്ട് വരാത്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നു.

0: കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെയിൻ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു, ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും, പ്രഷർ കൂടിയാൽ വിരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്, ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട്, മസിൽ കാലുകളുടെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല, പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിന്റെ പ്രവർത്തനം? വാൽവ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ, അതായത് ഹാർട്ടിന്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിന്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് അറിയാം, ഈ ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്തെ പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സ് ആണോ ഈ പ്രഷറിനെ കൂട്ടുന്നത്, അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്ത ഒരു കാരണം, വയറ്റിനകത്തൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ, ഇപ്പൊ വയറിനകത്ത് നീര് കെട്ടുവരാം, ഇപ്പൊ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ അതെല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഈ ഡീപ്പ് വെയിൻസ്, അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിംഗ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും? ബ്ലഡ് പിന്നെ ഏതിലേ സഞ്ചരിക്കാം? തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ്, അതായത് ആ വെയിൻസ് വഴിയെ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറെ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും? ഈ വാൽവുകളൊക്കെ തകരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലെയില്ല, ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണ കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും, അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് ഈ കുറെ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ചു നാൾ കഴിയുമ്പം കാലില് നിറവ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും, ചൊറിച്ചിൽ തുടങ്ങി ചൊറഞ്ഞു പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല, അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേക തരം മന്തുകാല് പോലെ ആയി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ എന്താണ്? വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതുമ്പോഴാണ് ഒരു വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണം. വാൽവിന്റെ എങ്ങനെയാണ് പ്രവർത്തനം തകരാറിലാവുന്നത്? ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിന്റെ ബലം കുറയാം. അപ്പൊ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണാം. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാൾ, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ്, സർജന്മാര്, ഇവരൊക്കെ ഒരേ കണക്കിന് നിന്ന് നിൽക്കുന്നവർക്കും ഈ വാൽവിന് തകരാറ് വരാം, വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിംഗ്സ്, കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാർ അത് പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിംഗ്സിന്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിനിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റ് ചെയ്യുമ്പോഴേ അതിന്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളേരം നിൽക്കുന്നത് ഒഴിവാക്കുക, അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ളൊരു നേരം

0: നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി കിടക്ക ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടു വന്നീ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാകാതെ വരുന്ന വെരിക്കോസ് വെയിൻസിനെ നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിന്റെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷന്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനിനെ നമ്മൾ എന്താ വെരിക്കോസിന്റെ ചികിത്സ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിന്റെ ഇതിലൂടെയുള്ള രക്തോട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്ത ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിനുകളെല്ലാം തൊടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു ലൈ കെട്ടിട്ട് അതിന്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പൊ വെയിന്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തൊട ഇടുക്കിന്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവ് ഉണ്ട്, സഫീനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിന്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിന്റെ ഒരു കാരണം. അപ്പൊ ആ വാൽവിനെ, വാൽവിന്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിട്രേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്ന, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തൊടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ചു കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ അങ്ങ് ചൊട്ടിപ്പോകും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ഈ ഞരം ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട് കയറ്റിയിട്ട് ഈ തൊടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിട്രേറ്റ്, എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഒന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. ഒരു പ്രോബഗേറ്റ് ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പൊ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാലും പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോംസ് ക്ലീറോതെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജന്റ് ആണ്, സോഡിയം ടെട്രാഡക്കൈൽ സൾഫേറ്റ് STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോം ആക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിന്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പത്തോളിയുടെ എല്ലാം കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പുറമേയുള്ള വെരിക്കോസ് വെയിന്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആന്റികോയാഗുലൻസ്, ഹെപ്പാരിൻ, ആസ്പിറിൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന ഒരു, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ്

0: സ്വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 10 കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. രഞ്ജിത്ത് കെ ജി, എലിസബത്ത് രാജു എന്നിവർ പാടിയ ഗാനം ചിത്രം ബോഡിഗാർഡ്. ഗാനരചന അനിൽ പനച്ചൂരാൻ, സംഗീതം ഔസേപ്പച്ചൻ.

ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ചാന്തപുട്ട്. പാടിയത് ഷഹബാസമൻ, സുജാത.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8136802304, 8136802304. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8075-76-85-37.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: മലമ്പുഴ ഗവൺമെന്റ് വനിതാ ITയിൽ ആരംഭിക്കുന്ന സൗജന്യ സീനിയർ അസോസിയേറ്റ് ഡെസ്കോ പബ്ലിഷിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 25-ാം തീയതിയാണ് ക്ലാസ് നടക്കുന്നത്. SSLC പ്ലസ് ടുവും കമ്പ്യൂട്ടർ നോളജും 1.5 വർഷം കമ്പ്യൂട്ടർ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12-ാം ക്ലാസും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അല്ലെങ്കിൽ NSOF 3 വർഷത്തെ പരിചയവുമാണ് യോഗ്യത. താൽപര്യമുള്ളവർക്ക് ഈ മാസം 23-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 8089-08-98-08. 8089-08-98-08. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ 2026-27 വർഷത്തെ UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. അടുത്ത മാസം ആദ്യവാരമാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075-76-85-37. 8075-76-85-37.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാരപരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിലാസം, ജനനതീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപ് ആലപ്പുഴ കളക്ട്രേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0477-22-51-676. 0477-22-51-676. അവസാന തീയതി ഈ മാസം 30. കലവൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഈ മാസം 27-ന് മുൻപ് അപേക്ഷയോടൊപ്പം തിരിച്ചറിയും.

0: രേഖകളും സർട്ടിഫിക്കറ്റുകളും സഹിതം ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകണം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9747293678. 9747293678. അവസാന തീയതി ഈ മാസം 27. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 120 രൂപ കൂടി 14,515 രൂപയും പവന് 116,120 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇതാകാശവാണി കൊച്ചി FM 102.3.

0: സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 46 സെക്കൻഡും. ശ്രോതാക്കളെ ഇപ്പോൾ കേൾക്കാം.
1: ഓർമ്മ ചിന്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഓർമ്മ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അഖിൽ,
1: ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഓർമ്മചിന്ത തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഓർമ്മയിലൂടെ കടന്നു പോവാം. സാധാരണ ഈ ബാല്യകാല ഓർമ്മകളാണ് നമ്മൾ കൂടുതലായിട്ടും രസിപ്പിക്കുക. അതിലെ ഒരു ബാല്യകാല കുതൂഹലം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഗതികളാണ്. അപ്പോൾ ഈ മധ്യവേനലവധി കാലത്ത് നമ്മളെല്ലാവരും കുടുംബ വീടുകളിൽ പോയി താമസിക്കും, തറവാടുകളിലൊക്കെ പോയി താമസിക്കും. അപ്പോൾ ഞങ്ങളും അങ്ങനെ ചെറുപ്പകാലത്ത് ഈ അമ്മയുടെ വീട്ടിലാണ് പോയി താമസിക്കുക. അപ്പോൾ അമ്മയ്ക്ക് മൂന്ന് സിസ്റ്റേഴ്സും മൂന്ന് ബ്രദേഴ്സുമുള്ളത്. അപ്പോൾ മൂന്ന് സിസ്റ്റേഴ്സ് എന്തായാലും അവിടെ വരും, ബ്രദേഴ്സൊക്കെ അവരുടെ ഭാര്യമാരുടെ വീട്ടിലായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ പതിവ്. അവരിടയ്ക്ക് വന്ന് ഒന്ന് എല്ലാവരെയും കണ്ടുപോകും എന്നല്ലാതെ ഈ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെയും മക്കളുണ്ട്, ഒരു 10 കസിൻസാണ് ആകെ ഉള്ളത്. അപ്പോൾ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും ബാക്കിയെല്ലാം കസിൻസായിട്ടുള്ള അങ്ങനെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. കുട്ടികൾ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ഏജുള്ള ആൾക്കാരായിരിക്കും. ഞാനാണ് അതിൽ ഏറ്റവും ഇളയത്.
0: ശരി,
1: ഏറ്റവും ഇളയ കുട്ടി ഞാൻ,
0: കുട്ടിപ്പട്ടാളത്തിലെ ഏറ്റവും ഇളയ.
1: അതുമുതൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരൊക്കെയാണ് നമ്മളുടെ ഒരു ഗ്രൂപ്പിംഗ്. അപ്പോൾ അവരുടെ അവരുടേതായ തമാശകളും പിന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്ത തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അക്കാലത്താണ് വിഷുക്കാലം വരുമ്പോഴാണ് ഈ അന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല, ഒരു കുട്ടിയുടെ കയ്യിലും കാശുണ്ടാവില്ല കയ്യിൽ. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പാരൻസിനോട് പറഞ്ഞാൽ പാരൻസ് വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇന്ന് കുട്ടികളുടെ കയ്യിലൊക്കെ കാശൊക്കെ ഉണ്ട്, പലർക്കും ബാങ്ക് അക്കൗണ്ട് വരെയുണ്ട് എന്നുള്ള സ്ഥിതിയാണ്. ഞാനൊക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് ലോ കോളേജ് തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ദൂരദർശൻ ക്യുസിന് കിട്ടുന്ന ചെക്ക് മാറാൻ വേണ്ടിയിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട്
0: ദൂരദർശനിൽ പോകുന്നത്.
1: ദൂരദർശനിൽ ക്യുസറായിരുന്നു ഞാൻ ലോ കോളേജിൽ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ദൂരദർശനിൽ അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ചെക്കായിട്ട്

0: അന്ന് അമൗണ്ട് കിട്ടും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്. ഇങ്ങനെയുള്ള സമയത്ത് അന്ന് ആരെ കയ്യിലും പൈസ ഇല്ല. അന്ന് ആകെ കിട്ടുന്ന വിഷു കാലത്തുള്ള വിഷു കൈനീട്ടമാണ്.
1: അതെ,
0: അതിലാണ് എല്ലാവരും പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുക. അപ്പോൾ എല്ലാവരും അന്ന് 1 രൂപ, 50 പൈസ, 2 രൂപ ഇതൊക്കെയാണ് കിട്ടുക. 2 രൂപയൊക്കെ വലിയ കൈനീട്ടമായിരുന്നു
1: അക്കാലത്ത്.
0: അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്. ഗ്രാൻഡ് ഫാദറ് എല്ലാവർക്കും 50 പൈസയും 1 രൂപയൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് 10 രൂപ തരുമായിരുന്നു. ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അന്ന് ഞാൻ VIP ആണ്.
1: അതെ അതെ.
0: അപ്പോൾ
1: 10 മടങ്ങൊക്കെയാണ് കൂടുതൽ വരുന്നത്.
0: 10 മടങ്ങാണ് കൂടുതൽ. ഏറ്റവും ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ ഇത് വിഷുവിൻ്റെ 2 ദിവസം മുന്നേ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ തീരുമാനിക്കും. അപ്പോൾ എൻ്റെ 10 രൂപ, അവരുടെ 2 രൂപ, ഇതൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റുകൾ പറയാം. ചിലർക്ക് സിനിമ കാണണം, ചിലർക്ക് ഐസ്ക്രീം കഴിക്കണം, ചിലർക്ക് സൈക്കിള് വാടക എടുത്തിട്ട് പോകണം, ഇതൊക്കെയാണ് താല്പര്യങ്ങൾ. അപ്പം എല്ലാവരും പറഞ്ഞൊക്കെ ഒപ്പിച്ചു വെക്കും. അപ്പം ഞാൻ എൻ്റെ 10 രൂപ റെഡിയായി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. അവസാനം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ അമ്മ വന്ന് ചോദിക്കും, ആ വിഷ്കൈനീട്ടമൊക്കെ ഇങ്ങോട്ട് തന്നേക്കും.
1: അമ്മ കൊള്ളാലോ.
0: അമ്മമാരെ ഇവന്റെ കയ്യിൽ കൂടെ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ.
1: അതെ.
0: അപ്പൊ അമ്മ അതങ്ങ് വാങ്ങിക്കൊണ്ടു. അതോടുകൂടി ഈ പ്ലാന് കംപ്ലീറ്റ് പൊളിയും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ആയി. അത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ എല്ലാവരും എനിക്ക് കിട്ടുന്ന 10 രൂപയില്
1: കണ്ണും വെച്ചിരിക്കും.
0: കണ്ണും വെച്ച് അതില് മോഹങ്ങളൊക്കെ കുത്തി നിറച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് അങ്ങ് പോകും. അതോടുകൂടി എല്ലാ പ്ലാനും നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ആ കാലത്തുള്ള. പിന്നെ അതിൽ ഒരു തവണ ഞങ്ങൾ അവസാനം ഞാൻ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ഒരു സിനിമക്ക് പോവാന്നൊക്കെ തീരുമാനിച്ച്, അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ഹിന്ദി സിനിമ കാണുന്നത് ധരം വീർ എന്ന് പറഞ്ഞിട്ട്. ജിതേന്ദ്രയും ധർമ്മേന്ദ്രയും പർവീൺ ബാബി നീതു സിംഗ് ഇവരൊക്കെ അഭിനയിച്ച ആദ്യമായിട്ട് ഒരു ഹിന്ദി പടം കാണുന്നത് ആ സമയത്താണ്. എൻ്റെ ഒരു കസിൻ്റെ കൂടെ, അവന് സിനിമാ ഭ്രാന്തായിരുന്നു.
1: അക്കാലൊക്കെ ആയപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഒരു അധിനിവേശിച്ച ശക്തിയെ പോലെ വന്ന് പണം എടുത്തോണ്ട് വന്ന് നിർത്തിയല്ലേ.
0: അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ കാലം. അന്ന് കാശ് ഭയങ്കര ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് കുട്ടികൾക്ക്. അപ്പോൾ അന്നത്തെ കാലത്തുള്ളൊരു കൗതുകം പറഞ്ഞു തന്നെ.
1: ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ തന്നെ ഒരു പ്രയാസം.
0: അന്നൊരു 10 പൈസ പോലും കിട്ടണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട്, ഇപ്പോൾ ഒരു മുട്ടായി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐസ് മുട്ടായി പോകുന്ന ഒരാളടുത്ത് വേണമെങ്കിൽ അമ്മയോട് ഓടിച്ചെന്നിട്ട് അമ്മയടുത്ത് പൈസ വാങ്ങിയിട്ടാണ് കൊണ്ടുപോകുക. ഇന്നത്തെ കാലത്ത് അത് കുട്ടികൾക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്.
1: അതെ അതെ. അപ്പം നേരത്തെ നമുക്കൊക്കെ സാമ്പത്തികമായ ഒരു സ്വാശ്രയത്വം എന്ന് പറഞ്ഞ സംഗതിയല്ലല്ലോ.
0: സംഗതിയല്ല. അന്ന് അത് അതിന്റെ ഒരു ആവശ്യവും അക്കാലത്ത് ഫീൽ ചെയ്യില്ല.
1: ശരിയാണ്.
0: അത് ആ കാലത്ത് സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം. ഇക്കാലത്തുള്ള ഒരാൾ ആ സമയത്ത് പോവാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടും,
1: പെട്ടുപോകും.
0: അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു ബാല്യകാല ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ.
1: അതെ. നമ്മൾ ഓർമ്മച്ചെന്ന് തുടങ്ങുമ്പോഴേക്കും എല്ലാം ഓർമ്മിച്ചതിൽ ഇങ്ങനെ ഓരോരോ കൗതുകങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇന്നിങ്ങനെ ഒരു സാമ്പത്തിക കൗതുകമായിരുന്നു. ഇനി നമുക്ക് കത്തുകളിലേക്ക് പോകാം.

0: ആദ്യ കത്ത് വായിക്കാം അല്ലേ. ഇത് മകരമാസത്തെക്കുറിച്ചാണ് കേട്ടോ ഈ കത്ത്. മകരമാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി, നമ്മളത് ഇപ്പോൾ കാലവർഷമൊക്കെ വരവായി,
1: മേടം കഴിഞ്ഞ് മിഥുനത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
0: അതെ, എങ്കിലും പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പിനെ കുറിച്ചാണ്.
1: അയ്യോ,
0: മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പ്. ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ അമ്മയുടെ വിളി വരും, എണീക്ക് പഠിക്കാൻ പോകണം. അപ്പോൾ പുതപ്പായി കിട്ടിയിരിക്കുന്ന അച്ഛൻ്റെ കൈലുമുണ്ടിൽ അല്ലെങ്കിൽ കിടക്കുന്ന പായ പകുതി മടക്കി അതിനുള്ളിലേക്ക് ഒതുങ്ങും. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഓർമ്മപ്പെടുത്തലുണ്ടാകും. എന്നിട്ടും എണീക്കാൻ ഭാവമില്ല എന്ന് കാണുമ്പോൾ അമ്മ അവസാന തടവുമായിട്ട് എത്തും. പറമ്പിൽ ചവറടിച്ചു കൂട്ടി തീയിട്ടിട്ടുണ്ട്. എല്ലാവരും എണീക്ക്, ഇത് കേൾക്കേണ്ട താമസം. ഞങ്ങൾ അഞ്ചു പേരും ആ തീക്കൂനയ്ക്ക് ചുറ്റും വട്ടമിട്ടിരിക്കും. തീക്കൂന ചാരമാകുമ്പോഴേക്കും സൂര്യപ്രകാശം വീണു തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ ചോലയില്ലാത്ത സ്ഥലത്ത് ചെന്ന് പുറംതിരിഞ്ഞു നിന്ന് അല്പം വെയിൽ കായും. അത് കഴിഞ്ഞ് കുളിയും ഭക്ഷണവും കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. ഇന്ന് മകരമാസത്തിൽ മഞ്ഞില്ല. ചവറടിച്ച് തീകൂട്ടി തീയിടാൻ മരങ്ങളില്ല. അവയെല്ലാം വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം മലയാളിയുടെ കുളിരകറ്റാൻ കമ്പിളിയുമായി വന്ന അന്യസംസ്ഥാന കച്ചവടക്കാരനും അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം ചൂട്, സർവത്ര ചൂട് എന്നെഴുതിയിരിക്കുന്നു ബാബു കെ ഡി, ഒറവൻതുരുത്ത്, വടക്കേക്കര.
1: വളരെ ശരിയാണ് അക്കാര്യം. പണ്ടത്തെ മകരകാലം അല്ലെ, വൃശ്ചികം മകരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭീകരമായ തണുപ്പുള്ളൊരു കാലമായിരുന്നു അന്ന്. പിന്നെ ഇപ്പം ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് വന്നതുകൊണ്ട് കൂടെയായിരിക്കാം ഇപ്പം എല്ലാ കാലവും ചൂടും,
0: അതെ,
1: എല്ലാ കാലം മഴയും ഉള്ളൊരു സമയമാണ്.
0: ബാബുചേട്ടൻ ഈ പറയുന്ന രാവിലെ എഴുന്നേക്കാനുള്ള മടി എനിക്ക് വളരെ നന്നായി അറിയാം. ഞാൻ വളരെ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ എഴുന്നേക്കാൻ നേരത്ത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പുതച്ച് മൂടിയിട്ടൊക്കെയാണ് കിടക്കുക. അപ്പൊ പുതപ്പുണ്ടെങ്കിൽ പോലും ഒരു തണുപ്പാണ്. രാവിലെ നമ്മൾ എഴുന്നേപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യം ചെയ്യുന്ന പുതപ്പെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ആ പുതപ്പെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറെ നേരം അവിടെ കൂനി കൂടിയിരിക്കും. അത് കഴിഞ്ഞ് പോയിട്ട് അടുപ്പിന്റെ അവിടെ തറയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. അപ്പൊ ആരെങ്കിലുമൊക്കെ ഒരു കട്ടൻ ചായ തരും, അത് കുടിച്ച് ഇങ്ങനെ ഇരിക്കും. അന്നത്തെ വലിയ വിനോദമായിരുന്നു ഈ ചായ കുടിച്ചിട്ട് നമ്മൾ വെറുതെ വായിൽ നിന്ന് ഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുക പോകുന്നത് കാണാൻ. അന്ന് അത് വലിയൊരു കൗതുകമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ നേരം നിൽക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒന്ന് ചൂടായി വരാൻ കുറെ സമയം എടുക്കുമായിരുന്നു. വല്ലാത്ത തണുപ്പ്.
1: അല്ല, അക്കാലത്തുള്ള അമ്മമാരുടെ കാര്യമാണ്, അവര് രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് എല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ എണീപ്പിക്കലാണ് അവരുടെ മെയിൻ ഒരു കടമ്പ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. കുട്ടികളെ പതിച്ചും കൂടി പല പല ആകൃതിയിൽ.
0: അതെ.

0: ഏഴും എട്ടും ഒക്കെ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്,
1: ആയിട്ടങ്ങനെ കിടന്ന് ഉരുണ്ട് എല്ലാരും കൂടെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം അമ്മമാരുടെ ഒരു ത്യാഗം അത് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലല്ലോ.
0: പല അമ്മമാരും രാവിലെ കുളിക്കുകയും ചെയ്യും. അതൊക്കെ എങ്ങനെയാണ് അത്ഭുതം തോന്നുന്നു?
1: കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്ന അമ്മമാരാണ് അധികം പേരും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുളിക്കേണ്ടി വരിക. ഈ ചൂടുവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വളരെ അങ്ങനെ കിട്ടാത്ത, ഇപ്പം ഹീറ്ററും ഗീസറൊക്കെ വന്ന സ്ഥിതിക്ക് ചൂടുവെള്ളം ഒരു ലക്ഷറി അല്ലാതായി. അന്ന് ലക്ഷറി തന്നെയാണ്.
0: അന്ന് ചൂടുവെള്ളം കിട്ടുക അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും മാത്രമുള്ള ലക്ഷറി.
1: അവർക്ക് വേണ്ടത് ഇവരെ തന്നെ ചൂടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. അവർ പക്ഷെ കുറച്ച് ഡിലേ ആയിട്ടൊക്കെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ അമ്മമാരെന്ന് പറയുന്ന അവരുടെ ഒരു ഭയങ്കര ത്യാഗം തന്നെയാണ് കാര്യത്തിൽ.
0: അതെ, ഞാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു അപ്പൂപ്പനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കും. അതിങ്ങനെ ഈ ചൂട്ട് കത്തിച്ചിട്ടാണ് പുറത്ത് വീടിന്റെ പിന്നിലായിട്ട് മൂന്ന് അടുപ്പുകല്ല് വെച്ച് വലിയൊരു ചരുവം വെച്ച് ഓല ചൂട്ടൊക്കെ കത്തിച്ചിട്ട്. അപ്പൊ ചോദിച്ചു നോക്കും, കുറച്ച് ചൂടുവെള്ളം എനിക്കും കൂടെ ഓടാവിടെ നിന്ന് പറയും. അതൊക്കെ അപ്പൂപ്പന്മാർക്ക് വയസ്സായി കഴിഞ്ഞതുള്ളൂന്ന് പറയും.
1: അന്ന് വയസ്സായവര് മാത്രമേ ചൂടുവെള്ളത്തിൽ കുളിക്കാറുള്ളൂ. ഇപ്പം ചെറുപ്പക്കാർ വരെ, ചെറിയ കുട്ടികൾ വരെ ചൂടുവെള്ളത്തിൽ ഗീസർ ഓൺ ചെയ്ത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന, അല്ല അങ്ങനെ ഇല്ലാത്തവരുണ്ട് ഇല്ലാന്നല്ല, കൂടുതൽ ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ലക്ഷറിയിലൊക്കെ ജീവിക്കുന്നവരാണ്. ലക്ഷറി
0: അല്ലാതായി മാറി. ഇപ്പൊ അതൊരു എന്നും കിട്ടുന്ന ഒരു സൗകര്യം പോലെ. എ സിയുടെ കാര്യം പറഞ്ഞല്ലോ, എ സി എല്ലാ വീടുകളിലും ഉണ്ട്.
1: അതെ, ഗ്യാസിലാണ് ഈ, പിന്നെ മൂന്ന് കല്ല് അടുപ്പിന്റെ ആവശ്യമില്ല.
0: അതെ,
1: പിന്നെ ഓല വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല.
0: അതെ,
1: എല്ലാം ഗ്യാസിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
0: നമ്മുടെയൊക്കെ കുളി പോലും ഓപ്പൺ കുളിയായിരുന്നു. അതുപോലെ കുളിമുറിക്കകത്ത് ഇതുപോലെ ഈ അപ്പൂപ്പന്മാർക്ക് മാത്രം ചൂടുവെള്ളം എന്ന് പറയുന്ന പോലെ കുളിമുറി മിക്കവാറും സ്ത്രീകൾക്കാണ്. നമ്മൾ മിക്കവാറും കെന്റിന്റെ കരയിലൊക്കെ പോയി നിന്നിട്ടാണ് കുളിക്കുക. അത് തണുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കസിൻസ് ഒക്കെ ഉള്ളപ്പോഴേക്കും നമ്മൾ അറിയാതെ പറഞ്ഞു, ഓ എന്തൊരു തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു. പിന്നെ കെന്റിന്ന് തൊട്ടിയിൽ വെള്ളം വരും, നേരെ തലവഴി ഒഴിച്ചു തരും. അങ്ങനെയാണ് തണുപ്പ് മാറ്റുന്നത്.
1: അതൊക്കെ ഒരു കാലം.
0: അതെ അതെ. എന്തായാലും നമ്മൾ ഇത്ര ഓർമ്മിപ്പിച്ച ബാബു ചേട്ടന് വേണ്ടിയിട്ട് നമുക്കൊരു ഗാനം കേൾക്കാനുണ്ട്.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് തോമസ് വഴുതല ജെട്ടി. തോമസിൻ്റെ ഓർമ്മകളിലേക്ക് പോവാം. മലയാളത്തിൻ്റെ പ്രിയ ശ്രീനിവാസൻ ഓർമ്മയായതിൻ്റെ പിറ്റേന്ന് ഫോണിൽ ശ്രീനിയുടെ ആദ്യ സിനിമയുണ്ടായിരുന്നു. ഫോണിൽ സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പം ടി വിയിലായിരിക്കും,
1: അല്ലെങ്കിൽ അദ്ദേഹം ഒ ടി ടിയിൽ വല്ല സിനിമ കണ്ടതായിരിക്കും
0: ആയിരിക്കാം. ഇപ്പം എല്ലാം മൊബൈലിലാണല്ലോ. ഈ സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. തട്ടാഴം ഡോൺ ബോസ്കോയിലെ ലൂയിസ് അച്ഛനാണ് ഞങ്ങളെ ഈ സിനിമ കാണിച്ചു തന്നത്. അന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിലും അനാഥാലയത്തിലെ കഥയാണെന്ന് മനസ്സിലായിരുന്നു. ഡിസംബറിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡോൺ ബോസ്കോ ട്രോഫിക്ക് വേണ്ടിയുള്ള പന്തുകളി നടക്കുന്നത്. പരീക്ഷ കഴിഞ്ഞാലുടൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കളി കാണാൻ പോകുമായിരുന്നു. കളി കഴിഞ്ഞാലുടൻ 7 മണിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛൻ മൈക്കിലൂടെ അറിയിക്കും ഇന്ന് സിനിമയുണ്ടാകുമെന്ന്. അച്ഛനന്ന് സ്വന്തമായി പ്രൊജക്ടർ ഉണ്ടായിരുന്നു. കൂടുതലും അച്ഛൻ കാണിച്ചിരുന്ന സിനിമകൾ ചാർലി ചാപ്ലിൻ്റെയും ബൈബിൾ കഥകളുടെയും സിനിമകളായിരുന്നു. ഈ ചാർലി ചാപ്ലിൻ സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് തിയേറ്ററുകൾ തമ്മിൽ സമരം നടന്ന സമയത്ത് ചില തിയേറ്ററുകൾക്ക് സിനിമ കൊടുക്കില്ല എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അക്കാലത്ത് തലശ്ശേരിയിലെ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ സിനിമ കൊടുത്തിരുന്നില്ല. അന്ന് അദ്ദേഹം ഇത് ചാർലി ചാപ്ലിൻ ഫെസ്റ്റിവൽ നടത്തി. അതോടുകൂടി ആ തിയേറ്ററിൽ എല്ലാ ഷോയിലും ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ അക്കാലത്ത് എല്ലാ ചാർലി ചാപ്ലിൻ സിനിമകളും കാണാനുള്ളൊരു അവസരം എനിക്കുണ്ടായി ആ സമയത്ത്. അതൊരു ഭയങ്കര നീക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
1: ചാപ്ലിന് ലോകമെമ്പാടും അത്രയും ജനപ്രീതി
0: ഉണ്ടായിരുന്നു. ചാപ്ലിൻ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അത് പ്രത്യേകിച്ച് ചാർലി ചാപ്ലിൻ ഫെസ്റ്റിവൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇടിച്ചു കയറും. കാലത്തും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ കൂടെ തമാശയുണ്ട്. തമാശയുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്തിരുന്ന സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മോഡേൺ ടൈംസ് ഒക്കെ ഇന്ന് കണ്ടാലും അത് വളരെയധികം സോഷ്യലി റെലവെന്റ് ആണ്.
1: ഏത് കാലത്തും പ്രസക്തമാണ്,
0: പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ കാണിക്കുമായിരുന്നു. ഇടയ്ക്ക് സിനിമ നിർത്തി അച്ഛൻ സിനിമയുടെ കഥ പറഞ്ഞു തരും. കാരണം കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. നല്ല അച്ഛനായിരിക്കും,
1: വിശദീകരിച്ചൊക്കെ
0: കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ മൈക്കിലൂടെ അറിയിച്ചു ഇന്നത്തെ സിനിമ മണിമുഴക്കം എന്ന മലയാള സിനിമയാണെന്ന്. പിന്നീട് ഞാൻ പഠിച്ചിരുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ മുന്നിലായിരുന്നു മണിമുഴക്കത്തിന്റെ സംവിധായകനായ പി എ ബക്കറിന്റെ വീട്. ഇന്ന് ആ വീടില്ല, അവിടെ ഒരു പള്ളിയാണ്, ഹിലാൽ മസ്ജിദ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബക്കർ സാറിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. പ്രേംനസീർ അഭിനയിച്ച ചാരം എന്ന സിനിമയാണ് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയതായി ഓർക്കുന്നു. പെരുമ്പാവിൽ നിന്ന് കുറുപ്പം

0: വഴി കോതമംഗലത്തേക്ക് പോകുമ്പോൾ നെടുങ്ങപ്ര എന്ന സ്ഥലമുണ്ട്. അവിടെ നീണ്ട താടിയുള്ള തലയിൽ തൊപ്പിവെച്ച ഒരു വൈദികൻ നടത്തുന്ന ആശ്രമമുണ്ട്. കുറച്ചു കാലം നല്ല നടപ്പിന് വിധിക്കപ്പെട്ട് ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. ഈ നല്ല നടപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ആളായിരിക്കും
1: അതെ അതെ അതെ അതുകൊണ്ടാണല്ലോ.
0: തോമസ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ കൂടാതെ 3 അന്തേവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിലൊരാൾക്ക് അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. എറണാകുളത്ത് പത്മ തിയേറ്ററിനടുത്തായിരുന്നു വീടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മറ്റ് 2 അന്തേവാസികൾ സാറേ എന്നാണ് വിളിച്ചിരുന്നത്. പ്രായമുള്ള ഒരാളല്ലേ, അതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കുറച്ച് എന്നോട് പറഞ്ഞു. പി എ ബക്കർ എന്ന സംവിധായകൻ്റെ കൂടെ പൂനെയിൽ പഠിച്ച അയാളാണ്. ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയും സഹായിയുമായിരുന്നു. ചിത്രം അനവധി അവാർഡുകൾ നേടി. MTയുടേതായിരുന്നു തിരക്കഥ. ലാഭം ലഭിച്ചില്ലെങ്കിലും നഷ്ടമുണ്ടായില്ല. പിന്നീട് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്തു. ജനപ്രിയ വാരികയിൽ പ്രസിദ്ധീകരിച്ച പുഴയൊഴുകും വഴി എന്ന നോവലായിരുന്നു ചലച്ചിത്രത്തിന് ആധാരം. അത് ഞാൻ കണ്ട പടമാണ്. അത് മമ്മൂട്ടി ആക്ട് ചെയ്ത പടമാണ് പുഴയൊഴുകും വഴി.
1: അതേ പേരിൽ തന്നെയായിരുന്നു.
0: അതെ, അതേ പേരിൽ തന്നെയായിരുന്നു. ആ ചിത്രത്തിലെ നായകനെ അറിയണ്ടേ? ഇന്നത്തെ മെഗാസ്റ്റാർ മലയാളികളുടെ മമ്മൂക്കയായിരുന്നു നായകൻ. പലവട്ടം ഷൂട്ടിംഗ് മുടങ്ങി. കുറച്ചു കാലം സിനിമ പെട്ടിയിലുമായിരുന്നു. റിലീസായപ്പോൾ ചിത്രം 8 നിലയിൽ പൊട്ടി. പത്മ തിയേറ്ററിനടുത്തുള്ള വീട് വിറ്റു. സാമ്പത്തികമായി തകർന്നു. വീട്ടുകാർ ഉപേക്ഷിച്ചു. അയാൾ ആശ്രമത്തിൽ എത്തി. അച്ഛൻ്റെ സ്വന്തക്കാരനായി അവിടെ കൂടി. കൃഷിയാണ് അവിടെ വരുന്ന അന്തേവാസികൾക്കുള്ള തൊഴിൽ. എനിക്ക് കൃഷിപ്പണി അറിയില്ലല്ലോ. ഞാൻ തയ്യൽക്കാരനായി അവിടെ കൂടി. അച്ഛൻ പഴയൊരു തയ്യൽ മെഷീൻ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അവിടെ നിൽക്കുവാൻ വന്നവർ ഉപേക്ഷിച്ചു പോയ പാൻറ്റും ഷർട്ടും മറ്റും 3 പേരുടെയും അളവിൽ ഞാൻ തയ്ച്ചു കൊടുത്തു. പാൻറ് വെട്ടി ബെർമുഡയാക്കി, ഷർട്ടുകൾ സ്ലീവ് വെട്ടി ഹാഫ് സ്ലീവ് ആക്കി. ഷർട്ടിൻ്റെ ബാക്കി വരുന്ന തുണി കൊണ്ട് ഷർട്ടിന് 2 പോക്കറ്റും തയ്ച്ചു. സെക്യൂരിറ്റിക്കാരുടേതുപോലെ ഷോൾഡറിന് ഫ്ലാപ്പും തയ്ച്ചു. 3 പേരും അതിട്ടു വന്നപ്പോൾ ചിരിക്കാത്ത അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ടൈലറല്ലടാ, ടൈഗറാണ്, ടൈഗറാണ് എന്ന് പറഞ്ഞു. ശ്രീനിവാസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൽ നിന്നും തോമസ്. അപ്പോൾ ഇത്രയും ഓർമ്മകൾ ഇവിടെ പങ്കുവെച്ച തോമസിന് വേണ്ടിയിട്ട് ഒരു ഗാനം നമുക്ക് കൊടുക്കാം.
1: പക്ഷെ അദ്ദേഹം പറഞ്ഞ കത്ത് വായിച്ചപ്പോൾ നമുക്ക് തോന്നിയില്ല സാർ, നമ്മൾ പൊതുവേ ഈ സിനിമാക്കാരുടെ വിജയഗാഥകളാണ് കൂടുതൽ കേൾക്കുന്നത്.
0: പക്ഷെ
1: സിനിമ കൊണ്ട് സിനിമ എടുക്കാൻ അതിൽ ഒരു വീക്ഷണമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവുകൾ വരുത്തുന്നതുകൊണ്ടോ എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം തകർന്നു പോകുന്ന ഒരുപാട് ആളുകൾ.
0: അത് വിജയികളെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അത് ആ വിജയത്തിന്റെ പിന്നിൽ എത്രയോ പേരുടെ കണ്ണീരും ജീവിതവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് വിജയിക്കുന്നവർ 1% ഉണ്ടാവുള്ളൂ. ബാക്കി 99 പേരും സിനിമ എന്ന മോഹ വലയത്തിൽ പെട്ട് അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടവരാണ്.
1: അതെ, സിനിമയ്ക്ക് ആ ഒരു ആകർഷണ വലയുണ്ടല്ലേ അന്നും ഇന്നും, ഒരു മാറ്റവും വന്നിട്ടില്ല.
0: ഒരിക്കൽ പരാജയപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞ് കുറച്ച് സാമ്പത്തികമായി നന്നായി വരുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് തന്നെ പോകുന്നവർ ഇഷ്ടംപോലെ പേര് കാണുന്നുണ്ട്. അതൊരു തരം ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം, അതിനോടുള്ളൊരു ഭയങ്കര ഒരു അട്രാക്ഷനൊക്കെ തന്നെയാണ് സിനിമ. അങ്ങനെ കുറെ പേരുടെ പരാജയത്തിൽ നിന്നാണ് വിജയ സിനിമകൾ ഉണ്ടാകുന്നത് എന്നതും വാസ്തവമാണ്.
1: ശരിയാണ്, എത്രയോ ആളുകൾ അങ്ങനെ ജീവിതം ഹോമിച്ചു പോയിട്ടുണ്ട്.
0: അപ്പോൾ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. അത് നമുക്ക് വെച്ചു കൊടുക്കാം.
1: ഓക്കെ.

0: അടുത്ത കത്തിലേക്ക് പോകാം അല്ലേ നമുക്ക്? ഓർമ്മച്ചന്തേ, ഈ കത്തെഴുതുന്നത് പാലാരിവട്ടത്തു നിന്നാണ്. പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് മേൽക്കൂരയില്ലാതെ വെയിലും മഴയുമേറ്റ് ഭക്തരിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് ശിവഭഗവാൻ വസിക്കുന്നിടമാണ് ഓച്ചിറ ക്ഷേത്രം. കൊല്ലം ജില്ലയെന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഓച്ചിറ അമ്പലം. ഓച്ചിറ ക്ഷേത്ര മൈതാനത്തിന് വടക്കു ഭാഗത്ത് മരക്കൂട്ടങ്ങൾക്ക് നടുവിൽ പ്രത്യേക തറകെട്ടി വിളക്ക് വയ്ക്കുന്ന ഇടമാണ് ഒണ്ടിക്കാവ്. ഇവിടെ എത്തി ഈ തറയിൽ ഭക്തർ ഏറെ നേരം ഇരിക്കാറുണ്ട്. തങ്ങളുടെ വിഷമങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനഃശാന്തി കിട്ടുന്നത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരു അനുഗ്രഹ സഫലീകരണത്തിനായി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ പോയിരുന്നു. വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് താൻ പാതി ദൈവം പാതി എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വിശ്വാസമാണ്. എൻ്റെ മകൾ നീറ്റ് എൻട്രൻസ് എഴുതി ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നപ്പോൾ പേരില്ല. കുറച്ച് വിഷമത്തോടെ ഒണ്ടിക്കാവിലെ മണൽപ്പരപ്പിൽ ഇരിക്കുകയാണ്. നിറഞ്ഞ ശാന്തത. പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു. ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നറിയാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. ഫോൺ താഴെ വച്ചതും ഒരു സെക്യൂരിറ്റിക്കാർ ഓടി വന്ന് ഉറക്കെ ഒരു പറച്ചിൽ. എന്തായാലും വന്ന കാര്യം നടക്കില്ല, ഇനി ഒന്നുകൂടെ വരേണ്ടി വരും. അവിടെ ഇരുന്ന് ഫോൺ എടുത്തത് തെറ്റായി എന്ന് തോന്നി. സെക്യൂരിറ്റി ഗാർഡ് കേട്ട് നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നു ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത്.
1: അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ?
0: എന്താണെന്നറിയില്ല, അദ്ദേഹം കേട്ട് നിന്നിട്ട് ഇത് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വന്ന കാര്യം ഇപ്പം നടക്കില്ലെന്ന്. ഒരു വരവൂടെ വേണ്ടി വരുമെന്ന്. ആർക്കാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു വിഷമം വരുമല്ലോ. തിരികെ വന്നപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു, അതെ, ആരോടും ഇത്ര കടുപ്പിച്ച് പറയല്ലേ, പലവിധ ആഗ്രഹങ്ങളുമായാണ് പലരും ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ഞാൻ വിഷമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെയും അയാൾ വാചാലനായി. പോസിറ്റീവ് വൈബിന് വേണ്ടി ചെന്ന ഞാൻ നെഗറ്റീവ് വൈബായ നിമിഷം, ഇവിടം നാമജപത്തിന് മാത്രമെന്നോ മറ്റോ ഒരു അറിയിപ്പ് ബോർഡ് വച്ചാൽ ഭക്തരെ മുഷിപ്പിക്കാതെ തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ഓർത്തു. എന്തായാലും ഭഗവാൻ എന്നെ കൈവിട്ടില്ല. മകൾക്ക് അഡ്മിഷൻ കിട്ടി. ഏതെങ്കിലും ചിത്രത്തിലെ ഒരു നല്ല ശിവഭക്തി ഗാനം കേൾപ്പിക്കുമോ എന്നെഴുതി നിർത്തിയിരിക്കുന്നു ശ്രീകുമാർ പുതിയിടം. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മനോഹരമായ അനുഭവങ്ങൾ? അല്ല, പല സ്ഥലത്തും ഈ സെക്യൂരിറ്റി ഗാർഡുമാർ വളരെ ജാഗ്രതയോടെ ജോലിയെടുക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവർക്ക് അവരുടെ മേലുദ്യോഗസ്ഥർ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിക്കവാറും ഈ പാവങ്ങൾ വഴക്ക് കേൾക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ വരുന്ന ആളുകളോട് കുറച്ച് കടുപ്പത്തിലൊക്കെ സംസാരിക്കുന്നത്.
1: അതെ അതെ, അവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നത് ബാക്കിയുള്ളവരെ കൈമാറുക എന്നുള്ളതായിരിക്കും. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കാറോ മറ്റോ പാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്നവരെ അവരൊന്നും മിണ്ടില്ല. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അവർ വന്നിട്ട് പറയും മാറ്റിയിടണം എന്ന് പറയും.
0: അതെ, എനിക്ക് പലപ്പോഴും
1: അത് അത് പലപ്പോഴും പലരുടെയും അനുഭവമാണ്. അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ മറന്നു.

0: പോയതുകൊണ്ട് എനിക്ക് മാത്രമല്ല, പക്ഷെ പലരോട് സംസാരിക്കും. ഇപ്പോൾ അഖിലേനെ പറഞ്ഞില്ലേ എനിക്കും ഉണ്ടായ അനുഭവം എന്ന്, ഈ അനുഭവം പലർക്കും ഉണ്ട്. അതെന്താണത് എനിക്കറിയില്ല. ഇവർ നമ്മൾ കാറിലിടുന്നതൊക്കെ അവർ നോക്കിക്കാണും, ഇറങ്ങാൻ പോകുമ്പോൾ ഇവർ പറയും ഇവിടെയല്ല കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടും എന്ന് പറയുന്ന ഒരു
1: അതിന്
0: അനുഭവമുണ്ട്.
1: കാരണമായിട്ട് എനിക്ക് തോന്നിയത് പല സ്ഥലത്തും പാർക്കിംഗിലോട്ടിലും ഇവർ ഒരു വണ്ടിയല്ല ഒരു സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ശ്രദ്ധ പലയിടത്തായിട്ട് ഡിവൈഡഡ് ആണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. ഞാനൊരിക്കൽ പോയിട്ട് ഒരു ഒരു സിനിമാ തിയേറ്ററിന്റെ പാർക്കിംഗിൽ, ഞാനാണെങ്കിൽ പാർക്ക് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ള ഒരാൾ, വളരെ കഷ്ടപ്പെട്ടാണ് പാർക്ക് ചെയ്യുന്നത്. ഒരിക്കലും വണ്ടി ഇങ്ങനെ നേരെ ഇടാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഇട്ടാലും ഒന്ന് ചെരിഞ്ഞ വണ്ടി കിടക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് കാറുകളുടെ ഇടയിലിടുന്ന ഈ അഭ്യാസം എനിക്ക് അത്ര വശമില്ല. ഞാൻ കുറേ നേരം കൊണ്ട് ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ച് ഇതിങ്ങനെ ഇടും. അപ്പൊ അവിടെ ഇന്ന് ചേട്ടൻ കൈകൊണ്ട് ഇങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്, ആ ആയിക്കോ ആയിക്കോ എന്നുള്ള രീതിക്ക് എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കാറൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ വിജയശ്രീയിലാണ് ഇതിനായി

0: അങ്ങനെ ഞാൻ കാറൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ വിജയശ്രീയിലാണ് ഇതിനായി പുറത്തിറങ്ങിയ നിമിഷം ഇദ്ദേഹം ഓടി വന്നുണ്ട്. ആരോട് വെച്ചിട്ട് ഇവിടെ വണ്ടിയിട്ട് ഇവിടെ വണ്ടിയിടാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അല്ല ചേട്ടൻ കൈ കൊണ്ട് ഇങ്ങനെ, അത് അവിടെ ഇടലേന്നാണ്, ഇടലേന്നാണ് പറഞ്ഞത്, ഇടാനല്ല പറഞ്ഞത്. എന്ത് ചെയ്യാന്, പിന്നെടുത്ത് മാറ്റി.
1: ഓരോ ജോലിക്ക് അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവും
0: തീർച്ചയായിട്ടും,
1: അത് പലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ എന്നിരുന്നാലും ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു
0: തന്നെ.
1: സെക്യൂരിറ്റിക്കാർ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം.
0: അതെ, ഒന്നാമത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്, രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല.
1: കാരണം മുതലാളിയാണെങ്കിൽ ഇവരെ വഴക്ക് പറയും, കാർ അങ്ങനെ ശരിക്കും പാർക്ക് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട്. ഈ പാർക്ക് ചെയ്യാൻ വരുന്നവർക്കും ഇവരോട് നീരസമായിരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായിരിക്കും.
0: അതാണ്, ആരും അവരോട് നന്ദിയോടെയോ സ്നേഹത്തോടെയോ സംസാരിക്കാറോ നോക്കാറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ്, വെള്ളിത്തിരയിലൊക്കെ എപ്പോഴും
1: അതെ അതെ
0: നമുക്ക് കോൾ വരാറുണ്ട്.
1: നമുക്കിപ്പം അങ്ങനെ അവരെല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവരുടെ ജോലിയിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ.
0: അതെ അതെ,
1: പലപ്പോഴും അതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ്, അവരുടെ വിഷമങ്ങളും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാവുക.
0: തീർച്ചയായിട്ടും. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമുക്ക് ഒരു ഗാനം വെച്ചു കൊടുക്കാം. അമ്പലമില്ലാതെ ആൽത്തറയിൽ എന്ന ഗാനം തന്നെ ആയിക്കോട്ടെ.

0: അടുത്ത ഓർമ്മകളുമായി വരുന്നത് തുറവൂർ ഉദയഭാനു പി കെ ഉഷാനിവാസ്. പണ്ടത്തെ കാര്യം, നമ്മളിപ്പോൾ എല്ലാം പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ്
1: ഈ പരിപാടിയിൽ, നമ്മൾ പണ്ടത്തെ കാര്യങ്ങളേ പറയുന്നു,
0: പണ്ടത്തെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഓർക്കുകയാണെങ്കിൽ തെളിഞ്ഞ പറമ്പുകളും തെളിഞ്ഞ തോടുകളും മരങ്ങളൊക്കെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ, ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് അകലെ വരെ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ, നല്ല മണലുള്ള ഭൂമികളും ആയിരുന്നു. മണ്ണായിരിക്കും ഉദ്ദേശിച്ചത്. മണൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മരങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
1: അതെ അതെ.
0: ഇപ്പോൾ നമ്മുടെ പറമ്പ് മാലിന്യം നിറഞ്ഞതും നല്ല വായുസഞ്ചാരമില്ലാത്തതും കുറ്റിക്കാടുകളും കാട്ടുചെടികളും പറമ്പ് ഏതാണെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിപ്പോയി. പണ്ട് മാലിന്യം അശേഷം തോടുകളിലും കുളങ്ങളിലും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കടലാസ് വള്ളങ്ങൾ ഒരു തോടിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് ഇട്ടിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കും. അതുപോലെ ചെറിയ മീനുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുമായിരുന്നു. ഇന്ന് അഴുക്കുമുണ്ട്, ഒഴുക്കുമില്ല. ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണുവാൻ പോലും സാധിക്കുന്നില്ല. പഴയകാല ചലച്ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ പറമ്പിൻ്റെ മനോഹാരിത ഇപ്പോഴും കാണുവാൻ സാധിക്കും. പാടങ്ങളും പറമ്പുകളും തോടുകളും നല്ല തെളിമയാർന്നതായി കാണാമായിരുന്നു. ഗ്യാസ് സിലിണ്ടർ വന്നതോടുകൂടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു. പെരിച്ചാഴിയും പെരുമ്പാമ്പും കീരിയും ഉടുമ്പും ഒക്കെ നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിൽ യഥേഷ്ടം വിഹരിക്കുന്നു. ഗ്യാസ് വന്നില്ലായിരുന്നെങ്കിൽ മരം വെട്ടിയും വിറക് കീറിയും വേലിപ്പത്തൽ ഒടിച്ചും തൈമടൽ വെട്ടിയും മരക്കൊമ്പൊടിച്ചും ഈ തീ കത്തിച്ച് കഴിയുമായിരുന്നു. പറമ്പ് ക്ലീനാകും, ചെറിയൊരു അധ്വാനവും. ഇങ്ങനെ പറഞ്ഞിട്ട് ഉദയഭാനു അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പഴയകാല തൊടി ഓർമ്മ വരികയാണ്.
1: ഫുൾ നഷ്ടബോധമാണ് മനുഷ്യന്റെ ഒരു ഇടപെടലാണ്. മനുഷ്യന്റെ ഇടപെടൽ മൂലം എങ്ങനെ പ്രകൃതി മാറിപ്പോയി, അതിന്റെ മനോഹാരിത എങ്ങനെ നഷ്ടപ്പെട്ടു. അദ്ദേഹം സോദാഹരണം എഴുതിയിരിക്കുകയാണ്.
0: എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാലിന്യം, മാലിന്യ പ്രശ്നങ്ങൾ പണ്ടില്ലായിരുന്നു, എല്ലാം കത്തിച്ച് കളയുമായിരുന്നു. പിന്നെ ഗ്യാസ് സിലിണ്ടർ വന്നതോടുകൂടിയിട്ടാണ് നമ്മൾ പറമ്പിലെ ഓലയും മറ്റ് വിറകുകളൊന്നും ശേഖരിക്കാൻ പോകാത്തതും, അതൊക്കെ പറമ്പിലിങ്ങനെ മാലിന്യമായി കിടക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ.
1: അതെ അതെ അതെ,
0: അതൊരു പുതിയൊരു ചിന്തിക്കാത്ത ഒരു ഒരു കാര്യമാണ്.
1: അതെ, നല്ലൊരു നിരീക്ഷണമാണ്. പക്ഷേ പ്രകൃതിയെ പഠിക്കുന്ന ശാസ്ത്രജ്ഞരൊക്കെ അതിനോട് യോജിക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്.
0: ഗ്യാസ് വന്നതോടുകൂടി കാർബൺ എമിഷൻ കുറഞ്ഞു.
1: അതെ,
0: അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. ഈ മരടുപ്പുകളൊക്കെ പോകുന്നതോടുകൂടിയിട്ട് കാർബൺ എമിഷൻ കുറയുന്നു, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നു. ഇതൊക്കെ അതിൻ്റെ മെച്ചമാണ്. അപ്പം ഒരു കാര്യം പറയുമ്പോൾ രണ്ടു വശമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഇദ്ദേഹം സൂചിപ്പിച്ചത് ഒരു തരത്തിൽ ശരിയാണ്. നമ്മൾ പറമ്പുകളിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ കടന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്.
1: അതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ പറമ്പുകളിലെല്ലാം കീരിയും ഉടുമ്പുകളെല്ലാം ധാരാളം കാണിരുന്നു. പണ്ട് പൊന്തക്കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങൾ മാത്രം കണ്ടിരുന്നു. നമ്മുടെ ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു വിദഗ്ധം വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇപ്പൊ എന്തുകൊണ്ടാണ് സാർ കീരിയൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ, നേരത്തെ ഇത്രയും കീരിയും ഉടുമ്പൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ പറമ്പിലെല്ലാം ഇത്രയും കീരി ഉടുമ്പം വന്നത് എങ്ങനെയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കോവിഡിന്റെ ഒരു എഫക്റ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡിന്റെ അടച്ചുപൂട്ടലിൽ മനുഷ്യന്റെ ഇടപെടൽ വല്ലാതെ കുറഞ്ഞു. നമ്മൾ കുറച്ചു കാലം ഉള്ളിലിരിപ്പായതോടെ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന പല ജീവികളും യഥേഷ്ടം വിഹരിക്കാൻ തുടങ്ങി, അവരുടെ എണ്ണം കൂടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഴുവനുമായും അതുകൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് അദ്ദേഹം പറയുകയായിരുന്നു.
0: പ്രകൃതിയുടെ എല്ലാ ഇതും ചലനങ്ങളെയും നിഷ്പ്രഭമാക്കുന്നത് നമ്മളുടെ ഇടപെടലാണ്.
1: അതെ, അതാണ് ഇതിന്
0: മനസ്സിലാണ് എന്നുള്ളതാണ്.
1: അതെ,
0: കാണാൻ കഴിയും.
1: അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ എന്റെ മനസ്സിലൊന്ന് തട്ടി, അത് കടലാസ്

0: ഫോൺ ചേരുന്നു.
1: റസോജി
0: എല്ലാവരെയും പോലെ പണ്ട് കാലത്ത് വലിയൊരു വിനോദമായിരുന്നു
1: അതെ
0: ഈ കടലാസ് വഞ്ചി ഉണ്ടാക്കിയിട്ട് മഴക്കാലത്ത്.
1: മഴക്കാലത്ത് മഴ തീരാൻ വേണ്ടി കാത്തു നിൽക്കുകയും വഞ്ചി കടലാസ് വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇടുന്ന ഒരു നീറ്റിലിറക്കുക എന്നുള്ള.
0: അതെ അതെ, അതങ്ങനെ കടലാസ് വഞ്ചി വെറുതെ നീറ്റിലിറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്തോഷം കിട്ടില്ല. അതിൽ ഒരു ഉറുമ്പിനെ കൂടെ പിടിച്ചാൽ വഞ്ചിക്കകത്ത് വെക്കണം, നല്ലതാണ് ഉറുമ്പ് അതിന്റെ കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അതിലൊരു ജീവി വേണം.
0: അതെ, ആ ഉറുമ്പിന് തിന്നാൻ രണ്ടുപേര് പഞ്ചസാര.
1: ജൈവ സാന്നിധ്യം വേണം.
0: അതെ, രണ്ടുപേര് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാറു കേട്ടോ. ദുഷ്ടനൊന്നും വരുന്നില്ല, ഉറുമ്പിനും വിശപ്പില്ലെന്ന് വിചാരിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ഉറുമ്പിനെ വഞ്ചിയിൽ കയറ്റി വിടുക.
1: അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഉദയഭാനുവിന് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം.
0: അതെ.

0: അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് തോപ്പിൽ നിന്ന് സി എൻ പുരുഷൻ. വളരെ ചെറിയൊരു കത്താണ് അദ്ദേഹത്തിൻ്റേത്. ഞാനൊരു പാറമട തൊഴിലാളിയാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകൾ ഓലമേഞ്ഞ വീടും വൈക്കോൽ മേഞ്ഞ വീടുമൊക്കെ ആയിരുന്നു. കൊല്ലത്തിൽ ഞങ്ങൾ വീട് പൊളിച്ചു മേയും. അന്നേരത്ത് പാറ്റ, പഴുതാര, തേരട്ട, തേൾ, പല പുഴുക്കൾ, തവള എന്ന് വേണ്ട ചിലപ്പോൾ പാമ്പ് വരെ കാണാറുണ്ട്. ഈ ജന്തുക്കളെല്ലാം നമുക്ക് പ്രശ്നക്കാരാണ്. പേടിച്ചാണ് അന്ന് ഞങ്ങൾ ഉറങ്ങുന്നതും. അന്ന് ഇന്നത്തെ പോലുള്ള വീടൊന്നുമില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അന്നുള്ളത്. പണിക്ക് പോയാൽ ജീവിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി തന്നെ അന്ന് എന്ന് തീർച്ച. ഇത്ര അദ്ദേഹം എഴുതിയിട്ടുള്ളൂ ഒരു കൊച്ചു കത്തിൽ.
1: അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ
0: പറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു ജീവിതത്തിന്റെ ഒരു നേർ ചിത്രമാണ്, ഒരു വളരെ ചെറിയൊരു ചിത്രം. എങ്ങനെയാണ് പലതരം ജീവികളെ പേടിച്ചൊക്കെ അന്ന് ജീവിച്ചിരുന്നെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: വീടുകള് പലപ്പോഴും ഇപ്പോഴൊക്കെ സെക്യൂർഡ് വീടുകൾ, സേഫ് വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്.
0: ഇല്ല,
1: അന്ന് ഓലമേഞ്ഞതിലൊക്കെ പലതും എളുപ്പം കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വീടുകളിലാണ് പണ്ട് പലരും താമസിച്ചിരുന്നത്.
0: എന്റെ ഒക്കെ തറവാട്ട് വീട്ടിലൊക്കെ ഇതുപോലെ എന്ത് ജീവി എപ്പോഴാണ് കാണുക എന്നുള്ളത് അറിഞ്ഞൂടെ. ഞാനും ഇദ്ദേഹത്തെ പോലെ എനിക്ക് അന്ന് കുട്ടിയായിരുന്നപ്പോ ചെറിയ ജീവികളൊക്കെ പേടിയാണ്. പക്ഷെ എന്തും വരാം, ചിലപ്പോ തേള്, ചിലപ്പോ വലിയ ജലന്തി,
1: ചിലപ്പം ഉഗ്രവേഷമുള്ള പാമ്പുകൾ വരെ.
0: അതെ,
1: ഈ വെള്ളിക്കട്ടൻ, അങ്ങനത്തെ ശംഖുവരയൻ പോലുള്ള, അതൊക്കെ മാരക വിഷം ഉള്ളതാണ്. അതൊക്കെ വന്നിട്ട് ഈ യുട്ടൻസിൽസ് ഉണ്ടാവും, നമ്മളെ പാത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും.
0: അതെ,
1: ഒരു വളരെ ചുരുങ്ങിയ സ്ഥലത്ത് അതിങ്ങനെ കൂടി കിടക്കും. അപ്പം പാത്രം എടുക്കുമ്പോൾ ചിലപ്പം കയറി കടിക്കും. പക്ഷെ ഉഗ്രവിഷമുള്ള ഇതൊക്കെയാണ്. മൂർഖനെ പോലെ, മൂർഖനൊക്കെ ആണെങ്കിൽ പിന്നെയും അത് കുറച്ച് അജൈലാണ്, പെട്ടെന്ന് ഫാസ്റ്റായി മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ഇതിനെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള വൈപ്പർ ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണ്. പക്ഷെ അന്നും ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വെറും ഒരു മനസാന്നിധ്യം കൊണ്ട് ജീവിച്ചവരാണ് അന്നത്തെ ജനങ്ങൾ. ഇന്നിപ്പോ ഒരു സംഗതി വരുമ്പോഴത്തേക്ക് ആകെ വെപ്രാളമായി, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം മറ്റേ അന്നൊക്കെ തല്ലിക്കൊല്ലുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പം തല്ലിക്കൊന്നു കഴിഞ്ഞാൽ കേസാണ്. അതിന് സ്നേക്ക് കാച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണ്. ഫോറസ്റ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയിക്കോളും.
0: സാറ് മറികടന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഈ പ്രാണികളുടെ കാര്യമാണ്. നമ്മൾ ഈ ജീവികളെയും പ്രാണികളെയൊക്കെ മറികടക്കുന്ന പോലെ തന്നെ അവർ നമ്മളെയും മറികടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർ ഇത്രയും നമ്മളെന്താ എന്തൊക്കെ യന്ത്രത്തോക്കും ബോംബും കുന്തവും കുടച്ചക്കറും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നിട്ടും പലപ്പോഴും കുഞ്ഞു പ്രാണികളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോവാണ്.
1: ഇപ്പോഴും കൊതുകിന്റെ മുന്നിൽ നമ്മൾ തോറ്റു.
0: തീർച്ചയായിട്ടും കൊതുകിന്റെ മുന്നിൽ നമ്മൾ തോറ്റു തുന്നം പാടി. നമ്മൾ പ്രണമിച്ചു കൊതുകിനെ.
1: പലതരത്തിലുള്ള സേഫ് ഗാർഡ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കൊതുകിനെതിരെ. പക്ഷെ ഇന്നും കൊതുക് നല്ല വിസ്തരിച്ച് മോളിപ്പാട്ട് പാടി.
0: അതെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് പത്രത്തിലെല്ലാം കാണുന്നുണ്ട് ചില പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് റബ്ബർ തോട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മുപ്പ്ളി വണ്ട് എന്ന് പറഞ്ഞൊരു വണ്ട് വരും, ചെള്ളെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. കറുത്ത ഒരു വണ്ടാണ്, ഒരു രണ്ടോ മൂന്നോ കടുക് കൂട്ടി വെച്ചാലുള്ള ഒരു വലുപ്പം മാത്രമേ ഈ വണ്ടിനുള്ളൂ. ഇത് നമ്മൾ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല, കടിക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, പതിനായിരക്കണക്കിന് എണ്ണം വന്നിട്ട് ഒരു വീടിന്റെ ചുവര്, മച്ച്, തറ സാധന സാമഗ്രികൾ എല്ലായിടത്തും വന്നിരിക്കുന്ന ഒരു ഇതുണ്ട്. എല്ലായിടത്തും ഇതില്ലതാനും. ഒരു പക്ഷെ വടക്കോട്ടുള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അറിയാൻ പറ്റും. കണ്ണൂര് പിന്നെ കോഴിക്കോടിന്റെ ചില പരിസരത്തെല്ലാം ഉണ്ട്, എറണാകുളത്തിന്റെ ചില ഭാഗങ്ങളിലുണ്ട്. ഈ വലിയ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ളതിന്റെ അടുത്താണ്, പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളുടെ അടുത്ത് ഇത് വരും. കാരണം ഇത് മുട്ടയിട്ട് പെരുകുന്നത് ഈ കരിയിലയുടെ ഇടയ്ക്കാണ്. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഇതിനെ തുരത്തിയാലും നമുക്ക് വേണമെങ്കിൽ വീട് തീ വെച്ച് കത്തിച്ചു കളയാം എന്നുള്ളതല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്താലും ഇത് വരും. അപ്പൊ അങ്ങനെ ചില ചെറു ജീവികളുടെ മുന്നിലെ മനുഷ്യർ ഇങ്ങനെ നിസ്സഹായരായി പോവാണ്.

0: ഇന്നത്തെ ഓർമ്മച്ചെന്തിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ചെറുതും വലുതുമായ ധാരാളം കത്തുകൾ നമുക്ക് വന്നു, പല തരത്തിലുള്ള ഓർമ്മകൾ. ഇങ്ങനെ ഈ ഓർമ്മകളുടെ വൈവിധ്യമാണ് ഈ പരിപാടിയുടെ ഒരു മനോഹാരിത എന്ന് തോന്നാറുണ്ട് പലപ്പോഴും.
1: ഒരുപാട് മറന്നുപോകുന്ന പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനും ഈ കത്തുകൾ സഹായിച്ചു എന്ന് പറയാം.
0: അതെ,
1: അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഓർമ്മിച്ചപ്പോൾ ഇവിടെ അടക്കുകയാണ്.
0: അതെ,
1: അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും തുറക്കാം.
0: അതെ,
1: ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: കൂടെ അഖിൽ, സഹായം ബിശ്വാസ്.
2: ഓർമ്മ ചിന്തിക്കുക.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ.

സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: उमंग
1: CIET प्रस्तुत करता है
0: उमंग उमंग उमंग उमंग।
2: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
3: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
4: പറയൂ, നിങ്ങൾക്കറിയാമോ?
3: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
4: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
3: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:00 കഴിഞ്ഞ 6 സെക്കൻഡ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദു ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കെ റെയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവം അനുസരിച്ച് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി.ഡി. സതീശൻ. കെ റെയിൽ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കും. ഇത് PSCയോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തു. കണ്ണൂരിൽ മൊയ്യാരത്ത് ശങ്കരൻ സ്മാരക പുരസ്കാരം മുൻമന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക്. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സമ്മാനിച്ചു. ഗാന്ധിയൻ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എറണാകുളം മലയിടും തുരുത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. കോടതി നിർദ്ദേശപ്രകാരം താമസക്കാരെ ഒഴിപ്പിക്കുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷനും പോലീസും സ്ഥലത്തെത്തി. കണ്ണൂർ ജില്ലയിൽ ഡങ്കിപ്പനിയടക്കം പനി ബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 960 രൂപ കൂടി 116,120 രൂപയായി. ഗ്രാമിന് 14,515 രൂപ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 10 സെക്കൻഡും. ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതിയും ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക, സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ്, തെക്കേക്കര തൊടുപുഴ കലൂരുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. തിരുവാങ്കുളത്തു നിന്നും ശശിധരൻ എ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ.

0: രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: അറിയിപ്പുകൾ തുടരുന്നു. ഇന്ന് വൈകിട്ട് 7:35 എഫ് എം ഇവനിംഗിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, എഫ് എം ഹെൽത്ത് ലൈൻ. ബ്രോങ്കെയിൻ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി, ഇന്നത്തെ സ്വർണവില
0: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: സമകാലികം 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ. ബ്രോങ്കെയിൻ ആസ്മ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു, 10:30 ചില്ലുജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ May 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:00 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ May 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:00 മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0484 24 26 397, 0484 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അക്സ അറക്കൽ പാടിയത്, എസ് സതീദേവിയുടെ വരികൾ, PD തോമസിന്റെ സംഗീതം.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ലളിതഗാനം ഇനി 6:20 മധുരം ഗീതത്തിൽ ആസ്വദിക്കാം.
1: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
2: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
2: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446 4558 88 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ മെയ് 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ മെയ് 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-246-397 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റും 3 സെക്കൻഡും. ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8ാം ക്ലാസ് പാസ്സാണ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in.

0: www.cochinshipyard.in. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മാസവേതനം 70,000 രൂപയായിരിക്കും. താൽപര്യമുള്ളവർ വിലാസം, ജനനതീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 വൈകുന്നേരം 5 മുൻപ് ആലപ്പുഴ കളക്ടറേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0477225676, 0477225676.
1: ക്രിയാറ്റിനിൻ യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പർ 0484256030, 0484256030.
3: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
4: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2 പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കൂൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കൂൾ കേരള വിദ്യാഭവൻ പൂജപ്പുര PO തിരുവനന്തപുരം 6950012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ സ്പീഡ് രജിസ്റ്റേഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പറയാം. 0481-2-3-0-4-3. LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ കേരള സർക്കാർ അംഗീകൃത 6 ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ്, 3 ദൈർഘ്യമുള്ള ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് യൂസിംഗ് ടാലി വിത്ത് GST കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിളിക്കേണ്ട നമ്പർ 0484254520.
5: ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:32. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും.

0: കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. യുഡിഎഫ് മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ എൻഡിആർഎഫ് സംഘങ്ങളെ വിന്യസിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ പിഎസ്സിക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പി എസ് സിയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കുന്നതിന് പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു.
0: യു ഡി എഫ് പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ ജൂൺ 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. യുഡിഎഫ് മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് 3 പേർ ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: രമേശ് ചെന്നിത്തല, എം ലിജു എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജി ചെറിയാനും പി പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് ടി എം തോമസ് ഐസക്, ജി സുധാകരൻ, തോമസ് ചാണ്ടി എന്നിവർ മന്ത്രിമാരായി ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകൾ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമല്ല പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6 ദിന ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഹാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24 വോട്ടെണ്ണൽ. ഏപ്രിൽ 29 ഹാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളി മംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 താഴ്ന്ന് 75,057, നിഫ്റ്റി 34 നഷ്ടത്തിൽ 23,585 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 960 ഉയർന്ന് 1,16,120, ഗ്രാമിന് 14,515 ഇന്നത്തെ വില. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 കൂടി നീട്ടാൻ PSEയോട് ശുപാർശ ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷം മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് S. ചന്ദ്രൻ സംസാരിക്കുന്നു.

തലച്ചോറിലെ രക്തസ്രാവത്തിന്റെ കാരണങ്ങളെ രണ്ടായി തിരിക്കാം. ഒന്ന്, ട്രോമ അഥവാ ഹെഡ് ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന രക്തസ്രാവം, പ്രധാനമായും റോഡ് ട്രാഫിക് ആക്സിഡന്റ്, ഉയരത്തിൽ നിന്നുള്ള വീഴ്ച, ആയുധങ്ങൾ കൊണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിക്കുക എന്നിവയാണ് ഇതിന് കാരണം. ഇപ്രകാരം ഉണ്ടാകുന്ന രക്തസ്രാവം തലച്ചോറിലെ ചുറ്റുമുള്ള ഡ്യൂറ എന്ന ആവരണത്തിന്റെ പുറത്തുണ്ടാകുന്ന എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, ഡ്യൂറയ്ക്ക് ഉള്ളിൽ ബ്രെയിനിന് പുറത്തായി ഉണ്ടാകുന്ന അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ, ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ എന്നിങ്ങനെ രക്തസ്രാവം ഉണ്ടാകുന്ന സ്ഥലം അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. നോൺ ട്രോമാറ്റിക് അഥവാ ഹെഡ് ഇഞ്ചുറി മൂലം അല്ലാതെ ഉണ്ടാകുന്ന രക്തസ്രാവം സ്പോണ്ടേനിയസ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും അക്യൂട്ട് സബ്അരക്നോയിഡ് ഹെമറേജ് അഥവാ അരക്നോയിഡ് എന്ന നേരത്തെ ബ്രെയിനെ ചുറ്റിയുള്ള ആവരണത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ സെറിബ്രൽ ഹെമറ്റോമ അഥവാ തലച്ചോറിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന വെൻട്രിക്കിൾ എന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിങ്ങനെ പലതരത്തിൽ ഉണ്ട്. തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉദാഹരണത്തിന് രക്തക്കുഴലുകളിൽ വീക്കം ഉണ്ടായി കുമിളകൾ ആയി രൂപം പ്രാപിക്കുന്ന അന്യൂറിസം എന്ന അവസ്ഥ, ഇത്തരം കുമിളകൾ പൊട്ടി സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്നിവ ഉണ്ടാകുന്നു. പെട്ടെന്നുള്ള മരണത്തിന് ഇടയാവുന്ന ഈ രോഗം അതീവ ഗുരുതരമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ്, ആൻജിയോമ, കാവനോമ എന്നീ സങ്കീർണമായ അവസ്ഥകളും തലച്ചോറിലെ രക്തസ്രാവത്തിന് കാരണമാണ്. ഇത്തരം രക്തക്കുഴലുകളുടെ അപാകത ഇല്ലാതെ തന്നെ സ്വയമേയുള്ള രക്തസ്രാവത്തിന് കാരണങ്ങൾ പ്രധാനമായും അനിയന്ത്രിതമായ ഉയർന്ന രക്തസമ്മർദ്ദം, അമൈലോയിഡ് ആൻജിയോപതി, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകളുടെ ഉപയോഗം, ശരീരത്തിലെ സിരകളിൽ ക്ലോട്ട്സ് ഉണ്ടാകുന്ന വീനസ് ത്രോംബോസിസ് എന്ന അസുഖത്തിനും ഹൃദയത്തിലെ വാൽ മാറ്റിവച്ചിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളുടെ ഉപയോഗവും സ്വയമേയുള്ള രക്തസ്രാവം കൂടുതലായി ഉണ്ടാക്കും. അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, വൃക്കരോഗങ്ങൾ, സിറോസിസ് എന്നീ ജീവിതശൈലി രോഗങ്ങളുമായി സ്വയമേയുള്ള രക്തസ്രാവം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടായാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറും അതിലെ അറകളിലുള്ള സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, തലയിലേക്കുള്ള രക്തധമനികൾ എന്നിവയെല്ലാം തലയോട്ടി അഥവാ സ്കൾ എന്ന കട്ടിയുള്ള പേടകത്തിന് ഉള്ളിലാണ്. ഇതിലേക്ക് രക്തസ്രാവം ഉണ്ടായാൽ അത് തലയ്ക്കുള്ളിലെ മർദ്ദം കൂടുവാൻ ഇടയാക്കുന്നു. പെട്ടെന്നുള്ള തല പൊട്ടുന്നതുപോലെയുള്ള കഠിനമായ തലവേദന, തലകറക്കം, ബോധക്ഷയം, ഛർദി, അപസ്മാരം എന്നിങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാകും. രക്തസ്രാവത്തിന്റെ അളവും അത് സംഭവിക്കുന്ന തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ എന്നതും അനുസരിച്ച് രോഗലക്ഷണങ്ങളുടെ കാഠിന്യം വ്യത്യാസപ്പെടും. പെട്ടെന്നുള്ള മരണവും കോമ എന്നിവ സംഭവിക്കാം. ഉദാഹരണത്തിന്, ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ വലതുഭാഗത്താണ് ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എങ്കിൽ ഇടതുഭാഗത്ത് തളർച്ച അനുഭവപ്പെടാം. കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഓക്സിപിറ്റൽ ലോബിലാണ് രക്തസ്രാവം എങ്കിൽ കാഴ്ച നഷ്ടപ്പെടാം. തലച്ചോറിൽ നിന്നുള്ള നാഡികൾ സംഗമിക്കുന്ന ബ്രെയിൻ സ്റ്റം എന്ന ഭാഗത്ത് രക്തസ്രാവം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ സങ്കീർണമായ ലക്ഷണങ്ങൾ അനുഭവപ്പെടും. പലപ്പോഴും കണ്ടുവരുന്ന പെട്ടെന്ന് തലചുറ്റി മരണം സംഭവിക്കുന്നതിന്റെ ഒരു കാരണം തലച്ചോറിലെ രക്തസ്രാവം ആണ്. ഇപ്രകാരമുള്ള ഹെമറാജിക് സ്ട്രോക്ക് ആയി രക്ഷപ്പെടുന്ന രോഗികളിൽ ആവട്ടെ സ്ഥിരമായ ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവാറുണ്ട്. അത് കാരണം ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ സ്ഥിരമായി നിലനിൽക്കും. ചിലപ്പോഴൊക്കെ ഇത്തരം രക്തസ്രാവം തലച്ചോറിലെ ചില ട്യൂമർ കാരണവും ഉണ്ടാവാറുണ്ട്. ഇനി ഇപ്രകാരം രോഗലക്ഷണങ്ങളുമായി വരുന്ന രോഗികൾക്ക് അതിന്റെ കാരണം അറിയാൻ എന്തൊക്കെ ടെസ്റ്റ് അഥവാ ഇൻവെസ്റ്റിഗേഷൻസ് വേണം എന്ന് നോക്കാം. ആദ്യമായി രോഗികളുടെ ക്ലിനിക്കൽ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, ഇവയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, കിഡ്നി, ലിവർ എന്നിവ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ, ഹീമോഫീലിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്നിവ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്നുള്ള തലവേദന, ബോധക്ഷയം, അപസ്മാരം എന്നിവയുമായി വരുന്ന രോഗികൾക്ക് CT സ്കാൻ ആണ് ആദ്യമായി വേണ്ടത്. അതിൽ സബ്അരക്നോയിഡ് ഹെമറേജ്, ഇൻട്രാ സെറിബ്രൽ ഹെമറേജ്, ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് എന്നിങ്ങനെ ഏത് ഭാഗത്താണോ രക്തസ്രാവം സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കും. ഇപ്രകാരം സബ്അരക്നോയിഡ് ഹെമറേജ് ഒപ്പം ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് എന്നിവയ്ക്ക് ഒരു കാരണം തലച്ചോറിലെ രക്തക്കുഴലുകളുടെ വീക്കവും സങ്കീർണതയും ഒക്കെയാണ്. ഉദാഹരണത്തിന്, അന്യൂറിസം അഥവാ രക്തക്കുഴലിലെ കുമിളകൾ, ആർട്ടീരിയൽ വീനസ് മാൽഫോർമേഷൻസ് എന്ന രക്തക്കുഴലുകളുടെ സങ്കീർണമായ അവസ്ഥ എന്നിവ കാരണമുള്ള രക്തസ്രാവത്തെക്കുറിച്ച് CT സ്കാനിൽ ഒരു ഏകദേശ രൂപം കിട്ടും. അങ്ങനെയുള്ള രോഗികൾക്ക് അതിന്റെ ശരിയായ കാരണം അറിയാൻ ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യേണ്ടതായി വരും. CT ആൻജിയോഗ്രാം, MR ആൻജിയോഗ്രാം, ഡിജിറ്റൽ സഫ്രാക്ഷൻ ആൻജിയോഗ്രാം എന്നിങ്ങനെയുള്ള ആൻജിയോഗ്രാം അവൈലബിൾ ആണിപ്പോൾ. അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പിന്നീടുള്ള ചികിത്സ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ചില ട്യൂമറുകൾ, പ്രധാനമായും ഗ്രേഡ് കൂടിയ ക്യാൻസർ ആയിട്ടുള്ള ട്യൂമറുകൾ, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കും. അപ്രകാരം സംശയം CT സ്കാനിൽ തോന്നിയാൽ MRI പോലുള്ള സ്കാനുകൾ എടുക്കേണ്ടതായി വരും. ഇൻട്രാ വെൻട്രിക്കുലർ ഹെമറേജ് അഥവാ തലച്ചോറിലെ CSF എന്ന ദ്രാവകം കെട്ടിക്കിടക്കുന്ന അറയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം ആവട്ടെ ഈ ഫ്ലൂയിഡിന്റെ സ്വാഭാവികമായ ചംക്രമണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ഈ അറകൾ വികസിച്ച് ഹൈഡ്രോസെഫാലസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. CT സ്കാനിൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ അറകളിലേക്ക് ഒരു ട്യൂബ് കടത്തി ബ്ലഡ് കലർന്ന ഫ്ലൂയിഡ് പുറത്തേക്കെടുത്ത് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം ഉള്ള ആൾക്കാരിൽ മരുന്നുകൾ കൃത്യമായി കഴിച്ച് ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തി രക്തസമ്മർദ്ദം നിയന്ത്രിച്ചില്ല എങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഹൈപ്പർടെൻസീവ് ഹെമറേജ് എന്ന് പറയുന്നു. ഇത് പ്രധാനമായും ബേസൽ ഗാംഗ്ലിയ, ഇന്റർണൽ ക്യാപ്സ്യൂൾ, സെറിബെല്ലം, പോൺസ് എന്നീ ഭാഗങ്ങളിലാണ് ഉണ്ടാകുന്നത്. CT,
MRI, ആൻജിയോഗ്രാം എന്നീ ഇമേജിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ രക്തത്തിലെ വിവിധ അണുക്കളെക്കുറിച്ചും രക്തക്കട്ടപിടിക്കുന്നതിനുള്ള സമയം

0: ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്രോത്രോംബിൻ ടൈം എന്നിവയെക്കുറിച്ചും കൃത്യമായി ടെസ്റ്റ് ചെയ്ത് അറിയേണ്ടതായിട്ടുണ്ട്. തലച്ചോറിലെ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയിലേക്ക് കടക്കുകയായി. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായാൽ ആ ഹെമറ്റോമയ്ക്ക് ചുറ്റും നീർക്കെട്ടുണ്ടാവും. അത് കുറച്ച് തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി മാനിറ്റോൾ, ഹൈപ്പർടോണിക് സലൈൻ എന്നീ മരുന്നുകൾ കൊടുക്കേണ്ടതായി വരും. ഒപ്പം ഇങ്ങനെയുള്ള രോഗികളിൽ അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലായി ഉണ്ട്. അതിനാൽ അപസ്മാരത്തിനുള്ള മരുന്നുകൾ നൽകേണ്ടതായി വരും. തലച്ചോറിൽ രക്തസ്രാവം സ്ഥിരീകരിച്ചു കഴിഞ്ഞ രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അതിനാൽ ആ രോഗികളെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രോഗികളുടെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വിവരിക്കാൻ വേണ്ടി ഗ്ലാസ്കോ കോമ സ്കെയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ്കോ കോമ സ്കെയിൽ സ്കോർ കുറവുള്ള രോഗികളെ ചിലപ്പോൾ എമർജൻസി ആയിട്ട് തന്നെ കൃത്രിമ ശ്വാസം നൽകുന്നതിനായും തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായും ഓക്സിജന്റെ അളവ് ശരിയായി എത്തിക്കുന്നതിന് വേണ്ടിയും വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടിവരും. മാത്രമല്ല രക്തസ്രാവം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം രോഗികളെ ICU, വെന്റിലേറ്റർ ഫെസിലിറ്റീസ് ഇവ ഉള്ള ടെർഷ്യറി കെയർ സെന്ററിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നതാണ് നല്ലത്. ഇനി ഇത്തരം ഹെമറജ് വന്ന രോഗികളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെ എന്ന് നോക്കാം. CT സ്കാൻ ചെയ്ത് രക്തസ്രാവം ഉള്ളതായി തെളിഞ്ഞാൽ അതിന്റെ കാരണം എന്തെന്ന് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. രക്തക്കുഴലിന്റെ വീക്കം മൂലം അന്യൂർസം അല്ലെങ്കിൽ AVM എന്നിവ കാരണമാണ് രക്തസ്രാവം എന്ന് സംശയം തോന്നിയാൽ ആൻജിയോഗ്രാം ചെയ്യണം. ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ അന്യൂർസം പൊട്ടിയുള്ള അവസ്ഥ ആണെങ്കിൽ അതിന് അടിയന്തര ചികിത്സ ആവശ്യമുണ്ട്. ഇത് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന്, ഓപ്പറേഷൻ ചെയ്ത് ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് രക്തക്കുഴലിലേക്കുള്ള കുമിള ഭാഗം കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധാപൂർവ്വം ടൈറ്റാനിയം അലോയ് കൊണ്ടുണ്ടാക്കിയ പ്രത്യേകതരം ക്ലിപ്പ് ഉപയോഗിച്ച് കുമിള അടയ്ക്കുന്നു. അതീവ സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആണ് ഇത്. മറ്റൊരു ചികിത്സാ രീതിയാണ് കോയിലിംഗ്. കാൽ അല്ലെങ്കിൽ കൈയിലെ രക്തക്കുഴൽ വഴി ഹൃദയത്തിന്റെ ആൻജിയോഗ്രാം ചെയ്യുന്നതുപോലെ പ്രത്യേകതരം ചെറിയ കത്തീറ്റർ കടത്തി തലച്ചോറിലെ രക്തക്കുഴൽ വഴി അന്യൂർസം ഉള്ള ഭാഗം കണ്ടെത്തി ആ കുമിളയിലേക്ക് പ്രത്യേകതരം മെറ്റാലിക് കോയിൽ അല്ലെങ്കിൽ പ്ലാറ്റിനം കോയിൽ നിറയ്ക്കുന്നു. അപ്രകാരം അത് പൂർണ്ണമായി അടയ്ക്കുന്നു. ഇനി AVM എന്ന രക്തക്കുഴലിന്റെ സങ്കീർണത കാരണം ഉണ്ടായ രക്തസ്രാവം ആണെങ്കിൽ ഇപ്രകാരം തന്നെ ആൻജിയോഗ്രാം ചെയ്ത് അതിലേക്കുള്ള പ്രധാന രക്തക്കുഴൽ അടയ്ക്കുകയും പിന്നീട് ശസ്ത്രക്രിയ അല്ലെങ്കിൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം. ഇൻട്രാസെർബ്രൽ ഹെമറ്റോമ അല്ലെങ്കിൽ രക്തസ്രാവം ഉള്ള രോഗികളിൽ തലച്ചോറിലെ മർദ്ദം അമിതമായി വർദ്ധിക്കുകയും അത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അമിത രക്തസ്രാവം ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിന്റെ ഫ്രോണ്ടൽ, ടെമ്പറൽ, ഓക്സിപ്റ്റൽ എന്നീ ലോബുകളിലും സെറിബെല്ലം എന്നീ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന രക്തസ്രാവം നീക്കം ചെയ്യാവുന്നതാണ്. CT സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം ഭാഗങ്ങളിലേക്കുള്ള രക്തസ്രാവം പ്രത്യേക അളവിൽ കൂടുതലായി കണ്ടുകഴിഞ്ഞാൽ അത് ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങൾ മർദ്ദം ഉണ്ടാക്കുന്നതായും കണ്ടുകഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് ഇത് നീക്കം ചെയ്യേണ്ടതായിരിക്കും ഉചിതം. ആദ്യത്തെ CT സ്കാനിൽ രക്തസ്രാവം ചെറിയ അളവിൽ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ പോലും 6 മുതൽ 8 മണിക്കൂറിന് ശേഷം 24 മണിക്കൂറിന് ശേഷവും വീണ്ടും CT സ്കാൻ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം രക്തസ്രാവം കൂടാനും നീർക്കെട്ട് കൂടി തലച്ചോറിലെ മർദ്ദം വർദ്ധിച്ച് തലച്ചോറിലെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ രക്തസ്രാവം നീക്കം ചെയ്യുന്നതിനായി ഏതൊക്കെ വിധം ശസ്ത്രക്രിയ മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും നീക്കം ചെയ്യേണ്ട അളവിൽ രക്തസ്രാവം ഉള്ളതായും അതിനു ചുറ്റും നീർക്കെട്ടുള്ളതായും കണ്ടുകഴിഞ്ഞാൽ തലയോട്ടി തുറന്ന് രക്തസ്രാവം നീക്കം ചെയ്യുന്നു. അതിനെ തുടർന്ന് വേണ്ടിവന്നാൽ തലച്ചോറിലെ മർദ്ദം കുറയ്ക്കുന്നതിനായി തലയോട്ടിയുടെ ഒരു ഭാഗം നീക്കം ചെയ്യുന്നു. ഇതിനെ ഡീകംപ്രസീവ് ക്രാനിയെക്ടമി എന്ന് പറയുന്നു. ചില രോഗികളിലാവട്ടെ ബ്രെയിനിൽ വളരെ ഡീപ്പായിട്ടുള്ള രക്തസ്രാവം ആണെങ്കിൽ അതിനെ കീഹോൾ വഴി നീക്കം ചെയ്യാറുണ്ട്. മറ്റു രോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം രക്തസ്രാവം ഉണ്ടാകുന്ന രോഗികളുടെ പ്രോഗ്നോസിസ് അഥവാ ഭാവി ഒട്ടും ആശങ്കാജനകം അല്ല. ചെറിയ രക്തസ്രാവം അതിജീവിച്ചവർക്ക് വീണ്ടും രക്തസ്രാവം ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് ബോധവാന്മാർ ആക്കേണ്ടതുണ്ട്. പുകവലി, മദ്യപാനം, മയക്കുമരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിച്ച് ശരിയായ ആഹാരക്രമവും വ്യായാമവും പാലിക്കേണ്ടതായിട്ടുണ്ട്. രക്തസമ്മർദ്ദം കൂടുതലായി ഉള്ള രോഗികൾ ഡോക്ടറെ കണ്ട് രക്തസമ്മർദ്ദം ചെക്ക് ചെയ്യുകയും ശരിയായ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വേണം. അവസാനമായി സുഖം പ്രാപിക്കുന്ന ഭാഗ്യവാന്മാരായ രോഗികളെ പരമാവധി പുനരധിവസിപ്പിക്കുന്നതിനും അതുവഴി റിസൾട്ട്സ് മെച്ചപ്പെടുത്തുന്നതിനും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ടീം എന്നിവരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉള്ള പിന്തുണ അത്യാവശ്യമായി വരും.
1: തലച്ചോറിലെ രക്തസ്രാവം, കാരണങ്ങളും ചികിത്സാരീതികളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ രാജ് എസ് ചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭ

0: പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റുരലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാന്റ്, ഐസ്ലാന്റ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നത്. മാത്രമല്ല June 1 മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടേം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3rd വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കും.

0: ഉന്നതിനു പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെപിസി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നാല് ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽരാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:10.
3: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി?
4: പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ

0: ഫോണിൻ പ്രശ്നോത്തരി. പറയൂ, നിങ്ങൾക്കറിയാമോ
1: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി 9446455888 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. ഓർമ്മിക്കുക, വാട്സപ്പ് സന്ദേശമായി ടൈപ്പ് ചെയ്ത് വേണം അയയ്ക്കുവാൻ.
2: ഏറ്റവും ആദ്യം ശരി ഉത്തരങ്ങൾ പറയുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മൊബൈൽ ഫോണുമായി ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും.
1: അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. ഉത്തരങ്ങൾ അയയ്ക്കുമ്പോൾ അയക്കുന്ന വ്യക്തിയുടെ പേരും സ്ഥലപ്പേരും എഴുതേണ്ടതാണ്. അപ്പം ഇന്നത്തെ ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അല്ലേ?
2: കിടക്കാം സർ.
1: ആദ്യത്തെ ചോദ്യം പ്രക്ഷേപണ കലയുമായി ബന്ധപ്പെട്ടാണ്. മലയാള പ്രക്ഷേപണ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
2: ചോദ്യം ആവർത്തിക്കാം. മലയാള പ്രക്ഷേപണ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് ചില ക്ലൂ ഒക്കെ കൊടുത്താലോ സർ?
1: തീർച്ചയായും. എന്താണ് ആദ്യ ക്ലൂ? ആദ്യ ക്ലൂ,
2: സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ള എഴുത്തുകാരനാണ്, ചലച്ചിത്ര രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്.
1: അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു വിവരണമാണ് പറഞ്ഞത്. സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ എഴുത്തുകാരൻ, ചലച്ചിത്ര രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു പ്രക്ഷേപകൻ കൂടിയാണ് എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഡൽഹി, മദ്രാസ്, തിരുവനന്തപുരം, കോഴിക്കോട് ആകാശവാണി നിലയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു പുറമെ ചലച്ചിത്രങ്ങൾക്കായി കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ചിട്ടുണ്ട്.
2: അപ്പോൾ പെട്ടെന്ന് തന്നെ മൊബൈൽ എടുക്കൂ, സന്ദേശങ്ങളായിട്ട് അയക്കൂ, ടൈപ്പ് ചെയ്ത് അയക്കാൻ മറക്കരുത്.
1: അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ വരുമ്പോൾ ഒരു ഗാനത്തിലേക്ക് പോകാം അല്ലേ?
2: ഓക്കെ ഓക്കെ.
1: ഈ ഗാനം ഒരു ക്ലൂ ആണ്. ഇദ്ദേഹം സംഭാഷണം ഒരുക്കിയ ചിത്രത്തിലെ ഗാനമാണ് എന്നാണ് ഇതിന്റെ പ്രത്യേകത.
2: ഗാനം കേട്ട് നമുക്ക് തിരിച്ചെത്താം.

0: നമുക്ക് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാല്ലേ സർ?
1: തീർച്ചയായും.
0: മലയാള പ്രക്ഷേപണ കലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്?
1: ചോദ്യത്തിന്റെ ഉത്തരം കെ പത്മനാഭൻ നായർ എന്നാണ്. ഒരുപാട് ശ്രോതാക്കൾ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്, നല്ല പ്രതികരണമായിരുന്നു. നിരവധി പേർ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്, പലതും തെറ്റാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കുവാൻ. പലരും ശബ്ദ സന്ദേശമായി അയച്ചിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല, കാരണം ഇതൊരു ലൈവ് പ്രോഗ്രാമാണല്ലോ. അതുകൊണ്ട് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. ഉത്തരങ്ങൾ അയക്കുമ്പോൾ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്. കെ പത്മനാഭൻ നായരാണ് നമ്മുടെ പ്രക്ഷേപണ കലയുടെ പിതാവായി, മലയാള പ്രക്ഷേപണ കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇദ്ദേഹം, നമ്മൾ പറഞ്ഞു, ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു, ചെറുകഥാകൃത്തായിരുന്നു, നോവലിസ്റ്റായിരുന്നു. ഇദ്ദേഹം സംഭാഷണം എഴുതിയ ചിത്രങ്ങളുണ്ട്: മൂടുപടം, തച്ചോളിയോദയനൻ, കൊച്ചുമോൻ, ദേവത, കടത്തുകാരൻ, എൻ ജി ഒ, വിധി, സന്ധ്യ. സന്ധ്യ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മളിപ്പോൾ
0: കേട്ടത്.
1: കുഞ്ഞാലി മരക്കാർ, ഇതെല്ലാം അദ്ദേഹം സംഭാഷണം എഴുതിയ ചിത്രങ്ങളാണ്. തിരക്കഥ എഴുതിയ ചിത്രമാണ് തച്ചോളിയോദയനും കൊച്ചുമോനും ദേവതയും കടത്തുകാരനും കുഞ്ഞാലി മരക്കാരും എല്ലാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിലും ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. കൊച്ചുമോൻ, ദേവത എന്നിവ അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. മറ്റൊരു പ്രത്യേകത, ആകാശവാണി വാർഷിക പുരസ്കാരം, ആകാശവാണി ആനുവൽ അവാർഡ് തുടങ്ങിയപ്പോൾ കേരളത്തിന് ആദ്യമായി ലഭിച്ച അവാർഡ് ഇദ്ദേഹം ചെയ്ത പരിപാടിക്കായിരുന്നു. 1974 ആകാശവാണി ആനുവൽ അവാർഡ്സ് തുടങ്ങിയത്. കെ പത്മനാഭൻ നായർക്ക് മലയാളത്തിന് വേണ്ടി ആദ്യത്തെ ആകാശവാണി ആനുവൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതൊരു പ്രക്ഷേപണ കുടുംബം കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകളാണ്, അറിയാമല്ലോ, ഗായികയായ ലത രാജു. ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ശാന്ത പി നായർ. അങ്ങനെ ഒരു പ്രക്ഷേപണ കുടുംബം, അവരെ കൂടി നമ്മൾ ഓർമ്മിക്കുന്നു. ഈ ആദ്യ ചോദ്യം പ്രക്ഷേപണ കലയുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്ക് അപ്പോൾ ശരി ഉത്തരം, ഏറ്റവും ആദ്യം ഇവിടെ കിട്ടിയ അഞ്ചു പേർ,
0: ആറുപേർ. സ്വപ്ന ഷാജി മൂവാറ്റുപുഴയാണ് ആദ്യം സന്ദേശം അയച്ചത്. പിന്നെ ഷാജി ടി ആർ പനങ്ങാട്, സൽമ ജമാലുദ്ദീൻ ഇടയകുന്നം, ജി അനിൽ തിരുവാണിയൂർ, നസ്രത് കാക്കനാട്, സൗമ്യ മനോജ് വടക്കനാര്യനാട്. ഇത്രയും പേരാണ് സർ നമുക്ക്. ഇതൊന്നും അല്ല, കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അത് ആറെണ്ണം ഫസ്റ്റ് അയച്ച ആറെണ്ണത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്തത്.
1: ഇപ്പോൾ തന്നെ ചിലർ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യമില്ല, എടുക്കാൻ കഴിയില്ല. നമ്മുടെ ചോദ്യം കേട്ട് ശരി ഉത്തരം അയക്കും, ഉത്തരങ്ങൾ അയക്കും. നമുക്ക് ശരിയാണെങ്കിൽ നമുക്ക് ഈ പേര് പറയാം. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആദ്യത്തെ ചോദ്യത്തിനോടനെ നല്ല പ്രതികരണമായിരുന്നു. നമുക്ക് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
0: ചോദ്യത്തിലേക്ക് കടക്കാം. ഭാനു സിംഹ ഏത് ഇന്ത്യൻ എഴുത്തുകാരനാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ഭാനു സിംഹ,
1: നമുക്കറിയാം, നമ്മുടെ പല എഴുത്തുകാരും തുടക്കകാലത്ത് മറ്റ് പല പേരുകളിലുമാണ് എഴുതി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സൂതകുമാരിയൊക്കെ ശ്രീകുമാർ എന്ന പേരിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ വലിയൊരു എഴുത്തുകാരൻ ഇന്ത്യയുടെ. അദ്ദേഹം കവിയായിരുന്നു, കഥാകാരനായിരുന്നു, നാടകകാരനായിരുന്നു, സംഗീതകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു, ചിന്തകനായിരുന്നു.
0: ഒരുപാട് ക്ലൂ കൊടുത്തു, പക്ഷേ ഇനിയും വേണമെങ്കിൽ ക്ലൂ കൊടുക്കാം സർ.
1: തീർച്ചയായും, ഒന്നുകൂടി പറഞ്ഞോളൂ.
0: രണ്ട് രാഷ്ട്രങ്ങളുടെ ദേശീയ ഗാനം എഴുതിയ വ്യക്തി എന്ന അപൂർവതയും ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിനുണ്ട്.
1: അതെ, അതൊരു പക്ഷേ ഇദ്ദേഹം മാത്രമായിരിക്കും അങ്ങനെ.
0: അതെ അതെ.
1: ഇനി നമുക്ക് കൂടുതൽ
0: ക്ലൂവിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ സർ.
1: പിന്നെ ആ പാട്ടും ചിലപ്പോൾ ഒരു ക്ലൂ ആയി മാറാം.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു
1: വരാം. ഉത്തരങ്ങൾ അയച്ചോളൂ.

0: നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ.
1: നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം സർ. ഭാനുസിംഹ ഏത് ഇന്ത്യൻ എഴുത്തുകാരനാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത്?
2: അതെ, നമ്മൾ ഒരുപാട് സൂചനകൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലയെയും കുറിച്ച് പരാമർശിച്ചു.
1: അതുകൊണ്ടാണെന്ന് തോന്നുന്നു സർ, നേരത്തെ വന്നതിനേക്കാളും കൂടുതൽ ഉത്തരങ്ങളുണ്ട്.
2: മാത്രമല്ല ഈ പാട്ട് ഒരു സൂചന, കവീന്ദ്ര രവീന്ദ്ര എന്ന ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയിട്ടുണ്ട്. എന്തായാലും അപ്പൊ അത് വലിയൊരു സൂചനയായി. ഈ ചോദ്യം ചോദിക്കാനൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശരിക്കും രേഖപ്പെടുത്തുന്നത് 7 May 1860
1: ഈ മാസമാണ്,
2: 7 May 1867. പക്ഷേ ഇത്തവണ ചിലപ്പോൾ ചിലർക്കൊരു സംശയം വരാം, 9 May 1869 ടാഗോറിന്റെ ജയന്തി തവണ ആഘോഷിച്ച. മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ബംഗാളിലെ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയത്
1: 9 May 1869
2: ടാഗോറിന്റെ ജന്മദിനം നോക്കിയിട്ടാണ്. അപ്പൊ അവരെല്ലാം ഈ ജന്മദിനം ആഘോഷിക്കുന്ന തിഥി നോക്കിയിട്ടാണ്.
1: ഓ,
2: നമ്മൾ നക്ഷത്രം നോക്കി പറഞ്ഞാൽ ആഘോഷിക്കുന്ന പോലെ ചില പ്രദേശങ്ങളിൽ തിഥി,
1: ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ മെയ് 7 ആണ്.
2: നമ്മൾ ഈ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നോക്കുമ്പോൾ 7 May 1 അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 7 August ആണ് അദ്ദേഹത്തിന്റെ ചരമദിനം വരുന്നത്. 1941 അദ്ദേഹത്തിന്റെ വലിയൊരു പ്രത്യേകത, ഏഷ്യയിലേക്ക് തന്നെ ആദ്യമായിട്ട് നോബൽ സമ്മാനം വരുന്നത്
1: അദ്ദേഹമാണ്.
2: അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രചോദനം നമുക്ക് മറക്കാൻ കഴിയില്ല. മാത്രമല്ല നമ്മുടെ ദേശീയ ഗാനത്തിന്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബംഗ്ലാദേശിന്റെ കൂടി, അതിന് അമർ സോന ബംഗാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മഗ്രഹം കൊൽക്കത്തയിലുണ്ട്, എനിക്ക് പോവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ. ജോർജ് സംഗോ താക്കൂർ ഭാര്യ എന്ന് പറഞ്ഞ, ഇപ്പോഴും അത് അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം പോകേണ്ട ഒരു സ്ഥലം കൂടിയാണ്.
1: അപ്പൊ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന
2: അദ്ദേഹത്തിന്റെ പഴയ ഒരു എന്താ പറയുക, വലിയൊരു ജന്മി കുടുംബം കൂടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ. അപ്പൊ അങ്ങനെ വലിയൊരു വീടാണ്. ഗീതാഞ്ജലി അദ്ദേഹത്തിന്റെ എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഈ ശരി ഉത്തരം ഏറ്റവും ആദ്യം ഇവിടെ കിട്ടിയതാണ് നമ്മൾ പറയുന്നത്. ഉത്തരങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരു മണിക്ക്
1: അത് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇവിടെ ആദ്യം ഏത് കിട്ടണോ അതാണ് കേട്ടോ ഞങ്ങൾ വായിക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് അയച്ചത്. ജിഷ ജോൺസൺ തിരുമുപ്പം, ഷിലുമോൾ എറണാകുളം, ആതിര സുജയകുമാർ ചെറായി, സ്റ്റെഫി അർത്തുങ്കൽ, രാജകുമാരൻ പഴയന്നൂർ, ദേവേശ്വർ എം രാകേഷ് പട്ടണക്കാട്, ഇതാണ് 6 പേര് ആദ്യം. ഇനിയും ഒരുപാട് സാർ ഇപ്പോഴും എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങള്.
2: അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ഈ പരിപാടിയിലെ പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിലെ 3rd ചോദ്യമാണ്. റെഡ് ക്രോസ് ഡേ എന്നാണ് ഏറ്റവും വളരെ എളുപ്പം ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണ്.
1: ഇതിന് സൂചന കൊടുക്കണോ സർ?
2: ഒരു തീയതിയാണ്.
1: അതെ,
2: ഞാനും പറഞ്ഞിരിക്കും, എന്തെങ്കിലും ഒരു സൂചന.
1: ഇത് മെയ് മാസത്തിലാണ് ഈ ദിവസം.
2: അപ്പൊ തീർച്ചയായും
1: അപ്പൊ ഉത്തരങ്ങൾ അയക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ തൊട്ട് ഈ അടുത്തൊക്കെ കിടക്കുന്ന
2: അത് കഴിഞ്ഞുപോയി എന്നും പറയാം.
1: അതെ, കഴിഞ്ഞുപോയി എന്നുള്ള ഒരു സൂചന കൂടി.
2: അപ്പൊ ഉത്തരങ്ങൾ അയച്ചോളൂ.
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം.
2: തീർച്ചയായും.

0: ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണേ. റെഡ് ക്രോസ് ഡേ എന്നാണ്?
1: ഉത്തരം വളരെ എളുപ്പമായിരുന്നു. മെയ് 8 അതാണ് റെഡ് ക്രോസ് ഡേ ആയിട്ട് ലോകം മുഴുവൻ ആചരിക്കുന്നത്. അത് എന്താ പറയുന്ന മനുഷ്യ പ്രേമിയായ അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയാവുന്ന ഹെൻറി ഡുറൻറ്റിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഫൗണ്ടർ ഓഫ് റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ അത് കോ ഫൗണ്ടറാണ് അദ്ദേഹം. ഈ റെഡ് ക്രോസ് ആണ് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിലൊക്കെ പരിക്കേറ്റവർക്കൊക്കെ വേണ്ടി വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുക്കണം, ഒരു മനുഷ്യത്വപരമായ സമീപനം വേണമെന്നൊരു ആശയം ആദ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചതും, അതുപോലെ നമ്മുടെ ഈ തടവുകാരെയൊക്കെ യുദ്ധ തടവുകാരെയൊക്കെ മനുഷ്യത്വപരമായി അവരോട് പെരുമാറണമെന്നും ജനീവ കൺവെൻഷൻ എന്നൊക്കെ പറയാറില്ലേ, 1864 അതിൻ്റെ ഭാഗമായിട്ടാണ് വന്ന്. അപ്പോൾ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ ഹെൻറി ഡുറൻ ശരിക്കും നോവൽ പ്രൈസ് നേടിയിട്ടുണ്ട്. ആദ്യത്തെ നോവൽ പ്രൈസാണ് 1901 ഹെൻറി ഡുറൻ്റ് എന്നാണ്, ഡുറൻ്റ് വേറെ ആളുണ്ട്, മാറിപ്പോയത്, എനിക്ക് തന്നെ പറയുമ്പോൾ സ്ലിപ്പ് വന്ന് ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ഈ മെയ് 8 നമ്മൾ ചോദിച്ച ഇവരുടെ പേരൊന്നല്ല,
0: ഒരുപാട് ഉത്തരവും വന്നിട്ടുണ്ട്, തെറ്റുത്തരങ്ങളും ഉണ്ട് ഇടയ്ക്ക്, ഒരു മെയിൽ തന്നെ മറ്റു പല ദിവസങ്ങൾ എഴുതിയവരുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാണ്, സ്ഥലം എഴുതാൻ ആരും മറക്കരുത്,
1: പേരും
0: സ്ഥലവും. അതെന്ന് വെച്ചാൽ ഞങ്ങൾ എടുക്കുമ്പോൾ പേരും സ്ഥലവും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാവും, അപ്പം അത് വിട്ടുകളയും. അപ്പം അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പേരുകൾ വായിച്ചോട്ടെ. പ്രിയ എഴുപുന്ന, രാജശ്രീ പള്ളിപ്പുറം, രേഖ പെരുമ്പാവൂർ, ഷംല എറണാകുളം, ശോഭന മോഹൻ ആലുവ,
1: ശോഭന മോഹൻ
0: ആലുവ, സജിത ജോഷി.

0: പൂവാറ്റുപുഴ.
1: ഓക്കെ, ശരി. ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്.
0: ഒരുപാട്
1: നമ്മൾ
0: സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് വരണ കാണുന്ന 6 പേരുടെ പേരാണ് നമ്മൾ എടുക്കുന്നത്.
1: എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വായിച്ചോളൂ, ചോദ്യം എന്താണ്?
0: പത്രപ്രവർത്തകനായ ഒരു മലയാളി പിന്നീട് സന്യാസിയായി. ഒന്നുകൂടി ഉണ്ട്, ഗീതാ പ്രചാരകനായി അറിയപ്പെട്ടു. ആരാണ് ഈ വ്യക്തി?
1: അതെ, നമുക്കൊരു സൂചന കൂടി കൊടുക്കാം.
0: ഓക്കെ,
1: ഇദ്ദേഹത്തിന്റെ ജന്മദേശം എറണാകുളമാണ്. ഇദ്ദേഹം
0: എറണാകുളത്തുകാരെ തീർച്ചയായിട്ടും അറിയണം.
1: അതെ, ഇദ്ദേഹം മാത്രമല്ല അറിയപ്പെട്ടത് PBK മേനോൻ എന്ന പേരിലായിരുന്നു ഇദ്ദേഹം പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നത്. നാഷണൽ ഹെറാൾഡിലാണ് ഇദ്ദേഹം എഴുതിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം കൂടി കേൾപ്പിച്ചാലോ? ഒരുപക്ഷെ ആ ശബ്ദം എല്ലാവർക്കും
0: ചിലരെങ്കിലും അറിയുമായിരിക്കും, ചിലർക്കെങ്കിലും. കാരണം
1: വളരെ പ്രത്യേകതയുള്ള ശബ്ദമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം. ശബ്ദശകലം.
0: ഓക്കെ.
2: Where are those brilliant days and the brilliant heroes in politics, in art, in literature, in science? What a sad condition we have come. Where is a great politician or a great political leader like Gandhi, Patel, Nehru? Where is a man like Sir C.V. Raman in science today? Or a Tagore like poet? We are third rate and down and out, including in our sports and games. Why?
1: അപ്പൊ നമുക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ. അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു സൂചനയായിരുന്നു.
0: ഒരു സൂചന കൂടി ഒന്ന് പറഞ്ഞാലോ സാർ?
1: തീർച്ചയായും.
0: തൊട്ട് മുന്നേ പറഞ്ഞ May 8 അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു.
1: ഓ, അത് വലിയൊരു
0: അതൊരു വലിയ സൂചനയല്ലേ?
1: അതെ അതെ. എന്തായാലും
0: അപ്പൊ എന്തായാലും അയക്കട്ടെ,
1: മറക്കാൻ
0: പാടില്ല.
1: അതുവരെ നമുക്കൊരു പാട്ട് കേൾക്കാം. പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ നമ്മളുടെ ഉത്തരം ചിലർക്കെങ്കിലും സംശയം വരാം. അത് മറ്റൊരു വ്യക്തിയിലേക്കാണ് പാട്ട് പോകുന്നത്.
0: വിരൽ ചൂണ്ടുന്നത് ചിലപ്പോ അങ്ങോട്ടായിരിക്കും. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം.

0: നമ്മുടെ ചോദ്യം ഒന്നും കൂടെ ആവർത്തിച്ചാലോ.
1: തീർച്ചയായും.
0: പത്രപ്രവർത്തകനായ ഒരു മലയാളി പിന്നീട് സന്യാസിയായി ഗീതാ പ്രചാരകനായി അറിയപ്പെട്ടു. ആരാണ് ഈ വ്യക്തി? ഇതായിരുന്നു നമ്മുടെ ചോദ്യം.
1: നമ്മൾ ഒരുപാട് ക്ലൂ കൊടുത്തു, അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു. ആ ശബ്ദം ശരിക്കും ഒരു മാസ്മരിക ശബ്ദമാണ്,
0: തിരിച്ചറിയപ്പെട്ടു.
1: അതെ. പിന്നെ മറ്റൊരു, ഈ പാട്ട് കേൾപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് തെറ്റായൊരു സൂചനയാകും, ഇതിൽ പറയുന്ന വ്യക്തിയല്ലാന്ന്. കാരണം ഇത് ആദിശങ്കരനെ കുറിച്ചാണ് പാട്ടിൽ പരാമർശിക്കുന്നത്. പക്ഷേ മറ്റൊരു സ്വാമിയെ കുറിച്ചായിരുന്നു നമ്മൾ ചോദിച്ചത്. സ്വാമി ചിന്മയാനന്ദ സരസ്വതി എന്നാണ്, ചിന്മയാനന്ദ സരസ്വതി ആ സ്വാമിയുടെ പേരാണ് ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത്. അദ്ദേഹം വലിയൊരു എന്താ പറയുന്ന ഫിലോസഫറായിരുന്നു. ഏകദേശം 95-100 അടുത്ത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ചിന്മയാ മിഷന്റെ സ്ഥാപകനാണ്. സ്വാതന്ത്ര്യസമരത്തിലൊക്കെ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ശരിക്കും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം അവിശ്വാസിയായിട്ട് സ്വാമിമാരുടെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പത്രലേഖകനായിട്ട് പോവുകയാണ് ഹിമാലയത്തിലേക്ക്. അങ്ങനെ പോയിട്ട് ഇദ്ദേഹം ശിവാനന്ദാശ്രമത്തിൽ പോകുന്നു, ഋഷികേശിൽ. അവിടെ നിന്ന് തപോവന മഹാരാജ് സ്വാമിയെ കാണുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇദ്ദേഹത്തിനെ
0: മാറ്റിമറിക്കുന്നത്.
1: അതെ, 31 വയസ്സിൽ സന്യാസത്തിലേക്ക് മാറ്റിമറിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു എന്ന് ഇദ്ദേഹത്തിനോട്, വേണ്ടതിലധികം ബുദ്ധിയുണ്ടല്ലോ, നേർവഴിക്ക് ചിന്തിച്ചുകൂടെയെന്നോ. അത്തരത്തിലൊരു അദ്ദേഹത്തിന് ശരിയായ ദിശ കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വേദാന്ത പ്രചാരകനും ഗീതാ പ്രചാരകനും ഒക്കെ ആയി മാറുന്നത്. ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ചിന്മയ സ്കൂളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതല്ലാതെ ഉള്ള സാമൂഹ്യ സേവനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. VHP ആദ്യത്തെ പ്രസിഡന്റായിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി LK അദ്വാനിയൊക്കെ പോകുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വലിയ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ
0: ചെറിയ പ്രായത്തിൽ 1-2 ഗീത, അദ്ദേഹത്തിന്റെ ഗീത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം
1: തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ശബ്ദവും ഒരു വളരെ പ്രത്യേകതകളാണ്. ഇതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കും, നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു, ഗാന്ധിജിയെ പോലൊരു നേതാവുണ്ടോ, പട്ടേലിനെ പോലൊരു നേതാവുണ്ടോ,
0: ടാഗോറിനെ പോലൊരു എഴുത്തുകാരനുണ്ടോ,
1: CV രാമനെ പോലൊരു സയന്റിസ്റ്റ് ഉണ്ടോ നമുക്കിപ്പോ. നമ്മൾ സ്പോർട്സിൽ പോലും എല്ലാം വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാണ്
0: ആ ചോദ്യത്തിലാണ് അത് ഈ ശബ്ദം നിൽക്കുന്നത്.
1: അതെ അതെ. അപ്പോൾ എന്തായാലും സ്വാമി ചിന്മയാനന്ദ സരസ്വതി എന്നാണ് പൂർണ്ണ അദ്ദേഹത്തിന്റെ ഈ സന്യാസ ജീവിതത്തിലെ പേര്. ബാലകൃഷ്ണ മേനോന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര്.
0: നമുക്ക് ഉത്തരം അയച്ചവരുടെ
1: പേരങ്ങോട്ട് സരസ്വതി എന്ന പേര് അയച്ചവർ:
0: അദ്വിത മധു പെരുമ്പാവൂർ, ജയലക്ഷ്മി വരാപ്പുഴ, സജിത KA മാഞ്ഞാലി, ഷംല എറണാകുളം, അനില വെങ്ങോല, ജോൺ കോശി വൈറ്റില. ഇത്രയും പേരാണ് ഉത്തരം നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. പേരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
1: അയച്ചിട്ടുണ്ട്, പക്ഷേ പലരും ആദിശങ്കരനെ അയച്ചിട്ടുണ്ട്.
0: ആദിശങ്കരനെ, വിവേകാനന്ദനെ അവരെ അയച്ചവരുണ്ട്.
1: നമുക്ക് എന്തായാലും ഇത് നമുക്ക് ചില തിരിച്ചറിവുകൾ കൂടി ഈ പരിപാടികളിലൂടെ കിട്ടുകയാണല്ലോ. നമുക്ക് ഇനി ഒരു ഇടവേളയിലേക്ക് പോയാലോ.
0: ശരി.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നമുക്ക് പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ഒരു തീയതിയെക്കുറിച്ചാണ്, ഒരു ഡേറ്റിനെ കുറിച്ചാണ്. നാഷണൽ ടെക്നോളജി ഡേ എന്നാണ്, പ്രത്യേകിച്ച് അത് ദേശീയ സാങ്കേതിക വിദ്യാ ദിനം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം, നാഷണൽ ടെക്നോളജി ഡേ. ഈ വർഷം മറ്റൊരു ആഘോഷം കൂടി ആ ദിവസം ഉണ്ടായിരുന്നു. അതൊരു സൂചനയായിട്ട് പറയുകയാണ്, ഈ വർഷം മറ്റൊരു വലിയ ആഘോഷം ഈ രാജ്യത്ത് നടക്കുകയുണ്ടായി. അത് ഏതാണെന്ന്
2: ക്ലൂ ഒന്ന് കൊടുക്കാം. സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ 75th വാർഷികാഘോഷമായിരുന്നു അത്.
1: അപ്പോൾ ഉത്തരങ്ങൾ അയച്ചോളൂ. നാഷണൽ ടെക്നോളജി ഡേ എന്നാണ് ചോദ്യം. സൂചനയായിട്ട് പറഞ്ഞു, ഈ വർഷം അത് മറ്റൊരാഘോഷം കൂടി ആ ദിവസം നടക്കുകയുണ്ടായി.
2: എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും തോന്നുന്നു.
1: അതെ, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു, നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. നമുക്ക് ഉത്തരങ്ങൾ വരുന്നവരെ ശരി ഉത്തരം വരട്ടെ. അതുവരെ ഒരു ഗാനം കേൾക്കാം.

0: ചോദ്യം ഒന്നും കൂടെ അങ്ങ് ആവർത്തിക്കാം. നാഷണൽ ടെക്നോളജി ഡേ എന്നാണ് ഈ വർഷം ആ ദിവസം മറ്റൊരാഘോഷം കൂടി രാജ്യത്ത് നടക്കുകയുണ്ടായി.
1: മെയ് 11 എന്നാണ് ശരി ഉത്തരം. 1998 മെയ് 11 5 അണുവിസ്ഫോടനങ്ങൾ, പോക്രാൻ 2 എന്ന് പറയുന്ന തരത്തിൽ എ സീരീസ് ഓഫ് 5 അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ടെസ്റ്റുകൾ ഇന്ത്യ നടത്തുകയുണ്ടായി. ഓപ്പറേഷൻ ശക്തി എന്നാണ് അത് അറിയപ്പെട്ടത്. നമുക്കറിയാം നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഓപ്പറേഷൻ ശക്തി അന്ന് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. അന്നാണ് വാജ്പേയിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്, മെയ് 11 ഇനി മുതൽ നാഷണൽ ടെക്നോളജി ഡേ. കാരണം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകുന്ന സേവനങ്ങളെ കൂടി കണക്കിലെടുത്ത് മെയ് 11. മാത്രമല്ല മെയ് പതിനൊന്നിന് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. Hansa 3 എന്ന് പറഞ്ഞ ഒരു ഫ്ലൈറ്റിൻ്റെ അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് നടന്നത് മെയ് 11. തൃശ്ശൂർ സ്പേസ് ടു എയർ മിസൈൽ അതിൻ്റെ പരീക്ഷണവും ആദ്യം നടത്തിയത് മെയ് 11. ഇങ്ങനെ നമുക്ക് സാമൂഹ്യ വിദ്യ രംഗത്തുണ്ടായ മുന്നേറ്റങ്ങളുടെ ഒരു ദിവസം കൂടിയാണ് മെയ് 11. നമ്മുടെ ആദ്യത്തെ അണുവിസ്ഫോടനം പൊക്രാൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴായിരുന്നു. അതിന് ബുദ്ധ സ്മൈലിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഓപ്പറേഷൻ ശക്തി എന്ന് പറയുന്നു. മറ്റൊരു പ്രത്യേകത, ഇത്തവണ 75 വാർഷികം നമ്മൾ പറഞ്ഞല്ലോ സോമനാഥ് ക്ഷേത്രത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ. സർദാർ വല്ലഭായ് പട്ടേലൊക്കെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം 17 തവണ നമ്മുടെ വിദേശ ആക്രമികൾ തരിപ്പണമാക്കിയ സോമനാഥ് ക്ഷേത്രത്തെ പുതുക്കി പണിതത് എന്ന് പറയാം, പുനരുജ്ജീവിപ്പിച്ചത്. ഒരുപക്ഷെ മുഹമ്മദ് ഗസ്നി, അലാവുദ്ദീൻ ഖിൽജി, ഔറംഗ്

0: സേവകരെല്ലാം അത് ആ ക്ഷേത്രത്തെ 12 ജ്യോതിർലിംഗ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് സോമനാഥ്, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അത് പുനർനിർമ്മിച്ചു പട്ടേലിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ 75-ാം വാർഷികമാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി. അപ്പോൾ മെയ് 11 എന്നാണ് നമുക്ക്, 1951 മെയ് 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അന്നത്തെ രാഷ്ട്രപതിയാണ് ഈ സോമനാഥത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ശരി ഉത്തരാഴ്ച വരെ നോക്കാം,
1: പേരുകളൊന്ന് വായിക്കാം. അഭയ എസ് ഡി കളമശ്ശേരി, ഹാൽവിൻ ഒളനാട്, മധു പെരുമ്പാവൂർ, ഷഫീന വള്ളിവട്ടം, അഞ്ജു അബുദാബി, വിൻസി UAE. നമുക്ക് പുറത്തുനിന്നൊക്കെ ഉത്തരങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷമാണല്ലേ സാർ.
0: അബുദാബി UAE ഇരുന്ന് നമ്മുടെ ശ്രോതാക്കൾ, കൊച്ചി FM ശ്രോതാക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം,
1: വല്ലാത്ത സന്തോഷം.
0: അതെ, മറ്റൊരു സ്ഥലത്തിരുന്ന് മറ്റൊരു സമയ നമ്മളെ വേർപിരിക്കുന്നെങ്കിലും നമ്മളെല്ലാം ഭാരതീയരും മലയാളികളുമാണ്. അതുകൊണ്ട് നമ്മുടെ പരിപാടി കേൾക്കുന്നു, വളരെ സന്തോഷം. വീണ്ടും ഇത്തരം പരിപാടികളിൽ വിദേശത്തുള്ളവരൊക്കെ പങ്കെടുക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
1: ആരുടെ ഓർമ്മയിലാണ് നഴ്സസ് ഡേ ആഘോഷിക്കുന്നത്? വളരെ സിമ്പിൾ ചോദ്യം.
0: അതെ, മോഡേൺ നഴ്സിംഗിന്, ആധുനിക നഴ്സിംഗിന് തുടക്കമിട്ട ഒരു മഹതിയുടെ ജന്മദിനമാണ് ഈ ദിവസം എന്നേ പറയാൻ പറ്റൂ.
1: അതെ, അത് മാത്രം തൽക്കാലം ക്ലൂ കൊടുത്താൽ മതി,
0: എല്ലാവർക്കും അറിയാം. കാരണം ഈ മെയ് മാസത്തിൽ തന്നെയാണ്.
1: അതെ,
0: മെയ് നമുക്ക് അതിലേക്ക് പോവാം.

0: നമ്മുടെ ചോദ്യം ആവർത്തിക്കാം. ആരുടെ ഓർമ്മയിലാണ് നേഴ്സസ് ഡേ ആഘോഷിക്കുന്നതെന്നായിരുന്നു നമ്മുടെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഒരുപാട് ശ്രോതാക്കൾ അയച്ചിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നാണ് ശരി ഉത്തരം. അത് വിളക്കേന്ത്യ വനിത, ലേഡി വിത്ത് എ ലാമ്പ് എന്ന നിലയ്ക്ക് നമ്മൾ പറയാറുണ്ട്. ആ പേരിൽ അവർ അറിയപ്പെടാറുണ്ട്. ഒരു ഇംഗ്ലീഷ് എന്താ പറയുക, സാമൂഹ്യ പരിഷ്കർത്താവെന്നോ മോഡേൺ നഴ്സിങ്ങിൻ്റെ തുടക്കം കുറിച്ചതെന്നോ ഒക്കെ പറയാം. 12 മെയ് 12 1820 മെയ് 12 അവരുടെ ജന്മദിനം. ആ ഓർമ്മയിലാണ് മെയ് 12 നമ്മൾ നേഴ്സസ് ഡേ, ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചവരെ നമുക്കൊന്ന്
1: നോക്കാം. രശ്മി ചേർത്തല, ഇസ ചേരാനല്ലൂർ, മാഗി ജോർജ് വൈപ്പിൻ, ഷീജ രാംദാസ്, സ്ഥലപ്പേര് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു, അവരുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി വെക്കുമ്പോൾ സ്ഥലപ്പേര് വെക്കണം, അപ്പോഴേ ഇത് ആരാണെന്ന് കേൾക്കുന്നവർക്കും തിരിച്ചറിയാൻ
0: പറ്റുള്ളൂ. ഒരുപാട് പേര് നമ്മളത് ആവർത്തനാന്ന് വിചാരിച്ച് വിടാൻ സാധ്യതയുണ്ട്.
1: അതെ. പിന്നെ ചിത്ര കരിമുകൾ, ഷീജ ചേർത്തല, ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച ആദ്യത്തെ 5-10 പേരിലുള്ളത്. 6 പേര് നമ്മൾ എടുത്തത്.
0: ഒരുപാട് പേര് ശരിയുത്തരം അയക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം സ്പോർട്സുമായി, കായിക രംഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഭാരതത്തിന്റെ പരമോന്നത ബഹുമതി, അതാണ് ഭാരതരത്ന. ഒരു സിവിലിയന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. ഭാരതരത്ന ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ആദ്യം തന്നെ പറഞ്ഞു,
1: എന്നാലും ഒരു ക്ലൂ കൂടെ കൊടുക്കാല്ലേ.
0: തീർച്ചയായും
1: ഇദ്ദേഹത്തിന്റെ മേഖലയിൽ നിന്ന് ആദ്യമായി ഈ ബഹുമതി കിട്ടുന്നത് ഇദ്ദേഹത്തിനാണ്, സ്പോർട്സ് മേഖലയിൽ.
0: വേറെ ക്ലൂവിന്റെ
1: ആവശ്യമില്ല.
0: നമ്മുടെ പാട്ട് ഇതിന്റെ ഒരു സൂചനയല്ല കേട്ടോ, ഇനി അത് തെറ്റിദ്ധരിക്കണം. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോകാം. നമ്മൾ അധികം കേൾക്കാത്തൊരു ഗാനം കേൾപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായും.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, ഏറ്റവും പരമോന്നത, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഭിച്ച വ്യക്തി ആര് എന്നാണ്. സ്പോർട്സ് മേഖലയിൽ നിന്നാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചിലർ ജിമ്മി ജോർജ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറാണ് ശരിയ ഉത്തരം. ലിറ്റിൽ മാസ്റ്റർ, ഗോഡ് ഓഫ് ക്രിക്കറ്റ്, ക്രിക്കറ്റിൻ്റെ ദൈവം എന്നൊക്കെ അറിയപ്പെടുന്ന സച്ചിനാണ് ആ ബഹുമതി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 40-ആം വയസ്സിട്ടേ ആയിരുന്നു. 2013 അദ്ദേഹത്തിന് ഭാരതരത്ന കൺഫർ ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് അർജുന അവാർഡ്, ഖേൽരത്ന പുരസ്കാരം, പത്മശ്രീ, പത്മവിഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹം 2012-2018 രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കഴിഞ്ഞ മാസമായിരുന്നു, 24th April 1973. അദ്ദേഹം ആദ്യമായി ടെസ്റ്റ് കളിച്ചതൊക്കെ ഈ സച്ചിൻ ആരാധകർക്ക് ഇതെല്ലാം കാണാപ്പാടായിരിക്കും. അദ്ദേഹം നവംബറിലാണ് 1989 നവംബറിലാണ് ആദ്യമായിട്ട് ക്രീസിൽ ഇറങ്ങുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. പാകിസ്ഥാനെതിരെ ആയിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇദ്ദേഹം വലിയ ഫാസ്റ്റ് ബോളേഴ്സൊക്കെ വരുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, ഈ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാൽക്കുപ്പിയൊക്കെ ഇറങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ബാറ്റ് കൊണ്ടാണ് മറുപടി നൽകിയത്. മറ്റൊരു കാര്യം, മാന്യന്മാരുടെ കളിയാണ് ക്രിക്കറ്റ് എന്ന് പറയാറുണ്ട്. ആ ക്രിക്കറ്റിലെ ഒരു വലിയ മാന്യനായിരുന്നു അദ്ദേഹം. കാരണം ഒരു കോൺട്രവേഴ്സിയും ഒരു വിവാദത്തിലും പോയി ചാടാതെ, അതല്ലെങ്കിൽ ഈ പന്തുവെപ്പ്, അങ്ങനെ എന്താ പറയുക, പന്തയവെപ്പൊക്കെ ഉണ്ടല്ലോ, പന്തുവെപ്പല്ലോ പന്തയവെപ്പ്, അതുപോലെ അതിലൊന്നും വീഴാതെ രാജ്യത്തിന് വേണ്ടി എന്നും ഈ ഒരു മനുഷ്യനുണ്ടാവുകൊണ്ട് പല എന്താ പറയുന്ന മത്സരങ്ങളും നമുക്ക് വിജയിക്കാനായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം പോലും വളരെ എന്താ പറയുന്ന ഹൃദയസ്പർശിയായിരുന്നു. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ എന്നുള്ള ഉത്തരം. ഒരു പക്ഷേ ഈ കാലത്ത്, നമ്മുടെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് സച്ചിൻ.
1: അതെ അതെ അതെ അതെ. ഞങ്ങളുടെ, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ 40-കളുടെ ഒരു ഇതിൽ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഓർമ്മയാണ് സച്ചിൻ തെണ്ടുൽക്കർ.
0: അദ്ദേഹം ഔട്ടായി കഴിഞ്ഞ ടിവി ഓഫ് ചെയ്യുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ശരി ഉത്തരം ആദ്യമാഴ്ച വരെ നോക്കാം.
1: ദേവദാസ് ചെറായി, അജു ഐരപുരം, വിനിത ഷിബു പൂച്ചാക്കൽ, നസീമ ഫോർട്ടുകൊച്ചി, സരസ കലൂർ, അജിത ആലുവ, ഇത്രയും പേരാണ് ആദ്യം മെസ്സേജ് അയച്ച, ഉത്തരം അയച്ച ആളുകളിൽ ഉൾപ്പെട്ടത്.
0: അടുത്ത
1: ഒരു ടൂർ ഗൈഡ് സ്പിരിച്വൽ ഗൈഡായി മാറുന്ന കഥ, അത് പറയുന്ന കഥ ഒരു പുസ്തകമാണ് ഗൈഡ്, ആരാണ് ഈ എഴുത്തുകാരൻ?
0: ഗൈഡ് എന്ന നോവലിന്റെ രചയിതാവ്? പ്രമേയമാണ് പറഞ്ഞത്. കാരണം ടൂർ ഗൈഡായിട്ട് വരുമ്പോൾ പിന്നീട് അദ്ദേഹം എന്താ പറയുന്ന, നമ്മളെ ആത്മീയ തലത്തിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായി മാറുന്ന ഒരു പുസ്തകമാണ്. അത് ആരാണ് എഴുതിയത്? ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. നമുക്ക് ഗൈഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ പെട്ടെന്ന് ഒരു സിനിമയായി ബന്ധപ്പെട്ട് ഏതോ ഓർമ്മ വരുന്നു,
1: ദേവാനന്ദന്റെ പഴയ ഗൈഡ്.
0: ദേവാനന്ദന്റെ ഗൈഡ് സിനിമയുണ്ട്. മലയാളം പറയുകയാണെങ്കിൽ മലയാള സിനിമ ഗൈഡും ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് വരുന്ന ഒരു സിനിമയുണ്ടല്ലോ, നിശ്ചൽ. നമുക്ക് കിലുക്കത്തിൽ ഒരു പാട്ട് കേൾക്കാം, ഉത്തരങ്ങളൊക്കെ അയച്ചോളൂ. ചോദ്യം ഇതാണ്, ഗൈഡ് എന്ന ഇംഗ്ലീഷ് നോവലിന്റെ രചയിതാവ് ആരാണ്?

0: നമ്മുടെ ചോദ്യം ആവർത്തിക്കാം.
1: ഒരു ടൂർ ഗൈഡ് സ്പിരിച്വൽ ഗൈഡായി മാറുന്ന കഥ പറയുന്ന ഒരു പുസ്തകമാണ് ഗൈഡ്. ആരാണി എഴുത്തുകാരൻ?
0: നമ്മൾ സൂചന പറഞ്ഞു, ക്ലൂ കൊടുത്തിരുന്നു, ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണെന്ന്. ആർ കെ നാരായൺ എന്നാണ് ശരിയ ഉത്തരം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു May 13. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനും വളരെ പ്രശസ്തനാണ്,

0: എൻ്റെ യങ് ബ്രദറാണ് ആർ കെ ലക്ഷ്മൺ. ലെജൻഡറി കാർട്ടൂണിസ്റ്റാണ് അദ്ദേഹം, ഇല്ലസ്ട്രേറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വേണ്ടി വരച്ചിരുന്നത് സഹോദരനായിരുന്നു, ലക്ഷ്മണനായിരുന്നു. മാൽഗുഡി ഡേയ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടായിരിക്കും, കാരണം ദൂരദർശനിലൊക്കെ പണ്ട് സീരിയലൊക്കെ ആയി വന്നത്, സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, മാൽഗുഡി ഡേയ്സ്, അതെല്ലാം. അപ്പോൾ ആർ കെ നാരായൺ എന്ന ശരി ഉത്തരം അയച്ചവർ ആരെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം.
1: അജയൻ അരൂർ, ദീപ എടത്തല, രശ്മി രവീന്ദ്രൻ ചേർത്തല, അജിത ബാബു തേവര, സിൽവിദാസ് ചേറായി, ജി അനിൽ തിരുവാണിയൂർ, ഇത്രയും പേരാണ് ആദ്യം അയച്ച കുറച്ച് പേരിലുള്ളത്.
0: അതെ, നമുക്ക് ഒരുപാട് ശ്രോതാക്കളുടെ ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഏറ്റവും ആദ്യം ശരി ഉത്തരം ലഭിച്ച ആറ് പേരുടെ പേരുകൾ പറയുന്നത്. ഈ പരിപാടിയുടെ സമയം ഇപ്പോൾ ഇന്ന് പൂർണ്ണമാവുകയാണ്. ഇവിടെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ ശ്രീയുക്ത.
0: ഈ പരിപാടി കേട്ടിരുന്നവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.

0: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി?
1: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി? പറയൂ, നിങ്ങൾക്കറിയാമോ
0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി?
2: ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 2:03.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇറ്റാലിയൻ ചിത്രകാരനായ ജിയാം പയോളോ ടൊമാസിറ്റി ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. 2008-ഉം 2013-ഉം മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം 23 ചിത്രങ്ങൾ വരച്ചതായി നരേന്ദ്രമോദി ഇറ്റലിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായി മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി

0: യുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ട് രാജ്യങ്ങളും കരാറുകൾ പരസ്പരം കൈമാറി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഇന്നു മുതൽ കനാൽ വഴി ജലവിതരണം നിർത്തിവച്ച ശേഷമായിരിക്കും സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടങ്ങളായി തുറക്കുക. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 548 ഗ്രാം MDMA പാലക്കാട് പിടികൂടി. സംഭവത്തിൽ തൃശൂർ പുതൂർ സ്വദേശി റെനിൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
1: ആകാശവാണി FM വാർത്തകൾ.

0: സമയം 2 മണി കഴിഞ്ഞ് 2 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാം വെള്ളിത്തിരയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 94 46 45 58 88, പിന്നെ 04 842 42 63 97. മറ്റൊരു നമ്പർ 04 842 42 63 87. അപ്പോൾ വിളിച്ചോളൂ. ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഹലോ.
2: ഹലോ,
0: അതെ, വെള്ളിത്തിരയാണ്. നമസ്കാരം.
2: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
2: ഞാൻ ഗിരിജ.
0: ഗിരിജ, എവിടുന്നാ വിളിക്കണേ?
2: ഓക്കെ.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
2: നല്ലത്,
0: നന്നായിട്ടൊക്കെ പോകുന്നു.
2: രണ്ടു ദിവസം ഞാൻ വിളിക്കാൻ തുടങ്ങിയത്.
0: ആ, ഇന്നാണ് കിട്ടിയത് അല്ലേ? അപ്പൊ കുടുംബത്തിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് വെള്ളിത്തിരയിലേക്ക്?
2: വെള്ളിത്തിരയിലൊക്കെ എപ്പോഴും അങ്ങനെയാണ്, 3 മാസം കൂടുമ്പോ കൂടുമ്പോ വിളിക്കാറുണ്ട്.
0: ആണല്ലേ? ആ, ശരി.
2: പ്രിയാ മേഡം.
0: അതെ അതെ.
2: ആ, ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്, കൊച്ചിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചത് ഓർക്കണേണ്ടാ?
0: പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ക്ഷമിക്കണം. അപ്പൊ ഏതാ ഇന്ന് വേണ്ടത് പാട്ട്?
2: ഇന്ന് ആ കയ്യിലോ ഈ കയ്യിലോ സമ്മാന പൂച്ചുണ്ട്, കണ്ണന് സമ്മാന പൂച്ചുണ്ട്. ആ പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ, ശരി. സിനിമ രാഗം?
2: രാഗം ഞാൻ പറഞ്ഞായിരുന്നു, രാഗമാണെന്ന് തോന്നണം.
0: ഓക്കെ, ശരി. അപ്പോ ഇത് ആർക്ക് വേണ്ടിട്ടാ?
2: എല്ലാവർക്കും വേണ്ടി, റേഡിയോ കേൾക്കണ എല്ലാവർക്കും വേണ്ടി.
0: അപ്പോ ആ പാട്ട് പാടിച്ചു എന്ന് പറഞ്ഞ ആ കുഞ്ഞുകുട്ടി ഇപ്പോഴും ഉണ്ടോ കൂടെ?
2: ആ ഉണ്ട്, വർത്തയില്ലല്ല. ഇവിടെ രണ്ടുപേരും ഉണ്ട്, മൂത്തതുകൊണ്ട് ഇളയതുകൊണ്ട്.
0: എന്താ അവരുടെ പേര്?
2: ദൃശ്യ ഇളയതിന്റെ പേര്, മൂത്തതിന്റെ പേര് ധ്രുവൈ കൃഷ്ണ. അവനിപ്പോ 6ാം ക്ലാസ്സിലോട്ടായി. അവളിപ്പോ 1ലോട്ടാവണ്.
0: അപ്പൊ രണ്ടുപേർക്കും സ്നേഹം കൊടുക്കാം ഞങ്ങളുടെ ആകാശവാണിയുടെ. ഓക്കെ, ശരി. എന്നാ പാട്ട് കേൾക്കാം. ഓക്കെ,
2: ശരി എന്നാ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരാ സംസാരിക്കുന്നത്?
1: റേഡിയോ എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കണം.
0: ആ, എന്താ പേര്?
1: സീനത്ത്.
0: സീനത്തോ?
1: ആ
0: ആ, എവിടുന്നാ വിളിക്കണേ? ആ, ശരി ശരി, ഓക്കെ. പിന്നെ സുഖായിരിക്കുന്നല്ലോ അല്ലേ? ആണല്ലേ. ആ, വിളിക്കാറുണ്ടോ സ്ഥിരായിട്ട്? എന്റെ പേര് റിയ. ആ, വേറൊരു ശബ്ദം കൂടെ കേൾക്കുന്നുണ്ടല്ലോ അവിടെ, അതാരാ? ആ, ശരി. അപ്പൊ രണ്ടുപേരും കൂടെയാണ് ഇരുന്ന് വിളിച്ചത് അല്ലേ? ആഹാ, ശരി. ഓ, എന്താ അവിടെ എന്തോ പറഞ്ഞല്ലോ, എന്ത് കച്ചവടന്നാ? ആ ഹാ ഹാ, ഓക്കെ. ഇപ്പൊ കടയിലാണോ? ആ, അതപ്പോ എളുപ്പമായല്ലോ. ആ, ഓക്കെ ഓക്കെ. അപ്പോ റേഡിയോ വെച്ചിരുന്നാണ് എല്ലാം അല്ലേ?

0: പിന്നെ റേഡിയോ കേൾക്കും, പിന്നെ രാത്രിയാകുമ്പോള ഞങ്ങ ടി വി വെച്ചിരിക്കുള്ളൂ.
1: ശരി, പാട്ടുകളാണോ ഏറ്റവും ഇഷ്ടം?
0: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
1: ആ, പുതിയ ഒന്നും ഇഷ്ടല്ല.
0: പഴയ പാട്ടുകളാണ് കേൾക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ഏതാ പാട്ട് വെച്ച് വരണ്ട്? ആണോ? ഓ, അതാ എന്താണ്, സീനത്ത്, സീനത്തിന്റെ അങ്ങളയാണോ? ആ, ശരി. ഓ, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണോ ഇന്ന് പാട്ട്? ആ, ശരി ശരി. ആ, അപ്പൊ ഏതാ പാട്ട് വെച്ച് തരണ്ടേ? ആ, ഓക്കെ ഓക്കെ, അത് തന്നെ വെക്കാം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ആങ്ങളയ്ക്കും കുടുംബത്തിനുമായിട്ട് നമുക്ക് ഈ പാട്ട് വെക്കാം. എല്ലാവർക്കും. ആ, ശരി, എല്ലാവർക്കും കാരുണ്യം ഇരുന്നോട്ടെ അല്ലേ. ഓ, ആണല്ലേ. ആ, ശരി, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.
0: ആ,
1: ശരി കേട്ടോ. ആ, ഓക്കെ
0: ഓക്കെ.

0: അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാ സംസാരിക്കുന്നത്?
2: സംസാരിക്കുന്ന സാവിത്രിയാണ്, മാമലയിൽ നിന്ന്.
1: മാമല? ആ ഓക്കെ.

0: ഇയാളായി ഞങ്ങൾ വിളിക്കണേ, കിട്ടാറില്ല.
1: ആദ്യമായിട്ടാണോ സംസാരിക്കുന്നത്?
0: അതെ അതെ.
1: ഓ ശരി, കൊള്ളാം.
0: റിയാമേടാണോ?
1: ഏ
0: റിയാമേടാണോ?
1: ആ അതെ അതെ.
0: പാട്ടൊക്കെ കേൾക്കാറുണ്ട്, അത്രയുള്ളൂ.
1: പാട്ടാണോ ഇഷ്ടം?
0: അതെ അതെ
1: റേഡിയോയിൽ പാട്ടാണ് ഏറ്റവും ഇഷ്ടം അല്ലേ?
0: അതെ അതെ
1: ആ ശരി.
0: എല്ലാം കേൾക്കും ഇടയ്ക്കിടയ്ക്ക്.
1: പിന്നെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ?
0: ആ ഇവിടെ മഴയുണ്ട്, ഇപ്പൊ ഇന്നും നല്ല വെയില.
1: ആ ഇന്ന് എല്ലായിടവും നല്ല വെയില,
0: കത്തണ വെയിലാണ്.
1: ശരി. അവിടെയാണോ നല്ല കാറ്റൊക്കെ അടിച്ച് മരങ്ങളൊക്കെ വീണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായോ?
0: ഇവിടെ അല്ലാതെ മുളന്തുരുത്തി ഭാഗം.
1: മുളന്തുരുത്തി ഭാഗത്താണ്. ആ എന്നിട്ട് 2 ദിവസം കറണ്ട് ഇല്ലായിരുന്നു അവിടെ അല്ലേ? ആ ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല അല്ലേ?
0: ഇവിടെ വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല.
1: ആ ശരി, അത് നന്നായി. പിന്നെ
0: നല്ല വിശേഷം,
1: നന്നായി പോകുന്നു.
0: നന്നായി പോകുന്നു.
1: അവിടെ വേറെ ആരാ ഉള്ളത് അവിടെ?
0: വേറെ എന്റെ ഭർത്താവുണ്ട്, കൊച്ചുമോനുണ്ട്.
1: ഓക്കെ, അവരും കേൾക്കുന്നുണ്ടോ ഈ പരിപാടി?
0: ആ അവര് കേൾക്കാറുണ്ട്.
1: ആ ഇപ്പൊ കേട്ടോണ്ടിരിക്കുവാണോ?
0: ആ ഇപ്പൊ ഇവിടെ എന്റെ ഭർത്താവ് ഇരിപ്പുണ്ട് ഇവിടെ.
1: ആ ശരി, അപ്പൊ രണ്ടുപേരും കൂടെ ആണല്ലേ പരിപാടികളെല്ലാം കേൾക്കുന്നത്? ആ എന്താ അദ്ദേഹത്തിന്റെ പേര്?
0: അപ്പു.
1: അപ്പു, ഓക്കെ. ആ അപ്പൊ പാട്ട് ഏതാ വെച്ചേരണ്ടേ?
0: പാട്ട് ഏനണ്ടോടി അമ്മണി ചന്ദം എന്നുള്ള പാട്ട്.
1: ആ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ട്. പാടുവോ?
0: ഇല്ല.
1: ആദ്യം ആന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തിപ്പോ പാടുന്ന ഇല്ല അല്ലേ. ആ ശരി, ഇതപ്പോ ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട്?
0: എല്ലാവർക്കും വേണ്ടിട്ട്.
1: അതെ, എല്ലാവർക്കും വേണ്ടിട്ട് ഇരുന്നോട്ടെ. ആ ശരി, ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ആ അപ്പൊ ആദ്യമായിട്ട് വിളിക്കുമല്ലേ, അപ്പൊ ഇനിയും 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തോളൂ. ശരി,
0: ഒത്തിരി സന്തോഷം
1: സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. ശരി, ഓ കൊച്ചുമോനാണോ വിളിച്ചത്? ആ എന്താ ആളുടെ പേര്? അതുകൂടെ പറഞ്ഞോളൂ.
0: പ്രണവ്.
1: പ്രണവ്, ഓക്കെ. അപ്പൊ പ്രണവിനൊരു ഹായ്. ഓ ശരി, നാണിച്ചോടി പോയി. ഓ ഞാൻ ഒരു ഹായ് പറഞ്ഞപ്പോ നാണം വന്നു. ശരി, ഓ ഓക്കെ. അപ്പൊ
0: എന്തായാലും
1: ആ എന്നാ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
0: ആ
1: ശരി എന്നാ കേട്ടോ.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 04842 42 63 97, പിന്നെ 04842 42 63 87. മറ്റൊരു നമ്പർ കൂടി 94 46 45 58 88. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്?
1: സലീൽ.
0: സലീൽ,
1: എവിടെ?
0: നീറിക്കോട് അല്ലേ? ഓക്കെ, ശരി. ഇനി പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ.
1: നല്ല വിശേഷം,
0: നന്നായിട്ട് പോകുന്നു.
1: നന്നായി പോകുന്നു. എനിക്ക് രണ്ട് മക്കളും ആണ്. അതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞ്. എന്റെ മോളുടെ പേര് അൻസിയ, മക്കളുടെ പേര് ഫൈസല്, മുഹമ്മദ് അൻസല്, ഭാര്യ ഷമീന, തയ്യലാണ്.
0: ഓ ശരി.
1: കൃഷ്ണാനും പറഞ്ഞ കുളിക്കനട തയ്യലാണ്. അവരൊരു 5 പേരുണ്ട്.
0: ശരി ശരി.
1: അപ്പൊ അവർക്ക് സാറിന്റെ പേര് ആൽവി, ഭാര്യ പേര് സുനിത.
0: എല്ലാവരുടെയും പേര് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു തീർത്തു.
1: കായകളെ കൊച്ചുകൊണ്ട് മകനിലെ ജയേന്ദ്ര സാഹ് പറയ ഒരു പാട്ടുണ്ട്: മനുഷ്യൻ മണ്ണിൽ പരകോടി, അവന്റെ മനസ്സിന് ശൈത്താന്റെ മുഖം മൂടി.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: ഓക്കെ,
0: ശരി.
1: പറഞ്ഞോളൂ. പ്രസാക്ക നിൽക്കോട്, താജ നിറയപ്പള്ളി, ജബ്ബാർ അലങ്ങാട്.
0: ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിട്ടാണ് പാട്ട്. എന്റെ പേര് റിയ.
1: മാഡം,
0: എന്നാ നമുക്ക് പാട്ടിലേക്കോ കേട്ടോ. ശരി എന്നാ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ മോഹൻലാൽ, ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഇന്നലെ കണ്ട പാട്ട് അപ്പൊ തന്നെ പറഞ്ഞു.
0: ആ എനിക്ക് മനസ്സിലായി, അന്ന് ലാസ്റ്റ് ആയിരുന്നു വിളിച്ചത്. എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ മോഹനനാണ്, ബാംഗ്ലൂരിൽ നിന്നാണ്, പാട്ടിതാണെന്ന് പറഞ്ഞ് വെക്കേണ്ടി വന്നു.
1: അന്നത്തെ വേറെ പാട്ടാണ്.
0: അല്ലല്ല, വേറെ പാട്ടല്ല, ചോദിച്ച പാട്ട് തന്നെയായിരുന്നു. അത് 4.5 മിനിറ്റ് ഉള്ള ഒരു പാട്ട്, നമ്മൾ 4 മിനിറ്റോളം അത് കൊടുത്തു. ആ കേൾക്കാൻ പറ്റിയില്ല അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ആ കരണ്ട് പോയി. ഓ, അതുകൊണ്ട് കേൾക്കാൻ സാധിച്ചില്ല. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഏതാ ഇന്ന് ഏതാ പാട്ട് വേണ്ടേ? ആ ശിഖരങ്ങളിലെ പാട്ടാണ് വേണ്ടതല്ലേ? നമ്മുടെ കയ്യിൽ ഒരു പാട്ടാണ് അവിടെ ഉള്ളത്. നിനക്ക് ഞാൻ സ്വന്തം എന്നും പറഞ്ഞിട്ടൊരു പാട്ട്, നമുക്കത് വെക്കാം. ആശപ്പൻ. ആ
1: കുടുംബശ്രീ അവർക്ക് പണിയാൻ പോയിക്കാണ്. അപ്പൊ അവരെ കുടിക്ക് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്റെ വർത്തമാനം കേൾക്കണം പറഞ്ഞിട്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം. അവർക്ക് ഒരു ഹായ് പറഞ്ഞു മാഡം.
0: ആ ഓക്കെ, ആശപ്പനും കൂട്ടുകാർക്കും ഒക്കെ ഹായ്.
1: മോളുടെ പേരുന്നത്?
0: എന്റെ പേര് റിയ. അതല്ലേ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിക്കുകയും ചെയ്തല്ലോ. ആ ഓ ഓ, പറവൂരുണ്ടായിരുന്നാണ് അല്ലെ? ഇപ്പൊ ബാംഗ്ലൂരാണ് താമസം. ആ ഓ ശരി, എത്ര കാലമായി അങ്ങോട്ട് പോയിട്ട്? ആ ഓക്കെ ഓക്കെ, ശരി. ആ അപ്പൊ ഇപ്പൊ ഫോണിൽ കൂടെ കേൾക്കോ ന്യൂസ് ഓൺ എയർ ആപ്പിൽ കൂടെ?
1: മൊബൈല് ആപ്പ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ബാംഗ്ലൂർക്ക് പോയിട്ടും കൊച്ചിയെ മറന്നില്ലല്ലോ. ശരി, അപ്പൊ നമുക്കെന്നാ പാട്ട് കേൾക്കാം. അപ്പൊ പാട്ട് കേൾക്കാട്ടോ. ഓക്കെ, പക്ഷെ നമ്മുടെ ആശപ്പന് പ്രത്യേകം. ശരി, ഓക്കെ അപ്പൊ.

0: പ്രിയരെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഈ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ 22-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842 42 63 97 അല്ലെങ്കിൽ 04842 42 63 87 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: ഞാൻ ഇരിഞ്ഞാലക്കുടയാണ്, ജെസ്സി
0: ഇരിഞ്ഞാലക്കുട. ആ സംസാരം കേൾക്കുമ്പോഴേ അറിയാം തൃശ്ശൂരിൽ നിന്ന് എവിടുന്നാണെന്ന്. അതെ, ആ ഒരു തൃശ്ശൂർ ഭാഷയുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ?
1: നല്ല വിശേഷം. ഇന്ന് എന്റെ മോൾക്കേ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ജോലിക്ക്. 3 മാസത്തെ ഒഴിവിരിക്കാണ്. അപ്പൊ അത് പോയി വന്നപ്പോ അവര് വിളിച്ചു 3 മാസത്തേക്ക് ജോലിക്ക്.
0: ആഹാ, കൊള്ളാലോ, കൺഗ്രാചുലേഷൻസ്.
1: അപ്പൊ ആ സന്തോഷത്തിന് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്, ഈ പാട്ട് ആവശ്യപ്പെടുന്നത്.
0: ശരി, അപ്പോ ആളോട് ഞങ്ങളുടെ ആശംസ പറയാട്ടോ.
1: ഓക്കെ ഓക്കെ.
0: പിന്നെ എന്താ, ഏതാ പാട്ട് വേണ്ടേ?
1: വീണ്ടും ചില വീട്ടുകാര്യങ്ങളില് വിശ്വം കാക്കുന്ന നാഥ, വിശ്വയിക നാഥ,
0: വിശ്വയിക നായക അല്ലേ?
1: നായക പാട്ട് എല്ലാവർക്കും വേണ്ടി ലോകം മുഴുവനുള്ളവരും കേക്കട്ടെ.
0: അതെ, അതോടൊപ്പം
1: പറഞ്ഞിട്ട്.
0: അതോടൊപ്പം ജെസ്സിക്കും കുടുംബത്തിനും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ.
1: അതെ അതെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ.
0: അതെ, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം.
1: ആ കേട്ടോ.
0: ഓക്കെ, ശരി.

0: ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാ സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് അശോകൻ.
0: അശോകൻ, എവിടുന്നാ വിളിക്കണേ?
1: ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മറ്റേ നമ്മുടെ കുഞ്ഞിനി ഡാം റൂട്ടില്ലേ, അവിടെ ഭാഗത്തുമാണ്.
0: എന്താണ് സ്ഥലത്തിന്റെ പേരെന്താ?
1: ചിമ്മിനി ഡാം കെട്ടണ്ടോ?
0: ആ, ചിമ്മിനി ഡാമിന്റെ അവിടെ ആയിട്ടാണല്ലേ വീട്?
1: അങ്ങനെ എത്തണ്ടാ, ഈ പാലിക്കര ടോൾ പ്ലാസ കെട്ടണ്ടോ?
0: ആ, ഉണ്ട്.
1: അവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം.
0: ആ ശരി, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ.
1: ഒരു ജനുവരിയിൽ ആയപ്പോഴാണ് മാഡത്തിനോട്
0: ആ,
1: സംസാരിക്കുന്നത്.
0: അതെ, ഈ സ്ഥലപ്പേര് പറഞ്ഞോണ്ടാ കേട്ടോ പെട്ടെന്ന് ഓർത്തത്.
1: ക്യാൻസർ രോഗിയാണ്, ക്യാൻസർ പേഷ്യന്റാണ്. ആർക്കും അറിയാം.
0: അന്ന് പറഞ്ഞിരുന്നു.
1: ഞാൻ കോഴിക്കോട് പോയി വന്നുള്ളൂ. ഇപ്പൊ ഭയങ്കര ക്ഷീണം, ഇതൊക്കെയായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്ന് ഇങ്ങനെ കടിപ്പാ.
0: ആണല്ലേ. ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു?
1: എന്റെ വഴിക്കാൻ നടക്കുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോ ഭയങ്കര ക്ഷീണമായിരുന്നു. മറ്റേ വെക്കേഷൻ ടൈം ആയിരുന്നേ, ഇപ്പൊ ഭയങ്കര.
0: ഓ ശരി.
1: അത് നമ്മളവിടെ തലേ ദിവസം പോകണം, പിന്നെ റൂം എടുത്ത് താമസിച്ച് ഡോക്ടർ പിറ്റേ ദിവസം കാണാൻ പറ്റില്ല. അത് മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് 40 രൂപ ഓട്ടോറിക്ഷയ്ക്ക് പോയി, വേറെ പോയി. TCC കൊണ്ട് ബ്ലോക്ക്, അതിന്റെ ബ്ലോക്ക് തന്നെയാണ്, മെഡിക്കൽ കോളേജിന്റെ വിഭാഗം തന്നെ. അപ്പൊ രാവിലെ പോയി പോക്ക് അടുത്ത് വരുന്ന ഫ്ലാറ്റിലേക്ക് സൗണ്ട് ചെക്ക് ചെയ്ത് അങ്ങനത്തൊക്കെ വേണം ഡോക്ടറെ കാണാൻ. അപ്പൊ ഭയങ്കര തളർച്ച. അപ്പൊ നമ്മുടെ അടുത്തുള്ള താലൂക്ക് ആശുപത്രി പോയി രാവിലെ. ഇപ്പൊ ഡോക്ടർ രണ്ട് മരുന്ന് മരുന്നൊക്കെ തന്നെ. ഞാൻ കഴിച്ച്, എനിക്ക് മക്കളൊന്നും ഇല്ലേ, ഭാര്യ തൊഴിലുറപ്പിന് വരിക.
0: ശരി.
1: മാഡത്തിന് കിട്ടിയ സന്തോഷമുണ്ട്.
0: ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ആ, ഭക്ഷണം കഴിച്ചു. ഭക്ഷണം അധികമൊന്നും വേണ്ട. ഈ മരുന്ന് നമ്മൾ കഴിക്കുന്ന ഗുളി അങ്ങനത്തെ അല്ലേ, അത് ഈ നാവിലും തൊലിയില്ലാണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എരിവൊന്നും അധികം പറ്റില്ല.
0: ശരി.

0: അപ്പൊ എന്തായാലും
1: അങ്ങനെയൊക്കെയാണ്.
0: ആശ്വാസമാവട്ടെ കേട്ടോ എല്ലാത്തിനും.
1: ആ 3 വർഷം പറയും മാഡം, 2 വർഷം കഴിഞ്ഞ 2.5 വർഷമായി.
0: ആഹാ,
1: ആ ഇന്നസെന്റ് ഒക്കെ ജീവിച്ച പോലെ കുഴപ്പം, 5 വർഷമൊക്കെ ഇരിക്കുന്നതായിരിക്കാം.
0: അതില് കൂടുതൽ ഇരിക്കട്ടെ.
1: അതെ,
0: ആ അങ്ങനെയാണ്.
1: മാഡത്തിന്റെ നല്ല മനസ്സിന് ആശീർവാദത്തിന് നന്ദി. അപ്പോ ഞാൻ പാട്ട് ഉത്തമല്ല പാലായി തീരം കണ്ടു എന്നൊക്കെ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അതെ അതെ, നല്ല പാട്ടാത്.
1: അപ്പോ ഇനി മാഡത്തിന് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോ
0: ഓക്കെ,
1: അടുത്ത ആള് വെയിറ്റിംഗിലല്ലോ.
0: ആ അപ്പോ ഇനിയും വിളിക്കാം കേട്ടോ.
1: അതെ, ഓക്കെ
0: ശരി എന്നാ. ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ആരാ സംസാരിക്കുന്നത്?
1: ഞാൻ കുഞ്ഞിത്തൈ നിന്ന് സുഷമ.
0: സുഷമ കുഞ്ഞിത്തൈ. ആ, അങ്ങ് ദൂരെ നിന്ന് സംസാരിക്കുന്ന പോലെയാ. ആ, ഇതെന്ത് പറ്റി? ഇച്ചിരി കൂടെ ഒക്കെ ഉറക്കൊക്കെ ഒന്ന് പറഞ്ഞോളൂ.
1: ആണല്ലേ,
0: ആ, ഇത്രേ ഉള്ളൂ ശരിക്കും ശബ്ദം. ആ ശരി, അപ്പൊ ഒരുപാട് കൂട്ടുകാർ കാണുമല്ലോ ചുറ്റിനും.
1: കൂട്ടുകാരുണ്ട്, രജനി, നിഷ, തങ്ക, രമചേച്ചി, പ്രസന്ന, രതി, അങ്ങനെ കുറെ പേരൊക്കെയുണ്ട്. ബാലൻ പണിക്കാരനാണ്, ബാലൻ, ഷീല, അങ്ങനെ ഒത്തിരി പേരുണ്ട്.
0: എത്ര പേരുണ്ട് ടോട്ടൽ?
1: ഇപ്പൊ ഞങ്ങളൊരു 7 പേരേ ഉള്ളൂ.
0: ശരി, ബുധനാഴ്ച കല്യാണം അല്ലേ? കുറെ പേർക്ക് ഒന്നിച്ച് കല്യാണം, അത് കൊള്ളാം. ഹലോ
1: ഹലോ,
0: ആ എവിടെ പോയി? ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ട് പോണല്ലോ. ആണല്ലേ, ആ ശരി ശരി. എല്ലാരും കേൾക്കാനിരിക്കണുണ്ടോ അവിടെ? നിങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞോ? ആ കഴിച്ചു. ഓക്കെ, എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ? നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചൊക്കെയാണോ കഴിക്കണത്? ആ, അപ്പൊ ഈ 7 പേർക്കും കൊടുക്കാനുള്ളത് ഒരു പറയിൽ കൊണ്ടുവരണമല്ലോ.
1: അത്രക്കൊന്നും കൊണ്ടുവരണ്ടല്ലോ, നമ്മുടെ ഒരാച്ചയുടെ പങ്ക് കൊണ്ടുവന്നാലും അത്
0: ഓക്കെ, ശരി, അത്രയും മതി അല്ലേ? നമുക്കൊരു സന്തോഷം അത്രയെങ്കിലും കഴിച്ചാല്.
1: പിന്നെ പേരക്കുട്ടി ഉണ്ട്, സാത്വിക, പിന്നെ എന്താ അങ്ങളുടെ മോൻ യാഷ്, പിന്നെ ധ്രുവ് ഉണ്ട്, ധ്വനി ഉണ്ട്, അവരൊക്കെ പേരക്കുട്ടികളാണ്.
0: ഈ പേരക്കുട്ടികൾക്കൊക്കെ ഈ വലിയ വലിയ നടന്മാരുടെ ഒക്കെ പേരുകളാണല്ലോ, സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ പേരുകളാണല്ലോ.
1: പിന്നെ അതു, ബബിലു, അങ്ങനത്തെ കുട്ടികളെ കൂടെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നാണ് ഇതൊക്കെ കാണണത്, കേൾക്കണതൊക്കെ.
0: ഓ ശരി, അപ്പൊ എല്ലാരും ഉണ്ട്. ആ, അപ്പൊ എല്ലാവർക്കും കൂടെ ഏതാ പാട്ട് വെക്കണ്ടേ?
1: ഞാൻ തക്ക സിനിമയല്ല, മണവാളൻ പാറ.
0: ഓക്കെ, അത് മതി അല്ലേ? ആ, എല്ലാരും കൂടെ ഒന്ന് പാടാൻ നോക്കുന്നോ ആ പാട്ട്? ഒരു 2 വരി.
1: എല്ലാരും കൂടെ പാടാൻ, എല്ലാരും ഷെഡിൽ ഇരിക്കുന്നതിന്, ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നതിന്.
0: ആഹാ, ശേ, കഷ്ടായി. അപ്പൊ അവിടെയുള്ള എല്ലാവരോടും എന്റെ നമസ്കാരം പറയാ ട്ടോ, കേക്കലുണ്ടാവുമല്ലോ.
1: എന്നെ കേക്കലുണ്ട് എല്ലാവരും.
0: ആ ശരി. ആ, അപ്പൊ പാട്ട് വെക്കാട്ടോ, എല്ലാവരോടും തിരക്കിന്ന് പറയാ. ആ ശരി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ജിജി ചെറിയാൻ, ജി എസ് പിള്ള. പാട്ടുകൾ എടുക്കാൻ സഹായിച്ചത് ഹണി അഞ്ചൽ, ഞാൻ റിയ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
2: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: സാഹിത്യ സുരഭി,
3: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
3: കേൾക്കൂ.
1: സാഹിത്യ സുരഭി,
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
1: സാഹിത്യ സുരഭി,
3: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ.
3: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: ശനി
1: ദശ ശനി ദശ.
2: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20 ശനിദശ റേഡിയോ കാർട്ടൂൺ പരമ്പര.
3: സമയം 3:03.
4: ആകാശവാണി എഫ് എം വാർത്തകൾ.
3: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഇറ്റലി ബന്ധം അഭൂതപൂർവമായ വളർച്ച കൈവരിച്ചതായി ഇരു നേതാക്കളും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കറായി മുതിർന്ന എം എൽ എ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ നാളെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സംസ്ഥാനത്ത് ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മിൽമ പാലിന് 4 രൂപ വില വർദ്ധിച്ചു. ജൂൺ 1 വിലവർദ്ധന നിലവിൽ വരും. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
4: ആകാശവാണി എഫ് എം വാർത്തകൾ.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:02:42. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേക്ക് നിർമ്മാണത്തിൽ വിദഗ്ധയായ സോണിയ യേശുദാസാണ്. സംരംഭകയായ സോണിയ യേശുദാസിനെ സഹയാത്രികയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: സോണിയ, കേക്ക് നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് നിർമ്മാണം എന്ന് പറയുമ്പം ഫുഡിനോടുള്ള ഇഷ്ടം, പാചകത്തോടുള്ള ഇഷ്ടം, അതൊക്കെ കൊണ്ടായിരിക്കണമല്ലോ ഇതിലേക്ക് വന്നത്. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു കേക്ക് കഴിക്കുമ്പോൾ? നമുക്ക് കേക്ക് എങ്ങനെയാ ഒന്ന് ഉണ്ടാക്കി നോക്കണോ എന്നൊക്കെ ആലോചിക്കുകയായിരുന്നോ, അതോ വീട്ടില് ഇങ്ങനെ അമ്മയുടെ കൂടെ എങ്ങനെയാണ് ചെറുപ്പത്തിൽ അടുക്കളയിലൊക്കെ കയറുമായിരുന്നോ?
1: തീർച്ചയായും. എന്റെ നാട് തൊടുപുഴയാണ്. ഞങ്ങൾ 6 മക്കളും അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെയുള്ള കുടുംബമാണ്. അപ്പൊ അവിടെ കൊറേ പറമ്പുള്ള ഒരു വീടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവിടെ പണിക്കാരുണ്ടാകും.
0: കർഷക
1: കുടുംബമാണ്. പക്ഷെ അപ്പച്ചൻ ആയുർവേദ ഡോക്ടറായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ കൃഷിഭൂമിയുമുണ്ട്. അപ്പൊ അവിടെ കൃഷിക്ക് പണിക്കാർ 30 പണിക്കാരോളം എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മള് 10 മണിയാവുമ്പം ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുഴുക്കുണ്ടാവും, അപ്പ അല്ലെങ്കിൽ ചക്ക, പിന്നെ ചോറ്, അതിനോടനുബന്ധിച്ചുള്ള കറികള്. അപ്പൊ ഈ ചക്കയൊക്കെ പുഴുങ്ങുന്നത് ഒരു വലിയൊരു കലത്തില് 30 പേർക്കുള്ളതല്ലേ. അപ്പൊ അത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വലിയൊരു കോല്, പിന്നെ അത് വെച്ച് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്.

0: ഒക്കെ അമ്മ തന്നെയാണോ
1: അമ്മയുടെ കൂടെ
0: ചെയ്തുകൊണ്ടിരുന്നത്?
1: അമ്മയ്ക്ക് സഹായിക്കാൻ
0: ജോലിക്കാരുണ്ടായിരുന്നു.
1: ജോലിക്കാരുണ്ട്, അതിൻ്റെ ഒപ്പം ഞങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളൊരു 9 മണിക്ക് സ്കൂളിൽ പോകും. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്,
0: അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ
1: എല്ലാം തിരക്ക് എല്ലാം കണ്ടിട്ടാ പോകുന്നത്. സ്കൂളില്ലാത്തപ്പോ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കും. ഇപ്പൊ എനിക്ക് 4 ചേച്ചിമാരും 2 ആങ്ങളമാരുമാണ്. ഞാൻ ഏറ്റവും ഉള്ളത് വീട്ടിൽ. അപ്പോ ചേച്ചിമാരൊക്കെയും പഠിക്കുന്നത് ഇവിടെയല്ല, എറണാകുളത്തും ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇത് കൂടുതൽ കാണാനും കേൾക്കാനും കൂടുതൽ പറ്റിയിട്ടുണ്ട്. ഈ പണിക്കാരൊക്കെ ഉള്ളപ്പോഴും അമ്മ അത് എല്ലാവർക്കും കൊടുക്കുന്നതും അങ്ങനെ കഴിച്ച് അവര് മടങ്ങും. പിന്നെ അത് കഴിഞ്ഞൊരു 2 മണിയാവുമ്പോ വീണ്ടും അവർക്ക് ഭക്ഷണമുണ്ട്, ഊണ്. അപ്പൊ അപ്പോഴും വേറെ കറി ഉണ്ടാക്കും. അതൊക്കെ എന്റെ ഓർമ്മയിൽ നന്നായിട്ടുണ്ട്. അതുപോലെ നെൽപ്പാടവും എല്ലാം ഉണ്ടായിരുന്നു.
0: അച്ഛൻ
1: കർഷകൻ ആണ്, പക്ഷെ ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പച്ചന്റെ അപ്പനും അതായിരുന്നു. ഒത്തിരി പേഷ്യൻസ് വീട്ടിൽ വരും. അപ്പൊ അവർക്കൊക്കെയുള്ള പച്ചമരുന്നുകളാണല്ലോ, അതെല്ലാം വീട്ടിലുണ്ട്. വീടിന്റെ കൃഷിയിലുണ്ട്. അപ്പൊ ആ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നമുക്കപ്പോ അത് ഇടിച്ച് അത് മരുന്നാക്കി കൊടുക്കാനും പണിക്കാരുണ്ട്. അപ്പൊ അപ്പച്ചൻ ഇവർക്ക് പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആ മെഡിസിൻ അത് എടുക്കാനുള്ള പച്ചമരുന്നുകൾ പറിച്ച് അത് റെഡിയാക്കി അവിടുന്ന് കൊണ്ടുപോവാം. അങ്ങനെയായിരുന്നു, അത്രയും അപ്പച്ചന് അത്രയും കൊടുത്താ വിടുന്നേ. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനൊരു സ്കൂളിൽ നിന്നൊക്കെ വരണ സമയത്ത് പേഷ്യൻസ് ഇങ്ങനെ അപ്പച്ചന്റെ അടുത്ത് നിൽക്കുന്നു, അപ്പുറവശത്ത് പണിക്കാർ പോവാൻ നിൽക്കണം. അങ്ങനെ മൊത്തം തിരക്കുള്ള ഒരു വീടാണ് എന്റെ ഓർമ്മയിലുള്ള എന്റെ വീട്. അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ജോലിക്കാർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ഏത് സമയവും കൺമുന്നിലുണ്ട്. എന്റെ ചേച്ചിമാർ, മൂത്ത ചേച്ചിമാരാ എല്ലാവരും, അവരെല്ലാവരും ഹോം സയൻസ് ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് എല്ലാം എറണാകുളത്താണ് പഠിച്ച 3 പേര്. അപ്പൊ തിരുവനന്തപുരത്തുണ്ട് ഇതേപോലെ ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് എല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് മൂലമറ്റം. അപ്പൊ ഈ ചേച്ചിമാരെല്ലാവരും ബേക്കിംഗ് ഇതെല്ലാം ഒരുവിധം പഠിച്ചവരാ. ഇവർക്കൊക്കെ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊക്കോ കൃഷിയുള്ള സമയമാണ്. അപ്പൊ അതിന്ന് കായെടുത്ത് മിഠായി ഉണ്ടാക്കും. എന്റെ ഒരു ചേച്ചി ഉണ്ടാക്കുമായിരുന്നു, നല്ല മിഠായി തന്നെ ഉണ്ടാക്കും. അതിങ്ങനെ അതെ അതെ അതെ പറിച്ച്. അപ്പൊ ഞാനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കും, നമുക്കറിയില്ല അത് ചെയ്യാൻ. ഇവരെല്ലാവരും പഠിച്ചിട്ട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും കൊതി വരും, ഇതെനിക്ക് ഒന്ന് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. ഞാൻ സ്കൂള് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആ സമയത്തും പാചകം ചെയ്യാൻ ഒരു മടിയില്ല, എന്തും അങ്ങ് ചെയ്യും. അമ്മ ഇപ്പൊ അമ്മ പറയണ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇപ്പൊ ഏത് കറി ചെയ്യണം എന്ന് പറഞ്ഞാലും ഞാൻ നോക്കി കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റും. വലിയൊരു കാര്യത്തിൽ ചോറും ഇടാൻ ഞാനിട്ടും, പക്ഷെ അടുപ്പിലാണ് കത്തിക്കുന്നത്, ഗ്യാസ് അടുപ്പ് വരണേയുള്ളൂ ആ സമയത്തെല്ലാം അടുപ്പിലാ. പക്ഷെ എനിക്കറിയാതെ വിറകൊക്കെ വെച്ച് കത്തിച്ച് അത് അമ്മച്ചി വരുമ്പോഴേക്കും ഞാൻ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, മോൾക്ക് പഠിക്കണോ ഹോം സയൻസ് പഠിക്കണോ മൂലമറ്റത്ത് പോയി പഠിക്കാമോ താല്പര്യമുണ്ട്. അതൊരു 1 ഇയർ കോഴ്സാണ് ഞാൻ പഠിച്ചത്. അവിടെ ബേക്കിംഗ്, കുക്കിംഗ്, സ്റ്റിച്ചിങ്, ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെ കുറേ ഉണ്ടായി. യോഗ വരെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ. അങ്ങനെയുള്ളൊരു ജർമ്മൻ സിസ്റ്റേഴ്സ് ആണ് അവർ. നമ്മുടെ ആ ഒരു റെസിപ്പീസ് എല്ലാം അവിടെ കൊടുക്കുന്നതെല്ലാം ജർമ്മൻ

0: അപ്പോൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പേരും ഇംഗ്ലീഷിൽ എല്ലാം പറയുമ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ രാത്രി ഇരുന്ന് ഇത് ഇരുന്ന് ഡിക്ഷണറി എടുത്ത് നോക്കി ഇതേതാണ് ഇതേതാണെന്ന് പഠിച്ചെടുക്കുക ചെയ്യണേ. പിറ്റേ ദിവസം ഇത് ചോദിക്കും. സ്ട്രിക്റ്റ് ആണ്. ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, തിയറിയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് 60 കുട്ടികളോളം ഉണ്ട് ആ ഒരു ബാച്ചിൽ. അപ്പൊ 15 പേരെ വെച്ച് ക്ലാസ്. അപ്പൊ അത് 15 പേർക്ക് ഇത്ര ഐറ്റംസ്. അപ്പം കേക്ക് ഐറ്റംസ് മാത്രമല്ല, കട്ട്ലറ്റ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അങ്ങനെ എല്ലാം ഉണ്ടാവും. ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് ആണ്. പിന്നെ ജ്യൂസ്. നമ്മളിപ്പോ ഒരു ഹോട്ടലില് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പൊ സ്റ്റാർട്ടർ, ഒരു സൂപ്പ്, ഒരു കട്ട്ലറ്റ്, നെക്സ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം, ലാസ്റ്റ് ഒരു ഡെസേർട്ട്. ആ ഒരു ലെവലിലാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു 3 ഐറ്റം വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് ചെല്ലുമ്പോൾ കഴിക്കുന്ന ആ ലെവലിൽ തന്നെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. ഞങ്ങൾ തന്നെ അത് പാചകം ചെയ്യുന്നവരുണ്ട്, ബേക്ക് ചെയ്യുന്നവരുണ്ട്, ജ്യൂസ് ഉണ്ടാക്കുന്നവരുണ്ട്, പുഡിംഗ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ഇതിലാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഒരു 3-4 മണി ആകുമ്പോഴേക്കും വലിയൊരു ടേബിളില് ടേബിൾ മാറ്റൊക്കെ വെച്ച് നമ്മൾ അത് മുതൽ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത്, പ്ലേറ്റ്സ് അതുപോലെ ഗ്ലാസ്സസ് ഒക്കെ നമ്മൾ എങ്ങനെ അവിടെ അറേഞ്ച് ചെയ്യണം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ലെഫ്റ്റ് ആണ് വെക്കേണ്ടത്, കഴിക്കുന്നതല്ലേ വലത് കൈ വെച്ച്, ഇടത് കൈ വെച്ചേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്, ഓരോരോ സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ സ്പൂൺ ആൻഡ് ഫോർക്ക് അതെല്ലാം ഉണ്ട്,
1: എല്ലാത്തിനും ഒരു റൂളുണ്ട്.
0: ഞാൻ കാണാത്ത ഒരു ലോകത്തേക്ക് ചെന്നെത്തിയ പോലെ ആയിരുന്നു. ടേബിൾ തന്നെ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഹോളിന് അത്രയുള്ള ഒരു ടേബിൾ ആണ്, ബേക്കിങ്ങിന് മാത്രം. വലിയൊരു ഹോളിലാണ് ഈ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതും ആദ്യം ഏതെടുക്കണം, ഡെസേർട്ടാണോ സ്റ്റാർട്ടറാണോ, അതൊന്നും നമുക്ക് അറിയില്ല ആ സമയത്ത് ഏതാണ് എടുത്ത് കഴിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് മുതൽ നമ്മളെ പഠിപ്പിച്ചു തരുവാണ് ആദ്യം സൂപ്പ്, ഒരു സ്റ്റാർട്ടർ, ഏതെങ്കിലും ഒരു ഐറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ
1: മെയിനായിട്ട്
0: അപ്പൊ നമ്മൾ അതനുസരിച്ച് കഴിക്കണം. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഇരിക്കുവാണ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കണേന്ന് അറിയാനാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. കാരണം ആ ഒരു സ്മെല്ലൊക്കെ എന്ന് വെച്ചാൽ അവിടെ എല്ലാം അവർക്ക് പുറത്തു ജർമ്മനിയിൽ നിന്ന് വരുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം. ആ ഒരു സമയത്ത് ബട്ടർ, മൈദ ഇതെല്ലാം നമുക്കിവിടെ ഇല്ല. ആ സമയത്ത് ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളൂ, നൈസായിട്ടുള്ള ഗോതമ്പ് പൊടിയൊന്നും അന്നും ഇല്ല. നമ്മളെല്ലാം പൊടിപ്പിച്ചെടുക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം ടിന്നുകളിലാണ് വരുന്നത്, ഡാലിന്റെയൊക്കെ. പിന്നെ അവൻ വലിയ അവനാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഇല്ല ബേക്കിംഗ് ടിൻ, അങ്ങ് വെച്ചു ബേക്കിനുള്ളത് എടുത്ത് വെച്ച് അങ്ങനെ വരും. സെർവ് ചെയ്തതെല്ലാം കഴിച്ചു ഈ പ്ലേറ്റ് എല്ലാം കഴിയാൻ ഞങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും. എങ്ങനെ ക്ലീൻ ചെയ്ത് അത് തുടച്ച് എങ്ങനെ എടുത്ത് വെക്കണം, അങ്ങനെ മുതൽ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് വരെ നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥാപനം അത്. അതായത് ബേക്കിംഗ് മാത്രമല്ല. അപ്പോ ഞാനൊരു 6 മന്ത്സ് അവിടെ ബേക്കിംഗ് പഠിച്ചു, ഒപ്പം കുക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ ഒപ്പം സ്റ്റിച്ചിങ് പഠിച്ചു, ഹാൻഡിക്രാഫ്റ്റ്സ്. അങ്ങനെ ഞാനൊരു 1 ഇയർ ഉണ്ടായിരുന്നു അവിടെ. ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ബേക്കിങ്ങിനോട് ഭയങ്കര ഒരു താല്പര്യം. എന്നു വെച്ചാൽ പുതിയത് പുതിയത് എന്തെങ്കിലും ചെയ്യണം. അതിന്റെ ഒപ്പം ഞങ്ങൾക്ക് ഒരു റെക്കോർഡ് ബുക്ക് ഉണ്ടായിരുന്നു, ഓരോ റെസിപ്പീസും എഴുതി ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിന്റെ താഴെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഒക്കെ വെച്ച് നമ്മൾ റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കി. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് എക്സാം കഴിയുമ്പോൾ എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു എക്സാം ഉണ്ട്,
1: ഫൈനൽ
0: ഫൈനൽ എക്സാം ഉണ്ട്.
1: അതെങ്ങനെയാണ്? അത് റിട്ടേൺ ആണോ?
0: റിട്ടേൺ അല്ല, എല്ലാം പ്രാക്ടിക്കലാണ്. ഒരാൾക്ക് 2 ഐറ്റം ചെയ്യണം. ഞങ്ങൾ 60 പേരുണ്ട്. അപ്പം ജർമ്മനിയിൽ നിന്ന് വന്നേക്കുന്ന സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർക്ക് ഇടുന്നത് ജഡ്ജസ്. ക്രിസ്മസ് കേക്ക് ഉണ്ടല്ലോ, പ്ലം കേക്ക്, അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. കേക്ക് ഉണ്ടാക്കുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ളിൽ ഒരു ആ കാരമൽ ചെയ്യണമല്ലോ, നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യണമല്ലോ. അത് നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എങ്ങാനും ഒന്ന് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് വെച്ച് എക്സാമിന് ചെയ്യണം എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക്കാണ്. കാരണം പഞ്ചസാര കരിയിച്ചെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് കറക്റ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു പേടി സ്വപ്ന.
1: അപ്പൊ അതുകൊണ്ട് ഈ പ്ലം കേക്ക് കിട്ടരുതെന്നാണ്.
0: പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്തും ആ പ്ലം കേക്ക് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മുടേത് ചെയ്തു, മറ്റൊരാള് ചെയ്യുന്നു, നമ്മൾ അപ്പുറം നിന്ന് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ ശരാ പ്ലം കേക്ക് കിട്ടരുത് എന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞു കറക്റ്റ്. എനിക്ക് തന്നെ കിട്ടി എക്സാമിന് വന്നത്, എനിക്ക് പ്ലം കേക്ക് ചെയ്യാനാവുന്നത്.
1: എന്നിട്ട്
0: മൈദ കാര്യങ്ങളെല്ലാം സേവ് ചെയ്തു, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു, അതെല്ലാം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര കരിയിക്കണ സമയം വന്നപ്പോ ആരും കാണല്ലേ എന്ന് ഓർത്തുണ്ടോ, ഞാനിത് കരിയിച്ചു വന്നു, പെട്ടെന്നെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് ആ ഹോള് മൊത്തം പുകയായി. ശരി, ഞാൻ എന്ത് ചെയ്യും, എന്റെ മാർക്ക് എല്ലാം പോയി. അത് ഈ എക്സാമിന് ഇത് തെറ്റിച്ച് കളഞ്ഞല്ലോ ഈ കാരമലൈസ് ചെയ്യുന്നത് കാര്യം. ടീച്ചേഴ്സ് എല്ലാരും എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് നോ വറീസ് എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ പറഞ്ഞു ഇതിങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അവര് എന്നെ പഠിപ്പിച്ചു തന്നു. അവിടെ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു ഒരു
1: പാത്രത്തിൽ
0: എടുക്കുക, അതിലേക്ക് ഷുഗർ ഇടാൻ പറഞ്ഞു.

0: അത് കഴിഞ്ഞ് അന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ്, നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കരുത്. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അത് കറക്റ്റ് എനിക്ക് പറഞ്ഞു തന്നു. അതിലെ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാവുള്ളൂ,
1: ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്.
0: അത് കഴിഞ്ഞപ്പോ ഇത് എന്നെ പഠിപ്പിച്ചു തന്നു, എന്നിട്ട് ഞാൻ ചെയ്തോളാം പറഞ്ഞു. കേക്ക് ചെയ്തിട്ട് നമ്മൾ അത് സെർവ് ചെയ്യണം അവർക്ക്. അവര് ജഡ്ജസ് ആണ്, അവര് തന്നെയാണ് കഴിക്കാനിരിക്കുന്നത്. അവര് ആറ് പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞു ബെസ്റ്റ് കേക്കാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ഷയിക്കേണ്ടി തന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, അതൊരു ഓർമ്മ എനിക്ക്. അന്ന് പഠിച്ച കാര്യം ഇന്നും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ആ കോൺഫിഡൻസ് തന്നത് ആ മിസ്സാണ്, ആ
1: സിസ്റ്ററാണ്.
0: എന്നെ കൊണ്ട് പറ്റും എന്ന് എന്നെ തെളിയിച്ച. അതേപോലെ റെക്കോർഡ് ബുക്കോ എല്ലാം തന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് എ ഗ്രേഡും കിട്ടി. തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് കേക്കൊക്കെ ചെയ്യാൻ അറിയാമല്ലോ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വീട്ടിലാന്നൊന്നും ഓവനില്ല, അപ്പൊ നമ്മൾ ഈ താഴെമേളിലും തീ വെച്ച് അങ്ങനെ ഞാനും അച്ഛനോടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഈ റൗണ്ട് ആയിട്ടുള്ള ഒരു തരം അവൻ കോയിലൊക്കെ ആയിട്ട് അത് കിട്ടി. പല ഒത്തിരി വെറൈറ്റീസ് ചെയ്യുമായിരുന്നു, കേക്ക് മാത്രമല്ല ഗുലാബ് ജാം മുതൽ പുഡിംഗ് മുതൽ ഒത്തിരി കുറേ വെറൈറ്റീസ്. പക്ഷെ എനിക്കിങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ദിവസം ഇത് ചെയ്തു, പിറ്റേ ദിവസം ഒന്ന് അടുത്തത് ചെയ്യുക, അത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം ആയി, വന്ന വീട്ടിലേക്കും കുറേ മെമ്പേഴ്സ് ഉള്ള വീടാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന കേക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എല്ലാവരും കഴിക്കും ആ കേക്ക്. കേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു 30-35 ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ട് എൻ്റെ ബുക്കിലുണ്ട്, ചെയ്തേക്കുന്ന കേക്കുകളുണ്ട്. അപ്പൊ ഞാൻ ഓരോന്ന് ബൈ ഹാർട്ട് ആക്കും വെച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നൊരു വർഷം കഴിഞ്ഞപ്പോ തന്നെ എന്നെ സിസ്റ്റർ 9 കേക്കിന് ഓർഡർ എനിക്ക് വന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ ആകെ ഒരു ചെറിയൊരു അവനാണുള്ളത്, അതിന് ഞാൻ 9 കേക്ക് റെഡിയാക്കി എടുത്ത് കൊടുത്തു. അപ്പൊ അവര് കഴിച്ചവരെല്ലാവരും അവര് വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് ചോദിച്ചതായിരുന്നു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ കേക്ക്, 9 കേക്ക് കൊടുത്തതാണ് എന്റെ ആദ്യത്തെ. ആദ്യമായിട്ട് ഇത്ര ബൾക്കായിട്ട് ഞാൻ കൊടുത്തത്. പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ല് ഭയങ്കരമാണ് നമുക്ക്, നമ്മൾ ചെറുപ്പമാണല്ലോ. പിന്നെ മോളായി, മൂത്ത മോളുമായി ഫസ്റ്റ് ബർത്ത്ഡേ മുതല് ഞാൻ കേക്ക് ചെയ്യും. അമ്മച്ചിയുണ്ട് വീട്ടിലെ, ഹസ്ബൻഡിന്റെ അമ്മ അമ്മച്ചി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി കൂടെ കൂടും, കശുവണ്ടി അതൊക്കെ നുറുക്കി നുറുക്കി നുറുക്കി തരും. അപ്പൊ അതൊക്കെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. പുറത്തുനിന്ന് ആൾക്കാരിങ്ങനെ സോണിയ കേക്ക് ചെയ്യണല്ലേ, ചെയ്തു തരാവോ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ചെയ്ത്. അന്നിങ്ങനെ ഗ്ലേസിംഗ് ഒരു പേപ്പർ ഉണ്ട്, നമുക്കിങ്ങനെ പൊതിയാൻ കിട്ടും, ബോക്സ് ഇല്ലാന്ന്. അതില് പൊതിഞ്ഞു കൊടുക്കും അങ്ങനെ. പിന്നീട് എനിക്ക് എന്റെ മൈൻഡിൽ ഫുൾ കേക്കാണ് ചിന്ത, ഏത് തരം കേക്ക് ഉണ്ടാക്കണം എന്റേതായ ഒരു രീതിയിൽ. എനിക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് അന്നും ഇഷ്ടമല്ല, പൈനാപ്പിളിന്റെ എസൻസ് ഒട്ടും പറ്റില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിന്റെ നാടാണ്, ഓറഞ്ചിന്റെ എസൻസ്. അപ്പൊ ഇത് എന്തിനു ഇതെല്ലാം ഇടുന്നത്? റിയൽ ഫ്രൂട്ട് വെച്ച് തന്നെ നമുക്കത് ചെയ്തുകൂടെ എന്ന് ഞാൻ തന്നെ ആലോചിച്ച് ചെയ്യും. അപ്പൊ ഞാൻ ഓരോന്ന് ഓരോന്നെടുത്ത് ഇങ്ങനെ ചെയ്തതിന്റെ ഇതായിട്ട് ഞാൻ ചെയ്തതാണ്. ഒരു പ്രാവശ്യം ഒരു നാരകം ഉണ്ടായിരുന്നു, നിറച്ച് നാരങ്ങ, ചെറുനാരങ്ങ, ഒരു ലെമൺ കേക്ക് ചെയ്ത് നോക്കിയാലോ. ആ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ക്ലിക്കായി. അത് എല്ലാം വെച്ചത് എങ്ങനെ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ലെമൺ കേക്ക്
1: റിയൽ ഫ്രൂട്ട്
0: തന്നെ വെച്ച് ചെയ്തു. അപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, ഏത് കേക്കും നമ്മൾ ഈ എസൻസിന്റെ ആവശ്യമില്ല, എല്ലാം നല്ല റിയൽ ഫ്രൂട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാം പിന്നീട് എറേസൻസ് ഒന്നും ചേർക്കാതെ, ഇപ്പൊ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ട് എന്റെ ഒരെണ്ണം, അത് റിയൽ നമ്മുടെ പൈനാപ്പിൾ തന്നെ ചെത്തിയെടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോർമൽ എല്ലാവരും ചെയ്യുന്നത് ടിൻഡ് പൈനാപ്പിൾ കിട്ടും,
1: അത് ഓ ശരി,
0: നമ്മുടെ നാടൻ പൈനാപ്പിൾ വെച്ച് തന്നെ ചെയ്യുന്നത്. എന്റെ ഷോപ്പിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ഒരു ഐറ്റം ആണത്. അതുപോലെ ഓറഞ്ച്, ഇമ്പോർട്ടഡ് ഒരു ഓറഞ്ച് കിട്ടില്ല, നല്ല സെസ്റ്റ് ഉള്ള ഒരു ഓറഞ്ച് ഉണ്ട്, അത് വെച്ച് ഓറഞ്ച് ജ്യൂസും സെസ്റ്റും എടുത്ത് ഓറഞ്ച് കേക്ക്, പാഷൻ ഫ്രൂട്ട്,
1: ഒറിജിനൽ ഫ്രൂട്ട് കൊണ്ട് തന്നെയാണ് എല്ലാ കേക്കും ഉണ്ടാക്കുന്നത്.
0: അപ്പൊ ഇതുപോലെ ഈ കേക്കുകൾ ഓരോന്ന് ഓരോന്ന് ചെയ്ത് വന്നപ്പോ മക്കളും ഹസ്ബൻഡും, അപ്പൊ എന്തുകൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങിക്കൂടാ? ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ആ ബിൽഡിംഗ് തന്നെ കേക്ക് ഷോപ്പായിട്ട് എടുത്തതാണ്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് കൺസ്ട്രക്ഷനാണ്, ചർച്ച് ബിൽഡറാണ്. അപ്പം ചെയ്തപ്പോ നമ്മുടെ റെസിപ്പീസ് എല്ലാം കൂടുതലും യൂറോപ്പ് US സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു റെസിപ്പീസ് ആണല്ലോ. പക്ഷേ ഷോപ്പ് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ കേരള സ്റ്റൈലാണ്, വരുന്ന എല്ലാവർക്കും ഹോംലി ഫീല് കിട്ടുകയും ചെയ്യണം, എന്നാൽ കഴിക്കുന്നതിന്
1: ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്,
0: അത് രണ്ടും കൂടെ മാനേജ് ചെയ്താണ് പോകുന്നത്. എന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ല കോൺഫിഡൻസ്, അതിൽ ക്വാളിറ്റിയിലാണ് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 30 ആയിട്ടും അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, ഇത്ര കാലം ഞാൻ ചെയ്ത കേക്കുകൾ കഴിച്ചേക്കുന്ന എല്ലാവരും ഞാൻ തന്നെ ചെയ്ത കേക്കുകളാണ്, വേറെ ആരുടെയും ഒരു ഹെൽപ്പില്ല അതില്. എല്ലാം ഞാൻ ചെയ്ത കേക്കുകളാണ് കൊടുത്തേക്കുന്നത്. ഇത്ര ഒരു മാസം എന്ന് പറഞ്ഞത് ഇപ്പം ഞാനൊരു 250 കേക്ക്സ് ഒരു മാസം ഞാൻ ചെയ്യുന്നുണ്ട്.
1: ശരി, ഇത് പുറത്തേക്ക് അയക്കുന്നുണ്ടോ?
0: പുറത്തേക്ക് അയക്കാറുണ്ട്, കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുകൂടാതെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആൾക്കാർ വരും, ഇപ്പൊ കഴിക്കാൻ വരും. ഇപ്പം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം,
1: കൊറിയർ ചെയ്യുന്നുണ്ട്.
0: കൊറിയർ അല്ല.

0: അത് കഴിക്കാൻ വരും. ഇപ്പം ബ്രൗണീസ് തന്നെ വെറൈറ്റീസ് ഉണ്ട്, ബട്ടറിലാണ് ചെയ്യുന്നത്. 4 to 5 days അതേ ടേസ്റ്റിൽ അതേ ടെക്സ്റ്റിലും നമുക്ക് കഴിക്കാവുന്ന ബ്രൗണീസ് ആണ് എല്ലാം ഉള്ളത്. പല ടൈപ്പ് ഓഫ് ബ്രൗണീസ് ഉണ്ട്, അതേപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് കേക്കുകൾ, അത് ഇതെല്ലാം ഒരു 1 week ഇരിക്കും. നമുക്കിപ്പോൾ എവിടെ പുറത്തേക്ക് പോവുകയാണെങ്കിലും ഫ്രിഡ്ജിലോ ഒന്നും വെക്കണ്ട. അതേപോലെ ചോക്ലേറ്റ് ആണെങ്കിലും ക്വാളിറ്റിയുള്ള ഏറ്റവും പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഷുഗർ ഫ്രീ കേക്കുകൾ, അതെല്ലാം ഉണ്ട്. ഇപ്പം നോ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാൽ ഷുഗറേ ഇല്ല, ഷുഗർ ഇല്ലാതെ തന്നെയുള്ള കേക്ക് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ അതില് അതിന് മധുരം ഉണ്ടാവോ? മധുരം
0: അങ്ങനെയൊക്കെ കൊടുത്തു.
1: ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണോ അത് ചെയ്യുന്നത്?
0: ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചിലർക്ക് ഫ്രൂട്ട്സ് വേണ്ട, ചിലർക്ക് നട്ട്സും ഡേറ്റ്സും ഒക്കെ മാത്രം, അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നുമില്ലാതെ, ഒരു പെർസെന്റേജ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഇല്ലാതെയുള്ള കേക്കുണ്ട്.
1: അത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് കേക്ക് പൊങ്ങി വരുന്നത്?
0: അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് അതിന്റെ ആവശ്യമില്ലാതെ,
1: അതായത് അത് കേക്ക് ബീറ്റ് ചെയ്യുന്നതിന്റെ,
0: ആ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓവർ ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം പ്രശ്നം വരുന്നത്. കറക്റ്റ് ആ കൺസിസ്റ്റൻസി വരുന്നത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ എനിക്കൊരു സംശയമുള്ളത്, പൊതുവേ ഒരു ധാരണയുണ്ട് എല്ലാവർക്കും കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്, അതിന് പ്രത്യേകമായ ആ കണക്കുകൾ തെറ്റാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മള് അതായത് ക്ലോക്ക് വൈസ് തന്നെ ആ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് ഈ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ?
0: ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, മെഷർമെന്റ് ഒരിക്കലും കേക്കിൽ തെറ്റരുത്. ഇപ്പം നമ്മളിപ്പം വേറെ എന്ത് കരുവ, ഒരു കയ്യിൽ ഒരു പിടിയെടുത്താൽ നമുക്കൊരളവാ, അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല അത്. കാരണം അതെല്ലാം പൊടികളാണ്, അതിനെല്ലാം മെഷർമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇന്നുവരെ ഒരു കേക്കിലും മെഷർമെന്റ് ഇല്ലാതെ ചെയ്തിട്ടില്ല. അതേപോലെ ക്ലോക്ക് വൈസ്, അതിപ്പോ എന്താന്ന് വെച്ചാൽ അത്രമാത്രം നൈസായിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ്, സോഫ്റ്റ് ആണ്. അപ്പൊ പൊടി പോലും അറിയരുത് മിക്സിംഗ് വരുന്നത്, അതാണ് അതിന്റെ ആ സീക്രട്ട്. അതിനുള്ളിൽ അപ്പം കേക്കിലേക്ക് നമ്മൾ പൊടി ഇടുവാണ്, ബാക്കി ബാറ്റർ എല്ലാം ഉണ്ട്. ആ ബാറ്ററിലേക്ക് പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ആ ബാറ്റർ, പൊടി അറിയരുത്, ബാറ്ററി കിടന്ന് ഇങ്ങനെ മിക്സാവുകയാണ്. അതുപോലെ സൂക്ഷ്മതയോടെ നമ്മൾ ബാറ്ററി ഇളക്കണം.
1: അതുകൊണ്ടാണ് ആ ക്ലോക്ക് വൈസിൽ ഒത്തിരി അധികം ബീറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്.
0: ചെയ്യാം, ബീറ്റ് ചെയ്ത് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ക്ലോക്ക് വൈസ് ഇളക്കുന്നത് അത്രമാത്രം പതുക്കെ ചെയ്യണം. അതാണ്, അതിപ്പം നമ്മൾ പ്രാക്ടീസ് ആയി വരുംതോറും അത് നമുക്ക് സ്പീഡ് ആക്കാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ പതുക്കെ ഒരു ഇതിലെ പൊടി, ബാറ്റർ അറിയാതെ പൊടി അതിലേക്ക് മിക്സ് ആവുന്ന അറിയരുത്, അതുപോലെ ചെയ്യണം. അതായി കിട്ടും. അത് നമുക്കത് പറഞ്ഞു തരുമ്പോഴാണേലും, നമ്മൾ ഇപ്പം വേറൊരിടത്തു നിന്ന് പഠിക്കുമ്പോഴും, എപ്പോഴാണ് അതിന്റെ ആ കൺസിസ്റ്റൻസി എപ്പോഴാണ് ഇടുന്നേന്നുള്ളത് നമുക്ക് പറഞ്ഞു തരില്ല കറക്റ്റ് ആയിട്ട്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ എന്റെ മൂത്ത മോള്, മോളിപ്പം UK-യിലാണ് ഡോക്ടർ. അവള് മോള് സത്യത്തിൽ, ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാ കേക്കും ചെയ്യും. ഇപ്പം ഓരോ കേക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോസ് ഇടും. അപ്പൊ മോളെങ്ങനെയാ ഇത് പഠിച്ചത്? അത് എനിക്കറിയാം, ഞാൻ ചെയ്യുമ്പോ എന്നെ നോക്കി നിന്നോ പഠിക്കുന്നത്. അത് കണ്ടുപിടിക്കാനേ ഉള്ളൂ സത്യത്തില്. ഇത് പറഞ്ഞു തന്ന് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി ശ്രദ്ധയോടെ കണ്ടിരുന്നാ മതി. ഒരു കറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന ഒരു ബേക്കർ ചെയ്യുമ്പോ നമ്മൾ നോക്കി നിന്നാ ഒരു കേക്ക് പഠിക്കാം. നമുക്ക് നോക്കി നിന്നാ മതി, വേറെ ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. ഈ ഇളയ മോളും അതെ, ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിനോടൊപ്പം അവൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമാണ്. ബിസിനസിനോടാണ് ഇപ്പൊ ഇഷ്ടം. അപ്പൊ മോള് അവിടെ ഇറ്റലിയിലായിരുന്നു, അവള് ഇന്റർനാഷണൽ പോളിറ്റിക്സ് കഴിഞ്ഞു വന്നു, വീണ്ടും MSW കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ ബിസിനസ് പതുക്കെ അങ്ങ്
1: ഏറ്റെടുക്കണം. അപ്പം ഈ സംരംഭത്തില് മകള് കൂടി പങ്കാളിയാവാണ്.
0: അതെ അതെ
1: അല്ലെ. അപ്പൊ ഏതൊക്കെ തരം ഇപ്പൊ കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വേറെന്താ ഐറ്റംസ് ഒക്കെയാണ്?
0: പുഡി,
1: ശരി,
0: സ്ക്വാഷസ്, കുക്കീസ്, വെറൈറ്റീസ് ഉണ്ട്. കുക്കീസ് കുറേ ഐറ്റം, ജാംസ് ഉണ്ടാവും, പിന്നെ ബ്രൗണീസ് വെറൈറ്റീസ് ഉണ്ട്. എല്ലാ കേക്കും, ഏത് ബർത്ത്ഡേ കേക്ക്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ട്,
1: ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
0: മഴക്കാല ദേശീയ മുക്ക്.
1: ആ ശരി, അവിടെയാണ്. ഇപ്പൊ നേരത്തെ പറയണ്ടായി, ഈ ഒരു കേക്ക് നിർമ്മാണത്തില് ഭർത്താവും കുട്ടികളും എല്ലാവരും ഇൻവോൾവ് ആണ് അല്ലെ? അവര് വളരെ ഇൻട്രസ്റ്റോട് കൂടിയ തന്നെ,
0: അവരുടെ താല്പര്യമാണ് എനിക്ക് ഇത്രയും വരാൻ പറ്റിയത്. അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് എത്താൻ പറ്റില്ല. കാരണം അത്ര സപ്പോർട്ടാണ്, ഹസ്ബൻഡും രണ്ടു മക്കളും. അതിനോടൊപ്പം തന്നെ എന്റെ അനിയന്റെ മോളുണ്ട്, അവളുടെ നവമി എന്ന പേര്. അവളുടെ ഒരു റീല്, എന്റെ ഞാനൊരു വെഡിങ് കേക്ക് ചെയ്തപ്പോ ഒരു റീല് അവളെടുത്തായിരുന്നു, അതിന്റെ അത് പോസ്റ്റ് ചെയ്താണ് ഇത്രമാത്രം ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാം വന്ന്. അങ്ങനെയാണ് ഇത് ഇത്രമാത്രം ആൾക്കാരിലേക്ക് എത്തപ്പെട്ടത്. അതിനു മുമ്പ് ഞാൻ അത്ര മാത്രം അങ്ങ് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. എനിക്കുണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, വരുന്നവരുണ്ട്. അല്ലാതെ ഒരാള് വേറൊരാളോട് പറഞ്ഞ് അറിഞ്ഞു വരുന്നതായിരുന്നു എനിക്കിഷ്ടം.

0: കഴിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ കേക്ക് കഴിച്ചിട്ട് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു വരുന്നത് വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ഒരു നല്ലൊരു കസ്റ്റമേഴ്സ് വരണുണ്ട്. ഇപ്പം
1: ഓൺലൈൻ വിൽപ്പന ഉണ്ട്,
0: ഓൺലൈൻ ഉണ്ട്.
1: എക്സ്പോർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും വഴികൾ ആലോചിക്കുന്നുണ്ട്?
0: ഞാനൊരു ശരിക്കും പറഞ്ഞ ഇന്നുവരെ ഞാനൊരു ബിസിനസ് ലെവലിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം മോള് താല്പര്യപ്പെട്ടപ്പോ ഇനി അത് പതുക്കെ ആ ഒരു ലെവലിലേക്ക് പതുക്കെ ചിന്തിച്ച് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. പ്രീ ബുക്കിംഗ് എല്ലാം ഒരു 4 ഡേയ്സ് മുന്നേ പ്രീ ബുക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം പ്രീ ബുക്ക് ചെയ്താൽ തന്നെ ഏത് കേക്കും മോർണിംഗ് ചെയ്യുന്ന കേക്കുകളാണ് ഞാൻ ഷോപ്പിൽ വെക്കുന്നതല്ല. മോർണിംഗ് ചെയ്യുന്ന ഒരു 6 മണി മുതൽ ഒരു 12 മണി വരെ ഞാൻ ബേക്ക് ചെയ്യും. 12:30 മുതൽ 7 വരെയാണ് ഷോപ്പിന്റെ സമയം. ആ ഒരു സമയത്ത് കഴിക്കുന്നത് എല്ലാം ഫ്രഷ്ലി ബേക്ക്ഡ് സാധനങ്ങളായിരിക്കും എല്ലാം. അപ്പോ എല്ലാവർക്കും ആ ഒരു ഫ്രഷ്നെസ്സോടെ കേക്ക് കഴിക്കാം നമുക്ക്. അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് കഴിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ 6 കേക്ക് ചെയ്ത് വെച്ചിട്ടാ ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഇങ്ങോട്ട്. കാരണം അത് 2 മണി മുതൽ 6 മണി വരെയാണ് കസ്റ്റമേഴ്സ് വരുന്ന ഏറ്റവും കൂടിയ
1: സമയം.
0: അപ്പൊ അങ്ങനെ
1: ഇത് ഷോപ്പുകളിൽ വിൽക്കുന്നുണ്ടോ?
0: ഇല്ല ഇല്ല, എന്റെ
1: അവിടെ വന്ന് സ്റ്റോറിൽ വന്ന് വാങ്ങണം അല്ലെ.
0: കേക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വീട്ടിലെ ജോലികളും ഞാൻ തന്നെയാ ചെയ്യുന്നത്, വേറെ ആരുമില്ല. അപ്പോ ഇതിന്റെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്കുള്ള രാവിലത്തെ മോർണിംഗ് ഫുഡ് എല്ലാം ചെയ്തു നേരെ ബേക്കിംഗിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 10 മണി ആവുമ്പോ വന്ന് തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് വീണ്ടും ബേക്കിംഗിലേക്ക് പോയി. അങ്ങനെയാണ് എന്റെ ഒരു ലൈഫ്.
1: ഈ ഷോപ്പിൽ ജോലിക്കാരുണ്ടോ?
0: ഒരു സ്റ്റാഫ് ഉണ്ട്, ഷോപ്പിൽ ഇരിക്കാൻ ഒരു ചേച്ചിയുണ്ട്.
1: അപ്പോ ഈ ഒരു സംരംഭം ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, എന്തെങ്കിലും അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സമ്മാനങ്ങള്, ബഹുമതികള്?
0: എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് എനിക്ക് എപ്പോഴും അവാർഡുകൾ തരുന്നത്. കാരണം എല്ലാവരും മിക്കവരും കഴിച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് വരും, ഒരു കാർഡ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, കൊല്ലത്തു നിന്നുള്ളൊരു കുട്ടിയാണ്, ആ കുട്ടി വന്നിട്ട് ഒരു എനിക്ക് എന്റെ സോണിയ എന്റെ പേരില് ഒരു കാർഡ് അടിച്ചിട്ട് പോസ്റ്റ് കാർഡും എല്ലാം ചെയ്ത് ഒരു കവറിലാക്കി തന്നു. ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരും. ഇപ്പം ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളൊക്കെ എനിക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് സ്വീറ്റ്സ്. പിന്നെ അതേപോലെ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കസ്റ്റമേഴ്സ് തന്നെ
1: അതാണ് നമുക്ക് കിട്ടുന്ന ബഹുമതി അല്ലേ.
0: പിന്നെ അവര് കഴിച്ചു കഴിഞ്ഞിട്ട് കൊള്ളാം, ഇത് ഒരെണ്ണം കൂടി തരുമോ പാക്ക് ചെയ്യാൻ, ഇത് എങ്ങനെ ചെയ്യുന്നേ, ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതാ.
1: അതാണ്
0: സുഖമായിട്ട് മനസ്സിന് നല്ല ഏറ്റവും സുഖം തരുന്ന കാര്യമാണ്.
1: അതെ, നമുക്ക് ഏറ്റവും തൃപ്തി നൽകുന്ന ഒരു കാര്യം അത് തന്നെയാണ് അല്ലേ. അപ്പോ കേക്ക് നിർമ്മാണത്തെ കുറിച്ച്, കേക്ക് നിർമ്മാണത്തിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിന്ന് സോണിയ പറഞ്ഞു തന്നത്. താങ്ക് യു.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ സോണിയ യേശുദാസ് ആണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.

അറിയിപ്പ് ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഈ മാസം 22 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ 22-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറുകളിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:27:40. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദിൽസെ എന്ന ചിത്രത്തിനുവേണ്ടി ഗുൽസാർ എഴുതി, എ ആർ റഹ്മാൻ ഈണമിട്ട്, ഉദിത് നാരായൺ, മഹാലക്ഷ്മി എന്നിവർ പാടിയത്.

അടുത്ത ഗാനം താജ്മഹൽ എന്ന ചിത്രത്തിൽ നിന്നും. നക്ഷ് ലയൽപുരി, സെയ്ദ് ഗുൽറീസ് എന്നിവരുടെ വരികൾ നൌഷാദ് ഈണമിട്ടത്. പാടിയത് ഹരിഹരൻ, പ്രീതി ഉത്തം.

ഗുൽസാറിൻ്റെ വരികൾ, വിശാൽ ഭരദ്വാജിൻ്റെ സംഗീതം. ചിത്രം ഓംകാര. പാടിയത് വിശാൽ ഭരദ്വാജ്, ശ്രേയ ഘോഷാൽ.

അടുത്ത ഗാനം ബോഡി ഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി ഹിമേഷ് രശ്മിയ, ശ്രേയ ഘോഷാൽ, റാഹത്ത് ഫത്തേഹ് അലി എന്നിവർ പാടിയ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അർജിത് സിംഗ് ചിന്മയി എന്നിവർ പാടിയത്, അമിതാഭ് ഭട്ടാചാര്യയുടെ വരികൾ ശങ്കർ എഹസാൻ ലോയ് ചിട്ടപ്പെടുത്തിയത്. ചിത്രം ടു സ്റ്റേറ്റ്സ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 4 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സൈനിക ആദരവ് നൽകി. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതായും കോടതി. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനം. കിഫ്ബിയുടെ പ്രവർത്തനം വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ റെയിലിന്റെ പ്രവർത്തനം വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി. പത്മ പുരസ്കാരങ്ങൾക്കായുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി മുതിർന്ന എംഎൽഎ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. മിൽമാപാലിന് 4 രൂപ വില വർദ്ധിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങൾ സംസ്ഥാനത്തെത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നിങ്ങളേറെ പ്രിയത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം നാലുമണിപ്പൂക്കൾ ഇതാ വിരിയാൻ സമയമായി. ഏവർക്കും സ്വാഗതം ഹൃദയപൂർവ്വം.

നമ്മുടെ കുട്ടികളുടെ വേനലവധിക്കാലം ഇതാ കഴിയാൻ പോകുന്നു അല്ലെ. 10-11 ദിവസം മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ യാത്രകൾ, കൂട്ടുകാരോടൊത്തുള്ള വേനൽ കാല കളികൾ എല്ലാം മാറ്റിവെച്ച് വീണ്ടും അവർ പഠനകാലത്തിലേക്ക് തിരിയുകയാണ്. ഒരുപാട് കുട്ടികൾ പുതുമകളാണ് ഇനി കാണാൻ പോകുന്നത്. ആദ്യമായി LKG യിലേക്കോ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലേക്കോ ചേരാൻ പോകുന്ന കുട്ടികൾ എല്ലാം അവർക്ക് ആശ്ചര്യമാണ്, കൗതുകമാണ്, എല്ലാം പുതുമയാണ് അവരുടെ മുന്നിൽ. അങ്ങനെ ഒരുപാട് കുട്ടികൾ പുതിയ കാൽവെപ്പ് നടത്താൻ പോകുന്നു. ഇനി മറ്റു കുട്ടികളുണ്ട്, ചില കുട്ടികൾ പഴയ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്കുള്ള ഒരു ചേക്കേറൽ, അതും പുതുമയാണ് അവർക്ക്. പഴയ കൂട്ടുകാരില്ല, പഴയ അധ്യാപകരില്ല, പരിചയമുള്ള ആരും തന്നെ അവിടെ കാണില്ല. അപ്പോൾ അതും അവർക്ക് ആകാംക്ഷയാണ്. എന്താണ്, എനിക്ക് നല്ല അധ്യാപകർ എങ്ങനെയായിരിക്കും, എന്റെ കൂടെയുള്ള സഹപാഠികൾ എങ്ങനെയായിരിക്കും. ആകാംക്ഷയും ആശ്ചര്യവും കൗതുകവും എല്ലാം പുതുമയും നിറഞ്ഞ അങ്ങനെയൊരു വിഭാഗം. ഇനി പഠനകാലത്തെ ടേണിംഗ് പോയിന്റ് എന്ന് എല്ലാ കുട്ടികളെയും പറഞ്ഞ് നമ്മുടെ മുതിർന്നവർ പേടിപ്പിക്കുന്ന 10-ാം ക്ലാസ്സിലേക്കും 12-ാം ക്ലാസ്സിലേക്കും ഒക്കെ കടന്നു ചെല്ലുന്ന കുട്ടികൾ, അങ്ങനെ പല വിധത്തിലുള്ള കുട്ടികളാണ് ഇനി വീണ്ടും പഠനകാലത്തിലേക്ക് കയറാൻ പോകുന്നത്. അവരുടെ എല്ലാം ആകാംക്ഷ നിറഞ്ഞ സ്കൂൾ ജീവിതത്തിലേക്കുള്ള വീണ്ടുമുള്ള കടന്നു ചെൽ. എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. നിങ്ങളുടെ പഠനകാലം അതിമനോഹരമാവട്ടെ. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ ഗാനം ഇതാ നിങ്ങൾക്ക് വേണ്ടി.

അപ്പോൾ വീണ്ടും വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതാ ആദ്യത്തെ സന്ദേശത്തിലേക്ക് കടക്കണം കേട്ടോ. ഹായ്, നാലുമണിപ്പോവേ, സുഖമാണോ? ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല. നിങ്ങൾക്ക് കുറേ പാട്ടുകളൊക്കെ തന്നിട്ട് പുറത്തു പോയിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. എനിക്കൊരു പാട്ട് വേണം, തീർച്ചയായിട്ടും തരാലോ. മധുര രാജയിലെ അടിപൊളി സോങ് വെച്ചു തരില്ലേ സുന്ദരിപ്പൂവേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, തീർച്ചയായിട്ടും വെച്ചുതരാം. ഇത്ര പ്ലീസിന്റെ ആവശ്യമില്ല, എന്നാലും താങ്ക് യു. ഞാൻ അഞ്ജു അങ്കമാലി, ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ഫാമിലിക്ക് വേണ്ടി വെക്കണേ. ഞാൻ കേൾക്കാറുണ്ട് എന്നും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതിനും പാട്ടുകൾ ആവശ്യപ്പെടുന്നതിനും പരിപാടി കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിലും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഇതാ ഗാനം, അടിപൊളി മധുരരാജയിലെ അടിപൊളി പാട്ട് വേണമെന്നാണ് പറഞ്ഞത്. ഇതാ വരുന്നു ഗാനം, കേട്ടോളൂ.

അഞ്ജു അങ്കമാലിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടെ എല്ലാവരും കേട്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അർത്ഥന ജീവൻ. ഹായ് നാലുമണി പോവേ, സുഖമാണോ ചേച്ചി? ചായ കുടിച്ചോ? ഇല്ല കേട്ടോ ചേച്ചി, സുഖമാണ്, സുഖാണ്. നെജു ചേച്ചിക്ക് വേണ്ടി പാട്ട് വേണം, തീർച്ചയായിട്ടും വെച്ചുതരാം. പുഞ്ചിരി തഞ്ചും എന്ന പാട്ട് ബൈസിക്കിൾ തീവ്സിലെ വെച്ചു തരണമേ. തീർച്ചയായിട്ടും എന്റെ മെസ്സേജും മറക്കല്ലേ, വായിക്കണേ. ഗുഡ് ഈവനിങ്. അങ്ങനെ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ മെസ്സേജ് വായിക്കണം പ്ലീസ്. തീർച്ചയായിട്ടും ഇതാ മെസ്സേജ് വായിച്ചിരിക്കുന്നു. അർത്ഥന ജീവൻ ആവശ്യപ്പെട്ട ഗാനം, പ്രത്യേകിച്ച് നെജു ചേച്ചിക്ക് വേണ്ടിയാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാ വരുന്നു ഗാനം.

0: അടുത്ത സന്ദേശം വാടിയമ്മ ജാക്കമ്മ. ഈ പാട്ട് തിരുമല എന്ന ചിത്രത്തിലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോഷി അങ്കമാലിയാണ് ഈ ഗാനം അയച്ചിരിക്കുന്നത്. സിംപ്ലി ആ പാട്ടിന്റെ വരി, സിനിമയുടെ പേര്, ആളുടെ പേര്, എന്തെങ്കിലുമൊക്കെ മെസ്സേജും കൂടെ അയച്ചാൽ വായിക്കാൻ നല്ല രസമല്ലേ. എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ ഒക്കെ പങ്കുവെക്കാം. അപ്പൊ എന്തായാലും ജോഷി അങ്കമാലിക്ക് വേണ്ടിയിട്ട് വരുന്നു തിരുമല എന്ന ചിത്രത്തിലെ ഈ ഗാനം.
1: മലയാള ഭഗവതി, മലയാള ഭഗവതി, മറുതാണി വായാല് മന്ദിരത്തെ ചൊന്നേനേ, മണം പോലെ വാഴ്കിന്ര മകരാസ നീതാനേ, ഗുരുമേട് ഗോപുരമായി ധനരേഖ ധാരാളമായി, ജാതകത്തിൽ ഉള്ളതയ്യാ സങ്കടങ്ങൾ ഇല്ലയ്യാ, ചന്ദ്രരായി സൂര്യരായി ഉം പേര് നിലച്ചിരുക്ക, ജക്കമ്മ വാക്ക് ചൊല്ല ജാമത്തിൽ വന്നാളയ്യാ.

എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റും 5 സെക്കൻഡും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കൾ. ഞാൻ താജ് തൊടുപുഴ കോടിക്കുളത്തുനിന്ന് ഞാനൊരു ടീ ഷോപ്പ് നടത്തുന്നു. എന്റെ കടയിൽ ചായ കുടിക്കുന്നു.

ഞാൻ വരുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും വേണ്ടി പപ്പായുടെ സ്വന്തം അപ്പോസ് എന്ന ചിത്രത്തിലെ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും ഇതാ വരുന്നു താജ്. അവിടെ വരുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടും പറയൂ, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനം വന്നുകൊണ്ടിരിക്കുന്നു, കേട്ടോളൂ.

സമയമൊട്ടും കളയുന്നില്ല. അടുത്ത സന്ദേശം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഹരി, ഒളരിക്കര തൃശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഗുരു എന്ന ചിത്രത്തിലെ ഹേ ഹേറത്തെ സിൻ ആഷിക്കി എന്ന ഗാനം വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വേറൊരാളും കൂടെ സന്ദേശം അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് നാലുമണിപ്പൂവേ, പ്ലീസ് പ്ലേ സോങ് എ ഹേറത്തെ ഫിലിം ഗുരു ഹാൽവിൻ ഒളനാട്. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം വരുന്നത്. ഫാമിലിക്കും കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി വരുന്നു ഈ ഗാനം.

ഹായ് നാലുമണിപ്പുവേ, എന്റെ പേര് ദേവുട്ടി. ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. എനിക്ക് ബ്രേക്കിംഗ് ന്യൂസ് എന്ന മലയാളം സിനിമയിലെ മാനത്തെ മുല്ലയ്ക്ക് ഇന്നല്ലോ കല്യാണം എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ് നാലുമണിപ്പുവേ? തീർച്ചയായിട്ടും വെച്ചിരാം. ദേവുട്ടിക്ക് വേണ്ടി തന്നെ ഇതാ വരുന്നു പാട്ട്, കേട്ടോളൂ.

സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റും 24 സെക്കൻഡും. ഇതാ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. സന്ദേശം: പ്രിയപ്പെട്ട 4 മണിപ്പൂവിന് സുഖമാണോ? ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ 4 മണിപ്പൂവിന് മെസ്സേജ് അയക്കുന്നത്. സുഖമാണ് കേട്ടോ. എന്തുപറ്റി കുറേ കാലം മെസ്സേജ് ഒന്നും കാണാഞ്ഞത്? ഞാൻ കേരള സർവകലാശാലയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രവേശന പരീക്ഷ എഴുതി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. തിരുവനന്തപുരമായിരുന്നു എക്സാം. എക്സാം എഴുതാൻ വന്നപ്പോൾ കൂടെ താമസിച്ച സുനിൽ ചേട്ടനും പിന്നെ പ്രിയപ്പെട്ട സുമേഷ് ചേട്ടനും വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുമേഷ് ചേട്ടൻ തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നു, സ്പെഷ്യൽ ഫുഡും വാങ്ങിച്ചു തന്നു. തിരുവനന്തപുരം ഒത്തിരി ഇഷ്ടമായി. എനിക്കും പാട്ട് വെച്ചു തരില്ലേ പ്ലീസ്? തീർച്ചയായിട്ടും വെച്ചുതരും. ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആരാന്നറിയോ? അമിത് ഫ്രം തരൂർ പാലക്കാട് നിന്നാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചുതരാം. ചോദിച്ച പാട്ട് മധുപോലെ പെയ്ത മഴയെ എന്ന ഗാനമാണ്, ഡിയർ കോംറേഡ് എന്ന മൂവിയിലെ. തീർച്ചയായിട്ടും ഇതാ വരുന്നു ഗാനം, കേട്ടോളൂ.

നമ്മുടെ സമയം ഇതാ കഴിഞ്ഞോണ്ടിരിക്കുന്നു. 4 മണി കഴിഞ്ഞ 50 മിനിറ്റും 46 സെക്കൻഡുമായി. ഒരു സന്ദേശം കൂടെ വായിക്കണേ. ഹായ് 4 മണി പോയി, സുഖമല്ലേ, ചായ കുടിച്ചോ? ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ തൈക്കാട്ടുശ്ശേരി ഒരു കയർ വർക്ക്സിലെ തൊഴിലാളികളാണ്. 4 മണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാക്കൾ. ഞങ്ങൾക്ക് കളിയാട്ടം എന്ന സിനിമയിലെ എന്നോടെന്തിനീ പിണക്കം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? സ്നേഹത്തോടെ, കുഞ്ഞുമോൻ, ഷൺമുഖൻ, കാർത്തികേയൻ, രമണൻ, വിനിത, അനിൽ. ഇത്രയും പേർക്ക് വേണ്ടി പറഞ്ഞ കുഞ്ഞുമോൻ, ഷൺമുഖൻ, കാർത്തികേയൻ, രമണൻ, വിനിത, അനിൽ എന്നിവർക്ക് വേണ്ടി മാത്രമല്ല ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വരുന്നു ഈ ഗാനം.

കുറേ സന്ദേശങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സന്ദേശങ്ങളും കൂടി വായിക്കാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ. സുറു കൊടുങ്ങല്ലൂർ, കുഞ്ഞാവ, അക്കു, അമ്മു, ബിബിന, ലക്ഷ്മി, പേരാമ്പ്ര, ദേവശ്രീ, ടി വി പുരം, വത്സകുമാർ, അഞ്ചുമൂർത്തി മംഗലം, താജുദ്ദീൻ നാട്ടിക, വൈഫ് നെസിക്ക് വേണ്ടി ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താജുദ്ദീന്റെ വൈഫ് നെസിക്ക് എല്ലാവിധ ആശംസകളും ജന്മദിനാശംസകൾ നേരുന്നു. കവിത രാജേഷ്, പറവൂർ, ഗിരിജ, സീന, സുമ, കാവുശ്ശേരി, അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും സന്ദേശങ്ങൾ അയക്കുക. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വിട വാങ്ങുകയാണ്. ഏവർക്കും ശുഭാശംസകൾ നേർന്നുകൊണ്ട്.

0: സമയം 4:55 ഇപ്പോൾ സേവന വാർത്തകൾ. കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ലാറ്ററൽ എൻട്രി ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു, VHSC, ITI അല്ലെങ്കിൽ KGCE പാസ്സായവർക്ക് അപേക്ഷിക്കാം. കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം അനിവാര്യം. അപേക്ഷകർ പ്രവേശനം നേടുന്ന സ്ഥാപനം താമസ സ്ഥലത്ത് നിന്നും 75 കിലോമീറ്ററിനുള്ളിലായിരിക്കണം. പ്രായം June 1 19 വയസ്സ് തികയണം. polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന 400 രൂപ ഓൺലൈനായി അടച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനുശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾ അതാത് പോളിടെക്നിക് കോളേജിൽ ലഭ്യമാണ്.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ MEP സൂപ്പർവൈസർ, റോഡ്വേ സർവേയർ, സോളാർ ടെക്നീഷ്യൻ, കോമീസ് ഷെഫ് എന്നിവയിൽ സൌജന്യ പരിശീലനം നൽകുന്നു. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവയുമായി ഈ മാസം 30 മുൻപായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8078980000.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിലുള്ള 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.AC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 വൈകുന്നേരം 5 മണിവരെ. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 വൈകുന്നേരം 5 മണിവരെ.

0: വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484234 7132 0484234 7132.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: എറണാകുളം ജില്ലയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ മെഡിക്കൽ ഓഫീസറുടെ ഒഴിവിലേക്കും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലെ സ്റ്റാഫ് നഴ്സ് ഒഴിവിലേക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സൈക്യാട്രിസ്റ്റ് തസ്തികയ്ക്ക് MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സൈക്യാട്രിയിൽ PG യോഗ്യതയ്ക്ക് മുൻഗണനയും ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സ് തസ്തികയ്ക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും KNMC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 18 മുതൽ 43 വയസ്സുവരെയുള്ളവർക്കാണ് അവസരം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 രാവിലെ 11 എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ ചേംബറിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-36-08-02 0484-36-08-02. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും പ്രസിഡന്റ് സെർജിയോ മാറ്റരലോയുമായും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. ULPG മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ DRDOയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ. സണ്ണി ജോസഫിന് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരന് ആരോഗ്യം, ദേവസ്വം. AP അനിൽകുമാറിന് റവന്യൂ. PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം വകുപ്പുകൾ ലഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT. N ഷംസുദ്ദീൻ വിദ്യാഭ്യാസം, ഹജ്ജ്, പിന്നാക്ക വികസനം. KM ഷാജി തദ്ദേശഭരണം. PK ബഷീർ പൊതുമരാമത്ത്. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി. മോൻസ് ജോസഫ് ജലവിഭവം, ഭവനം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. എറണാകുളം മലയിടം തുരത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതിനു പിന്നാലെയാണ് നടപടി. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, മുംബൈ ഇന്ത്യൻസ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മീശമാധവൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര, കല്യാണി മേനോൻ എന്നിവർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഓ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. അടുത്തതായി പ്രണയവിലാസം എന്ന ചിത്രത്തിൽ മിഥുൻ ജയരാജ് പാടിയത്. ഗാനശില്പികൾ വിനായക് ശശികുമാർ, ഷാൻ റഹ്മാൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ മെയ് 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ മെയ് 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി തുടർക്കഥ എന്ന ചിത്രത്തിലെ ഗാനം രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എസ് പി വെങ്കടേഷ്, പാടിയത് എം ജി ശ്രീകുമാർ.

ദുബായ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ്, നിഖിൽ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഈണമിട്ടത് വിദ്യാസാഗർ. അടുത്തതായി മഴവില്ല എന്ന ചിത്രത്തിൽ ശ്രീനിവാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
2: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
1: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30 ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം.

മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം, ദിവസവും രാവിലെ 7 മണിക്ക്.

0: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ ഏറെ വിളവു തരുന്നതും കർഷകർക്ക് ലാഭകരവുമാണ്. ഹൈടെക് കൃഷി, ഹരിതഗൃഹങ്ങൾ, പോളിഹൌസ്, ഗ്രീൻ ഹൌസ് തുടങ്ങി വിവിധ തരം കൃഷികൾ മികച്ച വിളവാണ് നേടിത്തരുന്നത്. കീടരോഗങ്ങൾ താരതമ്യേന കുറവും നല്ല കായ്ഫലവും ഇത്തരം കൃഷിയിലൂടെ ലഭ്യമാകുന്നു. ഇന്ന് നമുക്ക് കൃത്യതാ കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷകമൂലകങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത്, കൃത്യമായ അളവിൽ, കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന കൃഷി സമ്പ്രദായമാണിത്. ജലസേചനത്തിനായി ഡ്രിപ്പും ജലസേചനത്തിനൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിച്ച് നടത്തുന്ന ഈ കൃഷി സമ്പ്രദായം പോളിഹൌസിലും തുറസായ സ്ഥലത്തും നടത്താം. കൃത്യതാ കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വിഎസ്.
1: കൃത്യതാ കൃഷി എന്നുള്ള ഒരു വസ്തുതയെക്കുറിച്ച് നാം കേട്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. കൃത്യതാ കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
2: പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ പുതിയ സാങ്കേതിക വിദ്യയുടെ ഇടപെടൽ എന്നല്ല, അതിൽ ഉപരിയായി കൃത്യതയോടുകൂടിയുള്ള കൃഷി പരിപാലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി പരിപാലനം, അതിലൂടെ ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ലാഭവും കർഷകർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമുക്കറിയാം, പൊതുവെ നമ്മുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ വിള, മണ്ണ്, കാലാവസ്ഥ എന്നിവയുടെ കാര്യക്ഷമമായ വിനിയോഗവും ഉയർന്ന ഉൽപ്പാദനവും എന്നതാണ് ഇതിനെ നമുക്ക് നിർവചിക്കാനാവുക. സാധാരണ പരമ്പരാഗത കൃഷിരീതിയിൽ കർഷകർ കൃഷിഭൂമി മൊത്തമായി എടുത്തുകൊണ്ടുള്ള വളപ്രയോഗവും മരുന്ന് തളിക്കലുമാണ് ചെയ്തു വരുന്നത്. എന്നാൽ കൃത്യതാ കൃഷിയിൽ കൃഷിഭൂമിയെ മാനേജ്മെന്റ് സോൺസായി വേർതിരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഓരോ സോണിനും വ്യത്യാസപ്പെട്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പരമപ്രധാനമായ വ്യതിയാനം.

0: കൃത്യതാ കൃഷിയിൽ പാലിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്?
1: പ്രിസിഷൻ ഫാമിംഗിൽ പ്രധാനമായും 5 R's എന്ന് പറഞ്ഞാൽ, റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പിംഗ് ചെയ്ത് മൂലകങ്ങളുടെ തോത് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മളിപ്പോൾ 25 cm നൈട്രജന്റെ കുറവോ ഫോസ്ഫറസിന്റെ കുറവോ ഉണ്ടെങ്കിൽ ആ പ്രത്യേക സ്ഥലത്തെ ഇത്ര പെർസെൻറ്റേജ് ആണോ കുറവ്, അതിനടിസ്ഥാനമാക്കി ഉള്ള മൂലകങ്ങൾ ആ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിന് VRT മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വേരിയബിൾ റേറ്റ് ടെക്നോളജി മെത്തേഡ് എന്നുള്ളതാണ്. കൃത്യമായ സമയത്ത് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് മാപ്പ് ചെയ്ത് കണ്ടെത്തുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് റൈറ്റ് ടൈം. പിന്നീട് നമുക്ക് റൈറ്റ് സോഴ്സ്. റൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ സഹായത്തോടുകൂടി അതത് സമയത്ത് നമ്മൾ മണ്ണിന്റെ അവസ്ഥ മനസ്സിലാക്കി മൂലകങ്ങളുടെ കുറവ് കണ്ടെത്തുക. ശരിയായ സ്രോതസ്സിൽ നിന്നുള്ള ഡേറ്റകൾ ശേഖരിച്ച് നിലവിലെ കർഷകന്റെ വിളയിലെയും മണ്ണിന്റെയും അവസ്ഥ കണ്ടുപിടിക്കുന്നതിനാണ് റൈറ്റ് സോഴ്സ് എന്ന് പറയുക. പിന്നീട് റൈറ്റ് പ്ലേസ് ആണ്. റൈറ്റ് പ്ലേസ് എന്നാൽ കൃഷിഭൂമിയെ വിവിധ സോണുകളായി തിരിച്ച് സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുന്നു. ഉദാഹരണത്തിന് 1 ഹെക്ടർ കൃഷിഭൂമി നമ്മൾ കണക്കിലെടുക്കുക. ആ 1 ഹെക്ടർ കൃഷിഭൂമിയിലെയും നിലവിലെ മണ്ണിന്റെ അവസ്ഥയും വിളയുടെ നിലവാരവും നമ്മൾ ഒരുമിച്ച് ഒരേ രീതിയിൽ കണക്കിലെടുത്തതിന് ശേഷമാണ് അതിന്റെ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുക, കീടനാശിനികൾ തളിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ 1 ഹെക്ടർ ഭൂമിയിനെ നമ്മൾ 50 cents പല ബ്ലോക്കുകളായി തിരിച്ചായിരിക്കും പ്രിസിഷൻ ഫാമിംഗിൽ ഓരോ സോണായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് നടത്തുക, അതായത് വിവിധ സോണുകളാക്കി കൃഷിഭൂമിയെ തിരിച്ചുകൊണ്ടുള്ള സൈറ്റ് സ്പെസിഫിക് മാനേജ്മെന്റ് എന്നതാണ് റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ സോണിന്റെയും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാലന മുറകൾ കർഷകർ നടപ്പിലാക്കുന്ന രീതി. റൈറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണോ നമ്മുടെ മാനേജ്മെന്റ് സോണുകളിലെ പ്രദേശത്തെ ഓരോ മൂലകങ്ങളുടെയും കുറവ്, അതിനനുസൃതമായിട്ട് ശരിയായ ക്വാണ്ടിറ്റിയിൽ മൂലകങ്ങൾ സ്പ്രേ ചെയ്യുന്നു. റൈറ്റ് മാനർ എന്ന് പറഞ്ഞാൽ വിവിധ രീതികളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നുകിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡിൽ വിതരാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് പറ്റും ഫെർട്ടിഗേഷൻ വഴി. അപ്പം ഏത് രീതിയിൽ ആണോ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങൾ കർഷകരുടെ കൃഷിസ്ഥലത്തെ പ്രശ്നത്തിനനുസരിച്ച് നൽകുന്നത്, അതിനെ റൈറ്റ് മാനർ എന്നും പറയും. ഇത്തരം മിക്ക രീതികളും പാശ്ചാത്യ രാജ്യങ്ങളിൽ സാറ്റലൈറ്റിന്റെ അടിസ്ഥാനത്തോടുകൂടി ഡേറ്റകൾ സമന്വയിപ്പിച്ച് ട്രാക്ടറിനോട് ഘടിപ്പിച്ചിട്ടുള്ള യന്ത്രങ്ങളുടെ സഹായത്താലാണ് നിലവിൽ പ്രവർത്തിച്ച് വരുന്നത്.
0: കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന കൃത്യതാ കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: ഗുണനിലവാരമുള്ള വിത്ത്, തൈയ്, കൃത്യതയോടുകൂടിയുള്ള നിലമൊരുക്കൽ, കൃത്യസമയത്തുള്ള വിത അഥവാ നടീല്, ജൈവ അല്ലെങ്കിൽ രാസവള പ്രയോഗങ്ങൾ, പിന്നീട് ഡ്രിപ്പ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ജലസേചനം, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, രോഗകീട നിയന്ത്രണ ഉപാധികൾ, ഇവയൊക്കെ തന്നെയാണ് കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതേപോലെ തന്നെ ക്രോപ്പ് ജിയോമെട്രി അല്ലെങ്കിൽ രോഗകീട നിയന്ത്രണം എന്നീ 4 ഘടകങ്ങളാണ് കർഷകർ ശ്രദ്ധ കൊടുത്ത് ഇതിൽ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ.
0: കേരളത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുവിധം കർഷകരും അവരവരുടെ കൃഷിയിടത്തിൽ നടപ്പിലാക്കി വരുന്നതായി കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രയോജനം കുറച്ചുകൂടെ കാര്യക്ഷമമായി കർഷകർക്ക് കിട്ടുന്നതിനായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ?
1: സാധാരണഗതിയിൽ വിവിധ വിളകൾക്ക് ഓൺലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, ഇൻലൈൻ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ് എല്ലാം കർഷകർ ഇൻസ്റ്റാൾ ചെയ്ത് കാണുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഫെർട്ടിഗേഷൻ സംവിധാനം ഇതിനോടുകൂടി ചേർക്കണം. വെറുതെ ജലസേചനം മാത്രമല്ലാതെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകിക്കഴിഞ്ഞാൽ ഒരുപോലെ തന്നെ ജലവും മൂലകങ്ങളും വേരുപടലങ്ങളിൽ തുള്ളിതുള്ളിയായ ചെടികളുടെ ചോട്ടിൽ ലഭ്യമാവുകയും അത് പൂർണ്ണമായും വേരുകൾ വലിച്ചെടുത്ത് കാര്യക്ഷമമായ വിളവുൽപ്പാദനം കൃഷിക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ പ്രിസിഷൻ ഫാമിംഗിൽ ഒരു റേസ്ഡ് ബെഡ്, ഒരു വരമ്പ് കൃത്യമായി എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഡ്രിപ്പിന്റെ ലൈനുകൾ ലേഔട്ട് ചെയ്യുക. ഫെർട്ടിഗേഷനായിട്ട് ഒന്നുകിൽ വെഞ്ചുറി അല്ലെങ്കിൽ പമ്പ് ഇഞ്ചക്ടർ മെയിൻ കൺട്രോൾ ഹെഡിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് മൾച്ചുകൊണ്ട് മൂടിയിടുക. അതായത് ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ ഉള്ളവ സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിൽ ഉപയോഗിച്ച് വരുന്ന ഒരു സംവിധാനമാണ്. ഈ പ്ലാസ്റ്റിക് മൾച്ച് ഇടുന്നതോട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണം എന്തെന്നാൽ, നമുക്ക് ജലം സംരക്ഷണം സാധ്യമാകുന്നു. ബാഷ്പീകരിച്ച് ജലം പോകുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചെടികൾക്ക് അവിടെ തന്നെ ലഭ്യമാണ്.

0: ഉണ്ടാകുന്നു, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പൊ ആയതിനാൽ പുതയിലൽ സംവിധാനവും വെഞ്ചുറി സിസ്റ്റവും ഡ്രിപ്പിനോടുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇത്തരം പ്രിസിഷൻ ഫാമിംഗ് കർഷകർക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും.
1: സംരക്ഷിത കൃഷിയിലും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചാണല്ലോ കൃഷി നടപ്പിലാക്കുന്നത്.
0: പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അഥവാ സംരക്ഷിത കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈടെക് ഫാമിംഗ് കൃഷി രീതി എന്നാണ് ഇതിൽ പറയുന്നത്. പ്രധാനമായും പോളിഹൌസുകൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്നാൽ, ഒരു കൃത്രിമമായ കാലാവസ്ഥ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നു. അതായത് താപനില, ആർദ്രത, സൂര്യപ്രകാശം എന്നിവ വിവിധ വിളകൾക്ക് അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിച്ചിട്ടാണ് കൃഷി നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഹൈടെക് ഫാമിംഗ് കൃഷിയിൽ പോളിഹൌസുകളിൽ പല ഡിസൈനുകളിലുള്ള നിർമ്മിതികൾ ലഭ്യമാണ്. ഫോഴ്സ്ഡ് വെന്റിലേഷൻ ഗ്രീൻഹൌസ്, നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, ഇൻസെക്ട് പ്രൂഫ് നെറ്റ് ഹൌസ്, ഷെയ്ഡ് നെറ്റ് ഹൌസ്, പ്ലാസ്റ്റിക് ടണൽ ആൻഡ് മൾച്ചിങ്, റേസ്ഡ് ബെഡ്, ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്നീ നൂതന സംവിധാനങ്ങൾ സമന്വയിപ്പിച്ചാണ് ചെടികൾക്ക് അനുയോജ്യമായ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പരമപ്രധാനമായ ഗുണം എന്തെന്നാൽ, ഓഫ് സീസൺ ക്രോപ്സും വിവിധ ഘട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിപണിയിലെത്തിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക രീതിയിലുള്ള കൃഷി, അതായത് ഇപ്പോൾ കൂൾ സീസൺ വെജിറ്റബിൾസ് ആ ഒരു കാലാവസ്ഥയിൽ മാത്രമേ പുറത്തെ അന്തരീക്ഷത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും വിഭിന്നമായി വർഷം മുഴുവനും ഏത് വിളയും നമുക്ക് കൃത്രിമമായ കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിളയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്ത് വിളവ് ഉൽപ്പാദനം വർഷം മുഴുവനും നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും നമുക്ക് ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകവുമായതിനാൽ സംരക്ഷിത കൃഷിക്ക് ഈ കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. ഇവയിൽ കേരളത്തിൽ മഴമറകൾ അഥവാ നാച്ചുറലി വെന്റിലേറ്റഡ് പോളിഹൌസ്, റെയിൻ ഷെൽട്ടറുകളാണ് ഏറെ വിപുലമായ രീതിയിൽ മട്ടുപ്പാവിലും അതേപോലെ ചെറുകിട കർഷകർ 2.5 സെന്റ് കൃഷിഭൂമിയിലൊക്കെ നടപ്പിലാക്കി വരുന്ന സംരക്ഷിത കൃഷി. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഗേബിൾ സ്ട്രക്ചറുകളാണ് കേരളത്തിന് അനുയോജ്യം. ഇനി പോളിഹൌസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സോട്ടൂത്ത് മോഡലിലുള്ള പോളിഹൌസുകളും കേരളത്തിലേറെ പ്രചാരത്തിലുണ്ട്. ഇത്തരം കൃഷിയിൽ നമ്മൾ അതിന്റെ പ്രവർത്തന മാർഗങ്ങൾ വിവിധ ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. താപനില നിയന്ത്രിക്കുന്നതിനും ആർദ്രതയ്ക്കുമായി ഹൈഗ്രോമീറ്റർ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തോത് വിവിധതര ലാമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ വായുസഞ്ചാരം കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് വെന്റിലേഷനുള്ള സംവിധാനങ്ങളും അതുപോലെ ഫാൻ ആൻഡ് പാഡ് കൂളിംഗ് സിസ്റ്റംസും ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മോഡലുകളിലും അതിൻ്റെതായ യന്ത്രോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ ഏകദേശം ഇരട്ടിയിലധികം വിളവ് നമുക്ക് തുറസായ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സംരക്ഷിത കൃഷിയിൽ ലഭ്യമാക്കാവുന്നതാണ്.
2: കൃത്യത കൃഷിയുടെ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി ഇതുവരെ പങ്കുവച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രാജി. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു വി.എസ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
4: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ്,

0: തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashwani, the news read by V.C. Pramod. India and Italy have decided to elevate their bilateral ties to a special strategic partnership and enhance cooperation in areas of trade, investment and new technologies. Prime Minister Narendra Modi made the announcement following delegation-level talks with his Italian counterpart Giorgia Meloni in Rome today. In a press statement after the talks, Prime Minister Modi said the two sides deliberated extensively on enhancing bilateral ties.
4: पिछले लगभग 3.5 वर्षों में मुझे कई बार प्राइम मिनिस्टर मेलोनी से मिलने का अवसर मिला है. यह भारत और इटली के बीच करीबी सहयोग और सामंजस्य को दर्शाता है. उनके नेतृत्व में हमारे संबंधों को नई गति, नई दिशा और नया आत्मविश्वास मिला है. मुझे खुशी है कि हम अपने संबंधों को अपग्रेड करते हुए स्पेशल स्ट्रेटेजिक पार्टनरशिप की घोषणा कर रहे हैं.
3: Mr. Modi said India-Italy Joint Strategic Action Plan 2025-2029 provides a practical and futuristic framework for bilateral ties. He said both sides are working on establishing an India-Italy Innovation Center. He added that the India-Italy Defense Industrial Roadmap has paved the way for co-development and co-production of military hardware.
4: दोनों देशों के स्टार्टअप्स, रिसर्च सेंटर्स और उद्योगों को आपस में जोड़ने के लिए हम इंडिया इटली इनोवेशन सेंटर पर काम कर रहे हैं. हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक और ब्लू इकोनॉमी पर काम करेंगे.
3: Mr. Modi also said both countries are united in viewing terrorism as a serious threat to humanity and noted that their joint efforts against terror financing have set an important global example. Speaking on the occasion, Italian Prime Minister stressed the importance of ensuring freedom of navigation in the Indo-Pacific region. Prime Minister Modi also called on Italian President Sergio Mattarella and held discussions on further expanding the bilateral partnership. Mr. Modi reached Italy yesterday on the fifth and final leg of his five-nation tour after concluding his visits to Norway, Sweden, the Netherlands and the UAE. Union Education Minister Dharmendra Pradhan has stressed the need for heightened vigilance and foolproof security arrangements to ensure a safe, secure and fair conduct of the upcoming NEET UG re-examination. Mr. Pradhan said this while chairing a high-level review meeting with Central Security and Intelligence Agencies in New Delhi today. The NEET UG re-examination for admission to undergraduate medical education will be held on the 21st of June. The Defence Research and Development Organisation DRDO has successfully completed the final developmental trials of the unmanned aerial vehicle launched precision guided missile V3, marking a significant achievement for the country's defence sector. On the occasion, Defence Minister Rajnath Singh termed it as a strategic milestone achieved towards Atmanirbharta in defence sector. The Gujarat government has extended its support to One Nation, One Election Bill. State's Deputy Chief Minister Harsh Sanghvi stated this after Joint Parliamentary Committee on One Nation, One Election held discussions with a delegation of various political parties in Gandhinagar on the second day of its visit today. Defense Minister Rajnath Singh today met South Korean Minister for Defense Acquisition Program.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. തേനീച്ച വളർത്തൽ വിജയകരമായി ചെയ്യുന്ന ഇടപ്പള്ളിയിലെ ജോസ് തോമസ് തെക്കേക്കര, തൊടുപുഴ കലൂരിലുള്ള തന്റെ കൃഷിയിടത്തിന്റെ പരിപാലന രീതികൾ പരിചയപ്പെടുത്തുന്നു. കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു തിരുവാങ്കുളത്തു നിന്നും ശശിധരൻ. 8:20 വിപണി, 8:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപെറ്റ പന്തിരുകൂലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. ബ്രോങ്കെയിൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. വേദാമൃതാനന്ദപുരി പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹിയിലെ.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ PK ശങ്കരനാരായണൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ അന്തർദാഹം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 8:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം, എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: 8:05 ചിത്രപതംഗം. ഇന്ന് ഇന്നലെയത്തിൽ നിന്ന് ചോദ്യമുത്തരം ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. 10:35 സംഗീത ലഹരി. 10:55 നാട്ടുവിശേഷം. 11:00 പരിഷവാദ്യം, കാവിൽ സുന്ദരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം, സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിത്തറിഞ്ഞു വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആടൊഴിയാതെ ഒരു കൂട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കോടിശ്ശേരി സ്വദേശി മിനി രാജൻ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
1: രാവിലെ 7:15 ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. സമകാലികം. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം. അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 നാടകം ഇത്തിൽ കണ്ണി തിരുവനന്തപുരം റിലേ. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ സമാപിച്ചു.
3: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
4: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
5: എന്നാ രഹസ്യമാ പറയേണ്ടത് അങ്കമ്മേ?
4: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
5: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
4: ചൊവ്വ വ്യാഴം വെള്ളി ഞായർ രാവിലെ 7:20
5: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
4: മറക്കാതെ കേൾക്കണേ.
5: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
4: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
6: സാഹിത്യ സുരഭി.
7: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
6: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
7: കേൾക്കൂ.
6: സാഹിത്യ സുരഭി
7: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
6: സാഹിത്യ സുരഭി
7: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം.

0: എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ
0: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
0: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും. കെ എസ് സേതുപാർവതി പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ മെയ് 21

0: നന്ദി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ May 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റും 20 സെക്കൻഡും. സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം.
1: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ 90 20 620 630.
0: ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതി യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ 2-വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 04812303307. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04812303307.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഭിന്നശേഷിക്കാരായ 15-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൌജന്യമായി നടത്തിവരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 9447949706 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447949706. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം കേരള വനിതാ കമ്മീഷനിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 69504 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം നൽകണം. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
7: നാടൻ ശീലുമായി ഒരു യാത്ര.

0: കേൾക്കാൻ മറക്കല്ലേ നാടൻ ശീലുകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 29:50. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
3: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവയും K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും M ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷി വകുപ്പ് T സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം KA തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദുകൃഷ്ണയ്ക്കും. യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ OJ ജനീഷിനുമാണ്. N ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും. KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും CP ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ G സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് G സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.

0: വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുമ്പ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
0: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്ത്കാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. 117 പോയിന്റ് ഉയർന്ന് 75,318 നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി.

0: പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്, വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്, ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്, എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40:22. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കാതോട് കാതോരം എന്ന ചിത്രത്തിൽ യേശുദാസും എൻ ലതികയും പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പ്, ഔസേപ്പച്ചൻ.

അടുത്തതായി പാദമുദ്ര എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയത്. വരികൾ ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. കാലാവസ്ഥ അറിയിപ്പ്: ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഈ മാസം 26 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 26.3°C. ആകാശവാണി കൊച്ചി FM 102.3.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ഇന്ന് ലോക തേനീച്ച ദിനമാണ് കേട്ടോ. ഈ ലോക തേനീച്ച ദിനത്തിൽ നിങ്ങളെ ഒരു തേനീച്ച കർഷകനെ പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കേട്ടോ ഞാനിന്ന് യാത്ര തുടങ്ങിയത്. ജോസ് തോമസ് തെക്കേക്കര എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടൻ കുഞ്ഞു നാൾ മുതൽ തേനീച്ചകളെയൊക്കെ വളർത്തി പരിചയമുള്ള ആളാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാൻ നേരത്തെ ചേട്ടനെ വിളിച്ചിരുന്നു, അപ്പോഴാണ് ചേട്ടനീ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എടപ്പള്ളി സ്വദേശിയായി ഇദ്ദേഹത്തിന്റെ തൊടുപുഴയിലുള്ള പുരയിടത്തിലാണ് കേട്ടോ തേനീച്ചകളൊക്കെ വളർത്തുന്നത്. അപ്പൊ ഞാനിങ്ങനെ തൊടുപുഴ കല്ലൂർക്കാട് അപ്പുറമുള്ള കലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരെ എത്തി. ഈ സ്റ്റോപ്പാന്നാ പറഞ്ഞേ. അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വീടാന്നാ പറഞ്ഞത്. അപ്പൊ അതേ മുമ്പില് രണ്ട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാട്ടാ. മകളെ, ഇവിടെ തേനീച്ചയൊക്കെ വളർത്തണ ഒരു ചേട്ടനെ അറിയോ, ജോസ് എന്നും പറഞ്ഞിട്ട്.
1: ജോസ് ചേച്ചി അവിടുന്ന്?
0: ഞാനേ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ കാർഷിക ജീവനം എന്ന് പറഞ്ഞ പരിപാടി ഇന്നായിരുന്നേ തേനീച്ചയൊക്കെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാന്ന് ഓർത്താ ഞാൻ ഇറങ്ങിയത്. നിങ്ങക്ക് അറിയോ ആ വീട്?
1: എനിക്ക് തോന്നണ മറ്റേ തേനീച്ച പെട്ടി അതൊക്കെ ചെയ്യണ ചേട്ടനാ തോന്നണ.
0: അതെവിടെയാത്? എന്താ നിങ്ങളുടെ പേര്?
2: എന്റെ പേര് ഫെമി.
1: എന്റെ പേര് അലീന.
0: ഒരുപാട് നന്ദിട്ട്. ഞാനിങ്ങനെ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ തോട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, ഞാന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കാർഷിക ജീവനം എന്ന് പറയുന്ന പരിപാടിന്ന്?
3: വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: ചേട്ടൻ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്?
3: തേനീച്ചക്കൂടുകളൊക്കെ നോക്കുകയാണ്, കാണിച്ചു തരാം. ഇതിപ്പോ ഈ കൂടി ഞാൻ തുറന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ എഴുതിയിടാറുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരാറുള്ളൂ. എന്റെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ എത്ര തേൻ കിട്ടിയെന്നൊക്കെ എഴുതിയിടാറുണ്ട്. February 28 വരെ ഇതിന്റെ അകത്ത് 24 കിലോ തേൻ കിട്ടി ഈ വർഷം.
0: ഓ ശരി. അപ്പൊ ചേട്ടൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേട്ടോ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്.
3: കൊറേ കൂടുകളില് 20 കിലോ തേനൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ തലയിലിനകത്ത് 5 കിലോയൊക്കെ കിട്ടിയുള്ളൂ. പറമ്പിലൊക്കെ ഉറുമ്പിന്റെ ശല്യം കൂറിലുണ്ട്. അതിനു വേണ്ടിട്ട് ഇതിന് രണ്ട് ഉപകരണങ്ങള്, സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊളുത്തും വേറെ അല്ലാത്തൊരു ഉപകരണം ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം.
0: ഒരു തേനീച്ച കൃഷിയിടം കാണാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ഉള്ളിലും അല്പം ഭയമൊക്കെ ഇല്ലാണ്ടിരുന്നില്ല കേട്ടോ. അതായത് തേനീച്ചയുടെ കുത്ത് കിട്ടൂ എന്നൊക്കെ ആ തേനീച്ച കൂടൊക്കെ തുറന്ന് എന്നെ ഇപ്പൊ കാണിച്ചു തന്നു. അപ്പൊ ഇവിടുത്തെ തേനീച്ചക്കൂടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുമ്പിന്റെ പൈപ്പില് ഉറുമ്പുകൾ കയറാതിരിക്കാനുള്ള ഒരു സജ്ജീകരണമാണത്. വെള്ളം നിൽക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കപ്പ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മുകളിലേക്ക് വരുന്ന ഒരു സ്റ്റാൻഡില് ഒരു 3 പെട്ടി, ചിലതില് 2 പെട്ടി, അങ്ങനെ പല രീതിയിലായിട്ട് ഓരോ സ്ഥലത്തിന്റെയൊക്കെ ഒരു ഘടനയൊക്കെ വെച്ചിട്ടായിരിക്കാം അങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ പെട്ടിയിലും എത്ര തേനീച്ച അടകളാണ് ചേട്ടാ ഇതിലുള്ളത്?
3: മെയിൻ ആയിട്ട് ഇതിന്റെ ബ്രൂഡ് ചേംബർ എന്ന് പറയുന്നത്

0: അതിനകത്ത് ആറ് അടകളുണ്ട്, റൂട്ട് ചേംബർ. അതിൻ്റെ അകത്താണ് ഇതിൻ്റെ മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്. ആറടകൾ അതിൻ്റെ തിങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരട നമുക്ക് മാറ്റി വെച്ചാലേ മറ്റേ അടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടോ എന്നും ചോദിച്ച് പല തേനീച്ച സംഘങ്ങളിലും ചെന്നിട്ടുണ്ട്. കീഴിലത്തെ ഒരു സംഘം ഒരു ഉപകരണം കാണിച്ചു തന്നെ, ഒരു ചെയറ് പോലെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ഉപകരണം ചുവന്നുകൊണ്ട് കിടക്കാൻ തന്നെ വലിയ പാടാണ്. ഞാൻ ഒറ്റയാനും പട്ടാളെന്ന് പറഞ്ഞ പോലെ എടപ്പള്ളിയിൽ നിന്നാണ് ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നത്. ഇവിടെയാണ് എൻ്റെ തറവാടും സ്ഥലങ്ങളൊക്കെ. എടപ്പള്ളിയിൽ നിന്ന് വന്ന് ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഈ സ്റ്റാൻഡ് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ആക്രിക്കടകളിൽ അടുക്കി പോയി നോക്കാറുണ്ട്, നമുക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ. അപ്പോൾ അത് ഞാൻ ഒരിക്കലും ഒരു പൈപ്പ് കണ്ടു. ആ പൈപ്പിൻ്റെ ട്രസ് വർക്കിന് ഉപയോഗിക്കുന്ന പൈപ്പാണ്. അപ്പോൾ അന്നേരം എനിക്ക് തോന്നി അതിൻ്റെ ഒരു സൈഡ് വെട്ടിക്കളഞ്ഞ് അതിലൊരു കമ്പി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് പരിശോധന സമയത്ത് എടുത്തു വയ്ക്കും. ഒന്നോ രണ്ടോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പരിശോധിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി, ഞാൻ തന്നെ കട്ട് ചെയ്ത് ഒരു കമ്പിയൊക്കെ വളച്ച് ലേത്തി കൊണ്ടുപോയി വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അങ്ങനെ ഒരു 10-12 ഉണ്ടാക്കി. അണ്ട് എൻ്റെ തേനീച്ച ക്ലബ്ബിൽ, അത് കിഴക്കമ്പലം പട്ടിമറ്റ അടുത്ത് വലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കൊണ്ട് എൻ്റെ മാഷ്ടർക്കും കൊടുത്തു. പുള്ളിക്ക് വലിയ ഇഷ്ടമായി പോയി അത്. പുള്ളി 10-40 വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇങ്ങനെ ഒരു ഉപകരണം ഇല്ല. അദ്ദേഹത്തിന്റെ പേര് സണ്ണി മാത്യു, മൂവാറ്റുപുഴ കടാതിയിലുള്ളതാണ്.
1: കുഞ്ഞുനാള് മുതൽ ഈ ഒരു കാർഷിക രംഗത്തേക്ക് വന്നാണ് എന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞു. തേനീച്ചകളെ വളർത്തുന്ന ആ ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് വന്നത്?
0: എന്റെ ഫാദറിന്റെ മാരേജിന് മുമ്പ് മുതൽ 10-20 വർഷത്തോളം പുള്ളി പഞ്ചായത്തിലുണ്ടാകും. അക്കാലത്ത് പുള്ളിക്ക് എവിടുന്നോ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ടുള്ള കുറെ കൂടുകളും ഒരു ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് 2-3 വയസ്സൊക്കെ ഉള്ള കാലം മുതലേ ഉണ്ട്. എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ള കാലത്ത് പഴയ പെട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നല്ല രസമുള്ള പെട്ടിയായിരുന്നു, ഒരു വീട് പോലുള്ള ആകൃതിയിലായിരുന്നു ആ പെട്ടി. അപ്പോൾ അത് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനും രണ്ട് ചേട്ടന്മാരും അതൊക്കെ തൂത്ത് പഠിച്ച അത് ഏതെങ്കിലും മരത്തിൻ്റെ പൊത്തിലോ അവിടെ ഇവിടെ കൈയിട്ട് കയറി, അതായത് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഈ കയ്യാലയുടെ പൊത്തിൽ നിന്നൊക്കെ തേനീച്ചനെ പിടിച്ചു വെച്ച് ഞങ്ങൾ വളർത്തുമായിരുന്നു. തേൻ കിട്ടുകയും ചെയ്യായിരുന്നു. അന്ന് മെഷീൻസൊന്നും ഇല്ല ഇതെടുക്കാനായിട്ട്. പിന്നീട് ഒരു 90-കളിലാണ് ഒരു കൊല്ലനെ കൊണ്ട് ഒരു മെഷീൻ ഉണ്ടാക്കി ചെയ്യുന്ന സാമ്പിൾ കണ്ടിട്ട് അത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. എനിക്ക് ഈ തേനീച്ച ക്ലാസ് കേട്ടിട്ട് തേനീച്ചക്കൂടും മെഷീനും കിട്ടി. ആ മെഷീന് 1 കൊല്ലം വർക്ക് ചെയ്തുള്ളൂ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആ കൊല്ലനുണ്ടാക്കിയ ആ മെഷീൻ 45-50 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: 10 വയസ്സ് മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വർഷം?
0: ഇപ്പോൾ 7 വയസ്സായി. ഒരു 60 വർഷമായിട്ട് തേനീച്ചനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ബാങ്കിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത്, അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. 90-കളിൽ തേനീച്ചകൾക്കൊരു അസുഖം വന്നിട്ട് പിന്നെ തേനീച്ച കിട്ടാറില്ലായിരുന്നു. അതിനു മുമ്പ് തേനീച്ചക്കൂട് ഒരു 8-10 കൂടം ഉണ്ടായിരുന്നു. അത് ഞാൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വയ്ക്കും, തന്നെ വന്ന് കൂടും. അതെല്ലാം പിടിച്ചു വയ്ക്കാറില്ല, വല്ലപ്പോഴും തന്നെ വന്ന 2-3 കൂട്ടിലൊക്കെ കൂടുമായിരുന്നു. എന്നിട്ട് മെഷീൻ വെച്ചെടുക്കും, നമുക്കുടെ വീട്ടാവശ്യമുള്ള തേൻ കിട്ടും. അങ്ങനെയാണ് ഞാൻ തേൻ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. ആധുനിക കൃഷി തുടങ്ങിയിട്ടൊരു 4 വർഷമായുള്ളൂ. അത് ഞാൻ യാദൃശ്ചികമായിട്ടാണ്, ഞാൻ ഈ കൊച്ചി FM റേഡിയോയുടെ കാർഷിക രംഗം കേട്ടോണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു സണ്ണി മാത്യു എന്ന് പറഞ്ഞൊരു സാറ് പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫോൺ നമ്പറൊക്കെ തന്നു. അപ്പം അതിന് മുമ്പ് ഈ ഞാൻ കല്ലൂർക്കാടിൽ നിന്ന് തേനീച്ചക്കൂട് മേടിച്ചു വയ്ക്കുമായിരുന്നു. 90-കളിൽ അസുഖം വന്ന് തേനീച്ച നശിച്ചു പോയതോടെ പിന്നെ തേനീച്ചനെ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഈ സാറിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് 2 കൂട് തേനീച്ചനെ കിട്ടുമോ എന്ന് ചോദിച്ചു. 1 മാസം കഴിയുമ്പോൾ വലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കോർട്ടിക്കോർപ്പിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. 3 ദിവസം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 കൂടും, പിന്നെ വേണമെങ്കിൽ അനുബന്ധ ഉപകരണങ്ങളൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പോയി കൂടി തേനീച്ച ക്ലബ്ബിൽ ചേർന്നു. അപ്പം ഞാൻ എനിക്ക് തേനീച്ച കൂടുകൾ കിട്ടി, ഞാൻ തേൻ കൃഷി തുടങ്ങി. പിന്നെ പിരിച്ചു വെച്ച് കൂടുതൽ കൂടുകളൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത്.
1: ചുരുങ്ങിയ രീതിയിലല്ല, വളരെ നല്ല രീതിയിൽ തന്നെ തേനും ഒക്കെ സംഭരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കൂട്ടിൽ കണ്ടത് വൻ തേനീച്ചയാണ് കേട്ടോ. ആദ്യം മുതലേ വൻ തേനീച്ചകളെ തന്നെയാണോ വളർത്തിയിരുന്നത്?
0: വൻ തേനീച്ചനെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഞാൻ കൽക്കട്ടയ്ക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോ എനിക്ക് കുറെ കൂടുണ്ടായിരുന്നു. 4 കൂടിൻ്റെ അകത്ത് ചെറുതേനീച്ച വന്നു കൂടി. ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോ വന്നു. വന്നു കഴിഞ്ഞപ്പോ ഇതിൻ്റെ അകത്ത് കൂടിയിരിക്കും. ഞാൻ പിന്നെ തുറന്നു നോക്കാനൊന്നും പോയില്ല. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നേ. വന്നു നോക്കിയപ്പോ അതിൻ്റെ അകത്ത് നിറച്ച് തേനായിരുന്നു. നിറച്ച് തേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ എടുത്തു. എനിക്ക് 2 ലിറ്ററിൻ്റെ ഈ പെപ്സി കുപ്പിക്ക് 3 കുപ്പി തേൻ കിട്ടി. ഒരു 3-4 വർഷം തേനാണ്. അത് ഞാൻ എടുത്ത് വീട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ 6 കിലോ തേനുണ്ടായിരുന്നു. അത് 6 കിലോ തേന് എടുത്ത് വെച്ചിട്ട് എൻ്റെ വൈഫിന് അന്യായ തടിയൊന്നുമില്ല, തടി കുറയ്ക്കാനെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി ഇത് എടുത്ത് കുടിച്ചുകൊണ്ടിരുന്നു. ഈ 6 ലിറ്ററും പുള്ളിക്കാരത്തി കുടിച്ച് തീർത്തു. എന്നിട്ട് തടി കുറഞ്ഞോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ കുടിച്ചറിഞ്ഞ് തന്നെ കുറഞ്ഞേനെ. തടിയൊന്നും കുറഞ്ഞില്ല, വില കൂടി ചേർത്ത് മുഴുവൻ കുടിച്ച് തീർക്കുകയും ചെയ്തു. ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഒരു കൂട്ടിൻ്റെ ചെറുതേനീച്ച.

0: അപ്പൊ ഇപ്പൊ ഞാനിവിടെ വന്ന് നിന്നിട്ട് എന്നെ കുത്തിയൊന്നും ഇല്ല കേട്ടോ. ചേട്ടന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ചേട്ടൻ കൈകാര്യം ചെയ്യുന്ന രീതിയുടെയും ഒക്കെ ആയിരിക്കാം. അപ്പൊ ഇവിടെ എല്ലാ കൂടിന്റെ മുകളില് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു സ്റ്റാൻഡിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റാൻഡിന്റെ മുകളില് നമ്മുടെ അരിച്ചാക്കൊക്കെ പോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇത് വെച്ച് കവർ ചെയ്തിട്ട് അതിന്റെ മീതെ ഓടൊക്കെ വെച്ചാണ് കേട്ടോ ഈ കൂട് സംരക്ഷിച്ചിരിക്കുന്നത്.
1: ഞാൻ ഇത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ കുറുമ്പ് കയറാതെ ഗ്രീസും കരിയോയിലും ഇതെല്ലാം വെച്ച് തേക്കുകയാണ് ചെയ്യുന്നത്. വർഷത്തിൽ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഗ്രീസും കരിയോയിലും കൂടെ കൂട്ടി തേച്ച് കഴിഞ്ഞാൽ പിന്നെ കുറുമ്പ് കയറണം.
0: അപ്പൊ അതിന്റെ അടിയിലായിട്ടാണ് കേട്ടോ ഒരു പേപ്പറില് വളരെ കൃത്യമായിട്ട് ഓരോ കൂട്ടിലെയും എത്ര തേൻ കിട്ടി, അതിനെ സംരക്ഷിക്കുന്ന രീതികൾ, അതായത് എന്തൊക്കെയാണ് ആ കൂട്ടിലേക്ക് ഒരു ദിവസം ചെയ്തത്, എപ്പോഴൊക്കെ അതിന് തീറ്റ ലഭ്യമല്ലാത്ത സമയത്ത് അതിന് തീറ്റ കൊടുത്തു, അതിൽ നിന്ന് എത്ര തേൻ കിട്ടി എന്നൊക്കെ വളരെ വൃത്തിയായിട്ട് അതിൽ ഒരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഏകദേശം 10-20 കൂടുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് കൂടാതെ ചേട്ടന്റെ വീട്ടിലും കൂട് ഒക്കെ ഉണ്ട്. അവിടെ പ്രത്യേക തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ ചേട്ടൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതായത് ഇതിന്റെ സംരക്ഷണം ലഘൂകരിക്കാനുള്ള ഉപകരണങ്ങൾ. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ.
1: ഇത് 45 വർഷം മുമ്പ് ഒരു കൊല്ലനുണ്ടാക്കിയ 45-50 വർഷം അടുത്തായിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നണേ ഒരു വാർണിഷിന്റെ ടിന്നും കൊണ്ടാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സാമ്പിള് കാണിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത്. ഞാൻ ഒരു വർഷം മുമ്പ് നമ്മുടെ ഹോർട്ടിക്കോർപ്പ് സപ്ലൈ ചെയ്ത മെഷീനാണ്. ഇത് ഒരു കൊല്ലം പോലും വർക്ക് ചെയ്തില്ല, അതിന് മുമ്പ് അത് കേടായി. ഇത് 45 വർഷം കഴിഞ്ഞിട്ടും ഇതിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. എന്നാലും സ്ഥിരമായിട്ട് ഉപയോഗം ഇല്ലായിരുന്നു, പെയിന്റ് ചെയ്തൊക്കെ ഇട്ടതുകൊണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇത്
0: ഇതിലാണ് നമ്മൾ അടവച്ചിട്ട് തേൻ എടുക്കുന്നത് അല്ലേ. അപ്പൊ ഇതിലുള്ള തേൻ എങ്ങനെ ചിരിച്ചെടുക്കും?
1: എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചാ മതി തിരിച്ച്. അടവെച്ചിട്ട് ഇതിന്റെ അകത്ത് നാലട വയ്ക്കാം.
0: ഇതിന്റെ
1: അകത്ത് നാലട വയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പുതിയ മെഷീന്റെ അത് കറക്കാൻ.
0: ഇപ്പോഴും ഇത് തന്നെയാണ്
1: എടുത്തോണ്ടിരിക്കുന്നത്?
0: ഇതാണ് തേനിന്റെ അട വെക്കാനുള്ള അല്ലേ.
1: പരിശോധിക്കാൻ വേണ്ടിട്ട്, അട പരിശോധിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയ പുല്ലി പറ.
0: ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്?
1: ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം.
0: അപ്പൊ ഇപ്പൊ നമ്മള് ഈ തേനീച്ചകളൊക്കെ സംരക്ഷിക്കുമ്പോഴത്തേക്കും വർഷകാലമാകുമ്പോൾ നമ്മള് പഞ്ചസാര കലക്കൊക്കെ വെച്ചുകൊടുക്കുന്ന ഒരിതുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ?
1: പഞ്ചസാര ലൈനി എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ പഞ്ചസാര 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മളൊരു അണുനാശിനി നായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞളുടെ പൊടി, അത് വാങ്ങിക്കുന്ന മഞ്ഞളുടെ പൊടി കൊള്ളില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞളുടെ പൊടി, പിന്നെ അത് 1 നുള്ളിട്ട് കൊടുക്കാറുണ്ട്. ചിലര് തുളസി ഇലയൊക്കെ കൊടുക്കാറുണ്ട്, അതൊന്നും ഞാൻ ചെയ്യാറില്ല. തേനീച്ചയുടെ എണ്ണ അനുസരിച്ച് കൂടുതൽ ഈച്ച ഉണ്ടെങ്കിൽ ഒരു 300-350 ml വരെ കൊടുക്കും ആഴ്ചയിൽ ഒരിക്കലേ.
0: ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്?
1: അതിനൊരു പാത്രം വെച്ച് അതിന്റെ അകത്ത് വലിയ ചിരട്ട വെച്ച് കൊടുത്താലും മതി
0: കൂടിനകത്ത്.
1: കൂടിനകത്ത് അതിന് ഹണി ചേമ്പറിന്റെ അകത്ത് അന്ന് അതിന്റെ അകത്തുള്ള അഴികളെല്ലാം മാറ്റും, അതിന്റെ അകത്ത് എടുത്തു വയ്ക്കുകയുള്ളൂ, അതിന്റെ അകത്താണ് വെച്ച് കൊടുക്കുന്നത്.
0: ഇവിടെ ഈ അടകൾ പരിശോധിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് ചെയ്തിട്ട് അതിലൊരു ഹോൾഡിംഗ് മാതിരി ഒരു ചെറിയൊരു ഭാഗം പിടിപ്പിച്ചേക്കാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ നോക്കൊന്ന് പറഞ്ഞു തരുമോ?
1: നമുക്ക് അവിടെ പോയി ഒരു കൂട് നോക്കാം. ഏറ്റവും നല്ലൊരു കൂടാണ്. ഇതേലുള്ള ഒരു ലിസ്റ്റാണ് എഴുതി വെച്ചേക്കണം. 3.5 കിലോ വരെ കിട്ടിയിട്ടുണ്ട് ഒരു എടുക്കലിന്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 26.75 കിലോ തേനാണ് ഇതിൻ്റെ അകത്ത് ഫെബ്രുവരി മുതൽ കിട്ടിയത്. തുറക്കുകയാണ്. ഇതിപ്പോൾ തേനിൻ്റെ സീസണല്ല, തേനില്ല. ഞാൻ ബ്രൂഡ് ചേമ്പർ തുറക്കുന്നില്ല ഇപ്പോഴും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മഴയുടെ സീസണാണ്, ചിലപ്പോൾ കൊത്തിന്ന് വരും. ബ്രൂഡ് ചേമ്പറിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസൈനിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഓരോ അട ഇങ്ങനെ എടുത്ത് ഇതിൽ വയ്ക്കാം. ബ്രൂഡ് ചേമ്പറിൽ 6 അടയുണ്ട്. അപ്പോൾ അത് പരിശോധിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കഴിഞ്ഞാൽ ഈച്ചയ്ക്ക് നൊന്ത് കഴിഞ്ഞാൽ ഈച്ച ഒന്ന് കൊത്തും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരട മാറ്റി വയ്ക്കും. ഇവിടെ എല്ലാ ഉറുമ്പുണ്ട്. ഉറുമ്പിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതേപോലെ 2 അട എടുത്തു വയ്ക്കാം. അപ്പൊ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ, അതും അല്ലെങ്കിൽ ഈ ലിവർ ഉപയോഗിച്ച് ഈ ഒരു കൊളുത്ത് ഉപയോഗിച്ചും വേണമെങ്കിൽ ഇതിങ്ങനെ എടുത്തു വയ്ക്കാം. ഞാൻ ബ്രൂഡ് ചേമ്പറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഞാൻ, പക്ഷെ അത് തുറന്നില്ല. ഞാനും ഉണ്ടാക്കിയിരിക്കുന്ന ഈ ലിവർ, ഇത് ഞാൻ എൻ്റെ പാൻസിന്റെ ബെൽറ്റിന്റെ ഇടയിൽ തിരികി ഓരോ പോക്കറ്റിൽ ഓരോ സാധനങ്ങൾ ഇട്ട് പോയിക്കുന്ന മെഷീന് വേറെ കൈ പിടിച്ച് പിന്നെ മാസ്ക് ഒക്കെ വേറെ കൈ പിടിച്ച് അങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്, വേറെ ആളുടെ സഹായം കൂടാതെ.
0: പോയിക്കുന്ന മെഷീനൊന്നും ഇല്ലാണ്ടാണ് നമ്മളിതിപ്പോ കൈകാര്യം ചെയ്തത്. അതെന്താ
1: എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പോയിക്കണ്ട, ഇത് തുറന്ന് പരിശോധിക്കുന്നില്ല. പരിശോധിക്കുന്ന സമയത്ത് മാത്രം മതി. അതേ ഈ വളർച്ചാ കാലഘട്ടത്തിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലാത്ത കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല.
0: വളരെയധികം

0: ും കാര്യങ്ങൾ തേനീച്ച കൂടിനെ കുറിച്ചും അതിന്റെ സംരക്ഷണത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ യുവ തലമുറ ഏത് രീതിയിലാണ് സജ്ജരാകേണ്ടത്?
1: ഒന്നാമത് തന്നെ ഭയം ഒഴിവാക്കുക. തേനീച്ച കൊത്തുന്നുള്ളത്, തേനീച്ച തെറാപ്പിയൊക്കെ ഉണ്ട് ചിലയിടത്ത്. അപ്പൊ തേനീച്ച കൊത്തൊന്നും പേടിക്കണ്ട, നല്ലതാണെന്ന് ധരിച്ച് ചെയ്താൽ മതി.
0: ഈ ഒരു തേനീച്ച കൃഷിയെ കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഏത് നമ്പറിലാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നത്?
1: എന്റെ നമ്പർ 9444207487, 9444607487. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9444207487.
2: വിജയകരമായ രീതിയിൽ തേനീച്ചകളെ വളർത്തി തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇടപ്പള്ളി സ്വദേശിയായ ജോസ് തോമസ് തെക്കേക്കരയാണ് ഇതുവരെ തേനീച്ചകളെ കുറിച്ചും അവ വളർത്തുന്ന രീതികളെ കുറിച്ചും ഒക്കെയുള്ള അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
3: കേൾക്കാം മണ്ണിൽ വിളയും കറുത്ത പൊന്ന്. 20 വർഷത്തിലേറെയായി കുരുമുളക് കൃഷിയിൽ സജീവമായ ശശിധരൻ എ പങ്കുവയ്ക്കുന്ന കുരുമുളക് കൃഷിയെ പറ്റിയുള്ള അറിവുകൾ കേൾക്കാം. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനമാണല്ലോ കുരുമുളക്. അതിന് പലവിധ കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ യശസ് വാനോളം ഉയർത്തിയ കാർഷിക വിളയാണ് ഇത് എന്നതാണ്. പ്രാചീന കാലം മുതൽക്ക് വിദേശികൾ കേരളത്തിലെത്തിയത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ മൂല്യമറിഞ്ഞാണ്. കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രസിദ്ധി ആർജിച്ചതുമായ സുഗന്ധവ്യഞ്ജനമാണ്. കേരളത്തിൽ സുലഭമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു പ്രധാന നാണ്യവിളയാണ് ഇന്ന് കുരുമുളക്. ഏകദേശം 3000 വർഷത്തോളം പഴക്കമുണ്ട് കുരുമുളക് കൃഷിക്കെന്നാണ് പറയപ്പെടുന്നത്. നല്ല നീർവാഴ്ചയുള്ളതും ജൈവാംശമുള്ളതുമായ മണ്ണിൽ കുരുമുളക് തഴച്ചു വളരും. അടുത്ത കാലത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊടിത്തോട്ടങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഗവേഷണ കേന്ദ്രങ്ങളിൽ വികസിപ്പിച്ചെടുത്ത പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 5, പൗർണമി, IASR തേവം, IASR ശക്തി, IASR ഗിരിമുണ്ട എന്നീ ഇനങ്ങൾ അത്യുൽപാദന ശേഷിയുള്ളവയാണ്. നാടൻ ഇനങ്ങളായ കരിമുണ്ട, നീലമുണ്ടി, ജീരകമുണ്ടി, ചെങ്ങന്നൂർ കൊടി തുടങ്ങിയവയും കേരളത്തിൽ സജീവമായി കൃഷി ചെയ്തു വരുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായി കുരുമുളക് കൃഷിയിൽ സജീവമാണ് ശശിധരൻ എ. ശരിയായ പരിചരണം, വളപ്രയോഗം എന്നിവയുണ്ടെങ്കിൽ കാലാകാലം മികച്ച വരുമാനം നൽകുന്ന ഒന്നാണ് കുരുമുളക് കൃഷിയെന്ന് അദ്ദേഹം തന്റെ അനുഭവങ്ങളെ മുൻനിർത്തി പറയുന്നു. കേൾക്കാം തിരുവാങ്കുളത്ത് നിന്നും ശശിധരൻ എ പങ്കുവയ്ക്കുന്ന കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങൾ.
4: എങ്ങനെയാണ് ഈ ഒരു കുരുമുളക് കൃഷിയിലേക്ക് എത്തിച്ചേരുന്നത്?
5: ഞങ്ങള് വീട്ടുകാർ നേരത്തെ കുരുമുളക് ഉണ്ടായിരുന്നു, ആ രീതിയിൽ നല്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ ദ്രുതവാട്ട ഇതൊക്കെ വന്നപ്പോ കുറെ കുറഞ്ഞു എന്ന് മാത്രമേ.
4: ഏകദേശം എത്ര വർഷമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്?
5: ഒരു 20-25 വർഷത്തിന് മേലെ ഈ ഇപ്പോൾ തന്നെ ഉണ്ട്. കൂടാതെ നേരത്തെ ചെയ്തിരുന്നത് അച്ഛനമ്മമാരുടെ ആ കാലത്തും കുരുമുളക് കൃഷിയുണ്ട്.
4: കുരുമുളക് കൃഷിയിലേക്ക് കടക്കുന്ന ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
5: ഈർപ്പം നിൽക്കാത്ത മണ്ണായിരിക്കണം, എന്നാൽ നനവുണ്ടാവുകയും വേണം. ചാണകവും മറ്റു ഇതും ചേർത്ത് അതിലേക്ക് ഈ ഡൈക്കോഡാർമയൊക്കെ ചേർത്തിട്ട് ഇതാക്കുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് വരും.
4: കുരുമുളകിന്റെ തൈകൾ അത് തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
5: നമ്മൾ സാധാരണ നിലത്ത് നടുന്ന കുരുമുളകാണെങ്കിൽ ഈ നിലത്തൂടെ പടരുന്ന വള്ളികളുണ്ട്. ഈ വള്ളിക്ക് ഒരു 4 വർഷം കഴിഞ്ഞാൽ കണ പൊട്ടും. താഴെ ചോട്ടിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് കണ പൊട്ടും. പടരുന്ന വള്ളികൾ എന്ന് അതിന് പറയാം, പടർവള്ളികൾ. ആ പടർവള്ളികളാണ് ഇതിനു വേണ്ടി കഷ്ണം മുറിച്ചെടുക്കുക. ഒരു മണ്ണിലേക്ക് 2 തണ്ട് പിന്നെ 2 ഇത് താഴത്തോട്ടും 1 തണ്ട് മുകളിലേക്കും വരുന്ന രീതിയിലാണ് അത് നടുക. അതിന്റെ മുകളം
4: ഏകദേശം എത്ര വലുപ്പത്തിലാണ് ഈ കുരുമുളകിന്റെ വള്ളികൾ മുറിച്ചെടുക്കേണ്ടത്?
5: നിലത്ത് നടുന്ന കവറിൽ നടുന്നതാണെങ്കിൽ 2 പറയുമ്പോൾ ഒരു

കാൽമീറ്റർ അരമീറ്ററിന്റെ താഴെ ഉള്ള വശങ്ങളാണ് മുറിച്ചെടുക്കുക. അത് മുകളങ്ങളിലെ തൊട്ടു മുകളിൽ നിന്ന് മുറിച്ചു കളയണം. അതേപോലെ തന്നെ അടിവശവും മുകളത്തിന്റെ തൊട്ടു താഴെ നിന്ന് മുറിച്ചു കളഞ്ഞിട്ട് മുകളം ഏറ്റവും താഴെയും മുകളിലും മുകളമായി നിൽക്കുന്ന രീതിയിലായിരിക്കണം മുറിക്കേണ്ടത്. ഒരു 5 മുകളം വരെ വരാവുന്നതാണ് മണ്ണിലേക്ക് വെക്കേണ്ടത്. 2 താഴെയും 2 മുകളിലും വെക്കാം, അല്ലെങ്കിൽ 2 താഴെ വെച്ചിട്ട് 1 മുകളിലേക്കും വെക്കാം. മെയ് മാസം നമ്മൾ മുറിച്ച് ഈ താങ്ങുകാലിന്റെ ചുവട്ടിൽ ഒരു 1.5 മീറ്റർ വിട്ട് നല്ലോണം കുഴിയെടുത്ത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അതിലെ മണ്ണും മിക്സ് ചെയ്ത് എന്നിട്ടാണ് ഈ കൊടി വെക്കുന്നത്. കൊടി വെച്ചു കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കണം. പച്ച ചപ്പ് കൊണ്ട് പൊതിഞ്ഞ് നല്ലോണം നിറച്ചിട്ട് കഴിഞ്ഞാൽ അത് മൂടിക്കിടക്കുന്ന രീതിയിൽ ചപ്പിട്ട് മൂടണം. അങ്ങനെ വരുമ്പോൾ അത് മെയ് മാസം കഴിഞ്ഞ് ജൂൺ

0: കപ്പിട്ട് മൂറണം. അങ്ങനെ വരുമ്പോൾ അത് മെയ് മാസം കഴിഞ്ഞ് ജൂൺ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ചപ്പൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ മഴ തുടങ്ങുമ്പോൾ കിളിർത്ത് വരും. ആ കിളിർത്ത് വരുന്നത് താങ്ങുകാലിലേക്ക് ഒട്ടിപ്പിടിക്കാവുന്ന രീതിയിലേക്ക് കയറ്റി വിടണം. ഒരു തണ്ട് വെച്ച് കെട്ടി കയറ്റി വിട്ടു കഴിഞ്ഞാൽ ആ താങ്ങുകാലിലേക്ക് വട്ടത്തിൽ വട്ടത്തിൽ കെട്ടിക്കൊടുത്ത് കയറ്റി വിടണം. അങ്ങനെയാകുമ്പോൾ ഒരു വർഷം കൊണ്ട് 2 മീറ്ററും ഹൈറ്റിൽ അത് പൊങ്ങി വരും.
1: തോട്ടത്തില് പ്രധാനമായിട്ടും കൊടികൾ നമ്മളുടെ കുരുമുളകിന്റെ തന്നെയാണോ ഉപയോഗിക്കാറ്, അതോ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ടോ?
0: ഇപ്പോഴൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. കുരുമുളകില് 1, 1, 1, 5, 1, 9 ഒക്കെ ഉണ്ട്. 1, 1, 5 ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതിന്റെ കായ്പ് തുടങ്ങുമ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴേക്ക് തന്നെ കായ്പ് തുടങ്ങും. ആ കായ്പ് തുടങ്ങുമ്പോൾ തന്നെ 12 സെന്റിമീറ്റർ അല്ലെങ്കിൽ 15 സെന്റിമീറ്റർ വരെ നീളമുള്ള തിരികളായിരിക്കും അതിൽ വരിക. നിറച്ച് തിരികൾ ഉണ്ടായാൽ നല്ല ഈൽഡ് വരും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. തേവ ഉണ്ട്, പൗർണമിയുണ്ട്, കൊമ്പുങ്ങനുണ്ട്. ഇതൊക്കെയാണ് പുതിയ തരം. ഇത് അതിനൊക്കെ രോഗപ്രതിരോധ ശക്തിയും കൂടിയുള്ളതാണ്.
1: താങ്കളുടെ ഒരു അനുഭവത്തില് ഏറ്റവും മികച്ച രീതിയിൽ ഫലം നൽകുന്ന ഇനം ഏതാണ്?
0: 1,000 ഇനത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതും നല്ല ഈൽഡ് തരുന്നത്.
1: കൃഷി തുടങ്ങിയ ശേഷം തൈകൾ നട്ടു, അതിനുശേഷം എത്ര കാലത്തിനുള്ളിൽ ഇതിൽ നിന്നും വിളവ് ലഭിച്ചു തുടങ്ങും?
0: 2 വർഷമാകുമ്പോൾ തന്നെ വിളവ്, ചെറുങ്ങനെ വിളവ് ലഭിക്കും. ഒരു 4 വർഷം ആകുമ്പോഴേക്ക് ഒരുവിധം നല്ല രീതിയിലുള്ള ബുഷായി വരികയും ചെയ്യും. ഈ ചെടി 1 മീറ്റർ റേഡിയസിൽ വളർന്ന് അത് ചുറ്റോടുചുറ്റ് ആയി വരുന്ന രീതിയിലാണ് കുരുമുളക് ഉണ്ടാവുക.
1: സാധാരണയായിട്ട് മെയ് ജൂൺ മാസങ്ങളിലാണല്ലേ കുരുമുളക് നടുന്നത്?
0: അതെ അതെ, മെയ്യിലാണ്. ഇപ്പോഴൊക്കെ പലരും കൊട്ടത്തൈകൾ വാങ്ങി വെക്കാറുണ്ട്. കൊട്ടത്തൈ വെക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ തണ്ട് മുറിച്ച് അതിലേക്ക് വെച്ചിട്ടാണ് കൊട്ടത്തൈ വെക്കുക. കൊട്ടത്തൈ വെക്കുമ്പോൾ നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഈ പ്ലാസ്റ്റിക് കവറിൽ തൈ വെച്ച് 3 കഷ്ണമാണ് ഒരു കൂടയിലേക്ക് നമ്മൾ വെക്കുന്നത്. 3 കഷ്ണം കൂടയിലേക്ക് വെച്ച് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ട് മൂടി അതിനെ എയർ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് 1 മാസം വരെ അത് തുറക്കാത്ത രീതിയിൽ വെക്കണം. കൂടയിൽ നല്ലോണം വെള്ളമൊഴിച്ചിട്ടായിരിക്കും വെക്കുന്നത്. പിന്നെ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലെ വേർപ്പും മറ്റേ ഇത് ആ കുമിച്ചാൽ തന്നെ 1 മാസം കഴിഞ്ഞിട്ട് ഇതിന് തെഴുപ്പ് വരും. തെഴുപ്പ് വന്ന് അത് നല്ല ഇതായി വരും. അപ്പൊ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയ്ക്ക് ഒന്ന് നനയ്ക്കുകയും ചെടി വെക്കുന്നതിന് മുമ്പ് ബോഡോ മിശ്രിതം കൊണ്ട് തളിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ അത് വളർന്നു.
1: കടുത്ത വേനലിലേക്ക് വരുമ്പം എങ്ങനെയാണ് കുരുമുളകിന്റെ പരിചരണം, അതിന്റെ ആരോഗ്യം നമ്മൾ ഉറപ്പാക്കുക?
0: കടുത്ത വേനൽ വരുമ്പോൾ സ്വാഭാവികമായി പിന്നെ കുരുമുളകിന് നല്ല വെയിൽ കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ചുവട്ടില് നമ്മുടെ ചപ്പ്, പരമാവധി ചപ്പ്, പിന്നെ തോട്ടത്തിലൊക്കെ ഉള്ള ചപ്പുകൾ വലിച്ചു കൂട്ടുകയും അതോടൊപ്പം പച്ചച്ചപ്പ്, മുകളിലുള്ള മാവ്, മറ്റ് പ്ലാവ് അങ്ങനെ തുടങ്ങിയ ചക്കം ൊക്കെ അതിന്റെ ചുവട്ടിലേക്ക് ഇട്ടു കൊടുക്കുകയും ചെയ്താൽ അതിന് നേരിയ ഈർപ്പം മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാതെ തന്നെ നിൽക്കും. പക്ഷെ മഴ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന് ബോറോ മിശ്രിതം അടിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
1: കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണ്?
0: നിമാവിരിയാണ് പ്രധാനമായിട്ടും അതിനെ ബാധിക്കുന്നത്. അല്ലാതെ മഞ്ഞളിച്ചു പോകുന്ന ഒരു തരം രോഗവും ഉണ്ട്. മഞ്ഞളിച്ചുന്ന രോഗത്തിനും ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് ഇപ്പം ബോഡോമിസ് മാത്രമേ അതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതുവരെയും. ബോഡോമിസറിൽ നിൽക്കാത്ത ചില രോഗങ്ങൾ കണ്ടുവരാറുണ്ട്, പക്ഷെ ഇവിടെയൊന്നും അധികം വരാറില്ല.
1: കുരുമുളകിന്റെ വളപ്രയോഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വളപ്രയോഗം എന്ന് പറയുമ്പോൾ വർഷത്തിലൊരു 2 തവണ മഴ തുടങ്ങുന്നതിന്റെ കുറച്ചു മുമ്പ് ഈ വേപ്പുമെന്നാക്ക്, എല്ലുപൊടി, ചാണകം ഇവയെല്ലാം ചേർത്തിട്ട് 1/2 കൊട്ട അല്ലെങ്കിൽ 4 കിലോ 5 കിലോ വെച്ച് ഒരു കുഴിച്ചോട്ടിൽ വളരെ വിട്ട്, കുഴിച്ചോട്ട് ഒരിക്കലും തൂമ്പ കൊണ്ടോ മറ്റ് ഇതുകൊണ്ടോ ഇളക്കി മാറ്റരുത്. കാരണം വേരിന് തട്ടാത്ത രീതിയിൽ അതിലേക്ക് വളം ചെയ്തിട്ട് ചുറ്റുമുള്ള മണ്ണ് വലിച്ച് അതിന്റെ മുകളിലേക്ക് കൂട്ടി ഇടുകയാണ് പതിയെ. അത് മഴ പോയി തുടങ്ങുമ്പോഴും ചെയ്യും, മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പും ചെയ്യും. ഇങ്ങനെ 2 തവണയാണ് വളം കൊടുക്കേണ്ടത്. പരമാവധി ഇംഗ്ലീഷ് വളങ്ങൾ ഇതിന് ഉപയോഗിക്കാറില്ല.
1: എങ്ങനെയാണ് നന ഉറപ്പാക്കുന്നത്?
0: ഡ്രിപ്പ് ഇറിഗേഷനിൽ ചെയ്യാം, പക്ഷേ നന നിർബന്ധമല്ല. കുരുമുളകിനെ ശരിക്കും പറയുകയാണെങ്കിൽ നന അധികം നിർബന്ധമുള്ള ഒരു സാധനമല്ല. മണ്ണ് ശേഖരിച്ച് വെക്കുന്ന ജലാംശം മതി ആ വേനൽക്കാലത്ത് കൂടി ഉപയോഗിക്കാൻ. വളരെ കുറഞ്ഞ സമയം മാത്രമേ മണ്ണ് ഡ്രൈ ആയി മാറുള്ളൂ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുരുമുളക് ഒരു കാരണവശാലും നനച്ചു കൊടുക്കരുത് എന്നാണ് പഴയ കാരണവന്മാരടക്കം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് ചൂട് വരുമ്പോഴും മാത്രമാണ്.

0: ഇതിനെ തിരിയെടുക്കുന്നത് മഴക്കാലം തുടങ്ങുമ്പോൾ തിരിയെടുക്കുന്നത് നല്ല ചൂട് കഴിഞ്ഞിട്ട് വരുന്ന തിരിയായിരിക്കും ഏറ്റവും ശക്തമായ തിരി എന്നാണ് കാണുന്നത്.
1: ഏകദേശം എത്ര കാലം വരെ ആരോഗ്യമുള്ള ഒരു കുരുമുളകിന്റെ ചെടി വിളവ് നൽകും?
0: ഇന്നത്തെ കാലത്ത് ഒരു 10 വർഷം 15 വർഷത്തിൽ കൂടുതൽ കൃഷി കുരുമുളകിൽ കിട്ടാറില്ല.
1: കുരുമുളകിന് ഏതെങ്കിലും രീതിയിലുള്ള കീടബാധകൾ ഉണ്ടാവാറുണ്ടോ?
0: കീടബാധകൾ ഉണ്ടാവാറുണ്ട്. വേരിൽ നിമാവരം വന്നിട്ട് ഇതാവാറുണ്ട്. നിമാവരില്ല ജൈവ ഇതുണ്ട് അല്ലാത്തതുണ്ട്. വെളുത്തുള്ളി കഷായം മറ്റത് ഇതൊക്കെ ചേർത്ത് അതിന്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ നിമാവരയെ കളയാൻ കഴിയും. നിമാവരയാണ് വേരിനെ നശിപ്പിക്കുകയും അതോടൊപ്പം തണ്ടിലേക്ക് വരികയും ചെയ്യും. കൂടാതെ ഇതിലൊരു ഫേന് പോലത്തെ ഒരു സാധനമുണ്ട്, ചെടിയിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനം. അത് കഞ്ഞി വെള്ളത്തിൽ പക്ഷേർന്ന വെള്ളം അതിലൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ട് ആ സാധനം ഫേന് പോലത്തെ സാധനം നശിച്ചു പോകും. അങ്ങനെ രണ്ടും ചെയ്യാവുന്നതാണ്.
1: ഇത്തരം കീടബാധകളുടെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണ്?
0: കീടബാധ വരുമ്പോൾ വലിയ ഇല ആദ്യം ഉണ്ടായിരിക്കുന്ന ഇലയൊക്കെ മഞ്ഞ നിറം വരികയും അതിന്റെ ഇടയിൽ കത്തിയ പോലെ ഒരു കൊടിയുടെ ഇലയില് വട്ടം വട്ടം ആയി വരുന്ന ഇത് കാണിച്ചു തുടങ്ങും. അപ്പോഴത്തന്നെ അതിന് ചികിത്സ നടത്തിയാൽ അത് പോയിപ്പോവില്ല.
1: ഇപ്പൊ കർഷകർക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത്. കുറ്റിക്കുരുമുളകിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്?
0: കുറ്റിക്കുരുമുളക് നമ്മള് അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് ടെറസിലും അല്ലാത്ത മുറ്റത്തും ഒക്കെ ചെയ്യാവുന്ന നല്ലൊരു രീതിയിലുള്ള കൃഷി എളുപ്പമാണ്. ബുസ്റ്റർ കൾട്ടിവേഷൻ എന്നാണ് അതിന് പറയുക. കുറ്റിക്കുരുമുളകില് അത് നമ്മള് ചട്ടികളില് ഒരു സാമാന്യം വലിപ്പമുള്ള 20 ലിറ്റർ 15-20 ലിറ്റർ കപ്പാസിറ്റിയുള്ള ചട്ടികളിലാണ് അത് വളർത്തുക. അത് മിശ്രിതം ചേർത്ത് ഈ ചട്ടികളിൽ ഒരു 80% മണ്ണ് മണ്ണ് മണ്ണ് എന്ന് പറയുന്നത് വളം, വേപ്പം പിണ്ണാക്ക്, ചാണകപ്പൊടി തുടങ്ങിയ സാധനങ്ങളെല്ലാം, പോർട്ടിംഗ് മിക്സ്ചർ ഇവയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഈ 80% ചട്ടിയിൽ നിറച്ചു വെക്കുകയും അതിന് നമ്മൾ പൊടിച്ചെടുക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മുകളിലോട്ട് കയറുന്ന പൊടിയുടെ മുകളിലോട്ട് കയറിപ്പോകുന്ന തണ്ടാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒരു വർഷം ആകെ 15 ഒരു മാസം കൊണ്ട് തന്നെ അതിന് കിളിർത്ത് വരും. ഒരു 3 മാസം കൊണ്ട് അത് ബുഷായി വരും. അതിനുശേഷം 1 വർഷം കൊണ്ട് തന്നെ കായ്പ് തുടങ്ങി.
1: കുരുമുളക് വിളവെടുത്തു കഴിഞ്ഞാൽ അതിന്റെ വിതരണം എങ്ങനെയാണ്?
0: വിളവെടുപ്പ് സമയത്ത് അധികം വില വരില്ല. പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റൊക്കെ അനുസരിച്ചാണ് ഇത് വരിക. കടകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പം പഴുത്ത കുരുമുളക് തൊലി പൊളിച്ചിട്ട് എടുത്താൽ അത് സാധാരണ ഫോറിൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് പ്രത്യേകിച്ച് കൊടുക്കുകയാണെങ്കിൽ 1000-1500 രൂപ വരെ വില കിട്ടും ഒരു കിലോയ്ക്ക്. മറ്റത് നമുക്ക് 500 രൂപ, 600 രൂപ, 700 രൂപ ഇങ്ങനെ ആ റേഞ്ചിലാണ് ഇപ്പോഴത്തെ വില നിലവാരം ഉള്ളത്. അത് പുറത്തേക്ക് കയറ്റി അയക്കുന്നതിന്റെ മാർക്കറ്റിനനുസരിച്ചാണ് വില.
1: ദീർഘമായൊരു അനുഭവ സമ്പത്തുണ്ട് താങ്കൾക്ക് കുരുമുളക് കൃഷിയില്. അപ്പോ ഈ കുരുമുളക് കൃഷിയിൽ ഏതൊരു കർഷകനും നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
0: കാലാവസ്ഥാ വ്യതിയാനം ഒരു വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾക്ക് കൂടുതൽ കഴിഞ്ഞ വർഷമൊക്കെ കൂടുതൽ അടഞ്ഞ മഴ വരുമ്പോൾ ഈ ചെടിക്ക് കൂടുതൽ ഈർപ്പം വരികയും അത് നശിച്ചുപോവുകയും ചെയ്യുന്ന ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ നമ്മൾ ഭയക്കുക തന്നെ വേണം.
1: കുരുമുളക് കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഭാവി കർഷകരോട് എന്താണ് പറയാനുള്ളത്?
0: കുന്നായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ചരിഞ്ഞ് വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം കൃഷി ചെയ്യാൻ. മരങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാതിരിക്കുകയാണ് കുരുമുളകിനും വേണ്ടത്. മരങ്ങൾ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും അതിന്റെ കൊമ്പുകൾ അടിച്ച് ചപ്പ് ഇറക്കി താഴെട്ടുകൊണ്ട് ഇതിനെ വെയിൽ കൊള്ളാവുന്ന രീതിയിലേക്കുള്ള രീതിയിലായിരിക്കണം കൃഷി ചെയ്യുന്നത്. അതുപോലെ കിളയ്ക്കൽ, ഭൂമി കിളയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കുരുമുളകിന്റെ ചൂടുഭാഗം പരമാവധി കിളയ്ക്കാത്ത രീതിയിൽ വേണം സംരക്ഷിക്കാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. കുരുമുളക് മാത്രം തൻകൃഷിയായിട്ട് ചെയ്യാവുന്നത് ഉണ്ട്. മറ്റു ഇടവിളയായിട്ടാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇടവിളയല്ലാതെ തൻവിള ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അതിനെ ശ്രദ്ധിക്കാൻ കഴിയും. അതിന് അതിന്റെ ചുവട്ടിലൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കാൻ കഴിയും. ചപ്പ് അതിന്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെയാവുമ്പോൾ ഒരു ഏക്കർ കൃഷിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 1/2 ഏക്കർ കൃഷിയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് നന്നായി ജീവിച്ചു പോകാവുന്ന രീതിയിൽ കുരുമുളക് ലഭിക്കും.
1: ഇനി കൃഷിയിലെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്?
0: കൃഷി മറ്റെല്ലാ കൃഷിയും ഞാൻ ചെയ്യാറുണ്ട്. തെങ്ങ്, കവുങ്ങ് എല്ലാ കൃഷിയും, അതോടൊപ്പം നെൽകൃഷിയും ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. 1 ഏക്കറോളം നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല. അതിനെ എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
1: കുരുമുളക് കൃഷിയുമായി ബന്ധപ്പെട്ട ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ആകാശവാണി കൊച്ചിയുടെ എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, കാർഷിക

0: ജീവനത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നീണ്ട 20 വർഷത്തിലേറെയായി കുരുമുളക് കൃഷിയിൽ സജീവമായ ശശിധരൻ എ പങ്കുവച്ച കുരുമുളക് കൃഷിയെ പറ്റിയുള്ള അറിവുകളാണ്.
1: ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം യാമിനി ദിലീപ് കുമാർ, ലക്ഷ്മി നാരായണൻ.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: ആകാശവാണി കൊച്ചി FM 102.3. വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, കോട്ടയം 28,400, എറണാകുളം 24,200, കൊച്ചി റെഡി 24,600, ആലുവ 26,300, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,300, വടക്കൻ പറവൂർ 14,700, തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 4,000, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്യുണ്ടലിന് കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എറണാകുളം 26,000. ആലുവ ക്യുണ്ടലിന് 5,100. തൊടുപുഴ 1,000 30,000. കയർ ക്യുണ്ടലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600. ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. കൊച്ചി പറവൂർ 4,900. കുരുമുളക് അൺഗാർബിൾഡ് ക്യുണ്ടലിന് കൊച്ചി ഗാർബിൾഡ് 72,500. കൊച്ചി അൺഗാർബിൾഡ് 70,500. ആലുവ 68,000. തൊടുപുഴ 70,000. കട്ടപ്പന 70,300. ഏലം കിലോഗ്രാം കൊച്ചി 3,600. തൊടുപുഴ 2,800. കട്ടപ്പന 2,400. ചുക്ക് ക്യുണ്ടലിന് കൊച്ചി 29,000. കോതമംഗലം 69,500. തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്യുണ്ടലിന് കോട്ടയം 21,000. മൂവാറ്റുപുഴ 20,500. കോതമംഗലം 24,200. തൊടുപുഴ 24,800. മഞ്ഞൾ ക്യുണ്ടലിന് കൊച്ചി 16,000. തൊടുപുഴ 21,000. പുൽത്തൈലം ക്യുണ്ടലിന് കൊച്ചി 150,000. ആലുവ 160,000. കശുവണ്ടിപ്പരിപ്പ് ക്യുണ്ടലിന് കൊല്ലം 78,100. പൈനാപ്പിൾ ക്യുണ്ടലിന് എറണാകുളം 2,400. അടയ്ക്ക 1,000 എറണാകുളം 4,600. നേത്രക്കായി പച്ച ക്യുണ്ടലിന് എറണാകുളം 5,300. ആലുവ 4,500. തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റേസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:38. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല, ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്തുപിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചികാ വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപാദനം 9.4%, സ്റ്റീൽ ഉൽപാദനം 6.2%, വൈദ്യുതി ഉൽപാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് UN മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്.

0: പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി പള്ളുരുത്തി.
1: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ച് നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും ആരോഗ്യം കെ മുരളീധരനും റവന്യൂ എ പി അനിൽകുമാറും കൈകാര്യം ചെയ്യും. പി സി വിഷ്ണുനാഥന് ടൂറിസം, എം ലിജുവിന് എക്സൈസ്, റോജി എം ജോണിന് കോളേജ് വിദ്യാഭ്യാസം, ടി സിദ്ദിഖിന് കൃഷി, കെ എ തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. ഒ ജെ ജനീഷാണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, എം ഷംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, കെ എം ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, പി കെ ബഷീറിന് പൊതുമരാമത്ത്, വി അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. സി പി ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ പി എസ് സിക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുമ്പാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വില ഏർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. യു എൽ പി ജി V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു.

0: FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: ജെൻസി കുട്ടികളിൽ പുകവലി ശീലം വർദ്ധിക്കുന്നുണ്ടോ? പുതുതലമുറയിലെ കുട്ടികളുടെ പുകവലി ശീലം അവരെ മറ്റു മാരകമായ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ട്. ഇതിന്റെ പ്രതികരണങ്ങളാണ് ഇന്നത്തെ സമകാലികത്തിൽ.
3: പുകവലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജെൻസി കുട്ടികളുടെ ഇടയിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നില്ല. കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് ഈ സിന്തറ്റിക് മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഗാഞ്ചാ പോലത്തെ വീഡ് യൂസ് ചെയ്യുന്ന ഒരു ശീലമാണ് അവരിൽ കണ്ടുവരുന്നത്.
2: പുതുതലമുറയിൽ പുകവലിയേക്കാൾ മയക്കുമരുന്നുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സ് ജോയിന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ.
3: പുകവലി നിരോധിച്ചതിന് ശേഷം പൊതുസ്ഥലങ്ങളിൽ വളരെ കുറവായിട്ട് മാത്രമേ നമ്മൾ കണ്ടു കിട്ടുന്നുള്ളൂ. മയക്കുമരുന്ന് പുകയിലയുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല, മിക്സ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാര്യം ഈ സിന്തറ്റിക് മയക്കുമരുന്ന് അവര് ഈ പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്യുന്ന രീതി കുറവാണ്. സാധാരണ ഒന്നും ഇൻഹേൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ സ്മോക്കിങ്ങിന്റെ ഒരു എക്സെപ്ഷൻ വരുന്നത് നമ്മുടെ ഈ ഗഞ്ചാവ് ചില പ്രത്യേക തരം പേപ്പർ കിട്ടും, ആ പേപ്പറിൽ ഈ ഗഞ്ചാവ് പൊടിച്ചിട്ട് അത് സിഗരറ്റ് രൂപേണ ആക്കി അത് വലിക്കുന്ന ഒരു രീതിയാണ്. അല്ലാതെ പുകയിലായിട്ട് മിക്സ് ചെയ്തിട്ട് വലിക്കുന്നത് ഈ ജെൻസി കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കണ്ടുവരുന്നുള്ളൂ. ന്യൂജൻ അവരുടെ ഇടയിലുള്ള ഡ്രഗ് യൂസ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവര് ഗഞ്ചാവ് അല്ലെങ്കിൽ വീട് പോലത്തെ സാധനങ്ങൾ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവര് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മറ്റ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ഗഞ്ചാക്ക് ഉപരിയായിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ആംഫിറ്റമിൻസോ അല്ലെങ്കിൽ ന്യൂജൻ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അവർ കൂടുതൽ ഉപയോഗം അവരിൽ കണ്ടുവരുന്നത്. അവരുടെ നമ്മുടെ സീഷേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന അവര് അതിനോടാണ് അവർക്ക് കൂടുതൽ ഒരു താല്പര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചതിന് ശേഷം പുകവലിയുടെ പാറ്റേണിൽ തന്നെ വലിയൊരു മാറ്റം കാണാൻ പറ്റും. പഴയതുപോലെ നമുക്കിപ്പോ പൊതുസ്ഥലത്ത് ആൾക്കാർ പുകവലിക്കുന്നത് വളരെ കുറവാണ്. അത് കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതൊരു കോട്ട്പാ പ്രകാരം ഒരു ചെറിയ ഫൈന് ഈടാക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി വളരെ കുറഞ്ഞിട്ടുണ്ട്. പുകവലിക്കുപരി മറ്റു തരത്തിലുള്ള ഡ്രഗ്സിനോടോ അല്ലെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്നിനോടോ സിന്തറ്റിക് ഡ്രഗ്സിനോടോ കൂടെയാണ് ഈ ന്യൂജൻ ജനറേഷന് കൂടുതൽ താല്പര്യം. പുകവലി അങ്ങനെ അവർ പലരെയും നമ്മൾ സീഷർ നടത്തുമ്പോഴും സിഗരറ്റോ അങ്ങനത്തെ സാധനങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇമീഡിയറ്റ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് ഇത് ചെറിയ അളവിൽ തന്നെ പെട്ടെന്ന് വളരെ വീടില് എഫക്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഹൈ ആവാൻ പറ്റിയ സാധനമാണ് അവർ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും. അപ്പൊ ഈ സിന്തറ്റിക് മയക്കുമരുന്ന് ആ ഒരു റേഞ്ചിൽ വരുന്ന ഡ്രഗ്സ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിലപ്പോ ഒരു എഫക്ട് കിട്ടുന്ന ഒരു 5-10 മിനിറ്റ് ആയിരിക്കും അതിന്റെ എഫക്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മറ്റു തരത്തിലുള്ള ലഹരി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ എഫക്ട് നിൽക്കുന്ന ചിലപ്പോ ഒരു 3-4 മണിക്കൂർ വരെ അല്ലെങ്കിൽ 5 മണിക്കൂർ വരെ ഒക്കെ അതിന്റെ എഫക്ട് നിൽക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവർ കൂടുതലും ഈ ഇത്തരത്തിലുള്ള സിന്തറ്റിക് മയക്കുമരുന്ന് പ്രിഫർ ചെയ്യുന്നത്. പുകവലി നമ്മുടെ ഒരു പാറ്റേൺ എടുത്തു പോയി കഴിഞ്ഞാൽ വളരെയധികം കുറച്ചിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് ന്യൂജന്റെ ഇടയിൽ പുകവലി തന്നെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ അപൂർവം. പിന്നെ അതിനകത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്

0: ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ പുക വലിക്കുന്നതിന് പകരം ഈ ടൊബാക്കോ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്ന അത്തരത്തിലുള്ള, അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബസ് ഡ്രൈവേഴ്സും ലോങ് റൂട്ടൊക്കെ ബസ് ഓടിക്കുന്നവരും മറ്റ് ജോലി ഫിസിക്കൽ ലേബേഴ്സ് ചെയ്യുന്നവരും എല്ലാം ഇത്തരത്തിലുള്ള പുകവലിക്ക് പകരം ഈ പറഞ്ഞ പോലെ ടൊബാക്കോ പാക്കറ്റിൽ കിട്ടുന്നത് അത് മിക്സ് ചെയ്ത് ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്ന ഒരു രീതി നമ്മളെ ശ്രദ്ധയപ്പെടുന്നത്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ മൈഗ്രന്റ് ലേബേഴ്സിന്റെ ഇടയിലാണ് അത്തരത്തിലുള്ള പ്രവണത നമ്മൾ കണ്ടു വരുന്നത്. ടൊബാക്കോയുടെ ഒരു സ്മെല്ല് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ട്രെയിനിലിപ്പം പൊതുവെ നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ന്യൂജൻ ട്രെയിനുകളിൽ സ്മോക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ബാത്റൂമിൽ കയറി സ്മോക്ക് ചെയ്താൽ പോലും ട്രെയിൻ സ്റ്റോപ്പാകും. പക്ഷെ മറ്റ് ട്രെയിനുകളിലൊക്കെ അത്തരത്തിലുള്ള സംവിധാനം ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനുകളിൽ ഈ പറഞ്ഞ പോലെ ബാത്റൂമോ അങ്ങനെയൊക്കെ കയറി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് വരെയുണ്ട്. സ്മോക്ക് ചെയ്യുകയും ചെയ്യും. ഈ പറഞ്ഞ പോലെ ഈ പാക്കറ്റ് ടൊബാക്കോ യൂസ് ചെയ്യുന്നവരും ഉണ്ട്. കൂടുതലും വടക്കേ ഇന്ത്യയിലോട്ട് അവിടുന്ന് വരുന്നവരും അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എന്തായാലും ഈ ടൊബാക്കോയുമായി ബന്ധപ്പെട്ട് May 31 നമ്മൾ വേൾഡ് വൈഡ് ആന്റി ടൊബാക്കോ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അതിനോടും അനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ന്യൂ ജനറേഷന്റെ ഇടയിൽ പുകവലി കുറവാണെങ്കിലും ഈ ഒരു അവയർനെസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. കാര്യം ഒരു സിഗരറ്റിൽ തന്നെ 80+ രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് നമ്മൾ എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നുണ്ട്.
1: എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK സതീഷ്.
2: ഒരു തലമുറയിൽ പൊതുവെ പുകവലി ശേഷം കുറഞ്ഞു വരുന്നതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന്, സർക്കാരിന്റെ വ്യാപകമായ പുകവലിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രചരണ പരിപാടികളാണ്. പുകവലി ക്യാൻസറിന് കാരണമാകുന്നു എന്നുള്ള പരസ്യം പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും വ്യാപകമായി പ്രചരിച്ചത് ഈ ശീലം യുവാക്കൾക്കിടയിൽ കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. 2, കോട്ട നിയമപ്രകാരം പുകവലി കുറ്റമായി കണക്കാക്കിയതും അതിന് ഫൈൻ ഈടാക്കുന്ന കുറ്റമായി കണ്ടതും യുവാക്കൾക്കിടയിൽ പുകവലിയോടുള്ള ആസക്തി കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എന്നാൽ പുകവലിയുടെ സ്ഥാനത്ത് പുകയിലെ ഉൽപ്പന്നങ്ങളായ ഹാൻസ്, പാൻ മസാല, പാൻ പരാഗ് പോലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരം പുകയിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആന്ധ്ര, ഒറീസ, ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത് വ്യാപകമായി കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവർ ഉപയോഗിക്കുന്നതും ചവയ്ക്കുന്നതും കണ്ടിട്ടാണ് നമ്മുടെ യുവാക്കൾ ഇത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടിയതായിട്ട് നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ പുകവലിയുടെ സ്ഥാനത്ത് ഇന്ന് വ്യാപകമായിട്ട് ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം കാണാൻ കഴിയും. പണ്ടുകാലങ്ങളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ശീലം പുകവലിയാണെങ്കിൽ ഇന്ന് പല യുവാക്കളും നേരിട്ട് തന്നെ MDMA പോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതായിട്ട് ഇത്തരം കേസുകളിൽ പെടുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. MDMA, മെത്താഫിറ്റാമിൻ, ആംഫിറ്റാമിൻ, LSD, സ്റ്റാമ്പ്, കഞ്ചാവ്, ഹെറോയിൻ, ഹഷിഷ്, ഇതുപോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായിട്ട് യുവാക്കൾക്കിടയിൽ കൂടുതലായി കണ്ടുവരുന്നതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കേസിൽപ്പെടുന്ന യുവാക്കളെ അല്ലെങ്കിൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഞങ്ങൾക്ക് നൽകുന്ന മൊഴി പലപ്പോഴും സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയും DJ പാർട്ടികളിൽ ഉല്ലസിക്കാനായിട്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത് ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനത്തിനും ഇതിന്റെ നിയമവശങ്ങളെക്കുറിച്ചോ ശിക്ഷകളെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ കോടതി വ്യവഹാരത്തെക്കുറിച്ചോ ABCD അറിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 2026 ഏപ്രിൽ മാസത്തിൽ എറണാകുളം ജില്ലയിൽ 169 മയക്കുമരുന്ന് കേസുകളാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അതിൽ അറസ്റ്റ് ചെയ്ത 4% ആളുകളുടെയും പ്രായം 25 താഴെയാണ്. കൂടുതലും ഇത്തരം ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ ചോദ്യം ചെയ്ത സമയത്താണ് ഇത്തരം വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലർക്കും ഇതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യാപകമായിട്ട് ഇത്തരം നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന്. അറിയാം ലഹരി നിയമം എന്ന വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രചരണം നൽകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം MDMA പോലുള്ള ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ 0.5 grams കൂടുതൽ കൈവശം വെച്ചാൽ 10 ശിക്ഷയും 1,00,000 പിഴയുള്ള കുറ്റമാണെന്നോ, 10 grams കൂടുതൽ കൈവശം വെച്ചാൽ 20 ശിക്ഷയും 2,00,000 പിഴയുള്ള കുറ്റമാണെന്നോ, ജില്ലാ കോടതികളിലാണ് ഇതിന്റെ കേസ് വിചാരണ ചെയ്യുന്നതെന്നോ, ജാമ്യം കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിൽ പോണ്ടി വരുമെന്നോ പലർക്കും അറിയാറില്ല. മാത്രവുമല്ല ഇത്തരം ന്യൂ ജനറേഷൻ മയക്കുമരുന്നുകൾ വലിയ അളവിൽ

0: പിടിക്കപ്പെട്ടാൽ, ആ കുറ്റം ആവർത്തിച്ചാൽ വധശിക്ഷ വരെ നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്നുള്ള കാര്യവും പലർക്കും അറിയാറില്ല. അതുപോലെ തന്നെ വലിയ അളവിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന പ്രതികളുടെ ആളുകളുടെ മുഴുവൻ സ്വത്തുവകകളും അവരുടെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരി, സഹോദരന്മാർ എന്നിവരുടെ പേരിലുള്ള മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും ഈ നിയമം കോടതികൾക്കും പോലീസിനും എക്സൈസിനും അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയും പല ആളുകൾക്കും അറിയാറില്ല. നാളത്തെ കേരളം ലഹരിമുക്ത നവ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശക്തമായ എൻഫോഴ്സ്മെന്റ് ബോധവൽക്കരണ പരിപാടികളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളിലൂടെ ലഹരിയില്ലാത്തൊരു പുതു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
1: പുതുതലമുറയിൽ പുകവലി ശീലം നിലനിൽക്കുന്നുണ്ട്. നാർക്കോട്ടിക് സെൻട്രൽ ബ്യൂറോ കൊച്ചിൻ സോണൽ ഡയറക്ടർ വേണുഗോപാൽ ജി കുറുപ്പ്.
2: കുട്ടികൾക്ക്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പൊ തന്റെ സ്മോക്കിങ്ങിന്റെ കുറി വന്നിട്ടുണ്ട് നമ്മൾ കാണുന്നത്. ഈ സ്മോക്കിംഗ് പിന്നീട് അവിടെ ഒരു കൂട്ടായ്മയായിട്ടോ ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിൽ പോയിട്ട് ഈ സ്മോക്കിംഗ് തന്നെ ഡ്രഗ്സിലേക്ക് മാറുന്ന ഒരു പ്രവണതയുണ്ട്. സ്മോക്കിംഗ് ഒരു ബേസിക് സ്റ്റെപ്പ് ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ കണ്ടു വരുന്നോളത്തോളം, ഇപ്പൊ നമ്മള് സാധാരണ നമ്മളിപ്പോ എറണാകുളം ആയാലും എവിടെ പോയാലും നമ്മൾ മെയിൻലി നമ്മളെ സിറ്റി സൈഡിലൊക്കെ നോക്കുമ്പോൾ പെൺകുട്ടികളും ഇത് സ്മോക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, സാധാരണ അതേ കമ്പാരിറ്റീവ് സൈസിൽ തന്നെയാണ് ഇവർ രണ്ടാളും എടുക്കുന്നത്. പക്ഷെ ഈ സ്മോക്കിംഗ് പിന്നീടാണ് ഇവർക്ക് പലതരം ഡിപ്രഷൻസ് ആണ്. ഇപ്പൊ ചിലപ്പോ പഠിത്തത്തിന്റെ ഡിപ്രഷൻ ഉണ്ടാവാം, ചിലപ്പോ ജോലികാരിയായിട്ടുള്ള വലിയ ഡിപ്രഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ സ്വയം അവരെ പെർഫോമൻസ് ഒന്ന് മെച്ചല്ല എന്ന് പറഞ്ഞ എപ്പോഴും ആൾക്കാർ പറഞ്ഞു ിരിക്കുന്ന കാര്യങ്ങളാവാം, അതിന് ഒരു പെട്ടെന്ന് ഡിപ്രസ് ആവുകയാണ്. ഈ ഡിപ്രഷൻ വിളിച്ച് ഈ സ്മോക്കിങ്ങിന് തന്നെ ഡ്രഗ്സിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവണതകളും നമ്മൾ കാണുന്നുണ്ട്. ഒരു റോങ് ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് പറഞ്ഞതാണ് അവിടെ ഫ്രണ്ട്സ് അവരോട് പറയാൻ, ഈ ഫ്രണ്ട്ഷിപ്പിൽ പോകുമ്പോ ഒരു ഫ്രണ്ട് പറയാനില്ല ഇത് ചീറ്റാണ് ഒന്ന് വഴി വിട്ട് സഞ്ചരിക്കുമെന്ന് പറയാനുള്ള അവർക്ക് ഫ്രണ്ട്സ് കിട്ടുന്നില്ല. ഇല്ലാന്നല്ല, നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോ ഇങ്ങനത്തെ ഡിപ്രഷൻ വരുമ്പോ ഈ ഡിപ്രഷൻ മാറ്റാനുള്ള അവര് റിലാക്സേഷന്റെ മൂഡ് നോക്കുന്നത് ഈ എൻജോയ്മെന്റ് ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. പറഞ്ഞ റിലാക്സേഷൻ അത് ഇത് വെറും ടെമ്പററി റിലാക്സേഷൻ, അത് അവർ മനസ്സിലാക്കുന്നില്ല. ഈ ഡ്രഗ്സിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് സ്മോക്കിംഗ് തന്നെയാണ്. ആ സ്മോക്കിംഗ് പതുക്കെ പതുക്കെ ഗ്രാജുവലി ഒരു ലോവർ ഡ്രഗ്സ് ആവാം, കഞ്ചാവ് ആവാം, പിന്നെ അവിടുന്ന് കുറച്ച് കുറച്ച് കുറച്ച് അവര് കൂട്ടി കൂട്ടി ഇപ്പൊ കൊക്കെയിൻ വരെ എത്താം, അല്ലെങ്കിൽ അവിടുന്ന് നേരെ താഴ്ത്തിക്ക് വരാം. ആ രീതിയിലാണ് അവര് സഞ്ചരിക്കുന്നത്. ഒരു കൂട്ടായ്മ, ഒരു ഫ്രണ്ട്ഷിപ്പ് അവര് സെലക്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല. സ്മോക്കിംഗ് വീണ്ടും കൂടിയിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോ പെൺകുട്ടികളാണ് നമ്മളിപ്പോ കാണുന്നത് സ്മോക്കിംഗ്. ഇപ്പോഴാണ് ഇതിന്റെ ഡ്രഗ്സിലേക്ക് പോകണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ഏത് തലത്തിലാണ് ഏത് സ്റ്റെപ്പിലാണ് പോകണം പോവാ എത്തണമെന്ന് അറിയാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ടൊബാക്കോ തന്നെയാണ്, സ്കൂൾ ലെവൽ മുതൽ തന്നെ നമ്മളെ അവയർനെസ് തുടങ്ങില്ല. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു പറയാറുണ്ട്, നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കും കുട്ടികൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഗ്രാജുവലി പതുക്കെ അതിലേക്ക് പോകാനുള്ള എല്ലാ ഇൻഫ്ലുവൻസും നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവയർനെസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് സുപ്രഭാതത്തിലോ പെട്ടെന്ന് ഇത്ര ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ഇത് തീർക്കാമെന്ന് പറയാൻ പറ്റില്ല. എന്തുതന്നെ പ്രവണതയാണ് പറയുന്നത്, ഇപ്പൊ ചിലപ്പോ ഇവിടെ കാണുന്നുണ്ടാവും വേറെ സിറ്റിക്കിൽ ഉണ്ടാവും ഉണ്ടാവണം എന്നില്ല. നമ്മൾ ഇവിടുന്ന് ഇവിടെ കാണുന്ന പ്രവണത, സിറ്റി ടൈപ്പിൽ കാണുന്ന പ്രവണതയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്മോക്കിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. Smoking is the first step. അപ്പൊ വെൻ എവർ വി ഗോ ടു സ്കൂൾ ഓർ കോളേജസ് ബി ടെൽ ദം ദാറ്റ് ഇത് നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പിന്മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്മോക്കിംഗ് നിങ്ങൾക്ക് ഡ്രഗ്സിലേക്ക് എപ്പോഴാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നസെന്റിൽ ആവാം, എന്താണ് അതിന്റെ ഡ്രഗ്സ് ടൊബാക്കോ പ്രൊഡക്ട്സ് മാറ്റി മറ്റേ ഡ്രഗ്സ് എപ്പോഴാണ് ചേർത്ത് തരുന്നത് അത് നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഏതൊരു മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തിലേക്ക് പുതിയ തലമുറ അകപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് പുകവലി ശീലം. നിയമപ്രകാരം പുകവലി ശിക്ഷാർഹമാണ് എങ്കിലും രഹസ്യമായി കൂട്ടുകൂടി പുകവലിക്കുന്ന ശീലം ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ജീവിത പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനോ സുഹൃത്ത് ബന്ധങ്ങളിലൂടെയോ ഇത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്ന ഒരു തലമുറയാണ് നാം കാണുന്നത്. പിന്നീട് മാരകകരമായ മയക്കുമരുന്നുകൾക്ക് അടിമയായി മാറുന്നു. ഇതിനുവേണ്ട ബോധവൽക്കരണ പരിപാടികൾ സ്കൂൾ തലം മുതൽ സംവിധാനവും ബന്ധപ്പെട്ട അധികാരികളും നടപ്പിലാക്കേണ്ടതാണ്. അതിലൂടെ പുകവലിയും മയക്കുമരുന്നും ഉപയോഗിക്കാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജെൻസി കുട്ടികളിൽ പുകവലി ശീലം വർദ്ധിക്കുന്നുണ്ടോ?
3: നിർവഹണം NS ജയമോഹൻ, സഹായം AV മഹേഷ് ബാബു. സമകാലികം.

കെ.സി.ബി. അറിയിപ്പ്. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും നാളെ രാവിലെ 11 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. ഏരൂർ സെക്ഷൻ പരിധിയിൽ പോട്ടയിൽ ക്ഷേത്രം പരിസരം, ആനപ്പറമ്പ്, ഷാരിപ്പടി, നായർ സമാജം ഹാൾ, പുതിയ റോഡ് ജംഗ്ഷൻ, ഫെഡറൽ ബാങ്ക് പരിസരം, കൊച്ചിൻ ആര്യവൈദ്യശാല പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

സേവന വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരാവിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഈ മാസം 28-നകം ഡീൻ ഫോറസ്ട്രി അറ്റ് KAU.in എന്ന ഇമെയിൽ വഴി അപേക്ഷകൾ സമർപ്പിക്കണം. ഇന്റർവ്യൂ അടുത്ത മാസം 3-ന് വെള്ളാനിക്കര വനശാസ്ത്ര കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നമ്പർ 0487243401 0487243401.

0: കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെയോ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrt.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 വൈകുന്നേരം 5 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0484-234-1312 എന്ന നമ്പറിൽ വിളിക്കുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-234-1312.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

0: നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകലും
1: നമ്പൂതിരി ദേഷ്യത്തോടെ കാര്യസ്ഥനെ നോക്കി. എല്ലാവർക്കും പായും തടുക്കും ഇട്ടുകൊടുക്കാൻ ഈ ഏഭ്യനോട് ആരാണ് പറഞ്ഞത്? കാര്യസ്ഥൻ നാണു പതുങ്ങി നിന്നു. ദേഷ്യപ്പെടാതിരിക്കൂ നമ്പൂതിരി, ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വന്നതാണ്, അഗ്നിഹോത്രി പറഞ്ഞു. അഗ്നിഹോത്രി വരരുചിക്ക് പറയപ്പെണ്ണിൽ ജനിച്ച സീമന്തപുത്രനാണ് അല്ലേ? ഈയിടെയാണ് മനസ്സിലായത്. ഞാനും ഈയിടെയാണ് മനസ്സിലാക്കിയത് നമ്പൂതിരി. ഞങ്ങളൊക്കെ വരരുചിക്ക് പഞ്ചമിയിൽ ജനിച്ച സന്താനങ്ങളാണ്. വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ പെങ്ങളെ നമ്പൂതിരിയുടെ മകൻ തമ്പുരാൻ തന്നെ വിവാഹം കഴിക്കണം. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കണം, അഗ്നിഹോത്രി പറഞ്ഞു. സാധ്യമല്ല, വിരൂപാക്ഷൻ നമ്പൂതിരി ഉറക്ക ഗർജിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വികസിച്ചു. താടിയല്ലുകൾ കോപം കൊണ്ട് ചലിച്ചു. നാരായണത്ത് ഭ്രാന്തൻ ഉറക്ക പൊട്ടിച്ചിരിച്ചു. അച്ഛൻ തിരുമേനി എന്തിനാ ഒച്ചയെടുക്കണത്? ഇവരെല്ലാം ആരാണ്? കിഴക്കേടത്ത് തമ്പുരാൻ അകത്തുനിന്നും വന്നു, ചോദിച്ചു. പരിഭ്രമത്തോടെ ആഗതരെ നോക്കി. വിരൂപാക്ഷൻ നമ്പൂതിരി പുത്രന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. താനും ആ കാരക്കിലമ്മയില്ലേ, ആ പറയപ്പെണ്ണ്, അവളും തമ്മിലുള്ള വിവാഹം നടത്തണം പോലും. അത് പറയാൻ പന്തിരുകുലത്തിലെ കേമന്മാര് വന്നിരിക്കണ്. ഫൂ! തമ്പുരാൻ അഗ്നിഹോത്രിയെയും സഹോദരന്മാരെയും നോക്കി, വീണ്ടും വീണ്ടും നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം വിഷാദകലുഷമായി. എന്റെ മകൻ കാരക്കിലമ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറില്ല, നമ്പൂതിരി ഉരഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടെന്നുകൂടി പറയൂ തിരുമേനി. ഉപ്പുകൂറ്റൻ: വരരുചി മഹാബ്രാഹ്മണനാണ്, സമ്മതിച്ചു. പക്ഷേ ഭാര്യ പറയിയാണ്. കാരണം അതുതന്നെ, വിരൂപാക്ഷൻ നമ്പൂതിരി പറഞ്ഞു. ഇതുതന്നെയാണോ കാരണം തമ്പുരാൻ? അഗ്നിഹോത്രി തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി. തമ്പുരാൻ ഭയത്തോടെ അച്ഛനെ നോക്കി, ഒന്ന് ചുമച്ചു, ധൈര്യം സംഭരിച്ചു. എനിക്ക് വിരോധമൊട്ടുമില്ല, പക്ഷേ അച്ഛൻ തിരുമേനി സമ്മതിക്കണില്ല. ഞാൻ കാലു പിടിച്ചു നോക്കി, സമ്മതിക്കണില്ല, തമ്പുരാൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. വിവാഹം കഴിക്കണത് അച്ഛനല്ലോ, മകനല്ലേ? രചകൻ പെട്ടെന്ന് ചോദിച്ചു. നമ്പൂതിരി രചകന്റെ മുഖത്തേക്ക് കോപഭാവേന നോക്കി. തമ്പുരാൻ അകത്തേക്ക് നടന്നു. നാരായണത്ത് ഭ്രാന്തൻ ഒരിക്കൽ കൂടി പൊട്ടിച്ചിരിച്ചു. ബ്രാഹ്മണൻ ഇതിനു മുമ്പ് പറയപ്പെണ്ണിനെ തൊട്ടിട്ടില്ലേ തിരുമേനി? തിരുമേനിയുടെ കഴിഞ്ഞ കാലം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. നമ്പൂതിരി കലശലായി ഒന്ന് ഞെട്ടി. അങ്ങ് ബ്രാഹ്മണനാണ്, പക്ഷേ എത്രയോ ചെറുമികൾക്കും പറയുകൾക്കും താങ്കൾ മൂലം ചാരിത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങൊരിക്കലും പരിശുദ്ധനായിരുന്നിട്ടില്ല. അങ്ങേക്ക് പറയുകളിലും ചെറുമികളിലും കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. ആ മക്കളിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലേ? ഇതുകൂടി കേൾക്കൂ. ഞങ്ങളുടെ പിതാവ് ശാസ്ത്രവിധി പ്രകാരമാണ് അമ്മയെ വേളി കഴിച്ചത്. ഒരിക്കലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. നമ്പൂതിരി നിന്ന് വിയർത്തു. പറയിപ്പെറ്റ പന്തിരുകുലത്തിൻ്റെ മഹത്വം തിരുമേനിക്കറിയില്ല, കാണിച്ചു തരാം. പാണനാർ എഴുന്നേറ്റു.
0: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.

Hoi, hoi.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. ജനീവയിൽ നടക്കുന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദ, മാതൃശിശു നവജാത ശിശു ആരോഗ്യ ബോർഡ് ചെയർപേഴ്സൺ ഹെലൻ ക്ലാർക്കുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്, വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്, ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്, AP അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുത വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്തംഗം MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വില വർധന നിലവിൽ വരും. നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും നീതിയുക്തവുമായി നടത്തുന്നതിന് കൂടുതൽ ജാഗ്രത ആവശ്യമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: തുമ്പിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഇതൊരു പഴമൊഴിയല്ല, പക്ഷേ പഴമൊഴി പോലൊരു സത്യം ഈ വരിയിൽ ഒളിച്ചിരിപ്പുണ്ട്. തുമ്പിയുടെ വലുപ്പം കൊണ്ടല്ല, അവയുടെ സാന്നിധ്യവും അസാന്നിധ്യവും കൊണ്ടാണ് നാട്ടിലെ പഞ്ഞം അളക്കാനാവുക. എങ്ങനെയുള്ള പഞ്ഞം? പരിസ്ഥിതിയും കാലാവസ്ഥയുമൊക്കെ മാറുന്നതുകൊണ്ടുള്ള, അതായത് ആഗോള താപനം പോലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് കാലേക്കൂട്ടി കാണിച്ചു തരുന്ന പാരിസ്ഥിതിക സൂചനകളാണ് തുമ്പികൾ. ഉദാഹരണത്തിന്, ചിലയിനം തുമ്പികൾ ഉഷ്ണമേഖലയിൽ പെരുകുന്നത് ചൂട് കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. ചൂടിഷ്ടമുള്ള തുമ്പികളാണവ്. ഇനി അതേ ഇനത്തിൽ തണുപ്പ് സ്ഥലങ്ങൾ കണ്ടാൽ അതും ദോഷമാണ്. അവിടെ തണുപ്പ് കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മലിനീകരണവും വനനശീകരണവും ഒക്കെ കാരണം ഇന്ന് അപൂർവ ഇനം തുമ്പികളെയും നമുക്ക് കാണാനേയില്ല. പ്രാണി ലോകത്തെ രത്നങ്ങളാണ് തുമ്പികൾ. അതിൽ കുറഞ്ഞൊരു വിശേഷണമില്ല തുമ്പികൾക്ക്. ശരിക്കും അവ രത്നങ്ങളെപ്പോലെ പ്രാചീനവും ആകർഷണീയവുമാണ്. 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് ദിനോസറുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിനും ഏറെ മുൻപ് ആകാശം കീഴടക്കിയവരാണ് അവർ. രൂപ സവിശേഷത, പറക്കുന്നതിലെ പ്രാവീണ്യം എന്നിവ കൊണ്ട് അവ മനുഷ്യരെ എന്നും അത്ഭുതപ്പെടുത്തി. ഒട്ടുമിക്ക സംസ്കാരങ്ങളിലും തുമ്പികളെക്കുറിച്ച് ധാരാളം പാട്ടുകളും കഥകളുമുണ്ട്. എന്നാൽ തുമ്പികളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് അറിയില്ല. പൂന്തേനുണ്ടെന്ന ജീവികളാണ് തുമ്പികൾ എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ സമർത്ഥരായ ഇരപിടിയന്മാരാണവർ. ചെറുപ്രാണികളാണ് പ്രധാന ഭക്ഷണം. അതുപോലെ കുഴിയാന വളർന്നാണ് തുമ്പിയാവുന്നതെന്ന വിശ്വാസവും തെറ്റാണ്. തുമ്പികൾ മുട്ടയിടുന്നതും അവയുടെ ലാർവകൾ വളരുന്നതും ശുദ്ധജലത്തിലാണ്. അതുകൊണ്ടാണ് കുളങ്ങൾക്കരികിലും പാടത്തുമൊക്കെ തുമ്പികളെ ഏറെ കാണാനാവുന്നത്. അവയുടെ എണ്ണവും വൈവിധ്യവും ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ പാരിസ്ഥിതിക സൂചനകങ്ങളായി തുമ്പികളെ കണക്കാക്കാം. ഭൂമിയിലെ എല്ലാ ജീവികളെയും അവയുൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ജന്തുവിഭാഗത്തിലെ ഏറ്റവുമധികം അംഗങ്ങളുള്ള ഉപവിഭാഗമായ ആർത്രോപ്ലോഡയിലാണ് ഷഡ്പദങ്ങളും ചിലന്തികളും ഞണ്ടുകളും തേരട്ടകളുമൊക്കെ ഉൾപ്പെടുന്നത്. ഈ ഫൈലത്തിൻ്റെ ഉപവിഭാഗമായ ഉറുമ്പും പുൽച്ചാടിയുമെല്ലാം ഉൾപ്പെടുന്ന ഇൻസെക്ട എന്ന ക്ലാസ്സിലെ അംഗങ്ങളാണ് തുമ്പികൾ. തല, ഉരസ്, ഉദരം എന്നീ 3 ഭാഗങ്ങളാണ് അവരുടെ ശരീരത്തിന്. ഭക്ഷണം കടിച്ചു മുറിച്ചു തിന്നുന്ന സ്വഭാവക്കാരായതിനാൽ ഒഡോണേറ്റ എന്ന ഗണത്തിലാണ് തുമ്പികൾ പെടുക. 2 തരം തുമ്പികളാണ് നമ്മുടെ നാട്ടിലുള്ളത്: കല്ലൻ തുമ്പികളും സൂചി തുമ്പികളും. കല്ലൻ തുമ്പികൾ താരതമ്യേന വലിപ്പമുള്ളവയും ദൃഢഗാത്രരുമാണ്. വിശ്രമിക്കുമ്പോൾ ഇവ ചിറകുകൾ വിടർത്തി വയ്ക്കുന്നു. ഇവയുടെ പിൻ ചിറകുകൾക്ക് മുൻ ചിറകിനെ അപേക്ഷിച്ച് വീതി കൂടുതലാണ്. വളരെ വേഗത്തിൽ പറക്കുന്നതാണിവ. മിക്ക കല്ലൻ തുമ്പികളുടെയും വലിയ കണ്ണുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു.
4: ഈ വിവരങ്ങൾ

0: നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി. എഫ് എം ഈവനിംഗ് തുടരുന്നു. എഫ് എം ഈവനിംഗിൽ ഇനി
1: എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: ജനിതക വൈകല്യമുള്ള കുട്ടികൾക്ക് നല്ല ഹോമിയോപ്പതി ചികിത്സ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്കിലുണ്ട്.
3: എനിക്കറിയാം, എന്റെ ഫ്രണ്ട് ഷെറിന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അവിടുന്നായിരുന്നു. അതിശയകരമായ മാറ്റം ആ കുട്ടിക്കുണ്ടായത്. അൺബിലീവബിൾ. ഷെറിന്റെ നാവലിപ്പോ എന്നും എയിംസിന്റെ പേരാ. നന്ദി പറഞ്ഞാൽ തീരല്ലെന്ന് അവൻ പറയുന്നു.
4: AIHMS എയിംസ് ഹോമിയോപ്പതി, എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്, അബ്രഹാം മാസ്റ്റർ റോഡ്, പനമ്പള്ളി നഗർ, കൊച്ചി. ഫോൺ 9349374747.
5: ഇന്ന് ഈ പരിപാടിയിൽ ആസ്മയും ഹോമിയോ ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് AIHMS അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഒരഭിമുഖം.
6: രോഗങ്ങളുടെ കാര്യം പറയുമ്പോൾ വളരെ ലളിതമായിട്ട് വിചാരിക്കുന്ന ചില അസുഖങ്ങൾ കാലം കഴിയുന്തോറും ചിലപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമുക്ക് വിട്ടുമാറാത്ത ഒരു ബുദ്ധിമുട്ടായിട്ടും മാറുന്ന അസുഖങ്ങളുണ്ട്. തുടക്കത്തിലേ അതിന് വേണ്ട രീതിയിൽ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകാതെ നോക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയാവും.
7: തീർച്ചയായിട്ടും
6: അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത്. ആസ്മ എന്ന് പറയുന്ന അസുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്, ഏതൊക്കെ തരം ആസ്മകളുണ്ട്, എങ്ങനെയാണ് ആസ്മ ഉണ്ടാകുന്നത്, അതിന് ഹോമിയോ നൽകുന്ന പരിഹാരം എന്താണ്, ഹോമിയോ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം. പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആസ്മ ഒരു രോഗിയിൽ പ്രത്യക്ഷപ്പെടുന്നത്?
7: ആസ്മ എന്ന് പറയുമ്പം അത് ശ്വാസം മുട്ടൽ എന്നുള്ള ലക്ഷണത്തെക്കാൾ ഉപരി അതിന്റെ പുറകിലുള്ള മെക്കാനിസത്തെ കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് ശ്വാസം മുട്ടലിലേക്ക് എത്തുന്നത്. അതെങ്ങനെ ആസ്തമയിലേക്ക് നമ്മൾ എത്തുന്നത് അത് പറയാൻ കാരണം, ഒരുപക്ഷെ നമ്മൾ ന്യൂമോണിയ വന്നാലും അത് കൂടി കഴിയുമ്പം നമുക്ക് രോഗിയിൽ ശ്വാസം മുട്ടൽ കാണാം, പക്ഷെ അത് ആസ്തമയല്ല. ആസ്മ എന്ന് പറയുമ്പം അതിനകത്ത് നമ്മൾ രോഗി നമ്മളുടെ മുന്നിൽ വരുമ്പം രോഗി ചിലപ്പോൾ ചുമ, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ നെഞ്ചില് ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു മുറുക്കം പോലെയുള്ള തോന്നൽ, ഇതെല്ലാം നമ്മളോട് പറയാം.
6: ഒരു വിങ്ങല്
7: ഇതെല്ലാം ഉണ്ടാകും. ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പൊ അവിടെ സാധാരണ രീതിയിൽ ഈ പറയുന്ന പനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറില്ല ശ്വാസം മുട്ടലുള്ള രോഗികൾ. മറ്റൊരു സംഗതി വെച്ചാൽ അത് വീണ്ടും വീണ്ടും വരുന്ന ഒരു ശ്വാസം മുട്ടലോ ചുമയോ ആയിരിക്കും നമ്മൾ ആസ്തമയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ.
6: ആവർത്തന സ്വഭാവമുണ്ട്
7: ഈ ആസ്തമ എന്ന് പറയുമ്പം. അതിന്റെ ബേസിക് ആയിട്ടുള്ള ശരീരത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ, അതായത് തൊണ്ടയുടെ തൊട്ട് താഴെ, തൊണ്ട നമ്മുടെ ശബ്ദനാളം അതാണ് ലാരിങ്സ്, അതിൻ്റെ തൊട്ട് താഴെയാണ് ട്രക്കിയ തുടങ്ങുന്നത്. അപ്പോൾ ട്രക്കിയ തൊട്ട് നമ്മളുടെ ലങ്സിലേക്കുള്ള ശ്വാസകോശ ഭാഗങ്ങളിൽ വരുന്ന ഒരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിലധികമുള്ള പ്രതികരണം. അത് പലതര കാരണങ്ങളോടാവാം, പദാർത്ഥങ്ങളോടാവാം, കാലാവസ്ഥയിലുള്ള തണുപ്പിൻ്റെയും ചൂടിൻ്റെയും വ്യതിയാനങ്ങളോടാകാം, പുകയോടാകാം, കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില അലർജി ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനോടാകാം. അങ്ങനെ അതിനാണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രേരക ഘടകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ ബേസിക് പ്രശ്നം, അതായത് ആവശ്യത്തിലധികമുള്ള റെസ്പോൺസ് ആണ്,
6: ശരീരം കൂടുതലായിട്ട് പ്രതികരിക്കുന്നു.
7: അതെ, ഈ ഭാഗം കൂടുതലായിട്ട് പ്രതികരിക്കുന്നു.
6: ശ്വാസനാളവും അതുപോലെ തന്നെ ശ്വാസകോശവും അടങ്ങുന്ന ആ ഭാഗം അല്ലേ?
7: അതെ, ലളിതമായി പറഞ്ഞാൽ ഈ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത് നമ്മളെ ഏതാണ്ട് ഒരു പൈപ്പിന്റെ ഒരു സിസ്റ്റം പോലെയാണ്, എല്ലാം ഉരുണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ആവശ്യത്തിലധികം പ്രതികരണം ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്നാമത് ഈ പൈപ്പ് അങ്ങോട്ട് ചുരുങ്ങും, അതിനാണ് സ്പാസം. അലർജിക് ബേസ് ഒന്ന് ട്രിഗർ ചെയ്യുമ്പോൾ ഇതിനകത്തൊന്ന് ചുരുങ്ങും, ഈ പൈപ്പ് ചെറുതാവും. രണ്ട്, ഈ പൈപ്പിലേക്ക് കഫം വരികയാണ്, കാരണം ഈ പൈപ്പിൻ്റെ ഒരു ലൈനിങ് ഉണ്ട്, അതിനാണ് മ്യൂക്കസ് മെംബ്രേൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കാരണം. അപ്പോൾ ഒന്നാമത് ആ ഒരു ലൈനിങ്ങിൻ്റെ കനം കൂടും ഈ നീര് കെട്ടുമ്പോൾ, രണ്ടാമത് ഈ പൈപ്പിൻ്റെ വ്യാസത്തിലേക്ക് കഫം വരികയാണ്. ഇതെല്ലാം കൂടെയാണ് ഈ ശ്വാസം മുട്ടലിൻ്റെ നമുക്കുണ്ടാവുന്ന, രോഗിക്കുണ്ടാവുന്ന വിഷമങ്ങളുടെ പുറകിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ.
6: ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മൂക്കിലൂടെ വലിക്കുന്ന വായു ഉള്ളിൽ വേണ്ട സ്ഥലത്ത് ചെന്നെത്താതെ ഇരിക്കുന്ന ഒരു തടസ്സം
7: സൃഷ്ടിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തടസ്സം സൃഷ്ടിക്കുന്ന വേറെ രോഗങ്ങളുമുണ്ട്, പക്ഷെ ശ്വാസം മുട്ടൽ അതാണ് ആസ്തമ അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ്. അപ്പോൾ ഇത്

0: ആസ്തമയാണ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളത് ചിന്തിക്കുന്നത് ഇത് അലർജിക് ടൈപ്പാണോ അല്ലെങ്കിൽ നോൺ അലർജിക് ടൈപ്പാണോ, വേറെ രീതിയിൽ പറഞ്ഞാൽ എക്സ്ട്രിൻസിക് ആസ്തമ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആസ്തമ. അപ്പോൾ കൂടുതലും കാണുന്നത് അലർജി ബേസ് ആയിട്ടുള്ള ശ്വാസമുട്ടലും പ്രശ്നങ്ങളുമാണ്.
1: അലർജി മൂലം ഉണ്ടാകുന്ന ആസ്തമയാണ്
0: അലർജി കാരണം. അതെ, ഇൻട്രിൻസിക് ആസ്തമയുടെ ഒരു ഉദാഹരണമാണ് ചിലപ്പോൾ നമ്മൾ ഈ പനിയായിട്ടൊക്കെ വരുമ്പോൾ, ചിലർക്ക് വരുമ്പോൾ തന്നെ ഡോക്ടറെ പനി വന്നു പിന്നെ ഒരു ജലദോഷമായിട്ട് തുടങ്ങി പെട്ടെന്ന് ശ്വാസമുട്ടലായി. അതിനകത്ത് ചിലപ്പം അലർജി ഉണ്ടാവണമെന്നില്ല, അത് ഈ വൈറസ് ഇൻഫെക്ഷൻ കാരണം സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്ന ആസ്തമയാണ്. അത് ചിലപ്പം അലർജിക് ബേസ് ഉണ്ടാവില്ല. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ തിരിച്ചറിയാൻ പറ്റും. സാധാരണ അലർജി ബേസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളുടെ നമ്മൾ ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എടുക്കുമ്പം അത് മിക്ക രോഗികളും അത് കൂടുതലായിരിക്കും. പിന്നെ IgE അതൊരു ഇമ്മ്യൂണിറ്റി
1: ഇമ്മ്യൂണോ ഗ്ലോബുലിൻ

0: ർക്ക് വരുന്നത് പറഞ്ഞാൽ ഡോക്ടറെ പനി വന്നു, പിന്നെ ഒരു ജലദോഷമായിട്ട് തുടങ്ങി, പെട്ടെന്ന് ശ്വാസം മുട്ടലായി. അതായത് ചിലപ്പം അലർജി ഉണ്ടാവണം എന്നില്ല, അത് ഈ വൈറസ് ഇൻഫെക്ഷൻ കാരണം സെക്കൻഡറി ആയിട്ട് ഉണ്ടാവുന്ന ആസ്തമയാണ്. അത് ചിലപ്പം അലർജിക് ബേസ് ഉണ്ടാവില്ല. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ കൂടെ തിരിച്ചറിയാൻ പറ്റും. സാധാരണ അലർജി ബേസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളിൽ നമ്മൾ ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എടുക്കുമ്പം അത് മിക്ക രോഗികളും അത് കൂടുതലായിരിക്കും. പിന്നെ IgE, അതൊരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ആണ്, അതിൻ്റെ ടെസ്റ്റ് എടുക്കും പല കേസുകളിലും അത്. പക്ഷെ അത് എപ്പോഴും അത് കൂടണമെന്നില്ല, പക്ഷെ ആബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് മിക്ക അലർജിക് കേസുകളിലും കൂടുതലായിരിക്കും. അതിനോടൊപ്പം നമ്മൾ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നതാണ് ഈ ഇമ്യൂണോഗ്ലോബുലിൻ കൗണ്ടും, IgE മീഡിയേറ്റഡ് റെസ്പോൺസ് ആയതുകൊണ്ട് അത് കൂടുന്നു. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ക്ലിനിക്കിൽ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ രോഗികളുടെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ അവരെ നിർണ്ണയിക്കുന്നത്.
1: അപ്പൊ ഈ ആസ്മയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസതടസ്സം തന്നെയാണോ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളായിട്ടും വരാമോ?
0: ആസ്മയുടെ പ്രാഥമിക ലക്ഷണം നമ്മൾ വേറെ ചിലപ്പം ചുമ കൂടെ ഉണ്ടായിരിക്കാം, മൂക്കൊലിപ്പുണ്ടായിരിക്കാം, മൂക്കടപ്പുണ്ടായിരിക്കാം, പക്ഷേ ഈ ശ്വാസമുട്ടലുണ്ടാവണം. അതിനകത്ത് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ചിലപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മുതിർന്നവരും അങ്ങനെ പറയും, കുട്ടിക്ക് ശ്വാസമുട്ടാന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ശ്വാസമുട്ടാന്ന് പറയും, ചിലപ്പോൾ മൂക്കടപ്പായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്.
1: ശ്വാസം വലിക്കാനുള്ള
0: വലിക്കാനുള്ള ബുദ്ധിമുട്ടിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിലവർ കുട്ടിക്ക് ശ്വാസമുട്ടലാന്ന് പറയും, നമ്മൾ നോക്കുമ്പോൾ തൊണ്ടയിൽ കഫമായിരിക്കും. അപ്പോൾ ഈ കുറുങ്ങുന്ന ശബ്ദം കേൾക്കും, കുട്ടി ഒരു പ്രായം എത്തുന്ന വരെ അവർക്ക് കഫം തുപ്പാൻ അറിയത്തില്ല. അപ്പം ഒന്നുകിൽ അവരെടുത്ത് വിഴുങ്ങും, അല്ലെങ്കിൽ കുറേ കഫം ആകുമ്പോൾ അവർ ഛർദ്ദിച്ച് കളയും. അപ്പം അതുവരെ ഈ കഫം തൊണ്ടയിൽ കിടക്കുമ്പോൾ ഇതിങ്ങനെ കുറുങ്ങുന്ന ശബ്ദം കേൾക്കും, പക്ഷെ ശ്വാസം മുട്ടലായിട്ടുണ്ടാവില്ല. പിന്നെ ചിലപ്പം സ്പീഡിൽ വലിച്ചു വിടും, ഇങ്ങനെ ബ്രീതിങ് റേറ്റ് കൂടും, ചിലപ്പോൾ പനിയുള്ളപ്പോൾ കൂടും. അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ കുട്ടികൾ ഇത് കാണുമ്പം അത് ശ്വാസം മുട്ടലാന്ന് ധരിക്കുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും കുട്ടി നമ്മൾ പരിശോധിക്കുമ്പോഴും അത് ഡോക്ടേഴ്സ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതൊന്നും നമ്മൾ ആസ്തമയുടെ ഗണത്തിൽ പെടുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ശ്വാസം മുട്ടൽ എന്നുള്ള ലക്ഷണം വേണമെങ്കിൽ പറയാം, പക്ഷെ ആസ്തമയുടെ ഗണത്തിൽ പെടുന്നില്ല. അപ്പം കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ തൊണ്ടതാളം കുഴിയുന്നുണ്ടോ? ശരിക്കും ശ്വാസം മുട്ടലാകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഉള്ളിലേക്ക് ശ്വാസം കിടക്കാതെ വരുമ്പം പ്രാണവായു അല്ലേ, അപ്പം പ്രാണന് വേണ്ടി നമ്മൾ വലിക്കും, അതാണ് ഈ വലിവ് എന്ന് നമ്മൾ പറയുന്നത്. വലിക്കുമ്പം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തപ്പം നമ്മൾ ഉപയോഗിക്കാത്ത പേശികൾ, ശ്വാസം എടുക്കാനുള്ള ഉപയോഗിക്കുന്ന പേശികൾ ആ വ്യക്തി അറിയാതെ തന്നെ എടുത്തു പോകും. അപ്പം അത് നമുക്ക് ബാഹ്യമായിട്ട് കാണുന്നത് തൊണ്ട കുഴിയുന്നതായിട്ടോ ചെസ്റ്റിൻ്റെ അതായത് നെഞ്ചിൻ്റെ എല്ല് വാരിയെല്ലിടയിലേക്ക് ദശ വലിഞ്ഞു കയറിയുന്നതായിട്ടോ, ഇൻഡ്രോയിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണാൻ സാധിക്കും. അത് വളരെ മൈൽഡ് ശ്വാസം മുട്ടലാണെങ്കിൽ ചിലപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ വന്നാലില്ല, പക്ഷേ ഒരു മോഡറേറ്റ് സിവിയർ ഇൻറ്റൻസിറ്റി ഉള്ള ആസ്തമകളിൽ നമ്മൾ ആസ്തമാറ്റിക് പേഷ്യൻസിൽ നമുക്കിത് കാണാൻ സാധിക്കും. ചില രോഗ പേഷ്യൻസിനൊക്കെ ഈ ആസ്തമ വരുന്നത് വളരെ മൈൽഡായിട്ടാണ്, ഈ അമിതമായ പ്രതികരണത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, അറ്റാക്ക് മൈൽഡായിരിക്കും, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കിത് ഒബ്ജക്റ്റീവായിട്ട് അളക്കാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, സ്പൈറോമെട്രി എന്ന് പറയും, പീക്ക് ഫ്ലോ
1: എത്ര ശ്വാസം നമുക്ക്
0: ഉൾക്കൊള്ളാൻ പറ്റുന്നു, അതൊക്കെ അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് അളക്കുകയാണെങ്കിൽ, ഇപ്പം മൈൽഡ് ആസ്തമയിലാണെങ്കിൽ കൂടുതൽ ലങ്സിലേക്ക് ഏറെ കിടക്കുന്നതായിട്ട് നമുക്ക് ആ മീറ്ററിൽ കാണാൻ പറ്റും. അതേസമയം മോഡറേറ്റും സിവിയർ ആകുമ്പോഴത്തേക്കും ആ മീറ്ററിൽ എയർ ഫ്ലോ കുറവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ എത്ര നാൾ പോയെന്നല്ലോ അല്ല, അതിൻ്റെ ശക്തി തീവ്രതയാണ് ഉദ്ദേശിക്കുന്നത്, മൈൽഡ് മോഡറേറ്റ് സിവിയർ. പിന്നെ നമ്മൾ ആസ്തമ നമ്മൾ കാണുന്നത്, നമ്മളൊരു പേഷ്യൻ്റ് വരുമ്പം നമ്മൾ നോക്കുന്നത് സീസണലാണോ അത് എല്ലാ ദിവസവും ഉണ്ടോ. അപ്പോൾ നമ്മളൊരു മെജോറിറ്റി ഓഫ് ദ കേസസ് ഒരു മൈൽഡ് ടു മോഡറേറ്റ് കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ.
1: അതായത് ഗുരുതരമാവുന്ന ഒരു അവസ്ഥയിലേക്ക്
0: തീവ്രം വളരെ
1: തീവ്രമാവുന്ന അവസ്ഥയിലേക്ക് വരുന്നില്ല,
0: ഡെയിലി ഉള്ള ഒരു വലിവ് എന്നുള്ള രീതിയിലുള്ള പേഷ്യൻസ് കമ്പാരിറ്റീവ്ലി കുറവ്. 100 പേരെടുക്കുകയാണെങ്കിൽ അതിൽ ശതമാനം കുറവാണ്. ഇത് നമ്മളൊരു ക്ലിനിക്കിലെ നമ്മൾ നടത്തുന്ന ഇവാലുവേഷൻ, അതനുസരിച്ചാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സും, നമ്മൾ ഈ രോഗി എങ്ങനെ ചികിത്സിക്കുമ്പോൾ രോഗി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അളക്കുന്നതൊക്കെ ഈ ആദ്യം നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാവുന്നതുണ്ടോ ഇല്ലെന്നൊക്കെ അളക്കുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കൂടുതലും ഇപ്പോൾ ഒരു പഠനം നടത്തിയതിൽ കണ്ടത്, കേരളത്തിലൊക്കെ എറണാകുളം പോലെയുള്ള കൊമേഴ്ഷ്യൽ സിറ്റീസൊക്കെ വിട്ടാൽ കൂടുതലും റൂറൽ ഏരിയസിലാണ് ആസ്മയുടെ പ്രവലൻസ്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തൊക്കെ പട്ടണത്തേക്കാളും കൂടുതൽ തിരുവനന്തപുരം റൂറൽ ഗ്രാമങ്ങളിലാണ്, തിരുവനന്തപുരം ചുറ്റിപ്പറ്റിയുള്ള ഗ്രാമങ്ങളിലാണ് ശ്വാസമുട്ടൽ കൂടുതലെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൊച്ചിയിലൊക്കെ പട്ടണങ്ങളിലാണ് കൂടുതൽ, കൊച്ചി
1: അന്തരീക്ഷത്തിൻ്റെ ഒരു വ്യത്യാസം,
0: അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ രോഗികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എൻവയറോണബിൾ ടൊബാക്കോ സ്മോക്ക് കാര്യമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എൻവയറോണബിൾ ടൊബാക്കോ സ്മോക്ക് എന്ന് പറയുന്നത് നമ്മളല്ല വലിക്കുന്നെങ്കിൽ നമ്മളുടെ പരിസരത്ത് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിലോ
1: മറ്റുള്ളവർക്ക്,
0: അതെ, അത് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട്,
1: പുക വലിക്കാത്തവരെ
0: ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഈ സിഗരറ്റിൻ്റെ

0: ഡിയുടെയോ പുക, അത് കാര്യമായിട്ട് ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം പുക വലിക്കുന്ന അച്ഛന്മാരുണ്ടെങ്കിൽ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് അവർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത്. അതുകൊണ്ട് ഞാൻ പറയുന്നു. അതോടൊപ്പം നമ്മളുടെ അടുക്കളയിലുള്ള പുക, അത്
1: അടുപ്പിൽ നിന്നൊക്കെ
0: അടുപ്പിൽ നിന്നുള്ള പുക ശരിക്കും പുറത്തേക്ക് പോകുന്നില്ലെങ്കിലും അതും ആ വീട്ടിലുള്ള ആ പുകയായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ അമ്മയെ മാത്രമല്ല കുട്ടികളെയും ബാധിച്ചേക്കാം. അതും ഈ ഒരു പഠനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ പിടിക്കുന്നത് നല്ലതാണ്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞു തരംതിരിവ്, ഇപ്പൊ നമ്മൾ അലർജി മൂലം അല്ലെങ്കിൽ അലർജി കൊണ്ട് ഉണ്ടാവുന്ന ആസ്മ ഉണ്ടാവും, അലർജിയുടെ ലക്ഷണങ്ങൾ ഇല്ലാത്ത അലർജി ഇല്ലാത്ത ആസ്മകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ ഇപ്പൊ ഇങ്ങനെ ബാഹ്യമായ ഘടകങ്ങളാണോ അതോ പാരമ്പര്യ സാധ്യതകളാണോ ഈ രണ്ട് വിഭാഗത്തിലും ആസ്മ വരാനുള്ള ഒരു കാരണം?
0: അലർജിക് ആസ്തമയിൽ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ വളരെ ശക്തമായിട്ടുണ്ട്. അതായത് അതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന അറ്റോപ്പി എന്നാണ്. അതിൻ്റെ നമ്മളതിൻ്റെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അച്ഛനോ അമ്മയ്ക്കോ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അടുത്ത കുടുംബാംഗങ്ങൾക്ക് ശ്വാസമുട്ടൽ തന്നെ ഉണ്ടാവണമെന്നല്ല, അലർജി കൊണ്ടുണ്ടാവുന്ന ത്വക്ക് രോഗങ്ങളോ തുമ്മലോ, അതായത് മറ്റ് ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങളോ, തുമ്മല് ത്വക്ക് രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലും അവർക്ക് ഈ അലർജിക് ആസ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ സാധാരണ സ്കിൻ ഡിസീസിൽ അലർജിക് കാറ്റഗറി പെടുന്നത് എക്സീമ അങ്ങനത്തെയുള്ള, പിന്നെ നമ്മൾ എന്തെങ്കിലും ഈ വീട്ടമ്മമാർക്ക് പാത്രം കഴുകുമ്പോൾ സോപ്പ് ടച്ച് ചെയ്തിട്ടുള്ള അലർജിയൊക്കെ വരും, കോൺടാക്ട് ഡെർമറ്റൈറ്റിസ്, അതൊക്കെ അലർജിക് ബേസാണ്. അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ ഉള്ളവരോ തുമ്മലുള്ള പല ഇപ്പം മാതാപിതാക്കൾ പിള്ളേരായിട്ട് വരുമ്പോൾ അവർക്ക് ശ്വാസമുണ്ടല്ലോ, പക്ഷെ അവർക്ക് തുമ്മലുണ്ടോ, അതും ഈ അലർജിക് ബേസാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡെഫിനറ്റ്ലി ഇത് അലർജിക് ആസ്തമ എന്ന് ആ ഒരു നിർണയത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഘടകമാണ്. അത് ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ കൂടിയാണ് തീർച്ചയായിട്ടും ഈ പാരമ്പര്യമായിട്ടുള്ളത്. നോൺ അലർജിക് ടൈപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഈ പിള്ളേരുടെ കേസിൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നത് ഈ തുടക്കം ശ്വാസമുട്ടലായിരിക്കില്ലേ, ഒരു ജലദോഷം, തൊണ്ടവേദന, പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. മിക്കവാറും ഒരു ടെമ്പറേച്ചർ കാണും, ഒരു പനി കാണും. പനി തുടങ്ങി ഇപ്പം മിക്കവാറും അവർ പറയുന്ന ഇത് ആദ്യം ജലദോഷം വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ ചുമയായി പനിയായി പിറ്റേ ദിവസം ആയപ്പോൾ ശ്വാസമുട്ടൽ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും വരുന്ന കാറ്റഗറി ഈ നോൺ അലർജിക് ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിൻ്റെ പേർക്ക് വരുന്നില്ല. ആ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ നോൺ അലർജിക് ആകുമ്പോൾ മിക്കവാറും അതിൻ്റെ വരുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ അത്ര അധികം ആവർത്തിച്ച് വരികയില്ലായിരിക്കും. പിന്നെ അവരുടെ നമ്മൾ അവരുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആകുമ്പോഴത്തേക്കും അത് അവർ ഓവർകം ചെയ്യും. പക്ഷേ ഈ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെയും ശ്വാസമുട്ടൽ വരാം. മിക്കവർക്കും ചില സീസണുകളിലായിരിക്കും, സീസണുകളിപ്പം തണുപ്പുള്ള സമയത്ത് ശ്വാസമുട്ടൽ വരുന്നവർക്ക് ആ തണുപ്പുള്ള മാസങ്ങളിൽ കൂടുതൽ പ്രാവശ്യം വരും, പലപ്പോഴും രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്നൊക്കെ വരാം, അങ്ങനെ വരാം. പക്ഷേ ഈ നോൺ അലർജിക് ആൾക്കാർക്ക് അങ്ങനെ ഇന്ന സീസൺ എന്ന് പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളത് കാര്യങ്ങൾ. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ കൂടുതലും കാണുന്നത് കൗമാര പ്രായം എത്തുന്നതിന് മുമ്പാണെങ്കിൽ ആണുങ്ങളിലാണ് കൂടുതലും കാണുന്നത്. കൗമാര പ്രായം കഴിഞ്ഞാൽ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒരേപോലെയാണ് കാണുന്നത്. അതുപോലെ ചെറിയ പ്രായത്തിൽ സാധാരണ കുട്ടികൾ നമ്മൾ കണ്ടുവരുന്നത് 4 മുതൽ 5 വയസ്സ് വരെ ഇടയ്ക്കാണത് ആരംഭം കാണിക്കുന്നത്. അവരിൽ ഹോമിയോപ്പതിക്ക് അല്ലാത്ത ചികിത്സയിൽ കൂടെ ഇങ്ങനെ പോയാൽ അവർക്ക് മിക്കവാർക്കും ഒരു പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവരുടെ കൗമാര പ്രായം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശ്വാസമുട്ടൽ മാറുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഒരു വയസ്സിന് മുമ്പ് തുടങ്ങുന്ന കേസുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും അത് തീവ്രത കൂടിയ പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മൾ ഏത് പ്രായത്തിൽ തുടങ്ങി, ഒരു വയസ്സിന് മുമ്പ് തുടങ്ങിയെന്ന് പറയുന്ന മിക്ക കേസുകളിലും വളരെ ശക്തമായ ആസ്മയായിരിക്കും ആ പിള്ളേരിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവാലുവേഷൻ നമ്മൾ എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചികിത്സയിലേക്ക് പോകുന്നത്.
1: ഇപ്പോൾ ഹോമിയോപ്പതിയുടെ സമീപനം എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ നമ്മൾ ഹോമിയോപ്പതി ഹോളിസ്റ്റിക് അപ്രോച്ച് ഇതിനുണ്ട്, അതായത് വ്യക്തിയെ മൊത്തത്തിലാണ് കാണുന്നത്, അതല്ലാതെ പാരമ്പര്യ ഘടകങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, ആ വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഹോമിയോപ്പതിയുടെ ചികിത്സ തന്നെ. ഇപ്പോൾ ആസ്തമ പോലെയുള്ള ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഏറെ പ്രാധാന്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ സമീപനം ഇതിലെങ്ങനെയാണ്, ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
0: ഹോമിയോപ്പതി അല്ലാത്ത സാധാരണ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പം അവർ സിംപ്റ്റം മാനേജ്മെന്റ് ആണ് കൊടുത്തത്,
1: ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി.
0: അതെ, ഇപ്പം അലർജിക് ടൈപ്പ് ആസ്തമ എടുക്കാം. അപ്പം അതിൻ്റെ അടിസ്ഥാനം അലർജിയാണ്, ശ്വാസകോശം അമിതമായി പ്രതികരിക്കുകയാണ്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആ അമിതമായിട്ടുള്ള പ്രതികരണം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് തടസ്സം ഓരോ മരുന്ന് കൊടുത്ത് അത് നിയന്ത്രിക്കും, പക്ഷെ അലർജി മാറുന്നില്ല. അപ്പം ആ ലക്ഷണങ്ങളൊക്കെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഒരു പ്രായമാകുമ്പോൾ അങ്ങ് ശരിയാകും എന്നുള്ള ഒരു അപ്രോച്ചാണ്. ഹോമിയോപ്പതിയിൽ നമ്മുടെ ഉദ്ദേശം ഈ അലർജി തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അസുഖം മാറാൻ 15 വയസ്സാവണമെന്നില്ല, നമ്മൾ എത്രയും നേരത്തെ ഇത് പൂർണ്ണമായിട്ട് മാറ്റി ആ വ്യക്തിയെ രോഗവിമോചിതനാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ദീർഘവീക്ഷണം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അറ്റാക്സ് അതിൻ്റെ തീവ്രത കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന് നമ്മളിതിൻ്റെ കൂടെ കൊടുക്കും. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അന്തിമ ഉദ്ദേശം ക്രമേണ ആ ശ്വാസകോശത്തിൻ്റെ അലർജി പൂർണ്ണമായിട്ട് മാറ്റി എല്ലാവിധ മരുന്നിൽ നിന്നും വിമുക്തി നേടി രോഗിക്ക് കൊടുക്കുക. അങ്ങനെ രോഗി കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആവണം ലൈഫിൽ, പ്രശ്നങ്ങളില്ലാതെ. അപ്പം നമ്മൾ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവർ ഓടിക്കളിക്കുമ്പം

0: ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ വളർച്ചയും വികസനത്തിനെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് വേണ്ട രീതിയിൽ ഓടിക്കളിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യണമെങ്കിൽ, അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് ഒരു വിമുക്തി നേടിക്കൊടുക്കുക എന്നും നമുക്ക് നമ്മൾ ഹോമിയോപ്പത്തിയിൽ ഉദ്ദേശമുണ്ട്. നമ്മളത് എങ്ങനെ നിവൃത്തിയേറിയെടുക്കുന്നു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ആ രോഗിയെ മൊത്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിക്കുള്ള ഒരു ഇൻഡിവിജ്വലൈസ്ഡ്, അതായത് വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു മരുന്നാണ്. അല്ലാതെ നമ്മൾ ആസ്മ എന്നുള്ളൊരു ഡയഗ്നോസിസിൽ എത്തിയാൽ നമ്മൾ ഉടനെ ഒരു മരുന്നിലേക്ക് എത്തില്ല. ഈ ആസ്മ ബാധിച്ച വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തീവ്രത കുറഞ്ഞതായിരിക്കാം, തീവ്രത കൂടിയതായിരിക്കാം, അപ്പോൾ അതെല്ലാം കണക്കിലെടുത്ത് ഈ വ്യക്തിയിൽ ഈ രോഗം എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്, അതിന് കൂടെ അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ചില വളരെ ചുരുക്കം കേസുകൾ നമ്മൾ കാണാറുണ്ട്, ഈ കുട്ടികളുടെ വളർച്ച തന്നെ മുരടിച്ചു പോകാറുണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് പൂർണ്ണമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ ഈ ശ്വാസം മുട്ടൽ മാത്രം നിയന്ത്രിക്കുക എന്നുള്ള അവരുടെ അനുബന്ധമായ പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുക എന്നുകൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പറയുന്ന പോലെ നമ്മൾ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും ഈ വ്യക്തിയുടെ വ്യക്തിത്വവും കൂടെ പഠിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് വേണ്ട ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ ആണ് കൊടുക്കുന്നത്. ആ മെഡിസിൻ കൊണ്ട് ഇത് എങ്ങനെയാണ് ഫലം ഉണ്ടാകണമെന്ന് വെച്ചാൽ, ഈ ഹോമിയോപ്പതിക് മെഡിസിൻ ശരീരത്തിലേക്ക് ചെല്ലുമ്പം ഇവരുടെ അസുഖം ഫൈറ്റ് ചെയ്യാനുള്ള സ്വന്തം ഇമ്മ്യൂണിറ്റിയും അതുപോലുള്ള നമ്മുടെ ശരീരത്തിന് അസുഖം തടഞ്ഞു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്, അതെല്ലാം റീആക്ടിവേറ്റ് അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം ശരീരത്തിൻ്റെ ശേഷി ഉത്തേജിപ്പിച്ച് ഈ അസുഖത്തെ കീഴ്പ്പെടുത്തുകയാണ് ഈ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ട് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഇതിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി അവിടെയാണ് വരുന്നത്. കുറെ കൂടെ ആഴമായിട്ടാണ് ഇതിൻ്റെ ഈ മരുന്നിൻ്റെ ആക്ഷൻ വരുന്നത്. അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റീവിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് രോഗിയെ ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മൾ കിടത്തി വിടുകയാണ് ട്രീറ്റ്മെൻറ് കൊണ്ട്.
1: ഈ ആസ്മയുടെ കാര്യം പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില വ്യക്തികൾക്ക് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലതൊക്കെ ആസ്മ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹോമിയോപ്പതിയുടെ ചികിത്സയിൽ അത്തരം നിയന്ത്രണങ്ങൾ പറയാറുണ്ടോ?
0: ആഹാരത്തിൻ്റെ കാര്യങ്ങൾ കേസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കും, ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് അലർജി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ അവർ ഐഡൻറ്റിഫൈ ഉണ്ടെങ്കിൽ അത് തൽക്കാലം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. കാലക്രമേണ ഒട്ടുമിക്ക ഭക്ഷണ സാധനങ്ങളുടെ അലർജി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിൽ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് കാണുന്നത് ഷെൽഫിഷ്, അതായത് ചെമ്മീൻ, കക്കയിറച്ചി, ഞണ്ട് അങ്ങനത്തെ തരം മീനുകളുടെയും അയിലയുടെ ഇതുകൊണ്ടുണ്ടാകുന്ന അലർജിയാണ് നമ്മൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ട് കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യുമ്പോഴും അവർക്ക് അതുകൊണ്ട് ശ്വാസമുട്ടൽ വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ശ്വാസമുട്ടൽ മാറി അവർക്ക് ചിലപ്പോൾ നല്ല ശക്തമായ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും കുറച്ചുകൂടെ ബാഹ്യമായ അസുഖങ്ങൾ വരുന്നതായിട്ടാണ് കാണാറ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവരുടെ ഈ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധശേഷി വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പൊതുവെ ഈ കവർ പാല് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതായത് കവർ പാലൊക്കെ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നെ പലതരം പാല് മിക്സ് ചെയ്യും, ഹോമോജിനൈസേഷൻ എന്ന് പറയും. അപ്പം പലതരം പാല് മിക്സ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഉള്ള പാലുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തരം പാലുകൾ ഒഴിവാക്കാനാണ് പറയുന്നത്. പകരം അതിനുവേണ്ട വേറെ കാൽഷ്യം, അതിൻ്റെ ന്യൂട്രിഷൻ കിട്ടുന്ന വേറെ ഭക്ഷണങ്ങൾ കൊടുക്കുക. അതുപോലെ പക്ഷേ അതിന് സമയം നമ്മൾ വീട്ടിൽ നാട്ടിലൊക്കെ വളർന്ന പോലെ പുല്ലൊക്കെ തീറ്റിച്ച് വളർന്ന പാലങ്ങനെ കിട്ടുമെങ്കിൽ അത് അത്രയും ബുദ്ധിമുട്ട് കാണാറില്ല. അല്ലാത്ത പാലുകൾ നമ്മൾ പൊതുവെ ഒഴിവാക്കാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളിൽ അങ്ങനെ ഇന്നത് കഴിക്കരുത് എന്നൊരു ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമല്ല, രോഗിയുടെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്.
1: ക്രമേണ അവർക്ക് അതിനും ഒരു പ്രതിരോധശേഷി കൈവരുത്തുന്ന ഒരു ചികിത്സയാണ് ഹോമിയോപ്പതി നൽകുന്നത്.
0: ഒരു കാര്യം, നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾക്ക് ഉള്ള അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള പഴയ പൊടി ഒരു സ്ട്രോങ് ശക്തമായിട്ട് അലർജി ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതിപ്പോൾ നമുക്ക് ഒരു അലർജി ഇല്ലാത്ത ഒരാൾ നമ്മൾ പഴയ പൊടി എടുത്ത് നമ്മൾ തുമ്മും, ആ തുമ്മൽ ഒരു അസുഖമല്ല, അത് നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി തുമ്മുന്നത്. നമ്മൾ അത് ഉള്ളിലേക്ക് പോയാലാണ് പ്രശ്നം, അത് തുമ്മി പുറത്തേക്കാണ് കളയുന്നത്. അപ്പോൾ ചിലതൊക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾക്കൊരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്, അത് നമ്മൾ രോഗമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഹോമിയോപ്പതി കൊണ്ടുള്ള മറ്റൊരു പ്രത്യേക അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ അസുഖങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ബ്രോങ്കൽ ആസ്തമ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഏതാണ്ട് ലാരിങ്സ് തൊണ്ടനാള അടിയിലേക്കുള്ള ശ്വാസകോശത്തിലെ അവിടെ സംവിധാനങ്ങളുള്ള അലർജിയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കുമ്പം പലപ്പോഴും രോഗികളിൽ തുമ്മൽ, കണ്ണിലെ ചൊറിച്ചിൽ, അപ്പം ബാഹ്യമായിട്ടുള്ള അലർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ഹോമിയോപ്പതിക് മെഡിസിൻ അങ്ങനെയാണ് ശരീരം സ്വന്തം അസുഖങ്ങൾ മാറ്റിയെടുക്കുന്ന ഒരു നിയമം. അങ്ങനെയാണ് ആഴത്തിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ബാഹ്യമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടുവരും. കാരണം നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, ശ്വാസം മുട്ടലിനേക്കാളും എത്രയോ ലഘുവാണ് തുമ്മലും കണ്ണു ചോറിച്ചിലും. ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കണമെങ്കിലും നമുക്ക് അത്രയും പ്രശ്നമുള്ള സംഗതികളല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഹോമിയോപ്പതി കറക്റ്റ് ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുമ്പോൾ എല്ലാ കേസുകളും അങ്ങനെ വരണമെന്നില്ല, ചിലർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ മാറിപ്പോകും, ചിലർക്കത് വരും. വന്നാലും അവരത് വേറൊരു രോഗമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ അതും ക്രമേണ ശമിച്ചു പോകും.
1: ഇപ്പം നമ്മൾ ഈ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആസ്മ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൽ ഹോമിയോപ്പതിയുടെ സമീപനം എന്താണെന്നും എങ്ങനെയാണ് അത് ഹോമിയോപ്പതി അത് മാറ്റി

0: എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു തന്നത്. വളരെ നന്ദി.
1: ആസ്മയും ഹോമിയോ ചികിത്സയും ഈ വിഷയത്തെക്കുറിച്ച് AIHMS അലർജിക് ആൻഡ് റെസ്പിറേറ്ററി ക്ലിനിക്കിലെ ഡോക്ടർ സന്ദീപ് കെ ജോസുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
2: ജനിതക വൈകല്യമുള്ള കുട്ടികൾക്ക് നല്ല ഹോമിയോപ്പതി ചികിത്സ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്കിലുണ്ട്.
3: എനിക്കറിയാം, എന്റെ ഫ്രണ്ട് ഷെറിന്റെ കുട്ടിയുടെ ട്രീറ്റ്മെന്റും അവിടെ നിന്നായിരുന്നേ. അതിശയകരമായ മാറ്റം ആ കുട്ടിക്കുണ്ടായത്. അൺബിലീവബിൾ. ഷെറിന്റെ നാവൽ ഇപ്പോ എന്നും എയിംസിന്റെ പേരാ. നന്ദി പറഞ്ഞാൽ തീരല്ലെന്ന് അവൻ പറയുന്നേ.
4: AIHMS എയിംസ് ഹോമിയോപ്പതി, എ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്, അബ്രഹാം മാസ്റ്റർ റോഡ്, പനമ്പള്ളി നഗർ, കൊച്ചി. ഫോൺ 9349374747.
5: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

എറണാകുളം പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജ് 2026 LLB പ്രവേശന പരീക്ഷയ്ക്കുള്ള സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ മാസം 22 മുതൽ ആരംഭിക്കുന്ന ഒരു മാസത്തെ ക്രാഷ് കോഴ്സാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0484-279-777. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-279-777.

0: ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10 ചേർത്തല ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI, ഡിപ്ലോമ, ബിരുദം, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. യോഗ്യരായവർ ബയോഡേറ്റ, രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ, ആധാർ കാർഡിന്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവയുമായി നാളെ ചേർത്തല ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8304050775. 8304050775.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:50.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എഫ് എം ഈവനിംഗിലൂടെ ആസ്വദിക്കൂ ഇന്നത്തെ ഈവനിംഗ് മെലഡി. കൊയിലിനെ തേടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ചുനക്കര രാമൻകുട്ടി, ശ്യാം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഈ മാസം 22 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഹാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപര്യമുള്ളവർ 22 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9444-6455-888 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26-ാം തീയതി രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-228-2021.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
2: എല്ലാ ദിവസവും രാത്രി 7:55
1: പറയിപെറ്റ പന്തിരുകളും

0: ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ, ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP4 ഫോർമാറ്റിൽ ചാവറ ഫിലിംസ് സ്കൂൾ @gmail.com എന്ന വിലാസത്തിൽ അയക്കാം. അവസാന തീയതി ഈ മാസം 24. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8129606620, 8129606620.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇനിയൊരു ഗാനം കേൾക്കാം. ഉദിത് നാരായൺ പാടിയത്. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ, ചിത്രം രാജാ ഹിന്ദുസ്ഥാനി.

0: അപ്പോൾ കല്ലൊന്ന് തെന്നിപ്പോയി. ഇടതുകൈ ശക്തിയായി നിലത്തോട്ടമരുകയായിരുന്നു. ഉടൻ തന്നെ ചാമ്പാട്ടിലെ അപ്പുവൈദ്യരുടെ അടുത്തെത്തിച്ചു. വൈദ്യരാണ് പറഞ്ഞത് ഇടതുകൈ മുട്ടിന് താഴെയുള്ള എല്ല് പൊട്ടിയിരിക്കുന്നു, കുത്തിക്കെട്ടണം, നേരെയാകാൻ കുറച്ച് ദിവസമെടുക്കുകയും ചെയ്യും. കുത്തിക്കെട്ടിയ കൈകൊണ്ട് ഒന്നും ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു. ചരടിൽ തൂങ്ങിക്കിടക്കുന്ന ഇടതുകൈയുമായി ഗോവിന്ദൻ അടിയോടി. അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കവേ തമാശയോടെ ചിലർ ചോദിച്ചു, എന്താ അടിയോടി, കാലത്ത് ഞാൾ ആരെങ്കിലും വരണോ സഹായിക്കാൻ? അയ്യാപ്പട്ടരുടെ ബാങ്കിന്റെ മതിൽ ചാരി നിന്ന് വെള്ളായി അതെല്ലാം കാണുകയായിരുന്നു. അവളിപ്പോൾ പായ കൊണ്ടുവരാറില്ല, അതിനു പകരം പുല്ലുമായിട്ടാണ് അങ്ങാടിയിലെത്തുന്നത്. അതും വിറ്റുകഴിഞ്ഞു. ഇനി മീനും അരിയും മസാലയും വാങ്ങി നേരെ പുരയ്ക്ക് പോകണം. എന്നാലും ഇത്ര പെട്ടെന്ന് കൂലി കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെയാകണമെന്നും വിചാരിച്ചില്ല. മേലായി മുത്തപ്പൻ്റെ ഒരു മെടുക്ക്, വെള്ളായി മനസ്സിൽ പറഞ്ഞു. പായ കൊത്തിക്കീറിയതിൻ്റെ പിറ്റേന്ന് തന്നെ രാവിലെ പള്ളിയാറക്കൽ മുത്തപ്പൻ്റെ അമ്പലത്തിൽ ചെന്നു. അഞ്ചടിത്തോറ്റം കുറെ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മുത്തപ്പൻ ആരെയൊക്കെ തോൽപ്പിച്ചിരിക്കുന്നു, ഏതെല്ലാം തരത്തിൽ ഒടിമറഞ്ഞിരിക്കുന്നു. മുത്തപ്പന് കഴിയാത്തതായി ഒന്നുമില്ല. ഇവിടെയൊക്കെ മുത്തപ്പൻ ചുറ്റിത്തിരിയുന്നുണ്ട്, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. എന്റെ നെഞ്ചിലെത്തി മുത്തപ്പൻ അറിയുന്നുണ്ടോ? വെള്ളായിയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഗോവിന്ദനടിയോടി ഏറെ ശ്രമിച്ചു. അയാൾ ബാങ്കിന്റെ മുമ്പിലേക്ക് വന്നില്ല. കോടതിക്ക് മുമ്പിലും ചെമ്പകമരത്തിന് ചുവട്ടിലും അച്ചാലും മുച്ചാലും നടന്നുകൊണ്ടിരുന്നു. വെള്ളായി എല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നാലും മുത്തപ്പ ഇത്ര മാണ്ടിയിരുന്നില്ല, കാല് വെച്ച് കുത്തിയിട്ടോ അല്ലാതെയോ ചെറിയൊരു മുറിവ് കൊടുത്താൽ മതിയായിരുന്നല്ലോ. രാത്രിയിൽ നിലാവില്ലെങ്കിൽ തക്ഷൻ കുന്നങ്ങാടി അപ്പാടെ ഇരുളിൽ അമരും. 16 നമ്പർ വിളക്ക് മാതാമ്മയുടെ ഹോട്ടലിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മറ്റുള്ളവരുടെ കടകളിലെല്ലാം റാന്തലുകളോ മുട്ട വിളക്കുകളോ ആണുള്ളത്. അവയുടെ വെളിച്ചം കടകൾക്കുള്ളിൽ പോലും വേണ്ടത്ര ഉണ്ടാകാറില്ല. ആളുകളുടെ മുഖം പരസ്പരം കാണാൻ കഴിയില്ല. കടകൾക്ക് പുറത്തേക്ക് വെളിച്ചം നീണ്ടെത്തുകയുമില്ല. അതുകൊണ്ട് തന്നെ സന്ധ്യയോടുകൂടി നിരത്തും ഇരുളാൻ തുടങ്ങും. തക്ഷൻ കുന്നങ്ങാടിക്ക് മേൽ കറുപ്പ് വലിയ ആവരണമായി മാറും. തിക്കോടിയിലെയും മേലടിയിലെയും കീഴൂരിലെയും കച്ചവടക്കാർ രാത്രികാലങ്ങളിൽ പെട്രോമാക്സ് ആണ് കത്തിക്കാറുള്ളത്. നേർത്ത നീലകലർന്ന മഞ്ഞ പ്രകാശമാണ് പെട്രോമാക്സിൻ്റേത്. അത് വരാന്തയിൽ തൂക്കിയിട്ടാൽ കടയ്ക്കകത്തും പുറത്തും നിരത്തുവരെയും വെളിച്ചം നിറഞ്ഞു നിൽക്കും. ഇരുട്ടിൻ്റെ ഒരു ഒളിമട പോലും അവിടങ്ങളിൽ ഉണ്ടാകാറില്ല. കാറ്റ് കുറഞ്ഞു വരുമ്പോൾ പെട്രോമാക്സിൻ്റെ പ്രകാശം മങ്ങിത്തുടങ്ങും. അപ്പോൾ വീണ്ടും അടിച്ചു കൊടുക്കണം. ചില പെട്രോമാക്സുകൾക്ക് കാറ്റടിച്ചു കൊടുക്കുക അത്ര എളുപ്പമല്ല. അധ്വാനത്തേക്കാൾ ഉപരി ഒരു കൈത്തഴക്കം ഇതിനാവശ്യമാണ്. അങ്ങനെ കൈത്തഴക്കം വന്ന ആളായിരുന്നു ഉണ്ണിര. തക്ഷൻ കുന്നങ്ങാടിയിൽ ആദ്യകാലത്ത് പെട്രോമാക്സ് ഉപയോഗിച്ചിരുന്നു. അവയിലെ കാറ്റൊഴിയുമ്പോൾ ആരും ആവശ്യപ്പെടാതെ തന്നെ ഉണ്ണിര ചെന്ന് അടിച്ചു കൊടുക്കും. ഉണ്ണിരയ്ക്കത് ഒരു വിനോദം കൂടിയായിരുന്നു. ഒരു നാൾ കാറ്റടിച്ചുകൊണ്ടിരിക്കെ പെട്രോമാക്സ് പൊട്ടിത്തെറിക്കുകയും ഉണ്ണിര വെന്തു മരിക്കുകയും ചെയ്തു. മേലാസകലം തീ പടർന്നു കയറി ആളിക്കത്തുന്ന ശരീരത്തോടെ തക്ഷൻ കുന്നങ്ങാടിയിലൂടെ ഉണ്ണിര നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ ആർക്കും സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കറുത്തൊരു പിണ്ടമായി ഉണ്ണിര ചെമ്പകമരത്തിന് താഴെ വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ തക്ഷൻ കുന്നിലെ എല്ലാ പെട്രോമാക്സുകളും കച്ചവടക്കാർ ഒന്നിച്ചു കെടുത്തി. അതിനുശേഷം അങ്ങാടിയിൽ ആരും പെട്രോമാക്സ് കത്തിച്ചിട്ടില്ല. രാത്രിയിൽ ഉണ്ണിരയുടെ കറുത്ത ശരീരം പോലെ തക്ഷൻ കുന്നങ്ങാടിയും വിറങ്ങലിച്ചു കിടന്നു. പെട്രോമാക്സ് ഏതു സമയത്തും പൊട്ടിത്തെറിച്ചേക്കുമെന്ന വിശ്വാസമാണ് കച്ചവടക്കാർക്കെല്ലാം. അതുകൊണ്ട് പെട്രോമാക്സുകൾ മുറിയുടെ മൂലയിലേക്ക് മാറ്റിവെച്ചു. പകരം മുട്ടവിളക്കും റാന്തലും ഉപയോഗിച്ചു. അങ്ങാടിയിലുള്ളവർ അങ്ങനെയാണ്. ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുക അവർക്ക് പ്രയാസമാണ്. അതാണ് രാമരനെയും അത്ഭുതപ്പെടുത്തുന്നത്. രാത്രിയിലൂടെ നടന്ന് കുതിരപ്പന്തിയിൽ ചെന്ന് കുതിരകളുമായി സംസാരിച്ചതിനു ശേഷം മടങ്ങുന്ന വഴി മുഴുവൻ രാമർ സ്വയം ചോദിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്? ഇരുളിലാണ് കുതിരകളെ തൊട്ടത്. അവ ചെവിയിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചെന്നും അമ്മ കിടക്കുന്ന മണ്ണ് തിരിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞെന്നും രാമർ കുതിരകളെ അറിയിച്ചു. ഇത് പറയാൻ വേണ്ടിയാണ് അവിടെ പോയത്. അവയുടെ മുഖത്ത് തൊട്ടപ്പോൾ തന്നെ ചെനക്കാൻ തുടങ്ങി. പിന്നെ ചെവികൾ ചലിപ്പിച്ചു. ഇമ്പിച്ചൻ പറഞ്ഞതുപോലെ കുതിര ഒരു ബുദ്ധിയുള്ള ജീവി തന്നെയാണ്. രാമറിനപ്പോൾ അത് കൂടുതൽ ബോധ്യമായി.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: അന്നത്തെ വൈകുന്നേരം ഗോവിന്ദൻ അടിയോടി അങ്ങാടിയിലെത്തിയത് ഒടിഞ്ഞ കൈയും വെച്ചായിരുന്നു. ഇടതു കൈയാണ് ഒടിഞ്ഞത്. മുളന്തണ്ട് വെച്ച് തുണി ചുറ്റി കഴുത്തിലൂടെ ഒരു ചരട് കെട്ടിയിട്ടിരിക്കുകയാണ്. മുറ്റക്കൊള്ളിന്മേൽ നിന്നും താഴോട്ടിറങ്ങിയപ്പോൾ ഇടതുകാൽ അമർത്തി നിൽക്കാൻ ശ്രമിച്ചു.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
2: ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കാനാവില്ല എന്ന ഒരു ധാരണ ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുറച്ചു കാലം ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിൽ പഠിപ്പിക്കട്ടെ, അതിനുശേഷമാകാം മലയാളത്തിൽ ആശയപ്രകാശനം സാധ്യമാകാത്ത ഏതെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷണം എന്ന് ജോഹന്നാസ് ഫ്രോൺമേയർ എന്ന ക്രിസ്ത്യൻ മിഷണറിയായ ഭാഷാചിന്തകൻ നമ്മോട് പറഞ്ഞത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ നമുക്കിന്നും അക്കാര്യത്തിൽ ആത്മവിശ്വാസം വന്നിട്ടില്ല. സാങ്കേതിക പദങ്ങളുടെ അഭാവവും അശക്തിയും ചൂണ്ടിക്കാണിച്ച് അധ്യയനവും അധ്യാപനവും തുടർന്നാൽ സാങ്കേതിക പദങ്ങൾ ഉണ്ടാവില്ല എന്ന് എൻ വി കൃഷ്ണവാര്യരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാര്യങ്ങളെ ശരിയായി ഗ്രഹിക്കുന്നതിന് ചിന്തിക്കുന്ന ഭാഷയും വിനിമയ ഭാഷയും ഒന്നായിരിക്കുന്നതും മാതൃഭാഷയിൽ പഠിക്കുന്നതുമാണ് ഉചിതമെന്ന ധാരണ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നും സ്വിച്ച് എന്ന വാക്കിന് വൈദ്യുത ഗമനാഗമന യന്ത്രമെന്ന് വിവർത്തനമുണ്ടാക്കിയത് ചൂണ്ടിക്കാണിച്ച് മലയാളത്തിലെ ശാസ്ത്ര പഠനത്തെ പരിഹസിക്കുകയാണ് പതിവ്. ഇതിന് പരിഹാരങ്ങളുണ്ട്. സ്വിച്ച് പോലെ സാർവത്രിക ഉപയോഗത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയാണ് ഉചിതം. അന്താരാഷ്ട്രീയ സാങ്കേതിക പദങ്ങളെയും അതേപടി എഴുതേണ്ടി വരും. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ മൂലകങ്ങളെയും സംയുക്തങ്ങളെയും അതേപടി ഉപയോഗിക്കുന്നു. ഡൈൻ, കലോറി, ആംബിയർ തുടങ്ങിയ അളവുകളെയും മാറ്റാൻ കഴിയില്ല. ഗണിതാദി ശാസ്ത്രങ്ങളിൽ വരുന്ന സൈൻ, കോസ് തുടങ്ങിയ പ്രതീകങ്ങളെയും അതേപടി പ്രയോഗിച്ചേ പറ്റൂ. നമ്മുടെ ഭാഷയുടെ ഭാഗമായി സാധാരണ ഉപയോഗത്തിൽ വന്നിട്ടുള്ള കമ്പി, മഴവില്ല്, മുങ്ങിക്കപ്പൽ തുടങ്ങിയ ശാസ്ത്രീയ പദങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ഇംഗ്ലീഷ് പദങ്ങളോടും ക്രിയകളോടുമൊപ്പം ഭാഷാപദമോ പ്രത്യയമോ ചേർത്ത് സങ്കര പദങ്ങളായി വിവർത്തനം ചെയ്യാം. അയണൈസേഷനെ അയണീകരണമെന്നും കൊയാഗുലേഷനെ കൊയാഗുലനമെന്നും പ്രയോഗിക്കുന്നത് ഇത്തരം രീതിയിൽ ഉണ്ടാക്കിയ സങ്കരപദങ്ങളാണ്. സുവോളജി ജന്തുക്കളെക്കുറിച്ചുള്ള അധ്യയനമായതുകൊണ്ട് ജന്തുശാസ്ത്രമെന്നും ബയോളജിക്ക് ജീവശാസ്ത്രമെന്നും ബോട്ടണിക്ക് സസ്യശാസ്ത്രമെന്നും ഫിസിക്സിന് ഊർജതന്ത്രം അഥവാ ഭൗതികശാസ്ത്രമെന്നും കെമിസ്ട്രിക്ക് രസതന്ത്രമെന്നും മലയാളം മനോഹരവും ഉചിതവുമായ വിവർത്തനങ്ങൾ ഉണ്ടാക്കി. ആദ്യകാലത്ത് സാങ്കേതിക പദങ്ങൾ ഉണ്ടാക്കാൻ സംസ്കൃതത്തെ കൂടുതലായി ആശ്രയിച്ചിരുന്നു. ഇന്ന് അത് മാറി. ബോയിലിംഗ് പോയിന്റിന് ആദ്യം നാം സൃഷ്ടിച്ച സാങ്കേതിക പദം ക്വഥനാങ്കം എന്നായിരുന്നെങ്കിൽ പിന്നീട് ആ സ്ഥാനത്ത് തിളനില എന്ന പ്രയോഗം വന്നു. ഏരിയ എന്ന വാക്കിനെ വിസ്തീർണം എന്ന വാക്കാണ് ആദ്യം പ്രയോഗിച്ചിരുന്നെങ്കിൽ പരപ്പളവ് എന്ന ലളിതമായ മലയാള വാക്ക് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രപദങ്ങളെ വിവർത്തനം ചെയ്യുമ്പോൾ മാനകീകരണം കൂടിയേ കഴിയൂ. ഫോഴ്സ് എന്ന ഫിസിക്സ് പദത്തിന് ബലം, ശക്തി എന്ന് 2 വാക്കുകളും പ്രയോഗിക്കാമെങ്കിലും ബലം എന്ന് മാനകീകരിക്കേണ്ടി വരും. ഈ മാനകീകരണം കൂടിയേ തീരൂ എന്നത് ഇംഗ്ലീഷിലെയും പ്രശ്നമാണ്. ഫോഴ്സ് എന്നല്ലാതെ സ്ട്രെങ്ത്, പവർ എന്നൊന്നും പ്രയോഗിച്ചുകൂടല്ലോ. പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അതായത് ഒരു യൂണിറ്റ് സമയത്തുണ്ടായ പ്രവൃത്തിയാണ് പവർ. ഈ പവറിനെ നാം മലയാളത്തിലും പവർ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 രാത്രി 8:50.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ May 21 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ

9444 5588 എന്ന നമ്പറിൽ വിളിക്കുക. സേവന വാർത്ത. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999966 9499999966

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അഥവാ OPEC-ൽ നിന്നും ഏറ്റവും ഒടുവിലായി വിട്ടുപുറത്തുവന്ന രാജ്യം ഏത്? ഉത്തരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളുടെ അറിയിപ്പുകൾ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ PK ശങ്കരനാരായണൻ. 6:00 ആകാശവാണി FM വാർത്തകളിലെ അറിയിപ്പുകൾ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിറിലെ, 6:10 പ്രഭാതഗീതം, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ അന്തർദാഹം എന്ന കവിത. 7:00 മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിങ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 എഫ് എൻ ഡയറിയിൽ സമകാലികം, എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, സിനിമാറ്റോഗ്രാഫർ സനു ജോൺ വർഗീസ് പങ്കെടുക്കുന്ന പരിപാടി. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോ. 10:00 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 11:00 പരിഷവാദ്യം കാവിൽ സുന്ദരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 12:00 ആകാശവാണി FM വാർത്തകളിലെ അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

ജുഡീഷ്യൽ കസ്റ്റഡി ടിൽ ദ സെക്കൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. ഇന്ത്യ ഇസ് സെറ്റ് ടു റിമെയിൻ ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ ഇക്കോണമി ആസ് ദ യുണൈറ്റഡ് നേഷൻസ് യു എൻ ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് പ്രൊജക്റ്റഡ് എ ഗ്രോത്ത് റേറ്റ് ഓഫ് 6.4% ദിസ് ഇയർ ഫോർ ദ കൺട്രി ഡിസ്പൈറ്റ് ഗ്ലോബൽ അൺസെർട്ടൻറ്റി കോസ് ബൈ ദ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്ട്. യു എൻ സീനിയർ ഇക്കോണമിസ്റ്റ് ഇംഗോ പിതെർലെ ബ്രീഫിംഗ് റിപ്പോർട്ടേഴ്സ് ഓൺ ദ മീഡിയ അപ്ഡേറ്റ് ഓൺ ദ വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട് യെസ്റ്റർഡേ സെഡ് India's strong consumer demand, public investment and growth in services exports continue to support its economy. Director of UN's Economic Analysis and Policy Division, Shantanu Mukherjee, also noted that India's diversified energy sources, strong refining capacity, large foreign exchange reserves and fiscal flexibility could help cushion

0: ആകാശവാണി
1: ആകാശവാണി കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു ആത്മസഖി ആകാശവാണി. പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

0: വേദാമൃത ആനന്ദപുരിയാണ് ആത്മസഖി ആകാശവാണിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സ്വാമിജി.
1: നമസ്കാരം.
0: ഒരു റേഡിയോ ശ്രോതാവ് എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങ് റേഡിയോ ഇടതടവില്ലാതെ ശ്രവിക്കുന്ന ഒരാളാണ് എന്ന്. പല പ്രാവശ്യവും നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്, റേഡിയോയിലെ ഓരോ പ്രോഗ്രാമും എല്ലാ പ്രോഗ്രാമും നന്നായി അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുട്ടിക്കാലത്തെ റേഡിയോ കേൾക്കുമായിരുന്നോ? എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്? റേഡിയോയിലെ എല്ലാ പ്രോഗ്രാമും കേൾക്കുന്നത് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്?
1: അത് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ്. കാരണം കുട്ടിക്കാലം മുതൽ തന്നെയാണ് അതിൻ്റെ ശ്രവണം ലഭ്യമാവുന്നത്. കാരണം നമ്മൾ ചെറിയ പ്രായത്തിൽ അച്ഛനൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഇന്നത്തെ പോലെ ടി വി മറ്റുള്ളതൊന്നും ഇല്ലാത്തതുകൊണ്ട് റേഡിയോ മാത്രമേ വരുന്ന അവലംബം. അപ്പോൾ റേഡിയോ അന്ന് സ്ഥിരമായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ റേഡിയോയിൽ കൂടി നിരന്തരം വരുന്നതും പിന്നീട് വീട്ടിലും ചെറിയ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിൽ മിക്കവാറും തന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ളത് നാടകങ്ങളായിരുന്നു. കൂടുതലും രാധാമണിയമ്മ, രാമൻകുട്ടി നായർ, അങ്ങനെ പഴയ ആളുകളുടെയൊക്കെ ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള നാടകങ്ങളും കഥാപ്രസംഗം ഇതൊക്കെ വളരെ ആകർഷിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വയലും വീടും കൃഷി നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ. ഇതിപ്പോൾ മനുഷ്യൻ്റെ എല്ലാവിധ വശങ്ങളെയും സമഗ്രമായിട്ട്, അതുപോലെ സിനിമാ ഗാനങ്ങൾ, ഇതെല്ലാം അപ്പം എല്ലാം ചേർന്നൊരു വലിയൊരു സദ്യയാണ് ആകാശവാണി ഒരുക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറിയ കാലത്ത് ഉപബോധ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ റേഡിയോ കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ഇപ്പം കൂടുതൽ ഫോണിൽ നമുക്ക് കിട്ടും എന്നെങ്കിൽ പോലും പരമാവധി സമയത്ത് പ്രത്യേക പരിപാടി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അത് ആസ്വദിക്കുന്നുണ്ട്.
0: ഈ റേഡിയോ കാലം എന്ന് പറയുന്നത് ഈ പണ്ട് നമുക്ക് സ്വാമിജി പറഞ്ഞതുപോലെ റേഡിയോ മാത്രമേ ഉള്ളൂ ശരണം. അതിനകത്ത് പല ആൾക്കാരും, പഴയ ആൾക്കാർ ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ എന്നോട് പറയാറുള്ള ഒരു കാര്യം, ഇതിനകത്ത് നിന്ന് ആര് പാടുന്നു എന്ന് ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഈ നിലയത്തിൽ ആരാണ് ഇരുന്ന് പാടുന്നതെന്നൊക്കെ പണ്ട് കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചിന്തകളുണ്ട്.
1: അല്ല, അങ്ങനെ ഒരു ചിന്ത, കാരണം നമ്മളൊക്കെ പഠിക്കുന്നതും വളരുന്ന ആ സമയത്ത് കുറേയും കൂടി വികസിതമായ ഒരു അവസ്ഥയിലാണ്. കാരണം റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്, അങ്ങനെ അതിൻ്റെ കലാകാരന്മാരത് റെക്കോർഡ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണെന്നുള്ളൊരു ബോധമുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ള ഒരു തലമുറയെ പറ്റിയായിരിക്കും പക്ഷെ ആദ്യം റേഡിയോ വരുന്നൊരു കാലഘട്ടം ആയിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അറിയാം, ആർട്ടിസ്റ്റുമാരെല്ലാം പരിചിതരാണ്, കേട്ട് കേട്ട് പരിചിതരാണ്. അപ്പോൾ റേഡിയോയിൽ വരുന്ന പരിപാടികളൊക്കെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ആസ്വദിക്കാൻ വേറെ വന്ന് ശ്രീലങ്ക ഉണ്ടായിരുന്നു, പിന്നെ വിവിധ ഭാരതി ഉണ്ടായിരുന്നു, അതിൽ കൂടിയൊക്കെയാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് റേഡിയോ കണ്ടുകൊണ്ടിരുന്നത്.
0: ഈ സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് പോകുന്നത്, അമൃതപുരിയിലേക്ക്, അതായത് ഒരു ഒരു കളക്റ്റീവായിട്ട് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്?
1: അത് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ എറണാകുളമാണ് എൻ്റെ നഗരം. എറണാകുളത്ത് മരസ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഇടതുപക്ഷ ചിന്താഗതികളിലേക്കാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു നിരീശ്വരവാദിയൊന്നും അല്ലായിരുന്നു. പക്ഷേ കുറച്ചു കാലം ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിച്ചു, അത് കഴിഞ്ഞ പക്ഷേ അത് നമ്മുടെ ഒരു വഴിയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് എറണാകുളത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് ടി ഡി എം ഹാളിൽ ആദ്യമായിട്ട്, അന്ന് അത്ര പ്രചാരമില്ല, അമ്മയെപ്പറ്റി അത്ര, അമൃതാനന്ദമയി അമ്മയെപ്പറ്റി അത്ര അറിയില്ല ഇവിടെ. ഒരു 86 കാലഘട്ടത്തിലൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അമ്മ ടി ഡി എം ഹാളിൽ ഒരു വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. ഇന്നതുപോലെ 10,000-കണക്കിന് ആൾക്കാരൊന്നുമില്ല, ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറേ വിദേശികൾ കുറച്ച് പേര് നമസ്കരിക്കുന്നു. അപ്പോൾ എനിക്ക് നമസ്കരിക്കുന്നതിനോടൊന്നും വലിയ പ്രതിപത്തി ഒന്നുമില്ല. ഇവർ അത്ര ഒരു ആകർഷണീയമില്ലാത്തൊരു സാധാരണ സ്ത്രീ, അവരുടെ മുമ്പിൽ കുറേ ആൾക്കാർ നമസ്കരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കാര്യമാക്കാതെ വീണ്ടും നടന്നുപോയി. അന്ന് എൻ്റെയൊക്കെ ആ സമയത്ത് പ്രീഡിയറിയൊക്കെ പഠിക്കുന്ന സമയം, ആ സമയത്തൊക്കെ ഇത് കഴിഞ്ഞാൽ നേരെ ടി ഡി എം ഹാള് കയറി നേരെ എറണാകുളം ശിവക്ഷേത്രത്തിലേക്ക് പോവാം. അപ്പോൾ അവിടെയും കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, മിക്കവാറും സായം സന്ധ്യകളൊക്കെ തന്നെ എറണാകുളത്ത് നഗരങ്ങളിലാണ്. അപ്പോൾ അവിടെ പോയി അന്ന് അവിടുത്തെ മിക്കവാറും പൂജകളൊക്കെ തൊഴുതിന് ശേഷം മാത്രമേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ആ യാത്രയിലാണ് ആദ്യമായിട്ട് അമ്മയെപ്പറ്റി ഒരു ദൂരദർശനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അടുത്ത് പോയില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് തന്നെ ഒരു ഒരു പരിപാടിയിൽ അമ്മയുടെ ഒരു ഡിവോട്ടി ആയിട്ടുള്ള ഒരാൾ നമ്മളെ അങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ കുടുംബത്തിൽ വന്നിട്ട് എല്ലാവരും ക്ഷണിച്ചു പോയി കണ്ടു. അമ്മ നമ്മൾ പറയുന്ന പോലെ വന്നു കണ്ടു കീഴടങ്ങി എന്ന് പറയുന്ന പോലെ ഒരു ഗുരുവിൻ്റെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു കീഴടങ്ങലായിരുന്നു അത്. കാരണം നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത, നമുക്കൊരു ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ആത്മീയ അനുഭവം അമ്മയുടെ ഒരു സ്പർശനം കൊണ്ട് ലഭിച്ചു എന്നുള്ളതാണ്. നമുക്കൊരു ആ മാതൃസ്നേഹത്തിൻ്റെ, ആ മാതൃവാത്സല്യത്തിൻ്റെ അവാജ്യമായ ഒരു അനുഭൂതി അത് കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ അമ്മമാർ പോലും അത്രയും ഒരു ആ ഒരു സ്പർശത്തിന് അത്രയും ഒരു അഗാധത ഉണ്ടോ എന്ന് സംശയിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ ഒരു വാക്കിലും നോട്ടത്തിലും

0: ആ സ്പർശനത്തിലും ആരെയും കീഴടക്കുന്ന വലിയൊരു മാതൃസ്നേഹത്തിൻ്റെ വലിയൊരു തലങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് അമ്മയോടൊരു ഇഷ്ടം തോന്നി, സ്നേഹം തോന്നി. പിന്നെ അങ്ങനെ അമ്മയുടെ ആശ്രമത്തിൻ്റെ ആദ്യകാലത്ത് ഇവിടെ ഇന്നിപ്പോൾ എറണാകുളത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എയിംസ് അമൃത ഹോസ്പിറ്റലുണ്ട്, പല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ആശ്രമം പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ യുവധർമ്മധാര എന്നുള്ള രീതിയിൽ യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി എറണാകുളം കലൂരിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങളിന് ആശ്രമവും അമ്മയോട് നിരന്തരം ബന്ധപ്പെട്ടു. അപ്പോഴും ആശ്രമത്തിൽ ചേരണം അല്ലെങ്കിൽ ഒരു സ്വാമി ആകണം എന്നുള്ള ചിന്ത അന്നുണ്ടായിട്ടില്ല. അപ്പം അമ്മയുള്ള നിരന്തരമായ ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിനല്ല, അമ്മയെപ്പോൾ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും നിസ്വാർത്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി അമ്മ തുറന്നു തരും എന്നുള്ള ആഗ്രഹത്തിൽ, ഒരു പ്രത്യാശ, നമ്മളെക്കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞ ഗുരുശിഷ്യ ബന്ധം പോലും നമുക്കറിയില്ല. കാരണം പലപ്പോഴും നമ്മൾ ഗുരുവാണോ എന്ന് തിരിച്ചറിയാൻ പോലും പലർക്കും കഴിയാറില്ല. ആ ഗുരുശിഷ്യ ബന്ധമെന്ന് പറഞ്ഞാൽ പരത്തിൻ്റെ പരമ്പരാഗതമായി വലിയൊരു തലങ്ങളുള്ള ഒരു സംഭവമാണ്. ഒരു ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നതും ഗുരുവിനെ കണ്ടെത്തുന്നതും, ആചാര്യസ്വാമികളൊക്കെ ചെറിയ പ്രായത്തിലാണ് ഗുരുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. അപ്പോൾ ഈ ആത്മീയ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് അമ്മയെ കണ്ടപ്പോൾ ഉണ്ടായി. അങ്ങനെ നിരന്തരം പിന്നെ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനിടയ്ക്ക് മാരാസ് കോളേജിൽ വീണ്ടും ചേർന്ന് ഒരു പി ജി എടുക്കുക എന്നുള്ളൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. അതിനുശേഷം പൂർണ്ണമായിട്ടും ആശ്രമത്തിൽ ചേർന്ന് ഇന്ന് അമ്മയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നു.
1: നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ ആത്മീയ ഗുരുക്കന്മാരെ കണ്ടുമുട്ടുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് ധാരാളം ആൾക്കാരെ അറിയാം. ഇങ്ങനെ ആത്മീയത ആയിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരെ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ അവർക്ക് ധാരാളം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നോളജ് ഒരു നോളജ് സിറ്റിയാണ് അവർ. ഓരോരുത്തരും അവർ എത്ര വ്യത്യസ്തമായി എത്ര രസകരമായി അവർ ഓരോ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ കേൾവിയെക്കുറിച്ചൊക്കെ എന്നോട് പറയുന്നത്, ഈവൻ പാട്ടിനെക്കുറിച്ചൊക്കെ ഇത്ര രസകരമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. ഇവർക്ക് അത്രയും നോളജ് കൺസ്ട്രക്ഷൻ ഉണ്ട്, അതെങ്ങനെയാണ് അത് സ്വായത്തമാക്കി എടുക്കുന്നത് എന്ന് ഒന്ന് പറയാമോ?
0: അപ്പം അത് ഇപ്പോൾ സന്യാസി എന്ന് പറയുമ്പോൾ വെറും ആധ്യാത്മികതയും ജപവും കണ്ണടച്ച് ധ്യാനിക്കലും മാത്രമല്ല എന്നുള്ളതാണ് ഇപ്പം അമ്മയിൽ നിന്നുള്ള കിട്ടിയിട്ടുള്ള നമുക്കുള്ളൊരു അനുഭവം. സമഗ്രമായിട്ട്
1: അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക.
0: അതെ, സമഗ്രമായിട്ട് ജീവിതത്തെ സമാശ്ലേഷിക്കാൻ നമുക്ക് കഴിയണം. കാരണം സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, എന്തെല്ലാം നമുക്ക് ആവശ്യമാണ്. സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെപ്പറ്റി അറിയുകയും അതിനനുസൃതമായിട്ട് നമ്മൾ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കൃതികളൊക്കെ വായനയുണ്ട്. അതുപോലെ സംഗീതം എന്ന് പറയുന്നത് അനാദിയായിട്ടുള്ള ഒരു സംഗീത ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. അത് ഉത്തരേന്ത്യൻ സംഗീതമായിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ സംഗീതവും നമുക്ക് ഈശ്വര ഉപാസനയിൽ കൂടി ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്നതാണ് ത്യാഗരാജ ഭാഗവതർ പോലുള്ള ആൾക്കാർ അനുഭവത്തിൽ കൂടി പറഞ്ഞിട്ടുള്ളത്. അവരെ അനുഭവമാണല്ലോ കൃതികളായിട്ട് വന്നിട്ടുള്ളത്. കർണാടക മ്യൂസിക്കിൽ പല കൃതികളും രാമനെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയുന്നതാണ് സംഗീതത്തിൽ കൂടിയും കഴിയും. കണ്ണടച്ച് ഗുഹയിൽ പോയിരിക്കേണ്ട മാത്രം ആവശ്യമില്ല, അല്ലാതെയും കഴിയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിലാണെങ്കിൽ അമ്മ ഈ ഭജനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും എഴുതുന്നതും ട്യൂൺ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ സീനിയർ സന്യാസിമാരാണ്. അപ്പോൾ അവർക്ക് സംഗീതത്തെപ്പറ്റി അത്യാവശ്യം അറിയാം. കാരണം കോളേജിലൊക്കെ പഠിച്ച് സംഗീതവും ഇപ്പോൾ ഞങ്ങളുടെ സീനിയർ സ്വാമി തന്നെ, അമൃതസ്വരൂപാനന്ദ സ്വാമി തന്നെ കോളേജിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ നാടകവും ഒക്കെ ആയിട്ട് കടന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പലരും ആ സംഗീതം, ഇപ്പോൾ പല സംഗീതം നന്നായിട്ട് പഠിച്ചവരുമുണ്ട്. അവർ തന്നെയാണ് ഇപ്പം നമ്മുടെ ആശ്രമത്തിലെല്ലാം ഇപ്പോൾ ആയിരക്കണക്കിന് ഭജൻസ് ഉണ്ട്, അതെല്ലാം ട്യൂൺ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അസ്വാരസ്യം പോലും, താളപ്പുഴ പോലും ചിലപ്പോഴും പുതിയ ആളുകൾ പാടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, അവർ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ്. സംഗീതം അമ്മ പറയാറുണ്ട് അതൊരു ദൈവികമായിട്ടുള്ള ഒന്നാണ്, അതിൽ അവസരം വരുമ്പോൾ അത് നമുക്ക് ഗുണകരമല്ല എന്നും പറയാറുണ്ട്. അപ്പോൾ സംഗീതം നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയുക്തമാകുന്ന ഒരു ഉപാധിയും കൂടിയാണ്, സാധനയുടെ ഒരു ഉപാധിയും കൂടിയായിട്ടാണ് പറയുന്നത്. ബംഗാളിലേക്ക് ബൗൾ സംഗീതമൊക്കെ പാടിപ്പാടി അണക്കമാണ്, അല്ലെങ്കിൽ ഗ്രാമാന്തരങ്ങളിലേക്ക്.
1: അതെ അതെ. ഈ നമ്മുടെ പിന്നെ അമൃത ആശ്രമത്തിനകത്ത് ഇതുപോലുള്ള ഭജൻസ് എല്ലാ ദിവസവും ഉണ്ടോ?
0: എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും അമ്മ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ധ്യാനത്തിനോടൊപ്പം തന്നെ ഭജനയ്ക്ക് പ്രാധാന്യമാണ്. അമ്മ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും ഈ അമ്മയുടെ ഭജനയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മിക്കവാറും ഭജനകളൊക്കെ തന്നെ നമ്മുടെ സമ്പ്രദായ ഭജനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അമ്മ ഇപ്പൊ മനസ്സേ നിൻ സ്വന്തമായിട്ട് ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥം അറിയുക, ആ അതും ഈശ്വര പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ആ കൃതികളാണ് പലതും, പല ഭജൻസും. ഒരു ഈശ്വരനുള്ള പ്രാർത്ഥന, നമ്മൾ ഹൃദയം തുറന്ന് എങ്ങനെയാണ് ഈശ്വരനോട് ഒരു നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ നമ്മുടെ നാമജപം മാത്രമല്ല. അപ്പൊ അതും വരുന്നുണ്ട്. പിന്നെ

0: എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു നാമജപം അല്ല. ഇപ്പോൾ അമൃതപുരി ആശ്രമത്തിലാണെങ്കിൽ എല്ലാ ദിവസവും 2 മണിക്കൂർ അമ്മയുടെ വൈകിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഭജനയിൽ അമ്മ തന്നെ നേരിട്ട് വന്നിരിക്കും. അമ്മ പറയാറുണ്ട്, ഞാൻ ഈ സന്ധ്യാസമയത്ത് എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരാൾ അബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമാണ്. കാരണം നമ്മൾ വന്നിരിക്കണം, കാരണം ആ സമയത്താണ് സാധാരണ പ്രാർത്ഥനയുടെ സമയം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭജൻസിന് വലിയ പ്രാധാന്യമുണ്ട്, അമ്മ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ അമൃതപുരിയിലെ വിദേശികളായിട്ടുള്ള കുട്ടികൾ വരെ നമ്മുടെ ഭജൻസ് ചൊല്ലും, ട്യൂൺ ചെയ്യും, അവർ തന്നെ പാടും. അതുപോലെ തന്നെ ബ്രഹ്മചാരീസും ബ്രഹ്മചാരിണികളൊക്കെ ഉണ്ട്.
1: പെട്ടെന്നൊരു പാട്ട് നമ്മളെ ശ്രോതാക്കൾക്ക് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും സ്വാമിജി പറയുന്നത്?
0: ഏറ്റവും കൂടുതൽ ചിത്ര ചേച്ചിയുടെ പാട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും രാമനെ കുറിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതൊന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
1: ജാനകി ജാനേ, രാമ ജാനകി ജാനേ, ആ പാട്ടല്ലേ?
0: അപ്പൊ അത് ഒന്ന് കേൾക്കാം.

0: ഒരു മനുഷ്യ വശത്തിന് നമുക്ക് ഇനി കുറച്ച് ഫിലോസഫിക്കൽ ആസ്പെക്ട്സിൽ നമുക്കൊന്ന് നോക്കിയാൽ കൊള്ളാവുന്നുണ്ട്. അത് മനുഷ്യ ഒരു ആയുസ്സിന് എപ്പോഴും നമുക്ക് രണ്ട് ചാലുകൾ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് ആത്മീയതയും ഒന്ന് ഹ്യൂമാനിറ്റിയും എന്ന രീതിയിൽ. ഇത് രണ്ടിൻ്റെയും ഒരു സംയോജനമാണ് ഒരു ധ്യാനിയുടേത് അല്ലെങ്കിൽ ഒരു ജ്ഞാനിയുടേത് അല്ലെങ്കിൽ ഒരു ഋഷിയായി ജീവിക്കുന്ന ഒരാളുടെ എന്ന് പറയുന്നത്. ഇതിലേക്ക് അറ്റൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് സന്യാസി ജീവിതത്തിലേക്ക് എല്ലാവരും നോക്കുന്നത്, ഉൾക്കാഴ്ചയുള്ളു. അപ്പം അങ്ങനെയുള്ള ഒരു പാത്തിലേക്ക് പോകുമ്പോൾ എന്താണ് ജീവിതം പഠിപ്പിച്ചത്, സ്വാമി ചെയ്തുവരെ പഠിപ്പിച്ചത്?
1: നമ്മളെ ജീവിതം പഠിപ്പിച്ചത്, നമ്മളിപ്പോൾ നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങൾ പറയുന്നത് രണ്ട് വഴികളാണ്, ശ്രേയസിൻ്റെ വഴി, പ്രേയസിൻ്റെ വഴി. പ്രേയസിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വളർച്ച, അതിൻ്റെ സമ്പത്ത്, അനുഭവങ്ങൾ, സന്തോഷമൊക്കെ നേടാൻ വേണ്ടിയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വഴിയാണ്. ശ്രേയസിൻ്റെ വഴി എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന് ആത്യന്തികമായിട്ടുള്ള എനിക്ക് സന്തോഷം തരുന്നത്, എനിക്കിത് മതി എന്ന് തൃപ്തനാകുന്ന ഒരു റൂട്ടുണ്ട്. എങ്ങനെയാണ് ശ്രീബുദ്ധൻ ബുദ്ധനായി തീർന്നതിന് ശേഷം എനിക്കിതിനൊന്നും ആവശ്യമില്ല, ലോകത്തിലേക്ക് മുഴുവൻ അദ്ദേഹത്തിനെ തന്നെ സമർപ്പിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പൂർണ്ണമാകുക, ആ പൂർണ്ണതയാണ് ഗുരു പൂർണിമ എന്ന് പറഞ്ഞാൽ, പൂർണ്ണിമയാണ് ഒരു അതൊരു വ്യക്തിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതുപോലെ എത്താനും കഴിയുന്ന രണ്ട് വഴികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭൗതികമായിട്ടുള്ള പ്രേയസിൻ്റെ വഴികൾ എപ്പോഴും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പോവില്ല, അത് കൂടുതൽ ചിലപ്പോൾ ദുഃഖത്തിലേക്ക് പോവാം, അങ്ങനെ ജീവിതത്തിൻ്റെ സ്വഭാവം അതാണല്ലോ. പക്ഷേ ശ്രേയസിൻ്റെ വഴി എന്ന് പറഞ്ഞ ഒരുത്തൻ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയാണ്. ആ വഴിമാറി സഞ്ചരിച്ചിട്ട് അവന് തീർച്ചയായിട്ടും എത്താൻ പറ്റുന്ന ഒരു മേഖലയിൽ എത്തിപ്പെട്ട ആളുകളുടെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഇത് നമ്മളിപ്പോൾ പറയാറുണ്ട്, നമ്മൾ ബോംബെയിലേക്ക് നമ്മൾ പോയി വന്നൊരാൾ പറഞ്ഞു തരുന്നതും നമ്മൾ റൂട്ട് മാപ്പൊക്കെ നോക്കി പോകുന്നതും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നതായിട്ട് രണ്ട് വ്യത്യാസം. കാരണം കൃത്യമായ ഒരാൾക്ക് അവിടെ അറിയാം എങ്ങനെ പോകേണ്ടത്, എന്തൊക്കെയാണ് അവിടെ സംഭവം. അതുപോലെ ഗുരു എന്ന് പറയുന്നത് ആത്മജ്ഞാനിയാണ്, എത്തിയ ഒരാളാണ്, എത്തിയ ഒരു അനുഭവത്തിൻ്റെ തലത്തിൽ തികവ് നേടിയ ആളാണ്. അപ്പോൾ ആ ഗുരുവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഗുരു നമ്മളെയും ആത്യന്തികമായ ശ്രേയസിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതേസമയത്ത് തന്നെ ഒരു വ്യക്തിക്ക് ഭൗതിക ജീവിതത്തെ നിരാകരിക്കാനും കഴിയില്ല. കാരണം അവന് ജീവിതത്തിൽ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരാതെ ഇതൊന്നും എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും യാതനകളും നമ്മൾ ദിവസവും നമ്മൾ കാണുന്ന എല്ലാം വിദ്യയാണെന്ന് പറയാൻ കഴിയില്ല.
0: അതെ,
1: വിദ്യ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല അർത്ഥം, ഇല്ലാത്താണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സ്വാമിമാർ തന്നെ ഉണ്ട്. ഇല്ല എന്നല്ല, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന്, എല്ലാം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയില്ല, സയൻസ് തന്നെയാണ്, മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ഒന്നും നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ഒരാൾ അയാളോടും പറയേണ്ട നമുക്ക് കഴിയുന്നത്, നീ എന്നും ദുഃഖിച്ചിരിക്കേണ്ട വിഷയമില്ല, നീ ദുഃഖം മാറും, ഈ നാളെ നിനക്ക് സന്തോഷം വരും, അങ്ങനെ പ്രത്യാശ കൊടുക്കുന്ന ഒരു മാർഗമാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ശ്രേയസിലേക്ക്, ആത്മ സാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് പൂർണ്ണമാകുക എന്നുള്ളത്. അപ്പം സന്യാസം അതിനൊരു ഒരു നിമിത്തമാണ്, ഒരു ഘട്ടം. സന്യാസം കൊണ്ട് മാത്രമേ ജ്ഞാനം കൈവരൂ എന്നാണ് ആചാര്യസ്വാമികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നാല് ആശ്രമങ്ങളെ പറ്റി പറയും, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. സന്യാസം നാലാമത്തെ ആശ്രമമാണ്. പക്ഷേ പലരും പറയും ഈ ബ്രഹ്മചര്യായിരിക്കുന്ന ജീവിതകാലത്ത് തന്നെ നേരെ സന്യസിക്കാൻ പാടുണ്ടോ, അതൊക്കെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് കുട്ടികളൊക്കെ കുടുംബമൊക്കെ ആയി കഴിഞ്ഞിട്ട് പോയാൽ പോരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളെ പോലുള്ള ആചാര്യന്മാർക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വിവേകം ഉണ്ടായപ്പോൾ അവർ വിചാരിച്ച് ഞാൻ വേറെ ഒന്നിനും ഉള്ള ആളല്ല തിരിച്ചറിഞ്ഞപ്പോൾ ആ ബ്രഹ്മചര്യ അവസ്ഥയിൽ നിന്ന് തന്നെ നേരെ സന്യാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത് ഒരു പ്രോസസ്സാണ്, ശരിക്കും പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു തലങ്ങൾ തന്നെയാണ്. നമ്മളൊരു വ്യക്തി എപ്പോഴാണ് പരിപൂർണമായി മാനസികമായി പാകപ്പെടുമ്പോഴാണ് അവൻ ഒരു സന്യാസം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഈ പറയുന്ന ബാഹ്യമായ കാഷായമല്ല, അമ്മ പറയുന്നത് നമ്മുടെ മനസ്സിനെ കാഷായം ധരിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ ഈ കാഷായം ധരിച്ചിലേക്ക്, കാഷായം ത്യാഗമാണല്ലോ, ത്യാഗത്തിൻ്റെ ഒരു മനോഭാവമാണ്. അഗ്നിയിൽ എങ്ങനെയാണോ നമ്മൾ ഒരു വസ്തുവിനെ ഇട്ട് ആ അഗ്നിയുടെ നിറമാണ് കാഷായം എന്ന് പറയുന്നത്. സകലവും സമർപ്പിക്കുക, എനിക്ക് വേണ്ടിയിട്ടല്ല, സമാജത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ത്യാഗം സന്യാസി എന്ന ലോകത്തിൻ്റെയാണ്. അപ്പോൾ ആ ഒരു മാനസിക തലത്തിലേക്ക് സ്വാർത്ഥതയുടെ എല്ലാ അതിർവരമ്പങ്ങളെയും കവച്ച് വെച്ചുകൊണ്ട് വേറൊരു തലത്തിലേക്ക് പോവാണ്. അവന് ആരോടും മമത വരുന്നില്ല. കാരണം മമത നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും മമത വരും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെല്ലുന്നിടത്തൊക്കെ

0: വസുദൈവ കുടുംബകം, അവരെല്ലാവരും അവൻ്റെ ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മമതയില്ലാതെ പോകാൻ പറ്റുന്നത്. അപ്പോൾ വൈരാഗ്യം വേണം, കാരണം ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ കൂടെ വരുന്നതല്ല എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആന്തരിക സന്യാസ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടായാലേ കാര്യമുള്ളൂ. ബാഹ്യമായിട്ട് വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. ബാഹ്യമായ വേഷം മാത്രമല്ല, ആന്തരികമായ സംസ്കരണം സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്യാസം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ശ്രമമാണ്. അപ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിനും പഠിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിൽ നിന്നും പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ആ പഠനത്തിൽ കൂടി നമ്മളാണ് ഉയരുന്നത്, നമ്മുടെ മാനസികാവസ്ഥ ഉയരുകയാണ്. നമ്മളെല്ലാത്തിനെയും ശ്രദ്ധിച്ച് എല്ലാത്തിൽ നിന്നും പഠിക്കുക എന്ന് പറയില്ലേ. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. അത് എറുമ്പിൽ നിന്ന് പഠിക്കാം, ആനയിൽ നിന്ന് പഠിക്കാം, പലതിൽ നിന്നും എല്ലാം നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഋഷികളുടെ പാരമ്പര്യം. ഇപ്പോൾ സന്യാസി എന്ന് പറഞ്ഞാൽ വേഷം ധരിച്ചുകൊണ്ടായില്ല, ആ വേഷത്തിൽ കൂടി അവൻ ലോകത്തിൻ്റെ ഭാണ്ഡം ചുമക്കുന്നവനാണ്. അതാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളും ഒക്കെ ഏറ്റെടുക്കേണ്ടവനാണെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ക്രിസ്തു അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് ത്യാഗികളായിട്ട് മറ്റുള്ളവരുടെ ദുഃഖത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്, അതുപോലെ സന്യാസി പ്രവർത്തിക്കണം. സമാജത്തിന് വേണ്ടി ഇറങ്ങണം. സമാജത്തിൽ അവൻ ജീവിക്കുന്ന തലം വിദ്യയാണ്, അത് ബ്രഹ്മമാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണുകയാണെങ്കിൽ ആ ഒരു കാരുണ്യത്തെ വളർത്തിയെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമമാണ് നമ്മുടെ സന്യാസം എന്ന് പറയുന്ന ഈ ബാഹ്യമായിട്ടുള്ള ആചരണങ്ങളൊക്കെ തന്നെ.
1: ഈ റേഡിയോ കേൾക്കുമ്പോൾ എന്താണ് സ്വാമിജിക്ക് തോന്നുന്നത്? ഇതിനുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ? അതെങ്ങനെയാണ് തോന്നുന്നത്?
0: ഈ റേഡിയോ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു രംഗം ഇങ്ങനെ വിരിയാണ്, നമ്മുടെ മനസ്സിൽ ഭാവനയിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഭ്യാസം കൂടിയാണ്. നമ്മളിപ്പോൾ ഒരു ഏത് വിഷയമായിക്കോട്ടെ, വിഷയം പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സ് ആ വിഷയത്തിനനുസരിച്ചിട്ട് പല വിഷയങ്ങളിലേക്കും വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ അറിവുകളും അദ്ദേഹം പറയുന്ന അറിവുകളും പറ്റി നമ്മൾ പരസ്പരം കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സംഗീതം കേൾക്കുമ്പോൾ ഒരു സിനിമ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് സിനിമ നമ്മൾ ശബ്ദരേഖ കേൾക്കാമെന്ന് വിചാരിക്കാം. ശബ്ദരേഖ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ ഏകദേശം അവൻ ശബ്ദവും അതുകൊണ്ട് അവൻ മനസ്സിൽ കാണുകയാണല്ലോ, രംഗങ്ങൾ
1: കാണുകയാണ്.
0: ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാൻ റേഡിയോ കഴിയും എന്നാണ് വിചാരിക്കുന്നത്.
1: വീഡിയോ ആണെങ്കിൽ ഒരു ലിമിറ്റുണ്ട്,
0: ലിമിറ്റുണ്ട്,
1: അവിടെ അങ്ങ്
0: നിൽക്കുകയാണ്.
1: പക്ഷെ ഇപ്പൊ ഒരു 10 പേര് ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ 10 രീതിയിലാണ്
0: ചിന്തിക്കുന്നു.
1: എങ്ങനെയാ? അപ്പം
0: ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്, ആസ്വാദന ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. മറ്റത് ജഡമായിട്ട് നമ്മൾ ഇതിൻ്റെ പോയി അവർ തരുന്നതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ, പക്ഷെ അത് വലിയൊരു വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് എനിക്കാണ് ഈ ആധുനിക കാലത്തും കൂടുതൽ റിലവൻ്റ് ആയിട്ട് വരുന്നത്. റേഡിയോ കേൾക്കാനുള്ള ഒരു ശ്രോതാക്കളുടെ എണ്ണം കുറയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
1: അതെ അതെ അതെ. ഇനി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: അടുത്ത് ചോദിക്കാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പോൾ എത്ര വർഷമാണ് നമ്മൾ ആത്മീയ ജീവിതം തുടങ്ങിയിട്ട്? എത്ര വർഷമായി?
1: ഞാനിപ്പോൾ ഒരു അമ്മയിൽ നിന്ന് എത്തിപ്പെട്ടതിന് ശേഷം ഇപ്പോൾ പ്രായം വെച്ച് 35 വർഷമായിട്ട് ആശ്രമത്തിൽ കഴിയുകയാണ്.
0: ആശ്രമത്തിലുണ്ട്.
1: അപ്പോൾ അതിൽ കുറേ കാലം ആദ്യമായിട്ട് അമ്മ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ മഠത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 15 വർഷം കണ്ണൂർ മഠാധിപതി എന്നുള്ള നിലക്ക് കണ്ണൂർ ആശ്രമങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിച്ചു. ഇപ്പം മലബാർ ഏരിയയായിട്ട് വളരെ ഒരു ആത്മബന്ധം സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് പല ഭാഗത്തും ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട്. പല ഭാഗത്ത് അമ്മ നിർദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് നമ്മൾ സേവനം കൊടുക്കണം. അങ്ങനെയാണ് എൻ്റെ രീതി. ഗുരു എന്താണോ കൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് അനുസരിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ഇഷ്ടമില്ല അവിടെ, എനിക്ക് ഇന്നടത്ത് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാൻ കഴിയില്ല. അത് ട്രെയിനിങ്ങും കൂടിയാണ്.
0: അതനുസരിക്കാന്നല്ല,
1: ശിഷ്യന്റെ ഒരു
0: അതൊരു അച്ചടക്കത്തിന്റെ ഭാഗം കൂടിയാണ്.
1: അച്ചടക്കം അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല. അച്ചടക്കം എന്ന് പറയുമ്പോൾ ഗുരുശിഷ്യ ബന്ധം അങ്ങനെയാണ്. ഗുരു പൂർണ്ണനാണ്, ശിഷ്യൻ പൂർണ്ണനല്ല എന്നുള്ള ബോധമുള്ള ആളാണ്. അപ്പൊ ആ പൂർണ്ണതയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൂർണ്ണത എത്തിയ ഒരാൾക്ക് നമ്മൾ ആത്മസമർപ്പണം ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്കും പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റൂ. ഗുരു ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെടിയിൽ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത പൂവിലുണ്ടെങ്കിൽ അടുത്ത ഇതിലേക്ക് പടരാതിരിക്കാൻ നമ്മളതിനെ ചിലപ്പോൾ നുള്ളിക്കളയും. അപ്പോൾ ഗുരു ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ എങ്ങനെയാണോ അതിന് അഴുക്കുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ഈ, എന്താ പറയുക, നമ്മളിപ്പോൾ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചെയ്യാതെ തന്നെ സർജറി ചെയ്യുന്ന പോലൊരു പരിപാടിയാണ്. വേദനിപ്പിക്കുന്ന ഏർപ്പാടാണ്. അത് ഗുരുശിഷ്യ ബന്ധങ്ങളിൽ അങ്ങനെ തന്നെ മിൽ റേപ്പേൻ്റെ കഥയിലൊക്കെ പറയാറുണ്ടല്ലോ. മിൽ റേപ്പയുടെ കഥയിലൊക്കെ അങ്ങനെയാണ്. എത്രയോ ത്യാഗം അദ്ദേഹം അനുഭവിച്ചിട്ടാണ് അവസാനം പൂർണ്ണതയിലേക്ക് വരുന്നത്. അപ്പോൾ ഗുരു എന്നുള്ള സമർപ്പണം തന്നെയാണ്. നമ്മൾ ഗുരു നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. നമ്മളെ സ്വമേധയാ നമ്മൾ തിരിച്ചറിയുകയാണ്. ഗുരു പറയുന്നതും ചെയ്യുന്നതും നിയോഗിക്കുന്നതും നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്നുള്ള ഒരു ഉറപ്പ്
0: ബോധ്യം
1: ആ ബോധ്യമാണ്. അതാണ് നമ്മൾ കൊണ്ടുപോകുന്നത്.
0: ഇനി ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ചു കൊടുത്താലോ?

0: നമുക്കൊരു ഭജൻ പോലത്തെ ഒരു കാര്യം അങ്ങ് ചെയ്തിട്ടുണ്ടോ? അതിൽ പാടിയിട്ടുണ്ടോ? എങ്ങനെയാ അത്
1: ഭജന
0: അങ്ങനെ?
1: ഞങ്ങൾ പാടാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഭജനിൻ്റെ വാസന ഉണ്ടാവണം, വാസന ഉണ്ടാവും, പക്ഷേ അത്

0: അതോ അല്ലെങ്കിൽ അവൻ്റെ ഒരു വിഷയമോ അവൻ്റെ ഒരു ഫോൺ കോളോ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പല രീതിയിലൊക്കെ സമാജത്തിൽ ആകുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പം എങ്കിലും നമ്മൾ അവനവൻ്റെ നിഷ്ഠ, വ്യക്തിപരമായൊരു നിഷ്ഠ ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അതിൽ കൂടി നിഷ്ഠയില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ വേഷം മാത്രമായിട്ട് പോകുന്നത്, സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുണ്ടാവില്ല. നമ്മൾ കൃത്യമായ നിഷ്ഠ എവിടെ പോയാലും, യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾക്കത് തുടർന്നുകൊണ്ടിരിക്കും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിൽ യാത്ര ആയിക്കോട്ടെ, ഡ്രൈവ് ചെയ്യായിക്കോട്ടെ, നമ്മളത് സാധന നമുക്ക് നഷ്ടമില്ല, അവിടെ സമയം നഷ്ടമില്ല. നമ്മൾ അനാവശ്യമായിട്ട് നുണയും കുശുമ്പും ഒക്കെ പറഞ്ഞ് മനുഷ്യർ സമയം കളയുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ നല്ല കാര്യം ചെയ്യും, കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ആ സമയത്ത് ജപിക്കുക, അല്ലെങ്കിൽ പുസ്തകം വായിക്കുക. അതാണ് ഒരു പ്രധാന ഘടകം. പുസ്തകം വായനയും അതുപോലെ തന്നെ സാധനം തന്നെയാണ്. നമ്മൾ ആത്മീയ പുസ്തകങ്ങൾ വായിക്കുക, ഇതൊക്കെ കാര്യങ്ങൾ. പിന്നെ ശ്രവിക്കുക. അപ്പം ആധുനികമായിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, ക്ലാസ്സുകൾ കേൾക്കാനും. അപ്പം നമുക്കും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പഠനം പ്രധാന ഘടകം. ഇതും സന്യാസിയുടെ ധർമ്മമാണ്. അവന് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക എന്നുള്ളതും സന്യാസിയുടെ ധർമ്മമാണ്. അമ്മ എന്ന് പറയുന്ന മഹാത്ഭുതത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന ഒരു 60% ആളുകളും ദുഃഖം കൊണ്ടുവരുന്നത് പ്രയാസങ്ങളാണ്. അതെവിടെയെങ്കിലും നിറക്കി വെക്കണം, ഒരു അത്താണി. നമുക്കത് അത് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആ അമ്മയടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അമ്മ ഒന്ന് തലോടി മക്കളെ അമ്മ ആശ്വസിപ്പിച്ചിട്ട് അമ്മ ഒരു വാക്ക് കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു സാന്ത്വനം, ഒരു ആത്മധൈര്യം. ചിലപ്പോൾ അമ്മ അത് നോക്കാം മക്കളെ ശരിയാവുമെന്ന് പറഞ്ഞ് ശരിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മധൈര്യം വരും. അപ്പം നമ്മൾ സന്യാസിയാണെങ്കിലും നമ്മൾ അമ്മ പറയുന്നുണ്ട്, അവൻ്റെ കണ്ണിൽ കാരുണ്യം ഉണ്ടാകണം, അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, അവൻ്റെ സ്പർശനം സാന്ത്വനമാകണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മുടെ എല്ലാം നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഈ കാരുണ്യം അല്ലെങ്കിൽ അനുകമ്പ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലിങ്ങനെ കല്ലിൻ്റെ അകത്ത് തേനിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പുറത്തേക്ക് വരണം. അപ്പോൾ സന്യാസി അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ജീവി സാധകനാണെങ്കിലും അപ്പോൾ അവന് സ്വാഭാവികമായിട്ട് കുറെ കഴിയുമ്പോൾ ആ ഒരു ഉണർവ് വരുമെന്നാണ്. അവന് അവൻ്റെ തല്ല മനസ്സിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ അവന് പിന്നെ മറ്റു പരിമിതികളൊന്നുമില്ല. അവനങ്ങ് അവൻ്റെ അവൻ്റെ ഭാഗമായിട്ട് കാണുകയാണ്
1: കാഴ്ചപ്പാട്.
0: അമ്മ പറയാറുണ്ട്, അന്യൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ടും അന്യൻ്റെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയാണ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു മഹാത്മാവിൻ്റെ തല അങ്ങനെയാണ്, അത് നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് കുറെയെങ്കിലും.
1: ഈ ആത്മീയ ഗുരുക്കളും അതുപോലെ തന്നെ ആത്മീയമായി ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. എങ്ങനെയാണ് സ്വാമിജിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്? ഇപ്പോഴുള്ള പാട്ടുകളും അതുപോലെ പഴയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്?
0: പാട്ടുകളെ സംബന്ധിച്ചിടത്തോളം പാട്ടുകൾ ഇപ്പോൾ ആകാശവാണി തന്നെയാണ് ശരിക്കും ആശ്രയം. നമ്മൾ പഴയ പാട്ടുകളുടെ ഒരു സുഖം ശരിക്കും പറഞ്ഞാൽ പുതിയ പാട്ടുകളിൽ കിട്ടുന്നില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. അത് ഈ ആകാശവാണിയിൽ പാട്ട് ചോദിക്കുന്ന ആൾക്കാരും പറയാറുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പഴയ പണ്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദേവരായ മാഷും അങ്ങനെ ഇപ്പോൾ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ അന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ മൂല്യം എന്താണ് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയൊക്കെ പാട്ടുകളുടെയൊക്കെ അതിൻ്റെ സംഗീതവും അതിൻ്റെ എല്ലാം. ഇപ്പോൾ ശ്രീമാരൻ നമ്പി സാറിൻ്റെ പല പാട്ടുകൾ, സുഖമൊരു ബിന്ദു അല്ലേ, ആ ഒരു എത്ര ഫിലോസഫിയാണ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ സാന്ത്വനല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സംഗീതത്തിന് നമുക്ക് ആകാശവാണി ഒരുപാട് പേർക്ക്, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഈ ആകാശവാണി പ്രത്യേകിച്ച് തിരുവനന്തപുരം നിലയത്തിൽ ഈ പാട്ട് ആവശ്യപ്പെടുന്ന ജനങ്ങൾ മുഴുവൻ, ഒന്നില്ലെങ്കിൽ സാധാരണ ലെവലിലുള്ള തയ്ക്കുന്നവർ, നിത്യം ജോലി ചെയ്യുന്നവർ, അവർ പണിയുടെ ഇടക്കാണ് ഇവർ സംഗീതം പാട്ട് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവർ മിക്കവാറും എല്ലാം വാച്ച് റിപ്പയർ തുന്നൽക്കാർ. അപ്പൊ അവർ ഈ പണിയെടുക്കുന്നതിന് ഇടക്ക് അവർക്ക് ഇത് കേട്ടുകൊണ്ടാണ് അവർ പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ആകാശവാണിയുടെ ഒരു സാന്ത്വനം വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നാറുള്ളത്.
1: ഇനി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഈ റേഡിയോ കേൾക്കുന്ന സ്വാമിമാരെ സ്വാമിജിക്ക് എത്ര പേരെ അറിയാം? കുറെ നമ്മളെ
1: ഒരുപാട് സ്വാമിമാർ മാത്രമല്ല, കുറേ ബ്രഹ്മചാരികളും അവിടെ ജോലിയുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുറികളിൽ ഞാൻ റേഡിയോ കണ്ടിട്ടുണ്ട്, റേഡിയോ കേൾക്കുന്നവരുണ്ട്. ചിലർ സംഗീതം അമിതമായിട്ട് സംഗീതത്തെ സ്നേഹിക്കുന്നവരും കച്ചേരിയുള്ള സമയമുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തെ ഞാൻ പറയുന്നത്, കച്ചേരിയുണ്ട്, അതുപോലുള്ള സംഗീതമായിട്ട് ബന്ധപ്പെട്ട ചെമ്പൈ സംഗീതോത്സവം, ഇതൊക്കെ നിരന്തരമായിട്ട് സേവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചിലർ, ഒരു സ്വാമി ഞാൻ സ്ഥിരമായിട്ട് രാവിലെ 5:30 ആകുമ്പോൾ റേഡിയോ ഓൺ ആയിരിക്കും, സുഭാഷിതം. അതും കഴിഞ്ഞ് പിന്നെ കവിത ഇപ്പം ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ രാവിലത്തെ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അടുത്ത കർമ്മത്തിലേക്ക് പോകുള്ളൂ. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു ഞാനൊരു ദിവസം മുരളീധരൻ തിടക്കരെ സാറ് എന്നെ വിളിച്ചിട്ട്, മറ്റേ ഗ്രാമീണ ജീവിതത്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ, ഒരു ആഴ്ചയിലുള്ള പ്രോഗ്രാം, അപ്പം എന്നെ വിളിച്ചിട്ട് ഞാനതിൽ എൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പം ഇത് ഒരു ബ്രഹ്മചാരി വന്നിട്ട്, സ്വാമി ഞാൻ കേട്ടു കേട്ടോ, ഒരാളെങ്കിലും ഇത് കേട്ടു എന്നുള്ള വലിയ സന്തോഷം, ഇനി ഒരാളെങ്കിലും റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കേൾക്കും. പിന്നെ കുറേ പേര് ഫോണിലൊക്കെ വിളിച്ചിരുന്നു, കേട്ടു. അപ്പം അങ്ങനെ ഇത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം പോകുന്നുണ്ട്,
0: ഫീഡ്ബാക്ക് കിട്ടും,
1: ഫീഡ്ബാക്ക് കിട്ടുന്നു എവിടെ നിന്നെങ്കിലും കേട്ട് പോകുമ്പോൾ.
0: ഇപ്പം നമ്മൾ, ഞാൻ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് നിന്ന്, അതായത് ഇന്ത്യക്ക് പുറത്ത് നിന്ന് കുറേ ആൾക്കാർ കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ കൊച്ചി സ്റ്റേഷൻ, അതുപോലെ തിരുവനന്തപുരം സ്റ്റേഷൻ.
1: ഇന്റർനെറ്റ് വഴി നമുക്ക്,
0: അത് ഇന്റർനെറ്റ് വഴി, ന്യൂസ് ഓൺ എയർ ആപ്പ് എന്നൊരു ആപ്പ് വെച്ചിട്ട് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ 22,000 പേര് കേൾക്കുന്നുണ്ട്. അവിടെ മലയാളികളുണ്ട്,
1: അമേരിക്കയിൽ,
0: അതെ, ഓസ്ട്രേലിയ അതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നുണ്ട്, ഉഗാണ്ടയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ആപ്പായതുകൊണ്ട്, പ്രശ്നമല്ല, ആപ്പായതുകൊണ്ട് എത്ര പേര് കേൾക്കും, അറ്റ് എ ടൈം എത്ര പേര് കേൾക്കുന്ന എണ്ണം അറിയാൻ കഴിയും. ഇപ്പൊ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, ആപ്പായതുകൊണ്ട് എത്ര പേര് ഇന്ന ഇന്ന രാജ്യം
1: അറിയാൻ പറ്റും,
0: ആപ്പിനകത്ത് നമുക്ക് എണ്ണം ഇത്ര പേര് കേൾക്കുന്നുണ്ടെന്ന്, ലൈവ് ആയിട്ട് ഇത്ര പേര് കേൾക്കുകയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്രയും ആൾക്കാർ ഇന്ത്യക്ക് പുറത്തും കേൾക്കുന്നുണ്ട്.
1: പിന്നെ അത് മാത്രമല്ല, അവർക്ക് നാട്ടിലെ നാടിനൊരു ജൈവ ബന്ധം പുലർത്താനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനും. ഇപ്പൊ ഗൾഫിൽ ജീവിക്കുന്ന,
0: അതെ, ഗൾഫിലുള്ള, ഞാൻ പറഞ്ഞ ഗൾഫിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ കേൾക്കുന്നുണ്ട്, മലയാളികൾ കേൾക്കുന്നു.
1: അങ്ങനെയുള്ള ഗുണം ആകാശവാണി ശ്രവണം കൊണ്ട് കിട്ടുന്നുണ്ട്.
0: നമ്മളിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ഈ നമുക്ക് ഒരു സന്യാസ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ പുതിയ തലമുറ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു സന്യാസ ജീവിതം എന്ന് പറയുന്നത് അവർ പ്രിഫർ ചെയ്യുന്നില്ല, അവർ മറ്റുള്ളവർക്ക് ഒരു സേവനം കൊടുക്കുക എന്നുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, അതിൻ്റെ ഒരു വേറൊരു തലം പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ നമ്മൾ എത്ര മണിക്കൂറാണോ ഒരാളെ പരിചരിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ, അവരെത്ര മണിക്കൂറാണോ ഒരാളെ പരിചരിക്കുന്നത്, അത്രയും മണിക്കൂർ അവർ വയസ്സാവുമ്പോൾ അവർക്ക് കിട്ടും. അങ്ങനൊരു സംവിധാനമുണ്ട്. ആ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ദിവസം 3 മണിക്കൂർ
1: റെക്കോർഡ് ചെയ്യുന്നു,
0: അതെ, അത് കറക്റ്റ് റെക്കോർഡ് ചെയ്യപ്പെടും.

0: ഞാൻ 3 മണിക്കൂർ ഇന്ന ആളെ
1: സേവനം
0: പരിചരിക്കാൻ,
1: ചെയ്യുകയാണെങ്കിൽ.
0: സേവനം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ, നിങ്ങൾ വയസ്സാകുമ്പോൾ ഒരു വയസ്സ് കഴിയുമ്പോൾ വേറെ ആൾക്കാർ, അതായത് പുതിയ
1: അടുത്ത
0: തലമുറക്കാർ, നിങ്ങളെ
1: തീർച്ചയായും
0: സേവിക്കാൻ വേണ്ടി അത്രയും നിങ്ങൾ ചെയ്ത
1: തയ്യാറായിരിക്കും
0: മണിക്കൂർ
1: എന്നുള്ളതാണ്,
0: തയ്യാറായിരിക്കും എന്നുള്ളതാണ്.
1: ഗ്യാരണ്ടി. അത് വലിയൊരു സംഭവം.
0: അതെ, അത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ ആചാര്യന്മാരുള്ള സ്ഥലങ്ങളിൽ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ്, അത് ഇന്ത്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ വരണമെന്നാണ്. കാരണം എസ്പെഷ്യലി കേരളത്തിൽ വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെ നോക്കാൻ ആളില്ല, ഇവരൊക്കെ ഇവരുടെ മക്കളെല്ലാം പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു നേഴ്സ് വെച്ച് അല്ലെങ്കിൽ ഒരു ഹോം പോലുള്ള ഒരു ഹോം വെച്ച് അവരെന്ത്
1: ചെയ്യും? ഒരുപാട് ആളുകൾക്ക് ആകാശവാണിയെ ഒരു സാന്ത്വനം കൂടിയ, കാരണം അവരെ വീട്ടിൽ ഇങ്ങനെ വന്നിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ
0: അതെ
1: ഈ ആകാശവാണിനെ ആശ്രയം അവർക്ക്.
0: അതെ അതെ,
1: കേൾക്കുന്നവര്
0: തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഇപ്പോൾ ആശ്രമത്തിലൊക്കെ അങ്ങനത്തെ ഒരു ചിട്ടവട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട്
1: നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ അമൃതപുരിയിലെ അമ്മയുടെ ആശ്രമത്തിൽ ഇപ്പോൾ യൂറോപ്യൻസും അമേരിക്ക ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ തന്നെയുണ്ട്. അപ്പൊ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവിടെ പ്രായമായ ആൾക്കാർക്ക് സേവനം കൊടുക്കുകയാണ്. പക്ഷെ ഇന്ത്യക്കാർക്ക് പോലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിദേശികൾ വന്ന് മിക്കവാറും ഇവിടെ ഓരോ ഒരു പ്രായമായ ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ, സന്യാസികളല്ലാത്തവരും ഉണ്ട്, ഗൃഹസ്ഥാശ്രമങ്ങളിലും ഉണ്ട്, പ്രായമായിട്ട് അവിടെ വന്ന് ഇങ്ങനെ വയ്യാതിരിക്കുക, അവരൊക്കെ പരിചരിക്കുക എന്നുള്ള അവർ വളണ്ടിയറായിട്ട് ഏറ്റെടുക്കുകയാണ്. ആ അങ്ങനെ ഒരു കൾച്ചർ ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിലൊക്കെ ഉണ്ട്, സേവിക്കുക, അങ്ങനെ സേവിക്കുക എന്നുള്ള. അത് നമ്മുടെ ഇതിൽ കുറവാണ്. അപ്പൊ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു കൾച്ചർ. കാരണം നമുക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് റെക്കോർഡ് ചെയ്തിട്ട് കിട്ടുന്ന അല്ലെങ്കിലും പ്രകൃതിയിൽ നിന്ന് കിട്ടും.
0: അതെ അതെ,
1: നമ്മൾ ചെയ്ത ഏത് കർമ്മവും പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്,
0: തിരിച്ച്
1: പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
0: അതെ അതെ,
1: അത് നമുക്ക് എവിടെന്നെങ്കിലും നമുക്കത് അതിന്റെ നമ്മൾ ചെയ്ത അതിന് പുണ്യം എന്നൊക്കെ പറയും, നമ്മൾ പാപം എന്ന് പറയും, അതെന്തായാലും നമുക്ക് വേറെ വഴിക്ക് തിരിച്ചു കിട്ടി, ജന്മത്തിൽ തന്നെ കിട്ടുമെന്നാ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതുകൊണ്ട് തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യണം, നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. സ്വാർത്ഥതയില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കിട്ടും. സന്തോഷം എന്നുള്ള പ്രധാന ഘടകമുള്ളു. അത് നമ്മൾ മുറി അടിച്ചിരുന്നാൽ കിട്ടുന്നതല്ല. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വേദന കേൾക്കുമ്പോൾ, അവർക്ക് സാന്ത്വനം കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ, അപ്പോൾ കിട്ടുന്നൊരു. ഇപ്പം ഞാൻ ഈ അടുത്ത റേഡിയോ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, വീട് പണിത് കൊടുക്കുന്ന ഒരു ടീച്ചറുണ്ട്. എത്രയോ വീടുകൾ ഒറ്റയ്ക്കാണ് അവർ ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ ഒരു നിർവൃതി അവർക്കുണ്ട്. ഓരോ വീട് കൊടുക്കുമ്പോഴും അവർക്കൊരു നിർവൃതിയുണ്ട്. ആ നിർവൃതിയാണ് നമ്മുടെ ഒരു ആത്മീയത എന്ന് പറയുന്നത്, സന്തോഷം. അത് ഉള്ളിലിരിക്കുന്ന ഒരു ആത്മീയ നിർവൃതി തന്നെയാണ്. അത് നമുക്ക് ഏത് കർമ്മത്തിലും കിട്ടും, ഭജന പാടുമ്പോൾ കിട്ടുന്ന പോലെ തന്നെ ഇതിലും കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അന്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ പോയാലേ അവന് കഴിയൂ. ഇന്ന് കാലഘട്ടത്തിൽ പുതിയ ആളുകൾ വരുന്നില്ല എന്ന് പറഞ്ഞാലും ഇത് തിരിച്ചറിഞ്ഞ് വരുന്ന പ്രകൃതിയുടെ നിയോഗം പോലെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരെ കാണാറുണ്ട്. അവർ സന്യാസവും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേയൊക്കെ അവർ സാധനയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മലയാളികളടക്കം
0: ഉണ്ട്
1: പല. നമ്മളിപ്പോൾ അങ്ങ് ഇവിടെ ഏറ്റവും ഉയർന്ന തലത്തിൽ പോകുമ്പോൾ അവിടെയൊക്കെ കാണുന്നുണ്ട് മലയാളികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഈ അന്വേഷണം ആത്മാന്വേഷണം തന്നെയാണ്. അത് അഭംഗുരം അനുസ്യൂതം ഇങ്ങനെ ഭാരതത്തിൽ എത്രയോ 1000 വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒരു തടസ്സം ഉണ്ടാവില്ല, അത് പ്രകൃതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ അങ്ങനെയുള്ള ആചാര്യന്മാർ വരും, ആചാര്യന്മാരെ പിന്തുടർന്ന ശിഷ്യന്മാർ വരും, ഓരോ സമ്പ്രദായങ്ങൾ വരും, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം അമ്മയെപ്പോലും ആധ്യാത്മിക ഗുരുവുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് സംഭവങ്ങൾ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. എല്ലാമല്ല പറയുന്നത്, ജെന്യുവനായിട്ടുള്ള കേസുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു പ്രചോദനമാണ്. അപ്പോൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ഇതിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
0: അതെ,
1: നമ്മൾ തീർച്ചയായും ഭൗതികനായിട്ട് ജീവിച്ചാൽ ഒരിക്കലും മനുഷ്യന് സന്തോഷം കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
0: നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് ഒരു 2 വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
1: ഏറ്റവും കൂടുതൽ സന്തോഷം ആകാശവാണിയിൽ വരുമ്പോൾ ഉള്ളത് ഇങ്ങനെയുള്ള കുറേ മനുഷ്യപ്പറ്റുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ. അപ്പം അത് നമുക്ക് നമ്മുടെ മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്കും വേണ്ടി ഒരു കരുതൽ കൊടുക്കുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന ചെയ്യുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് മലയാളികൾ, നമുക്ക് എത്രയോ സമ്പന്നന്മാരെ ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ സമ്പത്തുള്ള ആൾക്കാർ, പക്ഷെ അവരാരും ചെറിയൊരു അണു പോലും മറ്റുള്ളവർ സഹായിക്കാൻ തയ്യാറില്ല. അപ്പം നമുക്കൊരുപാട് സമ്പത്തിൻ്റെ കുറവ് കേരളത്തിലില്ല, എത്രയോ പത്തനംതിട്ടയിലേക്ക് എത്രയോ വീടുകൾ പൂട്ടിക്കിടക്കുമെന്ന് പറയും, പക്ഷെ നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് ഏതെങ്കിലും അപ്പം നമുക്ക് സമാജത്തിൽ മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്തുന്ന രീതിയിൽ ഉള്ളൊരു മനസ്സുണ്ടാക്കിയെടുത്താൽ അത് തന്നെ ആത്മീയത. പ്രത്യേകിച്ച് വേറൊരു സ്വർഗത്തിലും നമ്മൾ പോകണമെന്നില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ, അന്യന് വേണ്ടിയിട്ട് തപിക്കുന്നൊരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: ഇത്രയും നേരം വളരെ കൃത്യമായി നമ്മൾ നമ്മളോട് സംസാരിച്ച നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി,
1: സന്തോഷം.
2: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ ദീർഘകാല ശ്രോതാവും അമൃതപുരിയിലെ സീനിയർ സന്യാസിമാരിൽ ഒരാളുമായ ശ്രീ വേദാമൃതാനന്ദപുരി തന്റെ ആകാശവാണി ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു. ഇതുവരെ നിർവഹണം NS ജയമോഹൻ, സഹായം വിശ്വാസ് ദാസ്.
3: ആത്മസഖി ആകാശ

ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ പ്രത്യേക പരിപാടി.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഈ മാസം 22 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ 22 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നൊരു ദൃശ്യമുണ്ട്. പച്ചപ്പട്ടണിഞ്ഞ വയലേലകളും പ്രകൃതി രമണീയമായ കായലോരങ്ങളും. റോഡുകളും മറ്റ് യാത്രാ സൗകര്യങ്ങളും വേണ്ടുവോളമില്ലാതിരുന്ന കാലങ്ങളിൽ തോണികളിലായിരുന്നു ചരക്കുകളും മനുഷ്യരും യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഗൃഹാതുരമായൊരോർമ്മയായി ഇന്നും മലയാളി ഈ ഒരു ദൃശ്യത്തെ നെഞ്ചേറ്റുന്നു. കാലാന്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട നന്മകളുടെ പട്ടികയിൽ ഈ ചിത്രവും നാം മായാതെ സൂക്ഷിക്കുന്നു. മനസ്സിൽ കിടക്കുന്ന തോണി യാത്രയുടെ രസകരമായ അനുഭവങ്ങളില്ലാത്ത ആരുണ്ട് മലയാളിയായി? നീറ്റിൽ പങ്കായമെറിയുമ്പോഴുള്ള കളകളാരവം ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നില്ലേ? ഇതാ രസകരമായൊരു തോണി യാത്രയുടെ ദൃശ്യത്തിലേക്ക്. അതിസുന്ദരിയായ പുഴയെപ്പറ്റി തോണിക്കാരൻ പാടി നമ്മെ കൊതിപ്പിക്കുകയാണ്.

ഇവിടെ പുഴ നിറഞ്ഞൊഴുകുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലാണ്. ആഗ്രഹങ്ങളും അഭിനിവേശവുമെല്ലാം പുഴയോടാണിവർ പങ്കുവെക്കുന്നത്. പുഴ ഇവിടെ ഇവരുടെ കൂട്ടുകാരിയാവുകയാണ്.

ഹരിതാഭയാർന്ന ചേല ചുറ്റിയ പുഴയോരങ്ങൾക്കിടയിലൂടെ മോഹത്തോണിയേറി പോവുകയാണിവർ. പുഴയോട് ഇവർക്ക് പറയാൻ ഒത്തിരി രഹസ്യങ്ങൾ. ഇക്കിളിയിട്ട് പുഴ ഇവരുടെ കിന്നാരം ശ്രവിക്കുകയാണ്. പുഴയ്ക്കിപ്പോൾ പ്രണയിനിയുടെ ചന്തമുണ്ട്.

മോഹച്ചിറകേറി പറക്കുന്ന ഇളം കാറ്റ് വലയം ചെയ്യവേ നിലയ്ക്കാത്ത ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പുഴ ഇവർക്ക് കൂട്ടേകുകയാണ്. അങ്ങകലെ ചക്രം ചവിട്ടി വെള്ളം തേവുന്ന കർഷകന്റെ പാട്ടും അവ്യക്തമായി കേൾക്കാം. തരിവിളകൾ കിലുക്കി തുള്ളി കിതച്ചു പോകുന്ന കൗമാരക്കാരിയാവുകയാണ് ഇവിടെ പുഴ.

സന്ധ്യാസൂര്യന്റെ പ്രഭയിൽ സ്വർണവർണ്ണമാർന്ന പുഴയ്ക്ക് എന്നും പതിനേഴിന്റെ മാധുര്യം. പുഴയിലേക്ക് ചെരിഞ്ഞ വൃക്ഷങ്ങൾക്കിടയിലൂടെ പല രൂപങ്ങളായി തെളിയുന്ന സൂര്യരശ്മികൾ പുഴയുടെ കവിൾത്തടങ്ങൾ തുടിപ്പിച്ചു. തിരിതാഴുന്ന സൂര്യൻ നമുക്ക് നൽകുന്ന അതിശയ കാഴ്ചയിലേക്ക് ഇതാ.

ഈ പുഴ മോഹങ്ങളുടേതാണ്, ചിലപ്പോൾ തിരിച്ചറിവിൻ്റേതും. ജീവിതമാകുന്ന മോഹവഞ്ചി വഴിപിരിഞ്ഞു പോകുന്നത് ഇവിടെ. ബന്ധനമാകുന്ന ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ദിശയറിയാതെ ചലിക്കുന്ന ചങ്ങാടമാവുകയാണ് ഇവിടെ ജീവിതം. മോഹങ്ങളാൽ ഇരുളടഞ്ഞ കണ്ണുകൾക്ക് കരദൃശ്യമാകുന്നില്ല.

0: മോഹങ്ങളുടെ ആഗ്രഹങ്ങളുടെ അഭിനിവേശത്തിന്റെ തിരകളിലക്കി തോണി മുന്നേറുകയാണ്. ഈ വഞ്ചിക്കൊപ്പം നമുക്കും യാത്ര ചെയ്യാം. ചില്ലുജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവിതയാത്രയിൽ രസകരമായ മറ്റനുഭവങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച. അതുവരെ വിട.
1: ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം ശുഭാ ഹരികൃഷ്ണൻ. സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

0: നാളെ രാവിലെ 8:05 ചിത്രപതംഗത്തിൽ സിനിമാറ്റോഗ്രാഫർ സനു ജോൺ വർഗീസ് പങ്കെടുക്കുന്നു.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

നാളെ രാവിലെ 7:35 എഫ് എൻ ഡയറിയിൽ സമകാലികം. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം.

11 മണിക്ക് പരീക്ഷവാദ്യം കാവിൽ സുന്ദരന്മാരും സംഘവും അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 37 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേക്ക്.